ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 1, കൊല്ലവർഷം 1201 മിഥുനം 8, 2026 ജൂൺ 22 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: പാദരക്ഷകളില്ലാത്ത സഞ്ചാരത്തെക്കുറിച്ചാണ് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് അക്ഷരാർത്ഥത്തിലെടുക്കേണ്ട ഒരു കാര്യമായിട്ട് ആരും കരുതുന്നില്ല. അവരും ചെരുപ്പ് ധരിച്ചിട്ടുണ്ടാവും. അവരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നൊക്കെ അവരുടെ കാലത്ത് മനുഷ്യർ പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതല്ല അതിൻ്റെ സൂചന. എന്തായിരിക്കും അത്തരമൊരു വാക്കിൻ്റെ പോലുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാവുന്നതാണ്. ഒന്ന്, മെല്ലെ നടക്കുക, വോക്ക് സ്ലോലി. ജീവിതം ഇത്രയും തിടുക്കമോ തിരക്കോ അർഹിക്കുന്നില്ല. നമ്മുടെ അമിതവേഗങ്ങൾക്കിടയിൽ ആറുവരിപ്പാത കുറുകെ കടക്കാൻ പറ്റാത്ത വയോധീര കണക്ക് നമ്മുടെ പരിസരം പമ്മിയും പരുങ്ങിയും നിൽക്കുകയാണ്. അവർക്ക് ചോദിക്കാൻ പോലും ധൈര്യമില്ല. എൻ്റെ ഒരു സ്നേഹിതൻ്റെ കാര്യത്തിൽ സംഭവിച്ച അതാണ്. അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിയിട്ട് കുറച്ചധികം കാലമായെന്ന് പെട്ടെന്നൊരു ദിവസം അയാൾ ഓർക്കുകയാണ്. അയാൾ അമ്മയോട് ചോദിച്ചു, അമ്മ കുഴമ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല മോനെ, രണ്ടോ മൂന്നോ മാസമായിട്ട് അത് തീർന്നിരിക്കുകയാണ്. അമ്മ ഇതുമാത്രം ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനിടയിൽ അമ്മയ്ക്കിതൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചാൽ എന്താണ്? അപ്പം അമ്മ പറഞ്ഞു, നിന്റെ ഓട്ടം കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയില്ല. നമ്മുടെ അമിതവേഗത്തിൻ്റെ ശരീരഭാഷയിൽ കുറുകെ കടക്കാൻ പറ്റാതെ മനുഷ്യരിപ്പോഴും നിൽപ്പുണ്ട്. ബുദ്ധ ബോധവൃക്ഷ ചുവട്ടിലിരുന്നു കൊണ്ട് എന്തോ ഒരു മന്ത്രം ഉരുവിട്ടിട്ടുണ്ട്. പാലിഭാഷയാണ്, അതൊരു മൃതഭാഷയായതുകൊണ്ട് ആ പദങ്ങൾക്ക് മീതെ ഒത്തിരി തർക്കമുണ്ട്. എന്നാലും പൊതുവെ കരുതപ്പെടുന്നത് ബുദ്ധ ഒരൊറ്റ വാക്ക് മാത്രമായിരുന്നു ഉരുവിട്ടുകൊണ്ടിരുന്നത്, മെല്ലെ മെല്ലെ മെല്ലെ. എന്തും ഈ മെല്ലെയാകാൻ പഠിപ്പിക്കുക. ഒരു ശ്വാസമെടുക്കുമ്പോൾ പോലും പതുക്കെ ശ്വസിക്കാനാണ് പറയുന്നത്. ഒരു പാത്രം ജലം കുടിക്കുമ്പോൾ മെല്ലെ കുടിക്കാനാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും ഒരു നിയമമായിട്ടാണ് അത് ബുദ്ധിസ്റ്റിൽ മാറുന്നത്, പതുക്കെ. രണ്ട്, വോക്ക് ജെന്റ്ലി. ഇത്രയും സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാചാര്യനെക്കുറിച്ച് പറയുന്നത് അയാൾ നടന്നു പോകുമ്പോൾ പുല്ലറിയുന്നില്ല ഇങ്ങനെ അയാൾ നടന്നു പോയെന്ന്, കുളിച്ചു കയറുമ്പോൾ പുഴ അറിയുന്നില്ല ഇങ്ങനെ അയാൾ കുളിച്ചു കയറിയെന്ന്. എന്നിട്ടും തൻ്റെ കാലത്തെ ഈ മനുഷ്യൻ മനോഹരമാക്കി. ആകാശത്തിലൂടെ പറന്നു പോകുന്ന കിളികൾ താഴെ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നത് പോലെ കിളികൾ തടാകത്തിൽ ഒരു ചുറ്റോളം പോലും ഉണ്ടാക്കുന്നില്ല. എന്നിട്ടും എത്ര ഭംഗിയുള്ള ക്യാൻവാസായിട്ട് ആ തടാകം മാറുന്നു. മൂന്നാമത്, വോക്ക് റെവറൻ്റ്ലി. റെസ്പെക്ട്, റീസ്പെക്ട് എന്ന വാക്കാണ് പിരിച്ചെഴുതേണ്ടത്. രണ്ടാം വട്ടം കാണുക എന്നുള്ളതാണ്. എന്തിനേയും ആരെയും ഒന്ന് രണ്ടാം വട്ടം അഭിമുഖിക്കുമ്പോൾ കണ്ണു നിറയാനും കൈകൂപ്പാനുമുള്ള കാരണങ്ങളുണ്ട്. കബീറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നെയ്ത്തുകാരന, സന്ധ്യയിൽ അയാളുടെ നെയ്ത്തുശാലയിലേക്കുള്ള വഴി സജീവമാകുന്നു. പാവപ്പെട്ട മനുഷ്യർ ഇയാളുടെ അടുക്കലേക്ക് വരുമ്പോൾ അയാൾ അവരെ സ്വാഗതം ചെയ്യുന്നത് ഭഗവാനെ സ്വാഗതം ചെയ്ത കണക്കാണ്. രാമ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? രാമ, ആ വസ്ത്രത്തിന് ഇഴയടുപ്പം കൂടുതലാണ്. രാമ, ഇതിനെ അലക്കുമ്പോൾ ശ്രദ്ധിച്ചലക്കണം. അയാൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. മടങ്ങിപ്പോകുമ്പോൾ തെരുവിൻ്റെ അങ്ങേയറ്റം വരെ ഇയാൾ അവർക്ക് കൂട്ടുപോകും. തിരിഞ്ഞു നോക്കാൻ ഈ മനുഷ്യർക്ക് പേടിയാണ്. അപ്പോഴും ഈ മനുഷ്യൻ അവരെ നോക്കി കൈകൂപ്പി നിൽക്കുന്ന കാണാം. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ പരസ്പരം പറയും, പുലരി തൊട്ട് അന്തി വരെ നമ്മുടെ പാടങ്ങളിൽ നമ്മൾ അടിമകളാണ്. പക്ഷെ കബീർ, അയാൾക്ക് മുമ്പിൽ നമ്മൾ ദൈവങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും നമ്മളുടെ മുമ്പിൽ കുറേ കൂടി വലിപ്പമുണ്ടാകാൻ പറ്റുന്ന ഒരു ശരീരഭാഷ ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. മെല്ലെ നടക്കുക, ഇത്രയും തിടുക്കം ആവശ്യമില്ല. സൗമ്യമായി നടക്കുക, ഒന്നിനുമീതെയും ഒരു സമ്മർദ്ദമില്ലാതെ ജീവിക്കുക. വോക്ക് റെവറൻ്റ്ലി, മണ്ണിനോടും മനുഷ്യനോടും ആദരപൂർവ്വം കൈകൂപ്പികളുടെ സഞ്ചാരം ഇനിയും സാധ്യമാണെന്ന് ഈ പുലരി ഒരുപക്ഷെ നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ടാവും.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഫാദർ ബോബി ജോസ് കട്ടിക്കാട്.
3: ആകാശവാണി FM വാർത്തകൾ.

0: അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹനജനകമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ പൊതുചർച്ചയും ഇന്നാരംഭിക്കും. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണമില്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 നഷ്ടത്തിൽ 158 റൺസെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൾ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ദ്രൗപദി എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7 മഹിത മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:35 FM ഡയറി തുടരും. സമകാലികം, സെൻസസ്, 2027, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, വേദനയും ആയുർവേദ ചികിത്സയും, ഡോക്ടർ കാർത്തിക് കെ നന്ദൻ സംസാരിക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 സഹയാത്രിക, രജനി ഗിരിജ വല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ, തുടർന്ന് ലളിതഗാനങ്ങൾ. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ മൂലമ്പിള്ളി ദ്വീപ്, 4 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കുട്ടിക്കളിയല്ല കൃഷി, 6-ാം ക്ലാസ്സുകാരനായ കുട്ടി കർഷകൻ അഫിൻ മുഹമ്മദിന്റെ കൃഷിവിശേഷങ്ങൾ, തുടർന്ന് സ്വയം പര്യാപ്തതയുടെ കൈവഴി, പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.5.

0: 5 balls to spare. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 10:05. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം യേശുദാസ് പാടിയത്, ഗാനരചന കെ ബി വസന്തകുമാർ, സംഗീതം നൽകിയത് കൊച്ചിൻ ചിദംബരനാഥ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം ജയവിജയ സംഗീതം നൽകി പാടിയത് ഗാനരചന ബിച്ചു തിരുമല.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജയവിജയ, ഹരികൃഷ്ണൻ, യേശുദാസ് എന്നിവർ പാടിയ ഗാനങ്ങൾ.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: സാഹിത്യ സുരഭി,
3: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
3: കേൾക്കൂ
2: സാഹിത്യ സുരഭി.
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
2: സാഹിത്യ സുരഭി,
3: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
3: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് എന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. നിലവിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് ഉള്ളവർക്കും പുതുതായി ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്കും പങ്കെടുക്കാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089076698 8089076698. AIF പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 8137008197 8137008197. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9495000915 9495000915. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കോൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റ് മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ

0: യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0487243856 0487243856. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി അടുത്ത മാസം 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0487243839. 0487243839. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,200 രൂപ, കൊപ്ര ക്വിന്റലിന് 12,900 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,100 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,100 രൂപ, റബ്ബർ RSS-4 27,500 രൂപ, RSS-5 27,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
3: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
4: അഭിപ്രായങ്ങൾ വാട്സ്ആപ്പിലും അയക്കാം. വാട്സ്ആപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:18.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ യുഎസും ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ഞായറാഴ്ച പൂർത്തിയായി. അടുത്തഘട്ട ചർച്ചകൾ എപ്പോൾ ആരംഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് വ്യക്തമാകും. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ നടക്കും. ലോകം നേരിടുന്ന പരമ്പരാഗതമല്ലാത്ത സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് യോഗം ചേരുക. സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവച്ചു. പ്രസിഡന്റ് അടക്കം 17-അംഗ ഭരണസമിതിയാണ് രാജിവച്ചത്. നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട് ക്വാറന്റീനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും നിപ നിയന്ത്രണ വിധേയമായെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും. 24 വരെയാണ് ബജറ്റിന്മേലുള്ള പൊതുചർച്ച. തുടർന്ന് 28-ാം തീയതി വരെ സഭ ചേരില്ല. ബജറ്റ് പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ചയാണ് നടക്കുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ആരംഭിച്ച് ആദ്യ 3 ആഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് മഴയുടെ ലഭ്യതയിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. June 1 മുതൽ 22 വരെയുള്ള കണക്ക് പ്രകാരം ശരാശരി 28% മഴയുടെ കുറവാണ് അനുഭവപ്പെട്ടത്. കായികം: 1-2 ഗോളുകൾ നേടി ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. ഇതോടെ 2014 ശേഷം ആദ്യമായി നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശനം നേടി ജർമ്മനി. ന്യൂസിലൻഡിൽ നടന്ന FIH നേഷൻസ് കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി. ഫൈനലിൽ

0: 2-0 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: കാവ്യധാര.
10: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
11: പ്രിയരെ, ഇന്ന് ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെ ദ്രൗപദി എന്ന കവിത.
12: പാണ്ഡവേയ പതി പ്രാണഭാരതി.

നിൻപതികളെ ശോഭനയാമവളോടി ചോദ്യമൊരു നാൾ തുടങ്ങി രൂപവിദ്യാമതമാർന്ന സത്രാജിത് പുത്രി ഹരിശത്തി അലിവു നീരി വരണ്ടുമിടകലർന്നരുളിന മിഴിക്കടയവളിൽ ചാർത്തി ഓതി ദേവി മൊഴിയേവം പാതിവൃത്യമൊഴിഞ്ഞുണ്ടോ ഭൂതലത്തിൽ വധുക്കൾക്കു പൂജ്യമാം വശ്യം ദൈവതങ്ങളായി നിനച്ചെന്നാഥരെ ഞാൻ ഭജിക്കും.

പിടിക്കുന്ന കാമുകനെ പതിപ്പിക്കാൻ ദൃക്കിൽ നിന്നു തെറിക്കുന്ന തീപ്പൊരി പോരും. എപ്പോൾ എപ്പോൾ പ്രിയരുടെ ഹൃത്തിടിയും ഉശിർമങ്ങും അപ്പോൾ അപ്പോൾ അഴിഞ്ഞ തൻ കൈശികത്തിങ്കൽ കടമിഴി മുന ചേർത്തമ്മടുമൊഴി ഒഴുക്കിനാൾ ചുടുനിണം അവരുടെ സിരകൾ തോറും. ഭീമനെ തന്നന്തികത്തിലാനയിച്ചു ജഗതിക്കുരോ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ ദ്രൗപദി എന്ന കവിത. ആലപിച്ചത് സ്മൃതി ഭട്ടതിരി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ. എഫ് എം ഡയറി തുടരും. ഇതിൽ സമകാലികം, സെൻസസ്, 2027. തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആയുർവിചാരം, വേദനയും ആയുർവേദ ചികിത്സയും. ഡോക്ടർ കാർത്തിക് കെ നന്ദൻ സംസാരിക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സഹയാത്രിക, രജനി ഗിരിജ വല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ, തുടർന്ന് ലളിതഗാനങ്ങൾ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി.

0: കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതെവിടെ സ്വീറ്റ്സ്?
1: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T. സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും

പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 ആയി 3646 പേരാണ് അറസ്റ്റിലായത്. 1700

0: മൂന്നായി. 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA-യും 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് രണ്ടാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. മൂന്നാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൌദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൌദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമിൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സമാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4-ാം ഗോൾ സൌദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും യൂറോയുടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. രണ്ടാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ രണ്ടാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാലാ പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 15 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ചിന്താശകലം: മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രമാണ്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വൃത്തികേടായാൽ സമുദ്രം വൃത്തികേടാകില്ല. മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രമാണ്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വൃത്തികേടായാൽ സമുദ്രം വൃത്തികേടാകില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കാം. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ യൂസഫലി കേച്ചേരി അനുസ്മരണവും ഗാനമേളയും ഇന്ന് വൈകുന്നേരം 5:30. പുക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നാടാകെ വായനക്കൂട്ടം വൈകിട്ട് 6:30. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: Trey and Doug Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 23rd തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23rd രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ഫൈനില്ലാതെ ഈ മാസം 30 വരെ രജിസ്റ്റർ ചെയ്യാം. www.literacymissionkerala.org എന്ന വിലാസത്തിൽ ഓൺലൈനായി പഠിതാക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ മുഖേനയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0486223229 0486223229.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
1: മുൻകാലങ്ങളിൽ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരുടെ നാവിൽ കയറിക്കൂടിയ ചില വാക്കുകളെയും പ്രയോഗങ്ങളെയും ഓർമ്മിച്ചെടുക്കുകയാണ്. ഈ വാക്കുകളിലധികവും പുതിയ കാലത്തിനും പുതിയ തലമുറയ്ക്കും അന്യമാണ്. പരിഷ്കൃതരല്ലാത്ത, വൈജ്ഞാനികരല്ലാത്ത മുൻതലമുറ കുറ്റപ്പെടുത്തുന്നതിനും ചിലപ്പോൾ തിരുത്തുന്നതിനും ഉപയോഗിച്ചവയാണ് ഈ വാക്കുകളിൽ മിക്കതും. കുന്തളിപ്പ് എന്നാൽ വിരൽകുത്തി നടക്കുക എന്നാണ് അർത്ഥം. എന്നാൽ അഹങ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത്. കുംബാസ് അഥവാ കൊമ്പാസ് എന്ന വാക്കും പൊങ്ങച്ചം, ഗമ എന്നീ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. കുന്നായ്മ എന്ന വാക്കിന്റെ അർത്ഥം പിശുക്ക് എന്നാണ്. കുറ്റം പറയുക, വഷളത്തരം പറയുക എന്നീ രീതികളിൽ കുന്നായ്മ ഉപയോഗിച്ചിരുന്നു. കുനിഷ്ഠ എന്നാൽ വക്രത എന്നാണ് അർത്ഥം. ഏഷണിയും കൗശലവും ഉപയോഗിച്ചുള്ള ചെയ്തികളെയാണ് ഇത് അർത്ഥമാക്കിയിരുന്നത്. ഇതേ അർത്ഥത്തിലാണ് പൗശൂന്യമെന്ന വാക്കും ഉപയോഗിച്ചത്. മറിപ്പും തിരുപ്പും എന്ന പ്രയോഗവും അർത്ഥമാക്കുന്നത് ഇതുതന്നെ. കുരാലിക്കുക എന്നാൽ കണ്ണു കലങ്ങുക, നിറം മങ്ങുക എന്ന് അർത്ഥമാക്കുന്നു. പനി പോലുള്ള അസുഖങ്ങളാൽ ക്ഷീണിച്ച കുഞ്ഞിനെ നോക്കി കണ്ണു കുരാലിച്ചിരിക്കുന്നു എന്ന് അമ്മമാർ പറഞ്ഞിരുന്നു. ഇത് എന്തു കുന്തം എന്ന് ദേഷ്യപ്പെട്ടു പറയുന്ന പതിവ് നമുക്കുണ്ട്. പകരം ഇത് എന്തു കുന്തപ്പനാണ്ടി എന്ന് പറയുന്ന ശീലമുണ്ടായിരുന്നു. അന്ധക്കരണം എന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. എന്നാൽ ഇത് വലിയ അന്ധക്കരണമായിപ്പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. വല്ലാത്ത കടുങ്കയായിപ്പോയി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അണ്ടനും അടകോടനും എന്ന പ്രയോഗം മിടുക്കും കഴിവും കുറഞ്ഞവരെയും നിലവാരത്തിൽ താഴ്ന്നവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. കിണം കുറിക്കുക എന്നാൽ ദുസ്വഭാവം കാണിക്കുക. കുന്തം പിടിപ്പിക്കുക എന്നാൽ അബദ്ധത്തിലാക്കുക. കുമ്പിട്ട് കുഴിയിലിറക്കുക എന്നാൽ ചതിക്കുക. കുന്തം വിഴുങ്ങി നിൽക്കുക എന്നാൽ സ്തംഭിച്ചു നിൽക്കുക എന്നിങ്ങനെ പ്രയോഗങ്ങളുണ്ട്. കൂസൽ എന്നാൽ വകവയ്പ് എന്നാണ് അർത്ഥം. കയ്യാല കാക്കുക എന്നാൽ കാവൽ നിൽക്കുക എന്നർത്ഥമാക്കുന്നു. ഇഞ്ചപ്പരുവമാക്കുക എന്നാൽ മർദ്ദിക്കുക. അക്കരപ്പിഴ വലിയ ദൗർഭാഗ്യമാണ്. അവതാ പറയുക, എരികേറ്റുക, തലവലിച്ചു പോവുക, നക്കാപ്പിച്ച കിടക്കുക, മുഞ്ഞിയും മൂക്കും കാണുക എന്നീ വാക്കുകൾ സാഹചര്യമനുസരിച്ച് പ്രയോഗിക്കുന്നവയാണ്. ഇഞ്ചി കടിച്ച പോലെ കിടക്കപ്പുറുതിയില്ല എന്നീ പ്രയോഗങ്ങളുടെ കാര്യവും ഇതുതന്നെ. തക്കിടിമുണ്ടൻ പൊക്കം കുറഞ്ഞവരെ സൂചിപ്പിക്കുന്നു. ഗുട്ടൻസ് എന്നാൽ സാരാംശം അല്ലെങ്കിൽ സംഗതി എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസം കൊണ്ട് പരിഷ്കൃതരായപ്പോൾ മലയാളിയുടെ നാവിൽ നിന്ന് സ്വയമറിയാതെ ഈ വാക്കുകൾ ഇറങ്ങിപ്പോയി എന്നാണ് കരുതേണ്ടത്. എങ്കിലും ജനതയുടെ സംസ്കാരത്തിന്റെ തനിമയെ സൂചിപ്പിക്കുന്നവയായി ഈ വാക്കുകളെ പരിഗണിക്കണം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
0: സേവന വാർത്തകൾ. വ്യാജ മദ്യത്തെക്കുറിച്ചോ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്ന പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിലോ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരെയോ നേരിട്ട് വിവരങ്ങൾ അറിയിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ്: 0477225204. 0477225209.

സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അടുത്ത മാസം 15 മുൻപ് ഇ ഗ്രാന്റ്സ് മുഖേന ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഇത് സംബന്ധിച്ച സർക്കുലറുകൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484298313. 0484298313.

സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ്, സിബിഎസ്ഇ, ഐസിഎസ്ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഒഇസി ഒബിസി വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ്സ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു.

കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30-ന് കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 9645750442, 9645750442.

കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേസമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484242227 5, 0484242227 5.

കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽരഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. അപേക്ഷകൾ അക്ഷയ സെന്റർ, ഇന്റർനെറ്റ് കഫേകൾ മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9496015012, 9496015012.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ പട്ടികജാതി പട്ടികവർഗ മറ്റർഹരായ മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ 6 മാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലനം നൽകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്ത മാസം 4 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 6282858374 6282858374. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ

0: ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറിമസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദറുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 5 പതിറ്റാണ്ടിലേറെ കാലത്തെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം 1000-ൽ അധികം ഗാനങ്ങളുടെ രചന നിർവഹിച്ചിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം രചിച്ച നീ എന്റെ പ്രാർത്ഥന കേട്ടു, മഴവിലിൻ അജ്ഞാതവാസം തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധേയമായി. 1980 അദ്ദേഹം KG ജോർജ്, P N മേനോൻ, IV ശശി, ഭരതൻ, P പത്മരാജൻ തുടങ്ങിയ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. ചുഴി, ക്രിമിനൽസ്, തകര, ചാമരം, കായലും കയറും, ദശരഥം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും പിറവികൊണ്ടവയാണ്. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: മുതിർന്നവരും കുട്ടികളും ഒരുമിച്ച് വൃക്കരോഗങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഏകദേശം 1-2% മാത്രമാണ് വൃക്കരോഗങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതിന്റെ തീവ്രതയും കുട്ടികളിൽ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി റേറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ വൃക്കരോഗങ്ങളുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെ സീരിയസും വളരെ ഭീകരമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ രോഗങ്ങൾ നേരത്തെ അത് ഡിറ്റക്ട് ചെയ്യുകയും അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗം നെഫ്രോട്ടിക് സിൻഡ്രോം അഥവാ യൂറിൻ യിലൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അതിന് സാധാരണ രീതിയിൽ പെർമനന്റ് കിഡ്നി ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, സ്റ്റീറോയിഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്. രണ്ടാമത് കുട്ടികളിൽ കാണുന്ന ഒരു വൃക്കരോഗം എന്ന് പറയുന്നത് കൺജനിറ്റൽ അനോമലി ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് അഥവാ ജന്മനാ ഉള്ള കിഡ്നിയിലും മൂത്രാശയത്തിലും വരുന്ന വൈകല്യങ്ങളാണ്. അത് നമുക്ക് ഗർഭധാരണ സമയത്ത് തന്നെ ആന്റിനേറ്റൽ അൾട്രാസൗണ്ട് വഴി ഏകദേശം 3-5% വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. അതിന് കണക്കുകൾ പ്രകാരം ഒരു 10-20% സ്ഥായിയായ വൃക്കാഘാതം അല്ലെങ്കിൽ എൻ സ്റ്റേജ് റീനൽ ഡിസീസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് ജനറ്റിക് ആയിട്ടുള്ള വൃക്കരോഗങ്ങൾ. അത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഫ്രോട്ടിക് സിൻഡ്രോം, സ്റ്റീറോയിഡ് റെസ്പോണ്ട് ചെയ്യാത്ത രീതിയിലുള്ള നെഫ്രോട്ടിക് സിൻഡ്രോം, അതുപോലെ തന്നെ പോളിസിസ്റ്റിക് കിഡ്നി രോഗം എന്ന് പറയും, ഓട്ടോസോമൽ റിസസീവ് പോളിസിസ്റ്റിക് കിഡ്നി രോഗം. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഫുൾ സ്റ്റോൺ ഡെപ്പോസിറ്റ്സ് വരുന്ന ഒരു രോഗമാണ് പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ. ഇവയൊക്കെയാണ് ജനറ്റിക് ആയിട്ടുള്ള കിഡ്നി രോഗങ്ങൾ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടത് ഈ കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ടിൽ ഉൾപ്പെടുന്നത് തന്നെ ഒരു റിഫ്ലക്സ് നെഫ്രോപ്പതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്നും തിരിച്ച് കിഡ്നിയിലേക്ക് യൂറിൻ കയറുകയും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയും ചെയ്യുന്ന രോഗമാണ് റിഫ്ലക്സ് നെഫ്രോപ്പതി.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജീന ജെ സത്യൻ.
0: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
1: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

പ്രിയ ശ്രോതാക്കൾ, ഇന്ന് രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, വേദനയും ആയുർവേദ ചികിത്സയും, ഡോക്ടർ കാർത്തിക് കെ നന്ദൻ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 8:05.

എരുവേലി, നാഗപ്പടി, കണയന്നൂർ എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ചിറ്റൂർ ചർച്ച്, ചിറ്റൂർ അമ്പലം, വടുതലപാലം, ഡിവൈൻ നഗർ, പൂഴിത്തോട് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

സേവന വാർത്തകൾ. രാജ്യത്തെ പ്രഥമ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഈ മാസം 30 വരെ ഉണ്ടായിരിക്കും. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് SE.census.gov.in പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വേരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല. ലൊക്കേഷൻ വിവരങ്ങൾ നൽകുക. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസസ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാവുന്നതാണ്. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും.

വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് 2026-27 വർഷം ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും താമസിക്കുന്നതിന് സ്വന്തമായി ചുറ്റുപാടോ സൌകര്യമോ ഇല്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാണ് പദ്ധതി. www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 04862299475 04862299475. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി.

0: നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശം.

0: വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യപകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് 1 ഗോളിന് മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: ആടുമാടുകളുടെ എണ്ണം നോക്കി സാമ്പത്തിക സ്ഥിതിയും പുരുഷന്മാരുടെ കണക്കെടുപ്പിലൂടെ രാജ്യസുരക്ഷയും ഉറപ്പുവരുത്തിയിരുന്ന കാലത്തെക്കുറിച്ച് പുരാതന ചരിത്രത്തിൽ പരാമർശങ്ങളുണ്ട്. കാലം മാറിയപ്പോൾ ജനസംഖ്യ എന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം നികുതി പിരിവിനും അടിസ്ഥാനമായി തീർന്നു. എന്നാൽ ആധുനിക കാലത്ത് സെൻസസ് എന്നത് വെറും കണക്കെടുപ്പല്ല, രാജ്യപുരോഗതിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നയരൂപീകരണങ്ങൾക്ക് പിന്തുണയേകുന്ന വലിയൊരു വിവരശേഖരണമാണത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള 8-ാമത്തെ സെൻസസിലൂടെയാണ് ഭാരതം ഇത്തവണ കടന്നുപോകുന്നത്. അതും കൂടുതൽ കൃത്യത ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ സെൽഫ് എന്യൂമറേഷനിലൂടെയാണെന്നതും പ്രത്യേകത തന്നെയാണ്. ഈ സെൻസസ് 2027 കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
1: ഇപ്പൊ നമ്മൾ ഈ സെൻസസ് തുടങ്ങിയത് ഈ പഴയകാലത്തിലെ സെൻസസ് തുടങ്ങിയിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് പോയെങ്കിൽ ആ പഴയകാലത്തെ സെൻസസ് എടുക്കുന്നത് അവർക്ക് എത്ര ആൺകൾ ഇവിടെ ഉണ്ട് ഫൈറ്റിംഗ് ഫോർ ദ വാർ, അതാണ് അവർ തുടങ്ങിയത് ഫസ്റ്റ് കൗണ്ടിങ്.
0: ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ചരിത്രത്തെ കുറിച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ പ്രൊഫസർ എസ് ഇരുദയരാജൻ.
1: ഈ കണക്കെടുപ്പും ഗത് വരലാറിലുണ്ട്. വരലാറെന്ന് നമ്മൾ പറയുമ്പോൾ എക്സാമ്പിൾ ഇപ്പം ബൈബിളും ഉണ്ട്. ബൈബിളില് ദേ ഹാവ് കൗണ്ടഡ് പീപ്പിൾ. ഇൻഫാക്ട് നമ്മൾ ഈ കൗണ്ടഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, പഴയ കാലത്തിൽ ഈ കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ എത്ര ആൺമക്കളുണ്ട്, ബിക്കോസ് അവർക്കെല്ലാം അപ്പം ഫൈറ്റിംഗ് ഫോർ ദ വാർ. നമുക്ക് എത്ര ഏബിൾ ബോഡീഡ് മെൻ, ചണ്ടയിടാൻ എത്ര ആൾക്കാരുണ്ട്. ദേ വിൽ കൗണ്ട് ഓൺലി മെൻ, നോട്ട് ഈവൻ വിമൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് പിടിക്കണം എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർ തുടങ്ങിയത് മിലിറ്ററി പർപ്പസ്, ടാക്സ് പർപ്പസ്, ദെൻ ലേറ്റർ പോളിസി പ്ലാനിങ്. നമുക്കൊരു പ്ലാൻ ചെയ്യണം, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, ഇവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കണം, ഇവിടെ ഒരു റോഡ് വേണം, ഓ ഇത്ര ആൾക്കാരുണ്ട്, ഇവർക്ക് ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ വേണം. അപ്പൊ അതുപോലെ എല്ലാം കൊണ്ടുവരണമെങ്കിൽ എത്ര ആൾക്കാരുണ്ടെന്ന് വേണം. 1872 സെൻസസ് ഇന്ത്യയിൽ തുടങ്ങിയത്. ഈ സെൻസസ് തുടങ്ങി നമ്മളിപ്പോ 100 മേലായി. 1872 ഈ ബ്രിട്ടീഷ് ഇന്ത്യാവില് ഈ കണക്കെടുപ്പ് തുടങ്ങിയത്. അതുക്ക് മുന്തി ഇതേ കണക്കെടുപ്പ് എടുത്തപ്പോ ചെന്നൈയിൽ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്, ബനാറസിൽ ഒരു കണക്കെടുപ്പ്. അതാ ഒരു കൊച്ചു കൊച്ചി ഇപ്പൊ മെഡ്രാസിൽ എത്ര ആൾക്കാരുണ്ട്, ഇല്ല തിരുവനന്തപുരത്ത് എത്ര ആൾക്കാരുണ്ട്, അതുപോലെ കൊച്ചു കൊച്ചി എടുത്തിട്ടുണ്ട്. ബട്ട് ത്രൂഔട്ട് ഇന്ത്യ, ഇന്ത്യ ആ സമയത്തിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാം നമുക്കെല്ലാം ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യ എല്ലാം ഉണ്ടായിരുന്നു, മൊത്തമാ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് അവർ എടുക്കാൻ തുടങ്ങിയത് 1881 തുടങ്ങിയതാണ്, 10 വർഷങ്ങൾ തുടങ്ങിയതാണ്. അത് നടത്തിയതെല്ലാം ഇംപീരിയൽ ലണ്ടൻ. ബട്ട് ഒരു 1900 കാലങ്ങളിൽ നമ്മൾ ഈ സെൻസസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരു നമ്മളുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ എത്രയാണ്, നമ്മുടെ മക്കൾ തുക എത്രയാണോ, അതിൽ ആണും പെണ്ണും എത്രയാണോ, എത്ര ആൾക്കാർ അവിടെ ചിൽഡ്രൻ ഉണ്ട്, വിമൻ ഉണ്ട്, വയസ്സാന ആൾക്കാരും ഉണ്ട്. അതുപോലെയാണ് അവർ നമുക്കപ്പം ഡേറ്റാ ബേസ് സ്റ്റാർട്ടഡ് കമ്മിങ്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ 1951 നമുക്ക് ഫസ്റ്റ് 5-year പ്ലാൻ തുടങ്ങി. ആ പ്ലാൻ സമയത്തില് ഈ ഡേറ്റ വാസ് ഗ്രേറ്റ്ലി യൂസ്ഫുൾ, ബിക്കോസ് യു കാൻ്റ് പ്ലാൻ. ഇപ്പൊ നമുക്ക് പ്ലാനിങ് ഫോർ പീപ്പിൾ, ഈ പീപ്പിൾ ഡേറ്റ കംസ് ഫ്രം സെൻസസ്. അപ്പൊ അതിലെയാണ് നമ്മൾക്ക് 51 എല്ലാ 10 ഈ സെൻസസ് തുടങ്ങി നടന്നിട്ടുണ്ട്. ബട്ട് 2011 കഴിഞ്ഞിട്ട് നമ്മൾ സെൻസസ് 2021 ചെയ്തിട്ടില്ല. അതൊക്കെ അവർ പറഞ്ഞ കാരണങ്ങൾ നമുക്കിപ്പം കോവിഡ് വന്നത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇപ്പൊ നമുക്ക് 2027 തുടങ്ങിയാണ്, 16 കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ സെൻസസിന്റെ ഹൗസ് ഡിസിഷൻ നടന്നിട്ടിരിക്കുകയാണ്. അടുത്ത കൊല്ലം ഈ ഡേറ്റ വരും. അപ്പൊ ഈ ഡേറ്റ വരുമ്പോൾ നമുക്ക് വാട്ട് എവർ പോളിസി ഇപ്പൊ ഇന്ത്യയിലെ വേണമെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, ആൾ ഇന്ത്യ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ഈ പഞ്ചായത്ത് ലെവൽ വരയ്ക്കും ആ ഡേറ്റ കിട്ടും. പഞ്ചായത്തിൽ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും, പഞ്ചായത്തിലെ ഏത് പദ്ധതി പറ്റും. ഇപ്പൊ നമ്മൾ കേരളത്തെ എടുത്തുകൊണ്ടാ നമ്മളിപ്പോ പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൽഡേർലി പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എൽഡേർലി പേഴ്സൺ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ 60 മേലുള്ള ആൾക്കാരുണ്ട്, 70 മേലുള്ള ആൾക്കാർ എത്ര ഉണ്ട്, 80 മേലുള്ള ആൾക്കാർ എത്ര ഉണ്ട്, അവർക്ക് എന്ന പോളിസി വേണം, എത്ര വിഡോസ് ഉണ്ട്, എത്ര വിഡോസ് വർക്കിംഗ്, എത്ര വിഡോസ് ആക്റ്റീവ്, എത്ര വിഡോസ് ആർ ലിവിംഗ് അലോൺ. അപ്പൊ നമുക്ക് ഈ ഡേറ്റ വച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പോളിസി ഉണ്ടാക്കപ്പെട്ടോ. അപ്പൊ 2027 സെൻസസ് വിൽ ബി എ ഗ്രേറ്റ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ നോയിങ് ദ പീപ്പിൾ, ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആൾസോ മൈഗ്രേഷൻ.
0: സെൻസസ് നടത്തുന്നതിലേക്കായി വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അധ്യാപകൻ പുഷ്പരാജ് വി എസ്.
2: ഞാൻ കഴിഞ്ഞ സെൻസസിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇത് നമുക്ക് 1 ഇപ്പോ ഈ സെൻസസിന് കാലാവധി തന്നിട്ടുള്ളത്. ഈ 1 ആദ്യത്തെ 3 ഹൗസ് ലിസ്റ്റിംഗ് ആണ്. മുൻപ് ഹൗസ് ലിസ്റ്റിംഗ് തരുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഹൗസ് ലിസ്റ്റിംഗ് അല്ല, ഒരു പ്രദേശത്തിന്റെ മാപ്പാണ് തരുന്നത്. ആ മാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രദേശത്തെ ഹൗസ് ലിസ്റ്റിംഗ് 3 കൊണ്ട് സാധ്യമാക്കണം. സെൽഫ് ഇനോമറേഷൻ നടത്തിയാലും നമ്മൾ ഇവയൊക്കെ ശരിയാണോന്ന്, ഒരു 6-7 ചോദ്യം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇവരോട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് വീണ്ടും നമ്മൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം. അത് നമ്മളാണ് ഒരു ഹൗസ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ വീട്ടു നമ്പർ ഇടേണ്ടത്. അവർക്കൊരു 12 നമ്പർ കിട്ടുമെങ്കിലും ആ നമ്പർ നമ്മൾ ഇവിടെ പിന്നീട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ആൾക്ക് 150 to 200 മുകളിൽ വരെ വീടുള്ള ബ്ലോക്കുകൾ ഇതിനകത്ത് ഹൗസ് ബ്ലോക്കുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ്. എന്നാലും

0: ഇത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്നത്. കാരണം ഇതൊരു നല്ല കാര്യമാണ്. നമുക്കിപ്പോ ഒരു വീടിന്റെ മുഴുവനായിട്ടുള്ള രേഖ നമുക്ക് ഈ സെൻസസിലൂടെ നമുക്ക് കിട്ടും.
1: പൊതുജനങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തുമ്പോൾ ചില അസൗകര്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നതും പരിഗണിക്കണം. അധ്യാപക സംഘടനാ പ്രതിനിധി പി കെ അരവിന്ദൻ.
2: സെൻസസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൂടുതൽ ആളുകൾ നിയോഗിച്ചിട്ടുള്ളത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഈ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചവരോട് സ്കൂളിന് മുമ്പും സ്കൂളിന് ശേഷവും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ നിർദ്ദേശത്തിന് പകരമായി അവർക്ക് ഡ്യൂട്ടി ലീവ് സെൻസസ് എടുക്കുന്ന സമയത്ത് അനുവദിച്ചുകൊണ്ട് പകരം വർക്ക് അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ ദിവസ വേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനോ സെൻസസ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഗവൺമെന്റും തയ്യാറാകണം. ഈ ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് കൃത്യമായി ഡ്യൂട്ടി ലീവ് അനുവദിക്കാനും നിർദ്ദേശം നൽകേണ്ടത് അനിവാര്യമാണ്.
1: രാജ്യവികസനത്തിനും നയരൂപീകരണത്തിനും സെൻസസിന്റെ പ്രാധാന്യം എന്താണ്? സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ പ്രൊഫസർ എസ് ഹരികുമാർ.
3: ഇപ്പൊ നടക്കാൻ പോകുന്ന സെൻസസ് ഇന്ത്യയിലെ 8-ാമത്തെ സെൻസസ് ആണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണുകളിൽ കൂടി കാണുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, സെൻസസ് കൂടി എടുക്കുന്നത് ആകെ ജനസംഖ്യ, പാർപ്പിടം, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളാണ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന കണക്ക് നമ്മൾ നോക്കുകയാണെന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാമെന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 10 വർഷം കൂടുമ്പോൾ ജനസംഖ്യയിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അല്ലെങ്കിൽ സെൻസസിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡെക്കേഡൽ വേരിയേഷൻ ഓഫ് പോപ്പുലേഷൻ, അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് എക്കണോമിക് ഡിസിഷൻ മേക്കിംഗിൽ. അതേപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതം എങ്ങനെയാണ് 10 കൊല്ലം കൂടുമ്പോൾ എങ്ങനെ മാറുന്നു, പ്രായം തിരിച്ചുള്ള ജനസംഖ്യയുടെ കണക്ക് എന്ത്, ഇത് വ്യക്തമായിട്ട് കിട്ടുന്നത് സെൻസസിൽ കൂടിയാണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ വീടുകളിലെയും ആളുകളുടെ നിന്ന് നേരിട്ട് എടുക്കുന്ന വിവരശേഖരങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന വസ്തുതകൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും മാനവശേഷിയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏത് വികസനം നമ്മൾ എടുക്കുകയാണ് എങ്കിലും പ്ലാൻ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വികസന പ്ലാനുകൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്, ഇത് എല്ലാം വരുന്നത് ഇതിന്റെ ആശയങ്ങളും അല്ലെങ്കിൽ ഇതെങ്ങനെ എവിടെ എപ്പോൾ നടത്തണം എന്നുള്ളതും സെൻസസിൽ കൂടി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരിക്കാം. എക്കണോമിക്സിന്റെ ആംഗിൾ വീണ്ടും പറയുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, ഏത് പഠനങ്ങൾ നമ്മുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പിൾ സ്റ്റഡീസ് കാണാനായിട്ട് സാധിക്കും. ഈ സാമ്പിൾ സ്റ്റഡീസിന്റെ എല്ലാം ബേസ് സെൻസസ് ഡേറ്റ എന്നായിരിക്കണം. ആ സെൻസസ് ഡേറ്റയെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുവാനായിട്ടും ആ സാമ്പിളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ കൂടി നമുക്ക് ഒരു പോപ്പുലേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജനസംഖ്യയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് കിട്ടുകയുള്ളൂ. നയ രൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, രാഷ്ട്രീയ പ്രാധാന്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ചലനശക്തിയും കൂടിയാണ് ജനസംഖ്യ എന്ന കണക്ക്. എങ്ങനെയാണ് നയങ്ങൾ രൂപീകരിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഏത് വിഭാഗങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനം ഈ ജനസംഖ്യയാണ്. നമ്മളിപ്പോ ഡീലിമിറ്റേഷൻ എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കാറുണ്ട്. ആ ഡീലിമിറ്റേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏതടിസ്ഥാനത്തിലാണ് വാർഡുകൾ തിരിക്കുന്നത്, ഏതടിസ്ഥാനത്തിൽ ആണ് അസംബ്ലി മണ്ഡലങ്ങൾ വരുന്നത്, ഏതടിസ്ഥാനത്തിൽ ആണ് പാർലമെന്റിലേക്കുള്ള മണ്ഡലങ്ങൾ വരുന്നതും എന്നുള്ളത് നിർണ്ണയിക്കുന്നതും ഈ പറയുന്ന സെൻസസ് ഉപയോഗിച്ചിട്ടാണ്. വിഭവങ്ങളുടെ വിഹിതങ്ങളും ധനസഹായങ്ങളുടെ വിതരണവും എങ്ങനെ എന്നുള്ളതും, എവിടെ എന്നുള്ള ഒരു സ്കൂൾ വേണമെങ്കിൽ ആ സ്കൂൾ അവിടെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ആശുപത്രി വേണമെങ്കിൽ എങ്ങനത്തെ ആശുപത്രി ആയിരിക്കണം, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ വേണ്ടത് എന്നുള്ള തീരുമാനിക്കുന്നതും ഈ പറയുന്ന സെൻസസ് ഡേറ്റ ഉപയോഗിച്ചാണ്. പിന്നീട് പറയുന്നത് ഏറ്റവും അടുത്ത് വന്നിരുന്നൊരു ദിവസം നമ്മൾ ധനകാര്യ കമ്മീഷന്റെ വിതരണത്തിലും സെൻട്രലിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിതരണത്തിലും ഈ സെൻസസ് ഡേറ്റ വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യം. കഴിഞ്ഞ 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഡിവൈഡ് ചെയ്തതിലും 16-ാമത്തേല് വന്നപ്പോഴും ജനസംഖ്യ അനുപാതത്തിൽ ഗ്രാന്റുകൾ ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റി വളരെ ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ റിസോഴ്സസ് ആണെങ്കിലും എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഇതിനെ വരും. ഇതെല്ലാം കാണിക്കുന്നത് സെൻസസിന്റെ ഇമ്പോർട്ടൻസ് ആണ് എക്കണോമിക്സിലെ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഡാറ്റാ ബേസ് ആണ് ആക്ച്വലി ഈ സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യവും നമ്മൾ കൊടുക്കേണ്ടതാണ്.
1: ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാൻ എന്താണ് ചെയ്യേണ്ടത്? ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം.

0: സെൻസസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതിവിവര സംബന്ധിയുമായ പ്രക്രിയയാണ്. ഇത് രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തപ്പെടുന്നത്. ഈ ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ കണക്കെടുപ്പിന് ആദ്യഘട്ടത്തിനായി എത്തിച്ചേരുകയും രണ്ടാം ഘട്ടം കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ സെൻസസിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഡിജിറ്റലായി നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. June 16 മുതൽ June 30 വരെയാണ് ഇങ്ങനെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട കാലാവധി. അങ്ങനെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരാളാണ് അയാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൽഫ് എന്യൂമറേഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. www.sc.census.gov.in എന്നാണ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ പോവുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ക്യാപ്ച എൻ്റർ ചെയ്യുകയും തുടർന്ന് മുന്നോട്ട് പോയതിനു ശേഷം ഒരു കുടുംബനാഥന്റെ പേര് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒതന്റിഫിക്കേഷൻ, അതായത് OTP ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈ പറയുന്ന പോർട്ടലിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും വേണ്ടതാണ്. ഈ പറയുന്ന സെൻസസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ആദ്യത്തെ ഏതാനും നമ്പറുകളോ ഒഴികെ ബാക്കി എല്ലാത്തിനും ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യക്തിക്കും മറുപടി കൊടുക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ ഒരു സെറ്റ് ഇൻഫർമേഷൻ ആണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID, അതൊരു 11 അക്ക നമ്പറാണ്, HL സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ആ സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ മെസ്സേജിൽ വന്നിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തതിനു ശേഷം July 1 മുതൽ 30 വരെ എന്യൂമറേറ്റേഴ്സ്, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുന്ന മുറയ്ക്ക് ഈ നമ്പർ അവർക്ക് കൈമാറുന്നാൽ അവർക്ക് ആപ്പിൽ നമ്മൾ നേരത്തെ സിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതാണ്. ആ ഡാറ്റയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ സാധിക്കും. ഇനി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്യൂമറേറ്റർ നിങ്ങളുടെ സമ്മതത്തോടുകൂടെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഫൈനലി സെർവറിലേക്ക് അയക്കും. അതോടുകൂടെയാണ് ഈ സെൻസസിന്റെ എന്യൂമറേഷൻ പൂർത്തിയാവുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന ആളുകൾക്ക് സാധാരണ പോലെ തന്നെ നേരത്തെ സെൻസസുകൾ ചെയ്തതുപോലെ തന്നെ July 1 മുതൽ 30 വരെ എന്യൂമറേറ്റർ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും. സെൽഫ് എന്യൂമറേഷൻ എന്നത് എല്ലാ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സും പോലെ ഒരു പുതിയ സംരംഭമാണ്. അത് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരോടും ഈ സെൽഫ് എന്യൂമറേഷനിൽ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ സെൻസസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോടും സഹകരിച്ച് തങ്ങളുടെ സത്യസന്ധമായ മറുപടികൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: ജനപിന്തുണയോടെയുള്ള വിവരശേഖരണമായ സെൽഫ് എന്യൂമറേഷൻ 1-ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പ്രാഥമിക വിവരങ്ങൾക്കപ്പുറം വ്യക്തിഗത വിവരശേഖരണം കൂടി പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചും സുസ്ഥിരതയെക്കുറിച്ചുമുള്ള വലിയൊരു ഡാറ്റയാണ് ലഭ്യമാവുക. അതിനെ അടിസ്ഥാനമാക്കിയാവും ഭാരതത്തിലെ ഭാവി വികസന പരിപാടികളും നയരൂപീകരണവും നടപ്പാക്കുന്നത്. ഈയൊരു പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകാൻ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സമകാലികം.
4: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: അന്നേരമാണ് മാതാമ്മ മരുതന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. വളരെ തിടുക്കത്തിൽ ബ്ലൗസ് ഇട്ടതുകൊണ്ടാകും മുൻവശത്തെ കുടുക്കുകളൊന്നും വേണ്ട പോലെ ആയിരുന്നില്ല. ശരീരമാസകലം കുലുക്കിക്കൊണ്ടാണ് അവർ ഓടി വരുന്നത്. ദേഷ്യത്തോടെ എന്തെല്ലാമോ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അവരുടെ ഓട്ടം അവസാനിച്ചത് മരുതനെ കെട്ടിയിട്ടിരിക്കുന്ന മരത്തിനടുത്തെത്തിയപ്പോഴാണ്. മാതാമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ കൂടി നിൽക്കുന്നവർ ഉത്കണ്ഠാകുലരായി. മരുതനെ കെട്ടഴിച്ചു വിടാൻ പോവുകയാണെന്ന് ചിലർ പറഞ്ഞു. വീട്ടിലൊന്നും പതിവായി പോകാത്ത മരുതൻ മിക്ക ദിവസവും ഭക്ഷണം കഴിക്കുന്നത് മാതാമ്മയുടെ ഹോട്ടലിൽ നിന്നാണ്. ഭക്ഷണത്തിനുള്ള പണം കൃത്യമായി കൊടുക്കാറുമില്ല. എങ്കിലും പരിഭവമൊന്നും പറയാതെ മാതാമ്മ അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. മാതാമ്മയ്ക്ക് മരുതനോട് എന്തോ ഒരു തരം അടുപ്പമുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ മകനെ ഓർത്തായിരിക്കാം ഈ അടുപ്പമെന്നാണ് നാട്ടുകാർ കരുതിയിരിക്കുന്നത്. തന്റെ മകനെപ്പോലെയുള്ള ഒരാളെ കെട്ടിയിട്ടതിലുള്ള ദേഷ്യം തീർക്കാനാണ് മാതാമ്മ ഓടിക്കിതച്ച് വന്നതെന്ന് അവർക്കുറപ്പായിരുന്നു. അവരെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. മൈനർ

പോലും അങ്ങോട്ട് നോക്കിയില്ല. ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ തന്നെയായിരുന്നു അയാളുടെ നിൽപ്പ്. കെട്ടിൽ നിന്നും മരുതൻ പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും നിശ്ചയമില്ലായിരുന്നു. മുരട്ടെ സ്വഭാവമുള്ള മരുതൻ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ പേടിച്ചരണ്ടുപോയ ചിലർ കിഴക്കോട്ടേക്ക് നോക്കി ദയാപൂർവം കാത്തുനിന്നു. കെട്ടഴിച്ചു തീരുന്നതിനിടയിൽ കണ്ണച്ചൻ ഇങ്ങെത്തേണമേ എന്നവർ വിചാരിച്ചുകൊണ്ടിരുന്നു. മരുതനു പേടി കണ്ണച്ചൻ.

0: കൊണ്ടിരുന്നു. മരുതനു പേടി കണ്ണച്ചനെ മാത്രമാണ്. കണ്ണച്ചൻ പറഞ്ഞാൽ അയാൾ അനുസരിച്ചേക്കും. നാട്ടുവെളിച്ചം അപ്പോഴേക്കും ഊർന്നു പോയിരുന്നു. പരസ്പരം മുഖങ്ങൾ കാണാൻ വളരെ പ്രയാസപ്പെട്ടു. അതിനിടയിൽ ആരോ ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ട് വന്നു, മരത്തിന് തൊട്ടു മുമ്പിലായി വെച്ചു. ഇപ്പോൾ മരുതനെ എല്ലാവർക്കും കാണാം. ആ വെളിച്ചത്തിൽ മാതാമ മരുതന്റെ അടുത്തേക്ക് എത്തുന്നതും കൈവീശി മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നതും കണ്ടപ്പോൾ ചുറ്റും കൂടി നിന്നവർ നിലതെറ്റി ഞെട്ടലിലേക്ക് അമർന്നുപോയി. പിന്നെ കേൾക്കുന്നത് മാതാമയുടെ അലർച്ചയാണ്.
1: നിന്റെ ചോറും തിന്നിട്ട് ഇമ്മാതിരി അഹമ്മതി കാട്ടുകയാണോ നോയിന്റെ മോനെ?
0: മാതാമ കുറച്ച് പിന്നോട്ടേക്ക് നീങ്ങി വലതുകാൽ ഉയർത്തി മരുതന്റെ അടിവയറ്റിന് കീഴെ ഒരു ചവിട്ടും കൊടുത്തു. അപ്പോൾ
1: ഹമ്മേ
0: എന്ന് മരുതൻ പതുക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്നതായും നാട്ടുകാർ കേട്ടു. എല്ലാം കഴിഞ്ഞു, ഒന്നും ചെയ്തില്ലെന്ന വിധത്തിൽ മാതാമ നാട്ടുകാർക്ക് നടുവിലൂടെ കൈവീശി നടന്നകലുമ്പോൾ അവർ പറയുന്നത് കേട്ടു.
1: ഇനി ഓൻ അതും കൊണ്ട് ഒന്നും ചെയ്യരുത്.
0: കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുവാൻ കഴിയാതെ നാട്ടുകാർ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് കണ്ണച്ചൻ സ്ഥലത്തെത്തിയത്. അദ്ദേഹം ശാന്തസ്വരത്തിൽ മരുതനോട് ചോദിച്ചു,
1: ഞാൻ എന്തായി കേൾക്കുന്നത് മരുതനെ? നീ ഇമ്മാതിരി ചേപ്രത്തം ചെയ്യാൻ പാടുണ്ടോ?
0: മരുതൻ മിണ്ടിയില്ല.
1: എന്തായാലും ഇമ്മക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ.
0: ആരെങ്കിലും ചെന്ന് പോക്കറാജിയെ കൂടി കൂട്ടിക്കൊണ്ടുവരി. നാടിന്റെ കാര്യമായതുകൊണ്ട് ഓറും കൂടി വന്നിട്ട് തീരുമാനിക്ക. ആരോ പോക്കർ ഹാജിയെ വിളിച്ചു കൊണ്ടുവരാൻ ഓടി. അദ്ദേഹം ജുമാഅത്ത് പള്ളിയിൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനിടയിൽ നേരത്തെ കത്തിച്ച ചൂട്ട് കെട്ടുപോയിരുന്നു. പകരം രണ്ട് ചൂട്ടുകൾ കത്തിച്ചു വെച്ചു. ഇപ്പോൾ എല്ലാവരുടെയും മുഖങ്ങൾ ഏതാണ്ട് കാണാമെന്നായി. പോക്കർ ഹാജി എത്തിയപ്പോൾ കണ്ണച്ചൻ പറഞ്ഞു,
1: ഹാജാരെ, ഇമ്മക്ക് മരുതന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം.
0: ഓൻ എന്തൊക്കെയോ ചേപ്രത്തം ഒപ്പിച്ചു എന്നാ എല്ലാവരും പറയുന്നേ.
1: അതെന്താന്ന് ഞമ്മളും കൂടി ഒന്ന് അറിയട്ടെന്ന്. എന്നിട്ട് വേണമല്ലോ ഒരു തീരുമാനമുണ്ടാക്കായി.
0: പോക്കർ ഹാജി പറഞ്ഞു, മരുതന്റെ ചേപ്രത്തരം എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു വിദ്യയായിരുന്നു അത്.
1: അതാ അതിന്റെ ശരി, കണ്ണച്ചൻ അഭിപ്രായപ്പെട്ടു.
0: കൂടി നിന്നവർ മരുതന്റെ വിക്രിയകൾ വിവരിക്കുവാൻ തുടങ്ങി. മേൽപ്പറമ്പിൽ അന്ത്രുവിന്റെ മോളെ പുഴത്തീരത്ത് വെച്ച് പിടിച്ചതും മാത്തറ കുങ്കിയമ്മയുടെ മോൾ ഉറങ്ങുമ്പോൾ അവളുടെ നെഞ്ചത്ത് കയറി കിടന്നതും ചങ്ങാരത്തു താഴെ ഉണക്കന്റെ മോളുടെ നെഞ്ചിൽ കടിച്ചു പറിച്ചതും അവർ വിവരിച്ചു. ഏറ്റവും ഒടുവിലായി രാരോത്ത് കിട്ടന്റെ മോള് ചന്ദ്രി സന്ധ്യയ്ക്ക് മൂത്രമൊഴിക്കാൻ പൊരേന്റെ പിന്നാമ്പുറത്ത് പോയപ്പോൾ മരുതൻ കയറിപ്പിടിക്കാൻ ശ്രമിച്ചതും അവർ പറഞ്ഞു. കൊപ്രക്കളത്തിലെ പണിയും കഴിഞ്ഞ് പൊരയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. അവിടെ നിന്നാണ് നാട്ടുകാർ മരുതനെ പിടികൂടിയത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പോക്കർ ഹാജി മരുതനോട് ഉറക്കെ ചോദിച്ചു,
1: ഇതൊക്കെ നേരാണോ മരുത?
0: അന്നേ മരുതൻ,
1: വമ്പേ നീ നേര് പറഞ്ഞല്ലോ.
0: പിന്നെ കണ്ണച്ചന്റെ നേരെ നോക്കി,
1: ചേപ്രത്തരം തന്നെ അല്ലേ കണ്ണ? ഇനി ഇമ്മക്കൊരു തീരുമാനമെടുക്കാം.
0: അതാ നല്ലത്.
2: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

സേവന വാർത്തകൾ. കെൽട്രോൺ ജൂലൈയിൽ ആരംഭിക്കുന്ന മാധ്യമ പഠന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, പ്രിന്റ് മീഡിയ, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ പരിശീലനമാണ് നൽകുന്നത്. ബിരുദം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്.

സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ തീർപ്പാക്കാൻ ഓഗസ്റ്റ് 21, 22, 23 തീയതികളിൽ അദാലത്ത് നടത്തുന്നു. അദാലത്തിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ കേസുകളുടെ വിശദാംശങ്ങൾ www.sci.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. ഗൂഗിൾ ഫോം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 011-23-11-2428 011-23-11-2428.

ഇന്ത്യൻ നേവി അഗ്നിവീർ അപ്രന്റീസുമാരെ നിയമിക്കുന്നു. 2027 ജനുവരി ഫെബ്രുവരി ബാച്ചുകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. അപേക്ഷകർ 50% മാർക്കോടെ 10-ാം തരം പാസായവരും AICTE അംഗീകാരമുള്ള പോളിടെക്നിക്കുകളിൽ നിന്ന് 50% മാർക്കോടെ 3 വർഷത്തെ ഡിപ്ലോമ പാസായവരുമായിരിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9447-76-6004. 9447-76-6004.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് അദ്വൈത്. സബ്ജക്ട് ഞാൻ ഡിവോക്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിരുന്നു പഠിച്ചത്.
2: അപ്പോ
3: ഇതിപ്പോ എന്റെ ഗ്രാജുവേഷൻ ആയിട്ടില്ല, ഫുള്ള് പാസ് ഔട്ട് ആണ്.
2: ബിവോക്ക് കഴിഞ്ഞു, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലേ?
3: അതെ അതെ
2: അതെ. കോഴ്സ് പാസ്സായോ?
3: കോഴ്സ് പാസ്സായി സാറേ.
2: പാസ്സായി. ഇന്റേൺഷിപ്പ് ചെയ്തോ?
3: ഇന്റേൺഷിപ്പ് ഞങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു സാർ, അത് കഴിഞ്ഞു.
2: അതെവിടെയാ?
3: അത് ഞാൻ ചെയ്തത് നമ്മുടെ എൻജിറോട്ടിൽ.
2: അവിടെ ജോലി ഉണ്ടോ? ജോലി കിട്ടിയോ? അവര് തരാന്ന് പറഞ്ഞ ജോലി
3: ഇല്ല. ഞങ്ങത് ഇവിടുന്നായിട്ട് ഇന്റേൺഷിപ്പിനായിട്ട് പോയതായിരുന്നു. ഒരു പ്രൊജക്ട് വന്നിട്ട് അങ്ങനെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോയത്.
2: നമ്മള് റെഗുലർ ഇൻഡസ്ട്രിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണത്, ഐ ടി അല്ലേ, സോഫ്റ്റ്വെയർ അല്ലേ.
3: അതെ.
2: ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യാം. ഇത് കോളേജില് ബിവോക്ക് ചെയ്തല്ലേ,
3: അതുപോലെ
2: അത് സിലബസ് കോഴ്സ് കൂടാണ്ട് 16 ആഡ് ഓൺ കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഐ ടിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള എല്ലാ 3 മാസം മാറിക്കൊണ്ടിരിക്കും. 16 ഐ ടി കോഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മോന് പറ്റിയ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് ആഡ് ഓൺ ചെയ്യുക. ആ കോഴ്സ് പാസ്സായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തന്നെ പ്ലേസ്മെന്റ് ചെറിയൊരു ജോലി ആക്കി തരും. ഒന്ന്. രണ്ടാമത്തത്, മോന് ഇഷ്ടപ്പെട്ട ഫീൽഡ് കോഡിംഗ് ആണോ, സൈബർ സെക്യൂരിറ്റി ആണോ, എ ഐ ആണോ, അതിൽ ഏതാണ് ഇഷ്ടം, ആ ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ് ആണോ, എ ഐ ആണോ, ഏതാണോ ഇഷ്ടം, അതിലൊരു കോഴ്സ് ചെയ്യുക ഉടനെ. രണ്ടാമത്തത്, ആ ഫീൽഡ് വെച്ചിട്ട് നമ്മൾ എ ഐയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് ഐ ടി കമ്പനീസിന് ലിസ്റ്റ് കിട്ടും. ആ കമ്പനികളിലോട്ട് നമ്മുടെ ബയോഡാറ്റ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് അവർക്ക് അയക്കുക ഒരു അപ്രന്റിഷിപ്പിന്. ഒരു അപ്രന്റിഷിപ്പ് ഒരു 3 മാസം കൊണ്ട് കിട്ടും. അപ്പൊ അവിടെ പോയിട്ടൊരു പെയ്ഡോ അൺപെയ്ഡ് ആയാലും കുഴപ്പമില്ല, നഷ്ടം ഉണ്ടാവില്ല. ഒരു അപ്രന്റിഷിപ്പ് ചെയ്യുക, ഒരു സൈഡിൽ ഓൺലൈനായിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ്, ഓഫ്ലൈനോ ഓൺലൈനായിട്ട് ഒരു ആഡ് ഓൺ കോഴ്സ് ചെയ്യുക. 6 മാസം കൊണ്ട് സൂപ്പർ ജോലി കിട്ടും. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാ?
3: എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അറിയാം.
2: ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജും ഈ 2-3 മാസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ആപ്പ് മേടിക്കും.
3: സാറേ, ഞാനൊരു ഡൗട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിനെ പറ്റി പറയാം.
2: നല്ല ഫീൽഡാണ്, ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യാം, സൈഡ് ലൈൻ ആയിട്ട് ജോലി എടുക്കുക, ഫ്രണ്ട് ലൈൻ ആയിട്ട് വേണ്ട. വിവോക്ക് കഴിഞ്ഞ ആളല്ലേ, ഇത്തിരി കൂടി നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം മനസ്സിൽ. കേട്ടോ,
4: ആകാശവാണി FM വാർത്തകൾ.
0: ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ADS

0: കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈ ഡേയ്ക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 12-ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ മീൻചന്ത ഹിന്ദി കോളേജിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രചാരസഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡ്വിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചൈനയിലെ ഷാവോക് സിംഗിൽ 2-ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രബാനി നന്ദ, SS സ്നേഹ, സുതേഷ്ണ ശിവങ്കർ, തമന്ന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പ്ലാസ്റ്റിക് ഇന്ന് ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിലും ഏറ്റവും ആഴമുള്ള മരിയാന ട്രെഞ്ചിലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒറ്റത്തവണ ഉപയോഗത്തിലുള്ളതും കനം കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉത്പാദനവും സംഭരണവും രാജ്യവ്യാപകമായി നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ശ്രമം ഉണ്ടായെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ അതിനെ ദുർബലമാക്കി. നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുവാൻ യാതൊരു നിലയിലും കഴിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനുള്ളത്. സർവ്വ മേഖലകളിലും പടർന്നു പിടിച്ച പ്ലാസ്റ്റിക്കിന്റെ അംശം മനുഷ്യന്റെ രക്തത്തിൽ വരെ സ്ഥിരീകരിച്ചത് അടുത്തിടെയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ വിസ്കാവോ എന്ന കടൽ യാത്രികൻ ലോകത്തെ ഏറ്റവും ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ മരിയാന ട്രെഞ്ചിൽ എത്തുകയുണ്ടായി. തണുപ്പുള്ളതും ഇരുമ്പിനെപ്പോലും പരത്തിയെടുക്കാൻ കഴിയുന്ന മർദ്ദവുമുള്ള അവിടെ വിചിത്രമായ ചില മത്സ്യങ്ങളെ കണ്ടതിനൊപ്പം അദ്ദേഹം കണ്ട മറ്റൊരു വസ്തു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് ആയിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. ആധുനിക ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരേ സമയം വലിയ ഉപയോഗമുള്ള വസ്തുവും അതേസമയം തന്നെ തലവേദനയും ആയി മാറിയ പ്ലാസ്റ്റിക് 11,000 മീറ്റർ വരെ ആഴത്തിൽ എത്തിപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് ഭൂമിയിൽ അഴുകാൻ 5,000 വർഷങ്ങളോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നത് മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾ, അതിലേറെ അവ ജീവജാലങ്ങളുടെ ഭക്ഷ്യ ശൃംഖലയിലെത്തിച്ചേരുകയും ജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ജലജീവികളാണ് ഇവിടെ ഏറ്റവും ഭീകരമായ മുഖം കാണേണ്ടി വരുന്നത്. 2019 നവംബർ മാസത്തിൽ ഇറ്റലിയിലെ സെഫാലു ബീച്ചിൽ ചത്തടിഞ്ഞ 22-അടി നീളവും ഏകദേശം 7 വയസ്സ് പ്രായവുമുള്ള നീലത്തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. ഷെൽ മത്സ്യങ്ങൾ, ഉപ്പ്, കുടിവെള്ളം, ബിയർ എന്നിങ്ങനെ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അംശങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് മനുഷ്യരിലെ രക്തത്തിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര ജേണലായ എൻവയോൺമെന്റ് ഇന്റർനാഷണലാണ് 22 പേരുടെ രക്തപരിശോധനയിൽ 17 പേരിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇത് മനുഷ്യ ശരീരത്തിലെ പോളിമർ സാന്നിധ്യത്തിന്റെ പ്രാഥമികമായതും നിർണായകവുമായതുമായ സൂചനകളാണ്. കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അന്തിമമായി ഇതിന്റെ കാഠിന്യം ഉറപ്പിക്കാൻ കഴിയൂ. 700-500 നാനോമീറ്ററിനും ഇടയിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. 700 നാനോമീറ്റർ എന്നാൽ ഒരു മുടിയിഴയുടെ വീതിയുടെ 140 തവണ ചെറിയ വലിപ്പം എന്നർത്ഥം. 50% ആൾക്കാരിലും ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിലിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിമറായ പോളി എത്തിലീൻ ടാർഫ്താലേറ്റ് അടങ്ങിയതായാണ് കണ്ടെത്തിയത്. 2-ാമതായി കണ്ടെത്തിയതാവട്ടെ ഭക്ഷണം പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന പോളിസ്റ്റൈറിനും ആയിരുന്നു. കൂടാതെ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് കിറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന പോളി എത്തിലീൻ കൂടി രക്തത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. പരീക്ഷണം നടത്തിയവരിൽ വായു, ജലം, ഭക്ഷണം എന്നീ മാർഗങ്ങളിലൂടെ അല്ലാതെ അവരുപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റുകൾ, ലിപ് ബാമുകൾ എന്നിവ അറിയാതെ വിഴുങ്ങുന്നതിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തിയേക്കുമെന്നാണ് നിഗമനം.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ആയുർ വിചാരം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
2: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO CGHS തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
2: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 0484268516,
1: മൊബൈൽ 9874997321.
3: ഇന്ന് ഈ പരിപാടിയിൽ വേദനയും ആയുർവേദ ചികിത്സയും. ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ കാർത്തിക് കെ നന്ദനുമായി അഭിമുഖം.
4: ശരീരത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും ഒക്കെയുള്ള ചില പ്രത്യേകതകൾ നമ്മുടെ സൃഷ്ടാവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ശരീരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുമ്പോൾ അറിയുന്നത്. അതിലൊന്നാണ് വേദന എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൈ എവിടെയെങ്കിലും ഇടിച്ചു എന്ന് പറയുമ്പോൾ ആ ഇടിച്ചതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ശരീരത്തിന് അവിടെ എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് വേദന എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേദന എന്ന് പറയുന്നത് ഇത് ഈ രീതിയിലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു നേർക്കെട്ട് പോലെ ഉണ്ടാവുന്ന ചില അവസ്ഥകൾ, അതായത് നമ്മൾ അറിയാതെ തന്നെ ചില സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഒരു മുഴ വന്നു അല്ലെങ്കിൽ ഒരു കുരു വന്നു, ചിലപ്പോൾ അവിടെ ഒരു കേട് സംഭവിക്കുന്നു എന്നുള്ളതിന് സൂചനയായിട്ടായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു കുരു ആയിരിക്കും, പക്ഷെ അത് പഴുത്ത് വരുന്നതായിട്ടോ അല്ലെങ്കിൽ അതിന് രൂപം മാറ്റം വരുന്നതായിട്ടോ ഒക്കെ വരുമ്പോഴാണ് ഈ വേദന എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയുള്ള ഒരു പ്രതികരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ ഈ വേദന എന്താണ്, അതിൽ ആയുർവേദം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഏതൊക്കെ വേദനകളാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളത്, അതായത് ഒരു വൈദ്യസഹായം തേടേണ്ട വേദനകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ വേദനയെക്കുറിച്ച് പറഞ്ഞെങ്കിലും അതെന്താണെന്ന് എങ്ങനെ നമുക്ക് നിർവചിക്കാം?
5: പറഞ്ഞ പോലെ തന്നെ വേദന എന്ന് പറയുമ്പോൾ അതൊരു അസുഖമല്ല. ആയുർവേദത്തിൽ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, അസുഖമായിട്ടും പറഞ്ഞിട്ടുണ്ട്, അതിന് പുറമെ ഒരു സിംപ്റ്റമായിട്ട്
4: ലക്ഷണമായിട്ടും
5: ഇതിനെ പറഞ്ഞിട്ടുണ്ട്. വേദന എന്ന് പറയുമ്പം നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെഷറാണ്, ഒരു അലേർട്ട് തരികയാണ്,
4: നമ്മുടെ
5: സൂചന തരികയാണ് ഇന്ന അസുഖമുണ്ട്, അത് എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഓർഗൻ ബേസ്ഡ് ഉള്ള എന്തെങ്കിലും
4: അസുഖങ്ങൾ,
5: അവയവങ്ങളുടെ അസുഖങ്ങളാണെങ്കിൽ അത് വേദനയിൽ കൂടെ നമ്മളെ കാണിച്ചു തരും.
4: ഉദാഹരണത്തിന് വയറുവേദന.
5: അപ്പം വയറുവേദന എടുത്തു കഴിഞ്ഞാൽ തന്നെ വയറിനുള്ളിലെ എന്തിനാണ്, അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണിക്കും, ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ ചെയ്യും, അത് എന്താ പ്രശ്നമെന്ന് കണ്ടുപിടിക്കാനാണ് പൊതുവെ ഈ വേദന എന്ന് പറയുന്നത്. കൂടുതൽ കണ്ടീഷൻ ഇത് സിംപ്റ്റമായിട്ടാണ്, ലക്ഷണമായിട്ടാണ് വേദന വരുന്നത്. നമുക്ക് ഈ വേദന പൊതുവെ ശാരീരികമായും നമുക്ക് മനസ്സിലാവും, മാനസികമായും ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ വേദന. ചിലവർക്ക് കണ്ടിന്യൂസ് തലവേദന ഉണ്ട്, അപ്പൊ ഇപ്പം അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം.
4: ഇപ്പൊ മൈഗ്രെയിൻ തലവേദന എന്നൊക്കെ പറയുന്ന അല്ലേ?
5: അതെ, മൈഗ്രെയിൻ. ആ മൈഗ്രെയിൻ കണ്ടീഷനിൽ തന്നെ നമുക്ക് തല ഭയങ്കര വേദനയായിരിക്കും. ചിലപ്പം അവര് തല എവിടെങ്കിലും കൊണ്ട് ഭിത്തിയിലിടിക്കണം എന്നുള്ള തോന്നൽ വരും, അവർക്ക് എന്തെങ്കിലും വെച്ച് വലിച്ചു മുറുക്കി കെട്ടാനുള്ള തോന്നലുകൾ വരും, അതാ വേദന കുറയാൻ വേണ്ടി. അപ്പൊ അത് മാനസികമായും ഒരാളെ ഇത് ബാധിക്കും.
4: അപ്പൊ ഈ വേദനകളെ നമ്മള് പലതായിട്ട് തരംതിരിക്കാറുണ്ടോ? അതായത് ഇപ്പോ എല്ലാത്തിനും സ്വഭാവം ഒന്നായിരിക്കണം എന്നില്ലല്ലോ.
5: ആ അതെ, ഇപ്പം ഒരു ഡിസീസ് എടുക്കുവാണെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്ന ഇത്
4: വാദകോപം
5: കൊണ്ട് വാദരോഗങ്ങളുടെ മെയിൻ ആയിട്ടും സിംപ്റ്റമാണ്, ലക്ഷണമാണ് ഈ വേദന എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോർമലി നോക്കുവാണെങ്കിൽ അക്യൂട്ട് പെയിനും ഉണ്ട്, ക്രോണിക് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാവുന്നതും കുറച്ച് കാലപ്പഴക്കം ചെന്നതുമായിട്ടുള്ള വേദനകളുണ്ട്. നമ്മളിപ്പം അക്യൂട്ട് പെയിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സ്റ്റൊമക് പെയിൻ വരാം,
4: വയറുവേദന
5: വരാം, ചിലപ്പോൾ ഒരു നെഞ്ചുവേദന വരാം. ആ ഒരു വേദന നീളും, ഇങ്ങനെ വയറുവേദന തൊട്ട് നെഞ്ചുവേദന വരെ നമുക്ക് എന്തും എടുക്കാം. ചിലപ്പോൾ ഒരു മുറിവായിരിക്കാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള ഇതായിരിക്കാം, ചിലപ്പോൾ പല്ലുവേദന ആയിരിക്കാം, ലേബർ പെയിൻ, പ്രസവ വേദന, ഇതൊക്കെ ഒരു പെട്ടെന്നുണ്ടാവുന്ന വേദനയാണ്. അത് കുറച്ച് നാളുകളെ, ഒരു 3 മന്ത്സിനകത്തുള്ള ഗ്യാപ്പ്, വളരെ ചെറിയ കാലയളവിലുള്ളതാണ് ഈ അക്യൂട്ട് പെയിൻ എന്ന് പറയുന്നത്. ഇനി ക്രോണിക് എന്ന് പറയുമ്പം മോർ ദാൻ ഒരു 3 മാസം, അതിൽ കൂടുതലോ ഈ പെയിൻ ഇങ്ങനെ നിൽക്കുകയാണെന്ന് ക്രോണിക് പെയിൻ എന്ന് പറയും. ഇപ്പം ഒരാൾ ഒരു 20 വയസ്സുള്ളപ്പം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അവർക്ക് അന്ന് തൊട്ടേ ചെറിയൊരു ബാക്കിലൊരു വേദന കാണും.

0: നടുവേദനയാണ്. അതിങ്ങനെ നിന്ന് നിന്ന് കാലം പോകും തോറും ഈ വേദന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതാകുമ്പോൾ ക്രോണിക് പെയിനിലേക്ക് വരും. ഒത്തിരി സമയം ഇത് കൂടെ തന്നെ കാണും. മൈഗ്രെയിനും നമുക്കൊരു ക്രോണിക് പെയിൻ ആയിട്ട് തന്നെ കൂടും. അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പിന്നെയും ഇതിന്റെ ഇന്റൻസിറ്റി കൂടും,
1: തീവ്രത
0: കൂടും. പിന്നെ യൂഷ്വലി ഒരു വാദരോഗങ്ങളിലെല്ലാം ഇത് ക്രോണിക് പെയിൻ ആയിട്ടാണ് കാണുന്നത്.
1: പിന്നെ എല്ലുകളുടെ വേദനയും,
0: എല്ലുകളുടെ വേദന, അതായത് തേയ്മാനം കൊണ്ടുള്ള വേദനകളെല്ലാം ക്രോണിക് പെയിൻ ആണ്.
1: സന്ധികളുടെ
0: വേദന, ഇതാണ് ഇമോഷണലി നമുക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും ഈ ക്രോണിക് പെയിൻ. ക്രോണിക് പെയിൻ അത് കുറെ ഒരാൾ ഒരു രോഗി വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് മാറുന്നില്ല, എന്താണ് പ്രശ്നം, എന്താ അങ്ങനെ എന്നുള്ള ഒരു ചിന്തകൾ അവരുടെ മനസ്സിൽ വന്ന് അതിനെ ഒരു മാനസിക ഇതിലേക്ക് എത്തുകയും ചെയ്യും.
1: ഒരു സ്യൂഡോ പെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പോ ചിലവർക്ക് വേദന ഉണ്ടെന്നും ഇപ്പൊ തലവേദന ഉണ്ടെന്ന് തോന്നല് ഉണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അയാള് മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ള ഒരു പരിശോധനയിൽ ഒരു വേദന ഇല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവിക്കൂടെ?
0: അതെ, അങ്ങനെ അവസ്ഥ ഇത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ട് ചിലപ്പോ ഒരു മൈഗ്രെയിൻ ഉള്ള ഒരാളായിരിക്കും, എല്ലാം ട്രീറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആയ ആളായിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ ഇത് കിടപ്പുണ്ട്, എപ്പോഴാണോ വേദന വരുന്നത്, ചിലപ്പോ എനിക്ക് വേദനയുണ്ടോ, ഇനിയും വേദന വരാമോ. അപ്പം നമ്മൾ യൂഷ്വലി പോയി എല്ലാ സ്കാനും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നവും കാണത്തില്ല, പക്ഷെ അവരുടെ മനസ്സിൽ ഇത് കിടക്കുകയാണ്. അപ്പം അതിനെ നമ്മൾ കുറച്ച് കൗൺസിലിങ്ങിലൂടെ ഇതിനെ മാറ്റിയെടുക്കേണ്ടതാണ്.
1: അപ്പോൾ ഒരു സ്യൂഡോ പെയിനും കൂടെ വരാം. ഇനി വേദനയെ എങ്ങനെയാണ് ആയുർവേദം സമീപിക്കുന്നത്? ഇപ്പൊ ലക്ഷണമായിട്ടും രോഗമായിട്ടും വരാം, കൂടുതലും ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞു.
0: അതെ അതെ.
1: അപ്പോ എന്താണ് ഈ വേദന? നമുക്കിപ്പോ ക്രോണിക് പെയിൻ അല്ലെങ്കിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു വേദനയും കുറച്ച് നാളത്തേക്കുള്ള പെട്ടെന്ന് വേദനയുള്ള അക്യൂട്ട് പെയിൻ എന്ന് പറയുന്നു, ഇതില് എല്ലാത്തിനും നമുക്കൊരു വൈദ്യസഹായം വേണ്ടതായിട്ടുണ്ടോ?
0: പൊതുവെ
1: അതെങ്ങനെ തിരിച്ചറിയും?
0: അത് നമ്മൾ അക്യൂട്ട് പെയിൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഒരു ചെറിയ മുറിവ്, ആ മുറിവ് വരുമ്പോൾ ഒരു വേദന വരും, അത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്,
1: നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം.
0: ചെറിയ മുറിവുകളാണെങ്കിൽ, ആ ചെറിയ മുറിവുകളാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് തേനും ഒക്കെ വെച്ച് നമുക്ക് ബാൻഡേജ് ചെയ്ത് നമുക്ക് ചികിത്സിക്കാം. നമ്മൾ യൂഷ്വലി വീടുകളിൽ ചെയ്യുന്ന പോലെ ഒരു ഇപ്പം അമ്മമാരാണെങ്കിൽ പോലും ഒരു പിച്ചാത്തി കൊണ്ട് അടുക്കളയിലേക്കോ പിച്ചാത്തി കൊണ്ട് കൈ മുറിയുന്നു, അവർ തന്നെ മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് അതിനെ ക്ലിയർ ചെയ്യും. അത് അങ്ങനെയുള്ള കണ്ടീഷനാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വലിയ പ്രശ്നങ്ങളിലേക്ക് വരുകയാണ്, ഇപ്പോൾ ഒരു പല്ലുവേദന, അതപ്പോൾ ഒരു നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണം. ഒരു ലേബർ പെയിൻ, ഇപ്പോൾ അക്യൂട്ട് പെയിൻ ആണ്, അപ്പോൾ നമ്മൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു സർജറി കഴിയുമ്പോഴുള്ള വേദനകൾ, നല്ലൊരു മുറിവ്, ആക്സിഡൻ്റ് വന്ന് നല്ലൊരു മുറിവ്, അത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ. ക്രോണിക് പെയിൻ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ, സഹായമില്ലാതെ നമുക്കതിനെ മാറ്റാൻ പറ്റത്തില്ല. ഇതിൽ തന്നെ പലതരം വേദനകളുണ്ട്. അപ്പം നമ്മൾ ചില കണ്ടീഷനിൽ ഒരു പൊഹച്ചിലായിരിക്കാം, അങ്ങനത്തെ ഒരു വേദനയായിരിക്കാം പൊഹച്ചിൽ പോലെ. ചിലത് കുത്തുന്ന വേദന, നമ്മൾ ചില പേഷ്യൻസ് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഭയങ്കര തലവേദന, തല കുത്തുന്ന പോലുള്ള
1: ഒരു
0: വിങ്ങലുള്ള വേദന. പിന്നെ ചിലവരൊരു ചെറിയൊരു വേദനയുള്ളൂ, ഒരു ഡൾ പെയിൻ, അങ്ങനെ ഡിഫറെൻ്റ് ഒത്തിരി തരത്തിലുള്ള വേദനകൾ. ഇപ്പോൾ ചില വെരിക്കോസ് വെയിൻ കണ്ടീഷനിലൊക്കെ, വെരിക്കോസ് അൾസർ വരുന്ന കണ്ടീഷനിലൊക്കെ ഇവർ വന്നിട്ട് പറയും നമുക്ക് ഈ സൂചി ഇട്ട് കുത്തുന്ന പോലുള്ള വേദന നമുക്ക് കാലിൽ കിട്ടും.
1: പിന്നെ കാലിൽ ഒരു കടച്ചിൽ പോലെ
0: കടച്ചിലുണ്ട്, ഒരു കിഴപ്പ് വരും, കട്ടക്കിഴപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കാലിലൊരു ഇത് വരുന്ന കണ്ടീഷൻ വരും. എല്ലാ കണ്ടീഷനിലും ഉണ്ട് വേദന എന്ന് പറയുമ്പോൾ നമ്മൾ സിംപ്റ്റമായിട്ട് എടുക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ
1: ഒരുപാട്
0: അവസ്ഥകളിലും ഇത് വരും. പക്ഷേ നമ്മൾ ക്രോണിക് പെയിൻ ആണെങ്കിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി എന്താ പ്രശ്നമെന്ന് നമ്മൾ
1: വിലയിരുത്തുക.
0: അതിന് വേണ്ട എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യേണ്ടതാണ്.
1: ഈ വേദനയെ അവഗണിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് വരൂലേ സാധാരണ?
0: അതെ, ഇപ്പം നമ്മൾ ചെറിയൊരു വേദനയായിരിക്കാം നമുക്ക് വരുന്നത്, ചിലപ്പോൾ ഒരു ഷോൾഡർ പെയിൻ ആയിരിക്കാം, അല്ലൊരു ഐ ടി ഫീൽഡിൽ ജോലിയുള്ളവരായ
1: നമ്മൾ ഇരുന്ന്
0: കമ്പ്യൂട്ടറിലേക്ക് നോക്കി അവർക്ക് കഴുത്തിനൊരു ചെറിയ വേദനയായിരിക്കാം, അവരതിനെ ചിലപ്പോൾ ഒരു പെയിൻ കില്ലർ കഴിച്ച്. യൂഷ്വലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, പൊതുവേ ഡോക്ടറിനെ
1: കഴിയുമ്പം
0: ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോവുക, ഒരു പെയിൻ കില്ലർ മേടിക്കുക, കഴിക്കുക, അപ്പം അങ്ങനെ അത് മാറും. പിന്നെയും ഈ ജോബ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതിനെ നമ്മൾ കൊണ്ട് കാണിക്കണം, അതിനി എന്തെങ്കിലും നമ്മുടെ സർവൈക്കൽ ഇരിക്കുന്ന പൊസിഷൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാതെ ഇത് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ക്രോണിക് പെയിനിലേക്ക്, ചിലപ്പോൾ അക്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ക്രോണിക്കിലേക്ക് എത്തുന്നതായിരിക്കാം. അപ്പോൾ ഇതിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. നമ്മൾ വേദന വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. വേണ്ട ടെസ്റ്റുകൾ, എക്സ്റേ ആണ്, എക്സ്റേ, സി ടി, എം ആർ ഐ, എന്താന്ന് വെച്ചാൽ അത് നമ്മളെടുത്ത് നോക്കുക. അത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എവിടാ പ്രശ്നം എന്നുള്ളത്.
1: ഇപ്പൊ ഈ വേദനയുടെ ഒരു വൈദ്യശാസ്ത്രപരമായ ഒരു കാര്യം നോക്കുമ്പോൾ, ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരം നമ്മളെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നൽകുന്ന ഒരു സൂചനയാണെന്നുള്ളത്. അപ്പൊ ഇതില് നമ്മളൊരു തലച്ചോറിന്റെ ഒരു പ്രവർത്തനം കൂടെ അതിലുണ്ടെന്ന് നമുക്ക് പറയാം വേണമെങ്കിൽ. ആണെങ്കിൽ അല്ലെ, ഒരു സിഗ്നല് തരുന്നതാണ്. അപ്പോ ഈ വേദന പലപ്പോഴും ഉത്ഭവിക്കുന്ന ഇടത്തുനിന്ന്, എവിടെയാണോ വേദനയുണ്ട് അവിടെ മാത്രമാണ് ഒരു പ്രശ്നമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു

0: അങ്ങനെയും വന്നൂടെ.
1: അതെ, നമുക്ക് ഇപ്പം നമ്മുടെ ശരീരത്ത് മൊത്തം ഞരമ്പുകൾ ഓടുന്നുണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ഒരു ഒരു ഏരിയ, ഇപ്പം ഷോൾഡർ പെയിൻ, ചിലപ്പോൾ അതിന് വേദന മൊത്തം കൈയുടെ അറ്റത്തേക്കായിരിക്കാം, അത് വിരലുകളിലായിരിക്കാം നമുക്ക് വേദന. ഒരു ഒരു പെരുപ്പ് വരുന്നതോ ഒരു സ്റ്റിഫ്നെസ് വരുന്നതൊക്കെ നമുക്ക് കൈകളിലായിരിക്കാം, ചിലപ്പോൾ ആ ഷോൾഡറിലായിരിക്കത്തില്ല. പക്ഷേ പ്രശ്നം എന്തായിരിക്കും, ഷോൾഡറിലെ പ്രശ്നങ്ങളായിരിക്കാം,
0: നട്ടലിൻ്റെ
1: പ്രശ്നങ്ങളായിരിക്കാം അവിടെ അതിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ സെർവൈക്കൽ പ്രോബ്ലം കൊണ്ട് നമുക്ക് കൈയിലേക്കുള്ള വേദനകൾ വരാൻ സാധ്യതകളുണ്ട്.
0: അപ്പോൾ വേദനയുടെ ഉത്ഭവം വേറെ സ്ഥലത്തായിരിക്കാം, പ്രശ്നം അവിടെ പരിഹരിക്കുമ്പോൾ ഈ വേദന കയ്യിലെ വേദന കയ്യില്.
1: അതേപോലെ കാലിന്റെ അടുത്ത് നമ്മളെല്ലാരും പറയും കാലിലോട്ട് ഭയങ്കര വേദനയാണ്, റേഡിയേറ്റിംഗ് സയാറ്റിക് നെർവ്. അപ്പം നോക്കുമ്പോൾ നമ്മള് ലെമ്പാർ ഡിസ്ക് പ്രോലാപ്സ് ആയിരിക്കാം, ലെമ്പാറിൽ എന്തെങ്കിലും ആ ഡിസ്കിന്റെ എന്തെങ്കിലും പ്രശ്നം. അതെ, അപ്പൊ ചിലവർ കുറച്ചു നേരം ഇരുന്നിട്ട് എനിക്ക് കാല് പോലും താഴെ കുത്താൻ പറ്റത്തില്ല, അതേപോലെ മരവിച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് പറയാം. അപ്പൊ നമ്മള് അതിന്റെ പ്രശ്നം വരുന്നത്, മെയിൻ പ്രശ്നം വരുന്നത് നമ്മുടെ ലെമ്പാർ ഏരിയയിലാണ്. പക്ഷെ വേദനയോ കാര്യങ്ങളോ അതിന്റെ സിംപ്ടംസ് എല്ലാം കാണിക്കുന്നത് വേറെ ഒരു ഭാഗത്തേക്കായിരിക്കും.
0: ഇനി വേദനയുടെ സ്വഭാവം അനുസരിച്ചാണോ നമ്മൾ ഇതിനൊരു ചികിത്സ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു ചികിത്സയിലേക്ക് ആയുർവേദം വരുന്നത്?
1: ഇതിന് നമ്മൾ എങ്ങനെയാ വേദന എന്നുള്ളത് ആദ്യമേ നമ്മളൊരു പെയിൻ അസസ്മെന്റ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ
0: വിലയിരുത്തും,
1: രോഗിയെടുത്ത് ചോദിച്ചു മനസ്സിലാക്കണം എങ്ങനെയുള്ള വേദന. അപ്പം നമ്മൾ ചോദിക്കും എത്ര നാളായിട്ടുള്ള വേദനയാണ്. അവർ പറയും പെട്ടെന്നുണ്ടായതാണ്, അല്ല ഒരു മാസമായിട്ടുണ്ട്, അകത്തൊരു വേദനയുണ്ട്, ഇപ്പൊ വയറിനകത്താണ് വയറിനകത്തൊരു വേദനയുണ്ട് എന്ന് പറയും. ഇനി അതിന് എങ്ങനത്തെ വേദന, അതിന്റെ
0: ലക്ഷണം, പൊതുവായിട്ടുള്ള സ്വഭാവം
1: എന്താണെന്ന് വെച്ചാൽ, അതായത് കുറച്ചു നേരം വേദനയുണ്ട്, പിന്നെ നിൽക്കുമോ, പിന്നെ അത് കൂടുമോ, അത് എത്ര സിവിയർ ആണ്. ചിലവർക്ക് രാവിലെ എണീക്കുമ്പോഴായിരിക്കും വേദന, അപ്പൊ അത് എത്ര സിവിയർ ആയിട്ടുള്ള
0: ഗുരുതരമായിട്ടുള്ള
1: വേദന, അതിനെ കുറിച്ച് ചോദിക്കണം. പിന്നെ എങ്ങനത്തെ വേദന എന്ന് ചോദിക്കണം. നമ്മളിപ്പോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സൂചിയിട്ട് കുത്തുന്ന വേദനയാണോ, അത് ഇടി കിട്ടുമ്പോഴുള്ള വേദനയാണോ, അത് എങ്ങനത്തെ വേദനയാന്നുള്ളത്, അത് ചിലപ്പോൾ മന്ദതയായിട്ടുള്ള ഒരു വേദനയായിരിക്കും, അതാണോ നമ്മൾ ചോദിക്കും.
0: ചിലപ്പോൾ ചില സ്ഥാനചലനം ഉണ്ടാകുമ്പോഴുള്ള വേദനയായിരിക്കും,
1: എഴുന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയായിരിക്കാം. അപ്പം വേദന കാലിലേക്ക് എത്തുന്നുണ്ടോന്ന് ഇതൊക്കെ ചോദിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അല്ല ഒരു ഒരു ഒരു വേദന എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ തരം വേദനകളുണ്ട്, ഓരോ അസുഖങ്ങൾക്ക് അത് ഡിഫറൻസ്
0: ആണ്,
1: സ്വഭാവം മാറും. അപ്പം ചില സിവിയർ കേസസ് നല്ല വേദനയായിരിക്കാം, ചില കേസസ് കുറച്ച് വേദനയുള്ള കേസസ് ആയിരിക്കാം. അപ്പം നമുക്ക് ഏത് വേദന, അത് എങ്ങനെയാണ്, ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇന്നുള്ള വേദനയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ടെസ്റ്റുകളും ഒക്കെ ചെയ്യണം. ഇപ്പൊ വയറിനാണെങ്കിൽ സ്കാൻ എടുത്ത് നോക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
0: ഇപ്പൊ എല്ലുകളുടെ വേദനയാണെങ്കിൽ സ്കാനോ അല്ലെങ്കിൽ എക്സ്റേയോ,
1: എക്സ്റേ, എം ആർ ഐ. നമ്മളിപ്പോ സ്പൈൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇന്ന ഇന്ന നട്ടലിനാണ് പ്രശ്നം വന്നേക്കുന്നത്, അതിന് ചികിത്സിക്കുക. അല്ലാതെ നമ്മൾ ഹോൾ ബോഡി അതിന് ചികിത്സിച്ചിട്ട് കാര്യം, ആ ഒരു ഏരിയ നോക്കി അതിനെ നോക്കി ചികിത്സിക്കുക.
0: ഇനി ഇതിന്റെ ചികിത്സ ആയുർവേദം എങ്ങനെയാണ് നൽകുന്നത്? ഇപ്പോൾ പലപ്പോഴും ആയുർവേദത്തിലുള്ള പൊതുവായിട്ടുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള പുറത്ത് നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള ഭാഗത്ത് പല രീതിയിലുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അതായത് കെട്ടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനങ്ങളോ അല്ലെങ്കിൽ തൈലങ്ങളോ പുരട്ടുന്ന രീതിയിലുള്ള അതോ മാത്രമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ചികിത്സകളുണ്ട്? എങ്ങനെയാണ് ആയുർവേദം ഇതിനെ ചികിത്സിക്കുന്നത്?
1: നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ ശൂലരോഗം, ശൂലം വേദന, ശൂലരോഗം എന്നാണ് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും വരുന്ന ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും ശൂലങ്ങൾ പലതരത്തിലുള്ള ശൂലങ്ങൾ, ഇപ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്നത് കർണശൂലം അങ്ങനെയൊക്കെ പറയും, അല്ലാതെ ഈ അസോസിയേറ്റഡ് ആയിട്ട് വാദരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് മൂന്ന് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ആഹാരം, പൊതുവേ ഇപ്പം നമ്മൾ വയറെടുത്തോളൂ, വയറ് സംബന്ധമായൊരു വേദനയാണ്, സ്റ്റൊമക് പെയിൻ നമ്മൾ പറയുന്നത് വയർ സംബന്ധമായൊരു വേദനയാണെങ്കിൽ ചിലപ്പോൾ ഇൻഡൈജഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു വേദനയായിരിക്കാം, ദഹിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു വേദനയായിരിക്കാം. അപ്പം നമ്മൾ ആഹാരത്തെ ക്രമീകരിക്കുക, ആഹാരങ്ങൾ കറക്റ്റാക്കി നമ്മുടെ ദോഷങ്ങളുണ്ട്, നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് വാത പിത്ത കഫ ദോഷങ്ങളെ, അതിനെ നമ്മൾ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരിക,
0: സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരിക,
1: അതാണ് ആഹാരം കൊണ്ടുള്ള ഗുണങ്ങൾ. പിന്നെ വിഹാരങ്ങളിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ചിലവർ നമ്മൾ പറയുന്നിട്ടുണ്ട് നല്ല മൈഗ്രെയിൻ ഉണ്ട് പക്ഷെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് അത് മാറി. അപ്പം നമ്മൾ ആ വിഹാരങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യാം,
0: പ്രവർത്തനങ്ങൾ
1: വേദന കുറയ്ക്കാൻ വേണ്ടി, അതിനകത്ത് നമുക്ക് ഉറക്കമാവാം, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാം,
0: ചില വ്യായാമം,
1: ഫിസിയോതെറാപ്പി പോലെ, ഫിസിയോതെറാപ്പി ഒരു വ്യായാമമാണ്. അപ്പം ആ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം. അപ്പം കുറച്ച് കാര്യങ്ങൾ മരുന്ന് കൊണ്ട് നമുക്കൊരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാം. അതിന് പുറമേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഫിസിയോതെറാപ്പി കാര്യം. നമ്മൾ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വേദനകൾ കുറയും. പിന്നെ ആയുർവേദത്തിൽ യോഗ ചെയ്യാം, അതായത് തെറാപ്യൂട്ടിക് യോഗ ചെയ്ത ഓരോ കണ്ടീഷനിൽ നമുക്ക് ഓരോ യോഗാസനങ്ങൾ പറഞ്ഞിട്ട്, ഇപ്പം നടുവേദന ആണെങ്കിൽ ഇന്ന യോഗ ചെയ്യാം, കാലുവേദന ആണെങ്കിൽ ഇന്ന യോഗ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന നടുവേദന ഉണ്ടാകുമ്പം ഇന്ന യോഗ ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതെപ്പോഴും നോക്കണം.

0: നമ്മൾ
1: എക്സസൈസ്
0: ഒരു ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ എല്ലാ എക്സസൈസും ചെയ്യാൻ പാടില്ല. അത് ഇപ്പൊ വേദന വന്നാലും ഇതിനെ ഇതിന്റെ മേളില് ഈ വേദനയുടെ മേളില് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. വേദന ഉണ്ടെങ്കിൽ അന്നേരം നിർത്തിക്കണം. ഇപ്പൊ നമുക്ക് എവിടം വരെ ചെയ്യാൻ പറ്റുമോ അത്രയും മതി, അവിടം വരെ നമ്മൾ ചെയ്ത് നിർത്തുക. പിന്നെ ഇതിനെ നമ്മൾ വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അപ്പൊ പെട്ടെന്നൊരു വേദന ആയിട്ട് ഒരാൾ വരുവാണെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹോട്ട് തെറാപ്പിയും കോൾഡ് തെറാപ്പിയും. അത് മോഡേൺ സയൻസും അവർ ഇതിനെ കുറിച്ച്
1: പറയുന്നുണ്ട്.
0: ചൂട് കൊടുക്കുന്നത് തണുപ്പ് വെച്ച് നമുക്ക് വേദന പെട്ടെന്ന് വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആയുർവേദത്തിൽ നമുക്ക് ഈ രക്തമോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബ്ലഡ് എടുത്ത്
1: രക്തമെടുത്തുകളെ
0: വെരിക്കോസ്, ചില ഈ വെരിക്കോസ് ഉള്ള കണ്ടീഷനിൽ നമ്മൾ അത് പൈൽസ് കണ്ടീഷനിൽ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ല വേദനയായിരിക്കും അവർക്ക്. അപ്പൊ നമ്മൾ കുറച്ച് ഈ അശുദ്ധിയായിട്ടുള്ള രക്തം വരുമ്പോൾ ഈ വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറച്ച് എടുത്ത് കളയുമ്പോൾ തന്നെ ഇവർക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ അതേപോലെ സാറ് പറഞ്ഞു കൂട്ട് നമുക്ക് കുറച്ച് ലേപനങ്ങൾ എക്സ്റ്റേണലി നമുക്ക് കുറച്ച് ലേപനങ്ങൾ അപ്ലൈ ചെയ്യാം. അതേ കൂട്ടി തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മുറിവെണ്ണ ബാൻഡേജ്. ഇപ്പൊ ഒരു കൈ ഇടിച്ച ഒരാൾ, ഒരു ചതമുള്ള ഒരാൾ വരുന്നെങ്കിൽ നമുക്ക് ഒരു മുറിവെണ്ണ വെച്ച് ഒരു ബാൻഡേജ് ചെയ്ത് നമുക്ക് വിടാവുന്നതാണ്. അപ്പൊ മുറിവെണ്ണയുടെ ഗുണവും കിട്ടും, ഈ ബാൻഡേജും എല്ലാം കൂടെ ആ വേദന കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മൾ ക്രോണിക്കിലേക്ക് വരികയാണ്, ക്രോണിക് പെയിൻ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടീഷനാന്ന് നോക്കണം, ഏത് അസുഖങ്ങളാന്ന് നോക്കണം. അപ്പൊ ഈ അസുഖങ്ങൾ നോക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനകത്തും ഇതേപോലെ തന്നെ നമ്മൾ പറയും ഒരു പ്രോപ്പർ ഡയറ്റ് വേണം,
1: ഭക്ഷണം
0: കറക്റ്റ്, ആഹാരം കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. പിന്നെ നമ്മൾ ഡൈജഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം മാറ്റണം. ദഹിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുകയും ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയും ഒക്കെ ആയതുകൊണ്ട് ഈ ഡൈജഷൻ പ്രോബ്ലം എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതെ, അപ്പൊ നമ്മൾ അതിനെ ഒന്ന് റെഗുലർ ആക്കുക. റെഗുലർ ആക്കുമ്പോ തന്നെ നമ്മൾ ഈ ദോഷങ്ങൾ കറക്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സസൈസ്, കുറച്ച് മെഡിക്കേഷൻ, അകത്തേക്കുള്ള കുറച്ച് മരുന്നുകൾ ഇതെല്ലാം കഴിക്കും തോറും നമുക്ക് ആ വേദന മാറ്റിയെടുക്കാൻ പറ്റും.
1: പൊതുവേ നമുക്ക് പറഞ്ഞാൽ വേദനകള് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതികരണമാണ് വേദന എന്ന് പറയുന്നത്. പക്ഷെ ആ വേദന എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാരണമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിയുമ്പോൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അതിനെ ഗുരുതര പ്രശ്നമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പിന്നെ അതിന് അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുക.
0: ഇത് പൊതുവേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളാണ്. ഈ കുഞ്ഞു പിള്ളേർ അവർക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് എന്ത് വേദന. ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ കരച്ചില്, അവരുടെ മൂവ്മെന്റ്സ് ഇതെല്ലാം നോക്കി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അസുഖങ്ങൾ ഇപ്പൊ വയറുവേദന ഉള്ള ഒരു
1: കുട്ടി
0: തൊടുമ്പവേദനാണ്, ചിലപ്പോ വയറ്റത്ത് പിടിച്ചോണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിൽ, മുതിർന്ന ഒരാളുടെ കാര്യമാണ് അവർ പറയും ഇന്ന ഇന്ന പ്രശ്നങ്ങളെ ഉള്ളത്. പക്ഷെ കുഞ്ഞു പിള്ളേരുടെ കാര്യത്തിൽ എല്ലാരും അത് ശ്രദ്ധിക്കേണ്ടത്.
1: അപ്പോ വേദനകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ രോഗാവസ്ഥകളും കൂടെ മനസ്സിലാക്കി വേണം അത് വേദനയുടെ സ്വഭാവം കൂടെ തിരിച്ചറിയാൻ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഓരോ വ്യക്തിയും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരു ഡോക്ടറുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് അതിനുള്ള ഒരു പ്രതിവിധി നിർണ്ണയിക്കാൻ പറ്റുന്നത്.
0: അപ്പം എല്ലാ രോഗികളും ചെയ്യേണ്ട ഒരു, രോഗികൾ എന്ന് പറയാൻ പറ്റില്ല, വേദന വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവര് എത്രയും പെട്ടെന്ന്, അവര് വേദന വന്നു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ചെറിയൊരു വേദന രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ചെയ്യുക, എന്നിട്ടും കുറവില്ലെങ്കിൽ അവർ എന്തായാലും ഒരു ഡോക്ടറിനെ തന്നെ പോയി കാണേണ്ടതാണ്. അപ്പം മേ ബി വേദന വെച്ചുകൊണ്ടിരുന്നിട്ട് ഇവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സ തരണ്ടേ.
1: അപ്പോ വേദന ഡോക്ടർ അവസാനം പറഞ്ഞ പോലെ നമ്മള് സ്വയം നമ്മൾ പലപ്പോഴും അതിനൊരു ചികിത്സ തേടാതെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കി അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അതൊരു വൈദ്യസഹായത്തോടു കൂടി തന്നെ അതിനെ തിരിച്ചറിയുക, അതിന് വേണ്ട പ്രതിവിധി തേടുക എന്നുള്ളതാണ്. അപ്പോ വേദനയെക്കുറിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ പങ്കുവെച്ച ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: വേദനയും ആയുർവേദ ചികിത്സയും ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ കാർത്തിക് കെ നന്ദനുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
3: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
4: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
3: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
4: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ISO, CGHS തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
4: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
3: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 0484268516,
3: മൊബൈൽ 9847997321.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പതിനൊന്ന് മണിക്ക് സഹയാത്രിക, രജനി ഗിരിജ വല്ലഭൻ എഴുതിയ ചെറുകഥ കുടമുല്ലപ്പൂക്കൾ, തുടർന്ന് ലളിത ഗാനങ്ങൾ. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 2:00 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ മൂലമ്പിള്ളി ദ്വീപ്, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കുട്ടിക്കളിയല്ല കൃഷി, 6 ക്ലാസ്സുകാരനായ കുട്ടിക്കർഷകൻ അഫിൻ മുഹമ്മദിന്റെ കൃഷിവിശേഷങ്ങൾ, തുടർന്ന് സ്വയം പര്യാപ്തതയുടെ കൈവഴി, പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു. രാത്രി 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു. 10:00 മഹാരാജപുരം സന്താനത്തിന്റെ സംഗീത കച്ചേരി. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം, ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ ഇയാൻ ഫ്ലെമിംഗ് ആണ് ജെയിംസ് ബോണ്ട് എന്ന സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. 1953 പുറത്തിറങ്ങിയ കാസിനോ റോയൽ എന്ന ത്രില്ലർ നോവലിലാണ് ഫ്ലെമിംഗ് 007 എന്ന രഹസ്യനാമമുള്ള സൌമ്യനായ M16 ഇന്റലിജൻസ് ഓഫീസറെ ആദ്യമായി പരിചയപ്പെടുത്തിയത്. 2 മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നാവിക ഇന്റലിജൻസ് ഡിവിഷനിലെ സ്വന്തം അനുഭവങ്ങൾ ഉപയോഗിച്ചാണ് ഫ്ലെമിംഗ് കഥാപാത്രത്തിന് ഒരു യഥാർത്ഥ പശ്ചാത്തലം നൽകിയത്. 27 ജെയിംസ് ബോണ്ട് സിനിമകളാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. ചോദ്യവും അതിന്റെ ഉത്തരവും ആവർത്തിക്കാം. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം, ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ ഇയാൻ ഫ്ലെമിംഗ്. ചിന്താശകലം, മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രമാണ്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വൃത്തികേടായാൽ സമുദ്രം വൃത്തികേടാകില്ല. മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത്. മനുഷ്യത്വം ഒരു സമുദ്രമാണ്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ വൃത്തികേടായാൽ സമുദ്രം വൃത്തികേടാകില്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഹായ്, നമസ്കാരമുണ്ട്. ആട്ടിൻ തോലിട്ട ചെന്നായ കണ്ടിട്ടുണ്ടോ ഇത്തരം ആൾക്കാരെ? ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവർ വന്ന് നല്ല സുഹൃത്തുക്കളായിട്ട് ചോദിക്കും. ഹോ, ഇത് അപാരം തന്നെ കേട്ടോ. ജീവിതത്തിൽ ഇത്രയൊന്നും നന്നായി ജീവിക്കണമെന്നില്ലാന്നേ. ഞാൻ മൊത്തം അലമ്പായി നടക്കുകയായിരുന്നില്ലേ. പക്ഷേ നോ പ്രോബ്ലം, എനിക്കെന്താ പ്രശ്നം? നിന്റെ ജീവിതം കണ്ടാത്തൊന്നും വല്ല ആശ്രമവും പണിത് അതിലിരുന്നാൽ പോരേന്ന്. കഷ്ടം പ്രിയരെ, പണ്ട് വിശുദ്ധ വിൻസെന്റ് ഫെറർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിശാജ് ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന് പറഞ്ഞു, വിൻസെന്റെ, ഞാൻ ചെറുപ്പത്തിൽ മഹാതെമ്മാടിയും ദുഷ്ടനുമായിരുന്നു. എന്നാൽ വയസ്സായതോടെ ഞാൻ പശ്ചാത്താപ ജീവിതം ആരംഭിച്ചു. മരിച്ചപ്പോൾ യാതൊരു വിഷമവും കൂടാതെ സ്വർഗത്തിലും പ്രവേശിച്ചു. അതുകൊണ്ട് നീ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ വിഷമിക്കണമെന്നൊന്നില്ലാട്ടോ. വയസ്സാകുമ്പോൾ പശ്ചാത്തപിച്ചാൽ മതിയെന്നേ. സന്യാസിയിൽ സംശയം തോന്നിയ വിൻസെന്റ് പറഞ്ഞു, ഞാൻ യൗവനവും വാർദ്ധക്യവും മാത്രമല്ല എന്നെ തന്നെ ദൈവത്തിന് കാഴ്ചവെച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ലജ്ജിതനായ പിശാജ് നാണം കെട്ടിറങ്ങിപ്പോയി. തിന്മയിലേക്ക് നമ്മളെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന പിശാചുക്കളെ നമുക്കും ഇവിടെ കാണാൻ സാധിക്കും. അവരെത്ര കഴിവുള്ളവരാണെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ വിട, എന്നിട്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയ പ്രോഗ്രാം. ഹലോ, VPS ലേക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും വിശുദ്ധനായ ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ദിവ്യയാണോ?
2: അതെ
0: ദിവ്യ, ഇത് ഹലോ VPS ലേക്ഷറിൽ നിന്ന് ആശാലതയാണ്. ഹായ്. നമ്മുടെ ദിവാകരന് ഇവിടെ പോയി.
2: അച്ഛനാണ്, അച്ഛന്റെ ഫോണിൽ നിന്ന് അമ്മ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു.
0: അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ദിവ്യ, എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഇറിഗേഷനിൽ വർക്ക് ചെയ്യുന്നു.
0: എവിടെയാ?
2: ഇവിടെ പെരുമ്പാവൂര്.
0: ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം പണി കൂടിയോ?
2: ഇല്ല, ഇപ്പൊ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഇല്ല, അല്ലാതെയുള്ള പണികളൊക്കെ ഉള്ളൂ.
0: അത്രയുള്ളു, ടെൻഷൻ ഒന്നുമില്ല.
2: ഞങ്ങള് ഈ ആശീജിയുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. വളരെ നല്ല, എന്താ പറയാ, ഒരു രാവിലെ തന്നെ ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച പ്രതീതിയാ.
0: താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ കാര്യം തിരിച്ചു പറയുമ്പോഴാണ് എനിക്ക് ശരിക്കും എനർജി കിട്ടുന്നത്. ഞാനും അപ്പൊ ഒരു എനർജി ഡ്രിങ്ക് കുടിക്കും. അപ്പൊ മനസ്സിലായില്ലേ, എല്ലാവരും വാട്ടർ സിസ്റ്റം ആണ്. അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ടും കിട്ടും.
2: ശരിക്കും എല്ലാ ദിവസവും ആ സമയം എങ്ങനെയെങ്കിലും അടുക്കളയിലത്തെ പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്യും. പണികള് കഴിച്ചിട്ട് ആ സമയത്ത് കൃത്യ അടുക്കളയിൽ വന്ന് അപ്പൊ ഇത് കേക്കലാവും, നമ്മുടെ പണി നടക്കും.
0: സന്തോഷം. ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് ഹസ്ബൻഡ്, 3 കുട്ടികള്.
0: മൂപ്പരെന്താ ചെയ്യുന്നേ?
2: മൂത്താള് ഇപ്പോ CA ചേർന്നേക്കണു, 2ാമത്താള് 10th, ചെറിയാള് 8th.
0: ഞാൻ ചോദിച്ച മൂപ്പരെന്താ ചെയ്യുന്നാ, നമ്മള് വീട്ടില് പറയാലോ, മൂപ്പര് അറിയല്ലോ ഹസ്ബൻഡിനെ. അദ്ദേഹം എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് ഇപ്പൊ ഒരു പുതിയൊരു പരിപാടിയായിട്ട്, അതിന്റെ ഒരു തുടക്കവും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിന്റെ കുറച്ച് പരിപാടികളായിട്ട് എടുക്കാം.
0: ബിസിനസ് തുടങ്ങിയോ?
2: ഇല്ല, അങ്ങനെ ഒരു പുതിയ സെറ്റപ്പ് ആലോചിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു പരിപാടികള്.
0: ആള് മുൻപ് എന്താ ചെയ്തോണ്ടിരുന്നേ?
2: ആള് ഞങ്ങൾക്ക് ആദ്യം ഒരു കോറിയൊക്കെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ നിന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് പശു പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് പതുക്കെ നിർത്തി അടുത്തൊരു സെറ്റപ്പിന് നോക്കിക്കൊണ്ടിരിക്കുന്നു.
0: എല്ലാം ഇങ്ങനെ മാറ്റി പിടിച്ചോണ്ടിരിക്കുന്ന ആളാണല്ലേ. എന്ത് തന്നെയായാലും ആദ്യത്തത് നിർത്തിയത് നന്നായി കേട്ടോ. അത് നമ്മുടെ പരിസ്ഥിതിക്ക് തീരെ കൊള്ളില്ലാത്തൊരു സംഭവമാണ്, അത് വേണ്ട. രണ്ടാമത്തത് സൂപ്പറാണ്, കാരണം കുറെ

0: മൃഗങ്ങളെയൊക്കെ നോക്കുക, അവരുമായിട്ടുള്ള സമ്പർക്കം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു സെറ്റപ്പും ഫാമൊന്നും നടത്താനുള്ള സ്ഥലമൊന്നും ഇല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സാധനം എനിക്കിഷ്ടാന്ന് പറയുമ്പോ അപ്പ ബാലേട്ടം തുടങ്ങും. പിന്നെ നിങ്ങളല്ലേ ഒരു ദിവസം പശുവിനെ നോക്കി പിറ്റേന്ന് പറയും എനിക്ക് കയ്യിലിടാന്ന് പറയും. അങ്ങനെയൊന്നല്ല കേട്ടോ, എനിക്കിഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മളെങ്ങനെയാ, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യോ എല്ലാ കാര്യത്തിനും?
1: ഞങ്ങളെല്ലാരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
0: അടിപൊളി, അങ്ങനെ തന്നെ വേണം. ഒരേ മനസ്സായിട്ട് മുന്നേറൂ, എല്ലാം ഭംഗിയായിട്ട് നടക്കും. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ സെപ്പറേറ്റ് ആണോ താമസിക്കുന്നത്?
1: അമ്മേനെ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ട് ആശിച്ചിരിക്കുന്ന ശരിയായിരുന്നു, ആശിച്ച് വിളിച്ചിരുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മയാണ് സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒക്കെ ഒരു റോൾ മോഡൽ കേട്ടോ.
0: വെരി ഗുഡ്, വെരി ഗുഡ്. ആൾക്ക് എത്ര വയസ്സായി?
1: അമ്മ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് ഒരു 10 വർഷം.
0: ആളിപ്പോഴും ആക്റ്റീവ് അല്ലേ?
1: ആ വൈദ്യ ആക്റ്റീവ് ആണ്. കുറച്ച് നാളായിട്ട് കാലുവേദന പ്രശ്നമൊക്കെ ആയിരുന്നു, എങ്കിലും ഇപ്പൊ മാറിയിട്ട് ആളിങ്ങനെ മാക്സിമം എന്നും ഇപ്പോഴും റിട്ടയർഡ് ആയിട്ടും വെളുപ്പിന് എഴുന്നേക്കും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയിട്ട്. അമ്മയുടെ അത്രയൊന്നും നമ്മള് എന്നെത്തില്ല.
0: കറക്റ്റ്. ഇത് ഞാനും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ 7 അയലത്ത് പോലും എത്തൂല. അമ്മ എപ്പോഴും കാലത്തെണീറ്റ് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി, നടത്തം, യോഗ ഒന്നും പറയണ്ട, അടിപൊളിയാണ് ആള്. ഞാനും പറയാം അമ്മേനോട്, അമ്മയുടെ പ്രായത്തിലൊന്നും ഞാൻ ഉണ്ടാവേയില്ല എന്നുള്ളത്. വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് അമ്മയാണ്. ഒരു വീട്ടിൽ അമ്മ നേരെയാണെന്നുണ്ടെങ്കിൽ വീട് സൂപ്പറാകും.
1: അപ്പൊ ആശിച്ചി വിളിച്ചതിൽ വളരെ സന്തോഷം. ഞാനിങ്ങനെ സംസാരിക്കാം, ഞാൻ ആശിച്ചിയുടെ സൗണ്ട് മാത്രം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആളല്ല,
0: ആളല്ല. എല്ലാരും വിചാരിക്കും എന്താന്നോ, നല്ല സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് തുളസി കതിരൊക്കെ വെച്ചിട്ടുള്ള വലിയൊരാളെയൊക്കെ പ്രതീക്ഷിച്ച് നോക്കുമ്പോ ഉണ്ടാ ഇത് ചെറിയൊരു സാധനം, ഒരു നരുന്ന്.
1: ബാലേഷൻ അങ്ങനെ തന്നെയാണ്. ബാലേഷന്റെ സൗണ്ട് ഒക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് വേറൊരു പ്രതീക്ഷയായിരുന്നു.
0: ബാലേഷന്റെ സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും അരവിന്ദ് സ്വാമി എന്ന്. കണ്ടപ്പാണ് ആകെ എന്റെ ഭഗവാൻ എന്നായി പോന്നല്ലേ.
1: ഇല്ല, അങ്ങനെയല്ല. പക്ഷെ നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ പോണതും ആക്ച്വലി
0: ഇമാജിനേഷൻ ഒരിക്കലും കറക്റ്റ് ആവൂല. ഇനി നമ്മൾ ആവുന്നതും ഇമാജിനേഷൻ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പൊ തിരിച്ചടികൾ ഉണ്ടാവില്ല.
1: ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഇമാജിനേഷൻ ഒന്നുമില്ല മാഡം. ആശിജി കൂടുതൽ നമ്മളെല്ലാ കാര്യവും മാക്സിമം, അപ്പൊ ആശിജിയുടെ ഒക്കെ അതും കേക്കലും എല്ലാം വെച്ചിട്ട് മാക്സിമം എല്ലാ കാര്യത്തെയും എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കാമോ അങ്ങനെ ചിന്തിച്ച് തന്നെയാണ് പോണത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നും ഇല്ല.
0: നമ്മള് കൂടുതലും നമ്മള് പറയുന്ന കാര്യം, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം ഒക്കെ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സംസാരം മാക്സിമം കുറയ്ക്കുക. അതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ പിന്നെ അടിയും പിടിയും ഒന്നും ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളങ്ങ് പോയാൽ മതി. എതിർക്കാൻ പോകുമ്പോഴാണ് അടുത്ത പ്രശ്നം ഉണ്ടാവുക. ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും സംസാരം കുറച്ചോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രോഗ്രാമിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ, അടിപൊളി ജീവിതം. ഓക്കെ മോളെ,
1: എത്ര പേർക്കാണ് ആശിച്ചത് ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ എല്ലാവരുടെ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ച്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് റേഡിയോ ഓൺ ചെയ്തിരുന്നാ മതിയല്ലോ.
0: ഫ്രീ
1: ആയിട്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, നമ്മുടെ പണി നടക്കും, എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്കത് രാവിലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ല ആ എനർജി ഡ്രിങ്ക് തന്നെയാണ്.
0: അതിന് നമുക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുമോളെ. കാരണം ഇങ്ങനെ ഒരു റേഡിയോയിലിരുന്ന് എനിക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്പോൺസർ വേണം. അതാണ് VPS ലേക് ഷുവർ. അതിന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ നിൽക്കാൻ ബാലേട്ടൻ വേണം, ഡാനി വേണം. ഒരു ടീമിന്റെ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ആരൊക്കെ ചെയ്യുന്നോ അവർക്കൊക്കെ എന്നും ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ജനങ്ങളുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു പ്രാർത്ഥന ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതൊരു ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. അതങ്ങനെ പോന്നു. അവിടെ നമ്മള് നമ്മുടെ സംസാരം എപ്പോഴും സത്യസന്ധമാവാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് ഞാൻ ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ ഇനി അതങ്ങനെ തുടർന്ന് ഇങ്ങനെ
0: പ്രാർത്ഥിക്കുന്നു,
1: ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച് മോളെ. ഏത് പാട്ടാ വേണ്ടത്?
1: ഒരു പാട്ട് തന്നെ മതി ആശിച്ചി.
0: ഈശ്വര, സീഡി തേഞ്ഞാ ബാലേട്ടൻ പറയുന്നു. സാറല്ല, എന്നാലും പാട്ട് വെച്ച് തരാം കേട്ടോ. ശരി മോളെ.
1: ഡാനിക്കും ബാലേട്ടനും എല്ലാവർക്കും
0: തീർച്ചയായും
1: എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസകളും.
0: താങ്ക് യു സോ മച്ച്. ബൈ മോളെ.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഗുഡ് മോർണിംഗ് വാലേട്ട.
2: ഗുഡ് മോർണിംഗ് ആശിച്ച്.
0: മഴക്കാലത്ത് ഈ പ്രോഗ്രാം ചെയ്യൽ എങ്ങനെയുണ്ട്?
2: നന്നായി പോകുന്നുണ്ട്. മഴ പെയ്യുന്നത് പോലെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട
0: ശ്രോതാക്കളും
2: മനസ്സിലൊക്കെ നമ്മളിങ്ങനെ മഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കത്ത് ഞാൻ വായിക്കാം. ഡിയർ ആശേച്ചി, ബാലേട്ട, ഹലോ VPS ലേക് ഷോർ. ചില അച്ഛന്മാരുണ്ട്, കണ്ടാൽ ഭയങ്കര ഗൗരവക്കാരായിരിക്കും. അമ്മമാരെ പോലെ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനോ, മോളെ മോനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാനോ ഒന്നും അവർക്കറിയില്ലായിരിക്കും. വീടിന്റെ ഉമ്മറത്ത് വലിപ്പമുള്ള ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുന്ന, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്യുന്ന ഒരുതരം നിശബ്ദ വില്ലൻ ലുക്കായിരിക്കും അവർക്ക്. എന്റെ അച്ഛനും അങ്ങനെ ഒരാളായിരുന്നു. ചെറുപ്പകാലം മുതലേ എനിക്ക് അച്ഛനോട് സംസാരിക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് അമ്മ വഴി അങ്ങോട്ട് പാസാക്കുകയാണ് എന്റെ പതിവ്. എനിക്ക് പുതിയൊരു ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ അമ്മയോട് പറയും. കോളേജിൽ ടൂർ പോകാൻ പണം വേണമെങ്കിൽ അമ്മ വഴി ചോദിപ്പിക്കും. അച്ഛൻ അപ്പോൾ ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. ആ പണം തരുമ്പോൾ പോലും ഒരു ചിരിയോ സ്നേഹപ്രകടനമോ അച്ഛന്റെ ഭാഗത്ത് നിന്നുണ്ടാകാറില്ല. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ എന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലെന്നാണ്. പുറത്തുള്ളവരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാത്തത് എന്താണെന്ന് ഓർത്ത് പലപ്പോഴും എന്റെ മുറിയിലിരുന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ ഉള്ളിലെ സ്നേഹം അളക്കേണ്ടത് അവരുടെ വാക്കുകൾ നോക്കിയുമല്ല, മറിച്ച് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില നിശബ്ദമായ പ്രവൃത്തികൾ നോക്കിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എനിക്ക് ബാംഗ്ലൂരിലുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടുന്നത്. ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്.
0: സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് എന്നെപ്പോഴും നിങ്ങളെ കുറ്റം പറയൂലേ.
2: വീട്ടിൽ നിന്ന് മാറി സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലായിരുന്നു ഞാൻ. അച്ഛൻ പതിവ് പോലെ ഒരു ഗൗരവക്കാരനായി ബാഗൊക്കെ എടുത്തു

0: തന്നെ യാത്രയാക്കി. ബാംഗ്ലൂരിലെ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ വളരെ സന്തോഷമുള്ളതായിരുന്നു. പുതിയ സ്ഥലം, പുതിയ കൂട്ടുകാർ, കയ്യിൽ വരുന്ന ശമ്പളം. പക്ഷെ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. കമ്പനിയിലുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം പെട്ടെന്നൊരു ദിവസം എന്നെ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജീവനക്കാരെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതൊരു വലിയ അടിയായിരുന്നു. തലയ്ക്ക് മുകളിൽ ആകാശം ഇടിഞ്ഞു വീണ ഫീൽ. റൂം വാടക കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ല. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. കൂട്ടുകാരൊക്കെ വലിയ നിലകളിൽ എത്തുമ്പോൾ ഞാൻ തോറ്റുപോയവനായി മടങ്ങുകയോ. രണ്ടു ദിവസം ഞാൻ ആരോടും ഒന്നും മിണ്ടാതെ റൂമിൽ തന്നെ ഇരുന്നു. അമ്മ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ഒടുവിൽ മൂന്നാമത്തെ ദിവസം രാവിലെ എന്റെ ഫോണിലേക്ക് അച്ഛന്റെ വിളി വന്നു. സാധാരണ അച്ഛൻ എന്നെ വിളിക്കാറില്ലാത്തതാണ്. പേടിയോടെയോ സങ്കടത്തോടെയോ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അച്ഛ. മറുതലയ്ക്കൽ കുറച്ചു നേരം വലിയൊരു നിശബ്ദതയായിരുന്നു. പിന്നെ അച്ഛൻ വളരെ പതുക്കെ ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോടാ? അച്ഛന്റെ ആ ഒരൊറ്റ ചോദ്യം കേട്ടതും എന്റെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് അപ്പാടെ തകർന്നുപോയി. ഞാൻ ഫോണിലൂടെ ഉറക്കെ കരയാൻ തുടങ്ങി. എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യവും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നുമൊക്കെ ഞാൻ കരച്ചിലിനിടയിൽ പറഞ്ഞു തീർത്തു. ഞാൻ പറഞ്ഞു തീരുന്നതുവരെ അച്ഛൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഒന്നിനും ടെൻഷൻ അടിക്കണ്ട, നാളെ രാവിലെ അച്ഛൻ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് നാട്ടിലേക്ക് മടങ്ങാം. പിറ്റേന്ന് വൈകിട്ടായപ്പോഴേക്കും അച്ഛൻ എന്റെ റൂമിലെത്തി. ഞാൻ വിചാരിച്ചത് എന്നെ വഴക്ക് പറയുമെന്നാണ്. പക്ഷേ അച്ഛൻ എന്റെ ബാഗുകളൊക്കെ തനിയെ എടുത്തു വെച്ചു. റൂം വാടക മുഴുവൻ സെറ്റിൽ ചെയ്തു. വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോലും അച്ഛൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. എന്റെ തോളിൽ പതിയെ ഒന്ന് തട്ടി സാരയില്ല എന്ന് മാത്രം ആംഗ്യം കാണിച്ചു. നാട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നെ അച്ഛന്റെ മുറിയിലേക്ക് വിളിക്കുന്നത്. അച്ഛൻ ടൗണിൽ പോയ സമയമായിരുന്നു. അമ്മ അച്ഛന്റെ ആ പഴയ തടിമേശയുടെ വലിപ്പ് തുറന്ന് എനിക്കൊരു വലിയ ഫയൽ എടുത്തു തന്നു. ആ ഫയൽ തുറന്നു നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതിൽ ദായിരിക്കുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വരച്ച ഒരു കുഞ്ഞു ചിത്രം. സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടിയ സകല പ്രോഗ്രസ് കാർഡുകളും സർട്ടിഫിക്കറ്റുകളും. കോളേജിൽ നടന്ന ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ പത്രത്തിൽ വന്ന എന്റെ ഒരു ചെറിയ ഫോട്ടോ. അതിലൊക്കെ ഉപരി എനിക്ക് ബാംഗ്ലൂരിൽ ജോലി കിട്ടിയപ്പോൾ ആ കമ്പനിയുടെ പേര് വെച്ചു തന്ന ആ ചെറിയ ഓഫർ ലെറ്ററിന്റെ പ്രിന്റ് ഔട്ടും അച്ഛൻ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു. വാക്കുകൾ കൊണ്ട് എന്നെ ഒരിക്കലും അഭിനന്ദിക്കാതിരുന്ന എന്റെ അച്ഛൻ എന്റെ ഓരോ ചെറിയ വിജയങ്ങളും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അമ്മ പറഞ്ഞു, നിനക്ക് ജോലി പോയെന്നറിഞ്ഞ അന്ന് രാത്രി നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ആരോടും മിണ്ടാതെ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. നിന്റെ വിഷമമോർത്ത് അച്ഛൻ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു മോനെ. അമ്മ അത് പറഞ്ഞു തീർന്നപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലായിരുന്നു. മൂപ്പരുടെ സ്നേഹത്തിന്റെ ഭാഷ മറ്റൊന്നായിരുന്നു. അമ്മയുടെ സ്നേഹം വാക്കുകളിലും കണ്ണീരിലും ഉണ്ടെങ്കിലും അച്ഛന്റെ സ്നേഹം നമ്മുടെ സംരക്ഷണത്തിലായിരുന്നു. നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന കരുതലായിരുന്നു ആ സ്നേഹം. ഇന്നെനിക്ക് പുതിയൊരു ജോലി കിട്ടി. ഞാൻ വീണ്ടും തിരക്കുകളിലേക്ക് മാറി. എങ്കിലും ഇപ്പോഴും ഞാൻ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ ആ ചാരുകസേരയിൽ തന്നെ വലിയ ഗൗരവത്തിലിരിക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോഴെനിക്ക് ആ ഗൗരവത്തിന് പിറകിലെ വലിയ സ്നേഹം കൃത്യമായി അറിയാം. ഞാൻ പതിയെ അച്ഛന്റെ അരികിലേക്ക് ചെന്ന് പറയും, അച്ഛാ ഞാൻ വന്നു കേട്ടോ. അച്ഛൻ പത്രം പതിയെ താഴ്ത്തി എന്നെ ഒന്ന് നോക്കി ഒന്ന് മൂളും. ആ ഒരൊറ്റ മൂളലിൽ ഈ ലോകത്തിലെ സകല സ്നേഹവും സുരക്ഷിതത്വവും അടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. വാക്കുകൾ കൊണ്ട് സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കാം. എന്നാൽ ജീവിതം കൊണ്ട് നിശബ്ദമായി സ്നേഹിക്കാൻ അച്ഛന്മാർക്ക് മാത്രമേ കഴിയൂ. ആ ഗൗരവമുള്ള നോട്ടത്തിന് മുന്നിൽ, ഒരിക്കലും പുറത്തു പറയാത്ത ആ വലിയ സ്നേഹത്തിന് മുന്നിൽ എന്റെ മനസ്സ് എപ്പോഴും നന്ദിയോടെ നിറയാറുണ്ട്. സ്നേഹപൂർവം വിഷ്ണു ജി ശങ്കറാണ് കത്തയച്ചിരിക്കുന്നത്.
1: വിഷ്ണു, ഇതാണ് എല്ലാ അച്ഛന്മാരുടെയും അവസ്ഥ കേട്ടോ. ഇപ്പൊ ഈ കത്ത് വായിച്ചത് നല്ലൊരു മകനും നല്ലൊരു അച്ഛനുമാണ്. പൊതുവേ എല്ലാ കാര്യത്തിലും വീരശൂര പരാക്രമിയാണ്. പക്ഷേ അച്ഛനെ കൊണ്ട് പറഞ്ഞ ദി എൻഡ് കഴിഞ്ഞു. ഈ കത്ത് കരയാതെ വായിച്ച് തീർക്കണേ എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്രാർത്ഥന. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ കുറച്ചുകൂടി കേപ്പബിള. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഉള്ളിലൊതുക്കി കത്ത് വായിക്കുകയാണ്. ഞാൻ പ്രോഗ്രാമിലാണ്, എന്റെ സങ്കടം കാണിക്കേണ്ട അവസ്ഥ ഇതല്ല എന്നൊക്കെ എനിക്കൊരു ബോധ്യമുണ്ട്. പക്ഷെ ബാലേട്ടൻ അങ്ങനെ അത് ഉള്ളിലൊതുക്കാനായിട്ട് സാധിക്കില്ല. ചില അവസരങ്ങളിൽ എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊരു ഭാവം കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പകുതി അച്ഛനായ ഞാനും പലപ്പോഴും എന്റെ മോന്റെ അടുത്ത് ഇങ്ങനെയുള്ള ഭാവങ്ങൾ കാണിക്കാറുണ്ട്. അതെ, കാരണം അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് ആ അച്ഛന്റെ റോൾ കൂടി ഞാൻ എടുത്തത് കൊണ്ട് ഈ തരം സ്വഭാവങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ പലപ്പോഴും അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ, ഒന്ന് പാമ്പർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ദുഃഖിക്കാറുമുണ്ട്. അപ്പൊ അച്ഛന്റെ സ്നേഹം അങ്ങനെയാണ് നമ്മൾ കണ്ട് പഠിച്ചിട്ടുള്ളത്. ആ ഒരു വേഷം അവരങ്ങ് അണിയാണ്. അത് അണിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ എങ്ങാനും വഴിതെറ്റി പോയാലോ. അതാണ്.

0: എന്നിട്ട് ഈ കത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം വരാൻ കാരണം എന്താണെന്ന് ആശിച്ച് ഇന്നലെ രാത്രി ഞാൻ ഒരച്ഛൻ എന്നുള്ള രീതിയിൽ കരഞ്ഞ ഒരു രാത്രിയായിരുന്നു. അതായത് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്റെ അച്ഛനെ പോലെ അവൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ എനിക്ക് ആവുകയില്ല. അച്ഛന്റെ ഒരു സ്വഭാവ ശുദ്ധി, അച്ഛൻ കാണിച്ച ഒരു സ്നേഹത്തിന്റെ ആഴം, അതിന്റെ പരപ്പ്, ഒന്ന് തൊടാൻ പോലും അനുവദിക്കാതെ ദൂരെ നിന്ന് നിൽക്കുക, പക്ഷെ ഒരു നോട്ടത്തിൽ ഒരു സ്നേഹത്തിന്റെ ഒരു എന്താണ് പറയുന്നത് ആഴക്കടൽ മുഴുവൻ
1: നമുക്ക്
0: അങ്ങനെയാണെന്ന്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പൊ ഞാൻ എന്റെ മക്കളുടെ മുമ്പിൽ സീരിയസ് ആയിട്ട്, എന്റെ രണ്ടു മക്കൾക്കും ഭയങ്കര പേടിയാണ് എന്നാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ആ പേടി മാറ്റുന്ന രീതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനാവാനാണ് എപ്പോഴും ശ്രമിക്കുക. പക്ഷെ പെട്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും നല്ല ദേഷ്യം വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടും ഞാൻ കാണിക്കാറുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഈ ആശയച്ചി പറയുന്നത് പോലെ എന്താ പാമ്പർ ചെയ്യുന്നത്

0: ഞാൻ കാണിക്കാറുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഈ ആശയച്ചി പറയുന്നത് പോലെ എന്താ പാമ്പർ ചെയ്യുന്നതും വാത്സല്യപൂർവ്വം കൊണ്ട് നടക്കുന്നതും അച്ചാ അച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് പിറകെ നടക്കുന്നതൊക്കെ എന്റെ മോളാണ്. പക്ഷെ മോൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവനെ വെറുതെ ഒന്ന് ഓർമ്മിച്ചാൽ അപ്പൊ തന്നെ എനിക്ക് കരച്ചിൽ വരും. പക്ഷെ ഇവനോട് ഞാൻ ഒരിക്കലും അങ്ങനെ വലിയൊരു അടുപ്പം യഥാർത്ഥത്തിൽ കാണിച്ചിട്ടില്ല. അവൻ എന്നോടും അത്ര വലിയ അടുപ്പം കാണിക്കാറില്ല. അവൻ അവന്റെ അമ്മയോടാണ് കൂടുതൽ അടുപ്പം കാണിക്കാറുള്ളത്. കുട്ടിമാളിന് അറിയാം അച്ഛന് എന്നോട് ഈ പ്രകടനം മാത്രമാണ്, സംഭവമൊക്കെ അങ്ങോട്ടാണെന്നുള്ള ഒരു തോന്നലാണ് അവക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് പ്രകടിപ്പിക്കാനും നിന്നെ കൊഞ്ചിക്കാനൊക്കെ ഒരു അവസരം നീ നന്നായിട്ട് തരുന്നുണ്ട്. അവനത് തരുന്നില്ലല്ലോ. പിന്നെ അവൻ കുറച്ചും കൂടി എന്താ പറയുന്നത്, ഒരു റിസർവ്ഡ് ആണ്, പിന്നെ ഒരു ഉള്ളിലൊതുക്കിയ സ്നേഹത്തിന്റെ ഉടമയാണോ, എല്ലാത്തിനും നിന്നെ പോലെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവനാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം രാവിലെ അവൻ എഴുന്നേക്കാൻ വൈകി. അപ്പൊ ഞാനിങ്ങനെ ഒരു ഏകാംഗ നാടകം ആരംഭിച്ചു രാവിലെ. ഇന്ന് ആ വാതിൽ തുറക്കണ്ട, ആരോട് ശ്രീജയോടാണ് പറയുന്നത്, പക്ഷെ ഉള്ളിലിരിക്കുന്ന ആളിത് കേൾക്കുമല്ലോ. അതിനുവേണ്ടി ഇന്ന് ആ വാതിൽ തുറക്കണ്ട, ഇനി സ്വയം എഴുന്നേറ്റ് വാതിൽ തുറക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇനി ജോലിക്ക് പോകണ്ടൂ. അങ്ങനെ പോവാൻ എപ്പോഴാണോ മനസ്സ് തോന്നുന്നത് അന്നൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നന്നായിട്ട് പറയാണ്. ഈ പറഞ്ഞത് മുഴുവൻ അതിന്റെ ഉള്ളിൽ നിന്ന് കേട്ട് മെല്ലെ പതിയെ പല്ല് തേക്കാൻ വേണ്ടി വന്നു. ഞാൻ ആ സമയത്തും പറയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ എന്നിട്ട് കുളിക്കാൻ കയറിയപ്പോ പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാതെ പോയി. അപ്പൊ ഭക്ഷണം കഴിക്കാതെ പോയത് എനിക്ക് അതൊരു വല്ലാത്ത പ്രശ്നമായി. അത്രേ വേണ്ടി എനിക്ക് ആ ഒരു 5 മിനിറ്റിനുള്ളിൽ
1: ഇത്
0: ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഞാൻ ഉള്ള ഒരു അച്ഛനല്ല കേട്ടോ. ഞാൻ എല്ലാ അച്ഛന്മാരിപ്പോ എന്നെ കേൾക്കുമ്പോ ബാലകൃഷ്ണൻ അച്ഛനെ പോലത്തെ ഒരു 10,000 ബാലകൃഷ്ണൻ അച്ഛന്മാരിപ്പോ അപ്പുറം പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങള് കൊച്ചു പർച്ചേസൊക്കെ നടത്താനുണ്ടായിരുന്നു. ഞാനും മോളും അമ്മയും കൂടിയിട്ടാണ്, അപൂർവമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തു പോകാൻ സമയം കിട്ടുന്നത്. അപ്പൊ ഞാൻ കുട്ടിമാളോട് പറഞ്ഞു, എന്നാ പിന്നെ സാഗോട്ടൻ ഒന്ന് വിളിച്ചു നോക്കിക്കോ, എന്നാ അച്ഛൻ വിളിക്ക്. ഞാൻ പറഞ്ഞു, വേണ്ട നീ നീ നീ വിളിച്ചോളൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്പീക്കറിൽ ഇട്ടോളൂ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഭയങ്കര നനുത്ത ശബ്ദം, ഒരു ഒട്ടും എനർജി ഇല്ല. എന്തേ പറ പറ. അപ്പൊ പറഞ്ഞു, അല്ല ഒന്ന് പുറത്തു പോവാൻ, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഇത്ര മണിവരെയൊക്കെ ഡ്യൂട്ടി ഉണ്ട്, ഞാനിപ്പോ അടുത്ത് ജോയിൻ ചെയ്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നിർവാഹം ഇല്ലാതെ ഞാൻ തന്നെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. അച്ഛ പ്ലീസ് നാറ്റിക്കല്ലേ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു തരി പോലും എന്നോട് പിണക്കില്ല. വളരെ ഓപ്പൺ ആയിട്ട് നോർമലി പറയുന്നത് പോലെ പറയാണ്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞിട്ട് അവൻ വന്നു, നമ്മുടെ MG റോഡിന്റെ അടുത്ത് മെട്രോ ഇറങ്ങി കുറെ ദൂരം നടന്ന് ഞങ്ങളുള്ള സ്ഥലത്തേക്ക് വന്ന് ഒരുമിച്ച് പോയി. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോ ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അവനെ ഉഷാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് സ്പൂണിലൊക്കെ ഭക്ഷണം എടുത്തു തന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചല്ലോ ഓക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല. ഞാനിങ്ങനെ വന്ന് ഞാൻ വീണ്ടും കാറിൽ സീരിയസ് ആയിട്ടിരുന്ന് അപ്പൊ ഈ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഫുൾ ടൈം പാട്ട് കേൾക്കുക എന്നുള്ളത് ഒരു ഹോബി പോലെ കൊണ്ടു നടക്കുക. അതിനകത്ത് പിന്നെ വേറെ ആരോട് സംസാരിക്കാൻ പോലും നിൽക്കില്ല. അങ്ങനെ ഓടിച്ചു വന്നപ്പോ ഏതോ ഒരു കുഴിയിൽ കാര്യമായിട്ട് കാറ് വീണു. വീണ ഉടനെ തന്നെ ഞാൻ പുറത്തേക്ക് ഒരു തല്ല് കൊടുത്തു തലയ്ക്ക് തല്ല് കൊടുത്തപ്പോ വണ്ടി ഓഫ് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞാൻ ഓടിക്കുന്നില്ല, നിങ്ങൾ ഓടിച്ചോ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഓടിച്ചോ തോന്നു. അപ്പൊ ഞാൻ അച്ഛനല്ലേ, കീഴടങ്ങാൻ പറ്റില്ലല്ലോ, ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ കുട്ടിമാള് വേഗം ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ട് വണ്ടി എടുത്തു ബാക്കിലിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഈ പഴംപുരാണം മുഴുവൻ ആരംഭിച്ചു. അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോയി ഡോർ അടച്ചിട്ട് ഉള്ളിൽ കിടന്നു സാഗർ. അപ്പൊ ഞാൻ ശ്രീജയോട് പറഞ്ഞു, ഒന്ന് വാതില് മുട്ടി ഒന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ ഓക്കെ ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞു അമ്മയോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊറേ കഴിയുമ്പോഴും പിന്നെ എനിക്കൊരു പ്രശ്നം, ഇവനെ വിളിക്കാതെ എങ്ങനെ ഞാൻ പോയി കിടക്ക. അപ്പൊ ഞാൻ, സാഗർ കിടന്നോ? ആ അച്ഛ കിടന്നു, ഭയങ്കര പാവായിട്ടാണ്. അപ്പൊ എനിക്ക് ആ പ്രതികരണം കേട്ടപ്പോ, അതായത് നമ്മൾ ഇത്രയെല്ലാം ദ്രോഹിച്ചിട്ട് നമ്മളോട് ഒരു തരി പോലും പ്രതികാരം ഇല്ലാന്ന് തോന്നിയപ്പോ ഞാൻ തിരിച്ചു വന്ന് കിടന്നപ്പോ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു സത്യം പറഞ്ഞാൽ. അപ്പോ മറ്റേ ചങ്ങാതിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞാളൊന്നും ഇങ്ങനെ കരയാറില്ല അസൂയൊന്നു. 50 വയസ്സ് കഴിഞ്ഞാലൊന്നും ഇങ്ങനെ കരയാറില്ല കേട്ടോ. ഞാനപ്പോ അതൊന്നും നോക്കിയില്ല. കൊറേ കഴിയുമ്പോ ഇവള് പോയി സാഗറിനോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ കരയുന്നുണ്ട്. അപ്പൊ ഇവൻ വന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ തൊട്ടടുത്ത് ബെഡിൽ വന്നിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ മകനും പഴയ അച്ഛനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടല്ലോ, ഇതിന്റെ രണ്ടിലും ഇടയിൽ നമ്മൾ വിട്ടുപോയല്ലോ, ആ സംഘർഷമാണ് എന്നെ സത്യം പറഞ്ഞാൽ ഈ ഇപ്പൊ ഈ കത്ത് വായിക്കുന്ന സമയത്ത് എന്നെ കരയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ പറയാറില്ലേ അച്ഛനോളം വളരുന്ന സമയത്തും അല്ലെ ഒരു മകൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഘർഷം അനുഭവിക്കാൻ കഴിയുന്ന നല്ല പ്രായത്തിലാണ് ഞാനും നിങ്ങളും ഡാനി ഒക്കെ ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ എന്താ പറയാ,
1: ഒന്നും പറയണ്ട, ഞാനൊരു കാര്യം പറയട്ടെ.
0: ഇങ്ങനെ ഒരു വേഷം കെട്ടിന്റെ ആളാണ്.
1: അല്ല, അച്ഛന് വേഷം കെട്ടിന്റെ ആള് എന്നല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് സാ

0: കൂന്തിയ ഒരു പക്വതയും പാകതയെങ്കിലും കാണിക്കണം. വെറുതെ വെറുപ്പിക്കരുത് മക്കളെ. ആശാലതയല്ല അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ അവർക്കൊക്കെ ദേഷ്യം പിടിക്കും. ഞാൻ പിന്നെ പെട്ടുവല്ലേ പ്രോഗ്രാം ചെയ്യണ്ടേ. എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അച്ഛാ, ഓരോ കാര്യം പറയുമ്പോഴും നമ്മള് ആറ്റിക്കുറുക്കി സംസാരിക്കാം. തന്നോളൊപ്പം എത്തിയാൽ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വേണം അവരോട് സംസാരിക്കാൻ. അതുകൊണ്ട് നല്ല അച്ഛനായിട്ട് ഇതേപോലെ മനസ്സൊരുക്കുന്ന
1: കിട്ടിയ അവസരം വളരെ കൃത്യമായി ഉപയോഗിച്ച താങ്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും.
0: നിങ്ങൾ നല്ലൊരു അച്ഛൻ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ പ്രവൃത്തി പറയൂ എന്നോട് പറയുമ്പോൾ, അതാണ് പ്രശ്നം.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, മാതാപിതാക്കൾ മക്കൾക്ക് വേരുകളും മക്കൾ മാതാപിതാക്കൾക്ക് തണലുമാണ്. ഈ ബന്ധം വളർത്താൻ വേണ്ടത് നിരുപാധികമായ സ്നേഹവും പരസ്പരവുമുള്ള ക്ഷമയുമാണ്. ഓരോ തലമുറയ്ക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമെന്നത് തിരിച്ചറിയുന്നിടത്താണ് ഈ ബന്ധം മനോഹരമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും സ്നേഹവും സന്തോഷവും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഹലോ VPS ലേക് ഷോർ ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും സ്നേഹപൂർവം നാളെ എത്തും വരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദറുടെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1973 പുറത്തിറങ്ങിയ കാറ്റ് വിതച്ചവൻ എന്ന ചിത്രത്തിലെ നീയെന്റെ പ്രാർത്ഥന കേട്ടു, മഴവിലിന് അജ്ഞാതവാസം തുടങ്ങിയ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

അഞ്ചു പതിറ്റാണ്ടിലേറെ കാലത്തെ സംഗീത ജീവിതത്തിൽ ആയിരത്തിലധികം ഗാനങ്ങളുടെ രചന നിർവഹിച്ച പൂവച്ചൽ ഖാദറിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ്.

പാളങ്ങൾ എന്ന ചിത്രത്തിൽ വാണി ജയറാം, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം നൽകിയത് ജോൺസൺ. അടുത്തതായി ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം നൽകിയത് ഗംഗൈ അമരൻ.

0: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
1: എന്തിനാ മോനെ?
0: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
1: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
0: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നേ? അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
1: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
0: എന്നാ മൊബൈൽ എടുക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനങ്ങളുമായി FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, സംഗീതം KV മഹാദേവൻ.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഉത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണിനി. സംഗീതം നൽകിയത് എ. ട്യൂമർ.

ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. അടുത്തതായി വെൽ ടു മത്തായി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് രവീന്ദ്രന്റെ സംഗീതം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻചൊടികൾ. രാജീവ്

വിരികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ

0: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടികൾ ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. നെല്ല് സംഭരണത്തിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരമായില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ രാജ്യത്തെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പുനഃപരീക്ഷ നടത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി FM വാർത്തകൾ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കി ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാ ദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹം

സമൂഹത്തിൽ ചികിത്സയെക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത് മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധ തരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയേയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്.
ഉദാഹരണത്തിന് ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന്

0: വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മ സാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ

0: ലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:25. പ്രിയ ശ്രോതാക്കളെ, കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദറിന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചാമരം എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ.

0: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
1: അണിയാളി
0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0481 2562 503, 0481 2562 503. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0491 2505 005, 0491 2505 005.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, 1st ഗഡു 1,000 രൂപ കൈപ്പറ്റിയവർ, 2nd ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി +2 പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 മുൻപായി

0: അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484245444 3, 0484245444 3. പാലക്കാട് ജില്ലയിലെ SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുൻപായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0491-29103-366, 0491-29103-366. ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. ഫോൺ നമ്പർ 0477-2251-728, 0477-2251-728. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3 ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27 ഓഫീസിൽ നൽകണം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:14.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3. ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷേർഷ എന്ന ചിത്രത്തിൽ പ്രാഗ്മി, റോമി, ജസ്ലിൻ റോയർ എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ അൻവിത ദത്ത്, ജസ്ലിൻ റോയൽ.

ശക്തിശ്രീ ഗോപാലൻ, ധീ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം മദ്രാസ്. ഗാനരചന ഉമാദേവി. സംഗീതം സന്തോഷ് നാരായണൻ.

ചിത്രം റയീസ്, പാടിയത് അരിജിത് സിംഗ്, ഹർഷ്ദീപ് കൗർ, വരികൾ അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം ജാം 8.

ചിത്രമഞ്ജരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയറ എന്ന ചിത്രത്തിൽ പത്മപ്രിയ രാഘവൻ പാടിയ ഗാനം. രചന താമരൈ, സംഗീതം KS സുന്ദരമൂർത്തി.

ജാവേദ് ബഷീറിൻ്റെ ശബ്ദം. ഗാനശില്പികൾ രജത് അറോറ, പ്രീതം. ചിത്രം വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ ദുബാര.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ യൂസഫ് അലി കേച്ചേരി അനുസ്മരണവും ഗാനമേളയും ഇന്ന് വൈകുന്നേരം 5:30. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നാടാകെ വായനക്കൂട്ടം 6:30. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: Try and down waves. Let's play football.

0: ഫിഫ വേൾഡ് കപ്പ് 2026 അപ്ഡേറ്റ്സ്. 23-ാം തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ 2-ാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദി കളേഴ്സ് ഓഫ് ഫുട്ബോൾ. ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻസ് ദി സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.
1: ഇന്ന് ചൊവ്വയാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വ്യാഴമാണോ?
2: ആണെങ്കിൽ.
1: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
2: ആണെങ്കിൽ. ആണെങ്കിൽ
1: ആണെങ്കിൽ
2: ആണെങ്കിൽ
1: ആണെങ്കിൽ
2: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
1: ആണെങ്കിലും ഒന്നുമില്ല തങ്ങമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം.
2: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:13.
1: ആകാശവാണി FM വാർത്തകൾ.
0: പകർച്ചവ്യാധി വ്യാപനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. CPIMലെ PA മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ആവശ്യമായ ചികിത്സ കോഴിക്കോട്ടെ രോഗിക്ക് നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് പകർച്ചവ്യാധിക്കെതിരെ ഫെബ്രുവരി മുതൽ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, കീം പ്രവേശന പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമ പ്രസാദ്, മറ്റ് കമ്മീഷൻ അംഗങ്ങളായ KNK നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. കൊച്ചി വൈപ്പിനിൽ സ്വകാര്യ കപ്പലിന് പുലർച്ചെ തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിലാണ് തീപിടിച്ചത്. ആർക്കും അപകടമില്ല. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരയ്ക്കൽ ഏഞ്ചലോ ആണ് മരിച്ചത്. 14 വയസ്സായിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: സഹയാത്രികയിൽ ഇന്ന് രജനി ഗിരിജാവല്ലഭൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, ലളിതഗാനം, പാചകക്കുറിപ്പ് ഇവ കേൾക്കാം. ആദ്യം രജനി ഗിരിജാവല്ലഭൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കുടമുല്ലപ്പൂവുകൾ.
1: മുകുന്ദേട്ടന്റെ മകന്റെ വിവാഹം. ഭാര്യ മരിച്ച മുകുന്ദേട്ടൻ നിധിന് അച്ഛനും അമ്മയുമാണ്. വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് മകന് ഭക്ഷണം വിളമ്പാൻ കാത്തിരിക്കുന്ന അച്ഛൻ. അച്ഛനും മകനും മാത്രമുള്ള ആ വീട്ടിലേക്ക് പുതിയ ഒരു പെൺകുട്ടി കടന്നുവരുന്നു. ഒരു ജോലിക്കും പോകാത്ത ഭർത്താവ് മുകുന്ദനെയും മകനെയും വിട്ട് ശ്രീദേവി ഈ ലോകത്തു നിന്ന് യാത്രയായിട്ട് കൊല്ലം അഞ്ചെട്ടായി. ശ്വാസമുട്ടുള്ള അവർ ജോലി ചെയ്ത് അയാളെയും മകനെയും പോറ്റി ഒരു കൊച്ചു വീടുണ്ടാക്കി. അത്യധ്വാനത്തിൽ തന്റെ ആരോഗ്യം ശ്രീദേവി ചേച്ചി ശ്രദ്ധിച്ചതേയില്ല. സുജാത ആകാശത്തേക്ക് നോക്കി. ഈ രാത്രിക്ക് ഒരുപാട് സവിശേഷതയുണ്ട്. ഒരു സ്ത്രീയുടെ, അമ്മയുടെ ആത്മാവ് നിർവൃതി കൊള്ളുന്ന ദിവസം. തന്റെ ഒരേയൊരു ഉണ്ണിയുടെ വിവാഹം. നിശബ്ദതയാർന്ന ആ വീട് ഇനി ഉണരുകയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയും കലമ്പലും കേൾക്കാം. ഒരു പെണ്ണിന്റെ കോലാഹല ശബ്ദങ്ങളും പൊട്ടിച്ചിരികളും പാത്രങ്ങളുടെ കലമ്പലും സന്ധ്യയ്ക്ക് നാമജപങ്ങളും കേൾക്കാം. കുക്കറിന്റെ വിസിലടിക്കൊപ്പം പല പല വർത്തമാനങ്ങളും കേൾക്കാം. കുരവ കേട്ടുകൊണ്ടാണ് കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ചെറുക്കനെയും പെണ്ണിനെയും അകത്തേക്ക് കയറ്റുകയാണ്. കാലുകൾ കഴുകി തുടപ്പിച്ച് അരിയും നെല്ലും പൂവും നിറയിൽ ചാർത്തി കർപ്പൂരം കൊണ്ടൊഴിഞ്ഞ് ഭദ്രദീപം തെളിയിച്ച് പെൺകുട്ടിയെ അകത്തേക്ക് ആനയിച്ചു. ഭഗവാന്റെ മുൻപിലും ഒരിക്കൽ ആ വീട്ടിലെ വിളക്കായിരുന്ന അമ്മയ്ക്ക് മുൻപിലും അവൾ വിളക്ക് കാണിച്ചു. വിളക്ക് പലകയിൽ വച്ച് ഓട്ടുതാലത്തിൽ വച്ച് കൈകൂപ്പി അവൾ തൊഴുതു. പെൺകുട്ടിയെ കാണാൻ എത്തിയ ബന്ധുക്കളും അയൽപക്കക്കാരും അവൾക്ക് ചുറ്റും തടിച്ചുകൂടി. തങ്ങൾ കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ ഓരോരുത്തരായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. കുശലം പറഞ്ഞും സ്നേഹത്തോടെ ചിരിച്ചും അവർ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. സുജാത ഒരരികിലേക്ക് മാറിയിരുന്നു. തിരക്കൊഴിയട്ടെ. ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു താലികെട്ട്. പെണ്ണിന്റെ വീട് ഷോർണൂരിലാണ്. എല്ലാവർക്കും ഒന്നും കെട്ടിനു പോകാൻ പറ്റിയില്ല. അതാണ് ഈ രാത്രിയിലെ ചടങ്ങ്. പുറത്ത് നല്ല മഴ. തണുപ്പുകാറ്റടിച്ചു കയറുന്നു. പന്തലിന്റെ നടുഭാഗത്ത് കസേരകളും മേശയും അടുപ്പിച്ചിട്ടു. ഭക്ഷണം വിളമ്പാനുള്ള തിരക്കിലാണ്. ഉദ്ദേശം 25 മുകളിലും 40 ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ 10-30 പേരുണ്ട്. നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന് എല്ലാവരെയും ഇരുത്തുകയും വിളമ്പുകയും ചെയ്യുന്നു. 2 മിനറൽ വാട്ടറിന്റെ കെട്ടുകൾ മുകളിലേക്ക് ഈ 2 ചുമന്നുകൊണ്ടു പോകുന്നു. മുതിർന്ന പുരുഷന്മാരെ വല്ലാത്ത സ്നേഹത്തോടെ അവർ ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുകയും താഴത്തേക്ക് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ടെറസിന്റെ മുകളിൽ ചീറ്റിട്ടിരിക്കുകയാണ്. അവിടെ ധാരാളം തുണി വിരിച്ചിട്ടുണ്ട്. അണിയറയിലേക്ക് പോകുന്ന നാടകക്കാരെ പോലെ ഓരോരുത്തരും അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. മദ്യസൽക്കാരം, പരസ്യമായ രഹസ്യം. ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് കയറിയവർ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച രസകരം. ഭക്ഷണം കഴിച്ച സുജാത മഴ അല്പം കുറയാനായി കാത്തിരുന്നു. രാധേച്ചിയെ കണ്ട് സംസാരിക്കുകയും വേണം. എത്ര നാളായി രാധേച്ചിയെ കണ്ടിട്ട്? മുകുന്ദേട്ടന്റെ ചേട്ടൻ വിജയൻ ചേട്ടന്റെ ഭാര്യയാണ് രാധേച്ചി. അകത്തെ ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള കസേരകളിലൊന്നിൽ ഇരുന്നു. അകത്ത് ബഹളം വച്ച് കളിക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമേയുള്ളൂ. അവർ കളിച്ച് കളിച്ച് പുതിയതായി പെയിന്റിങ്ങും ഇന്റീരിയർ വർക്കും ചെയ്ത സ്വീകരണമുറിയിലെ ഗണപതി പ്രതിമയുടെ കൊമ്പൊടിച്ചു. നീയാണ്, അവനാണ് എന്ന് പറഞ്ഞ് പരസ്പരം വഴക്കും തുടങ്ങി. ഇപ്പോൾ അതിൽ തൊട്ടവർ ആരും ഇല്ല. അവർ പല വഴിക്കായി തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ 5-6 ഇഡ്ഡലിയും മറ്റൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയുമായി രാധേച്ചി കടന്നുവന്നു. മേശപ്പുറത്ത് ഭക്ഷണം വെച്ച് 1 വെള്ളവുമായി തിരിച്ചെത്തി. നീ എന്നെ തിരക്കിയതായി അറിഞ്ഞു. അപ്പോഴാണ് നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. രാധ സുജാതയ്ക്ക് എതിർവശത്തിരുന്നു. അവർ അവളോട് ചോദിച്ചു, നീ കഴിച്ചോ? ഞാൻ ബിരിയാണി കഴിച്ചു, സുജാത പറഞ്ഞു. എനിക്ക് മാത്രമായി ഇനി എന്തുണ്ടാക്കാൻ? എനിക്കേ നെയ്യിന്റെ രുചി തീരെ ഇഷ്ടമല്ല, അതാണിത് കഴിക്കുന്നത്. അവർ നാണത്തോടെ ചിരിച്ചു. ചിരിക്കുമ്പോൾ നുണക്കുഴികൾ വിരിഞ്ഞു. വെളുത്തുരുണ്ട മുഖം, ഇടതൂർ

കൊണ്ടുവന്ന കൺപീലികൾ, കട്ടിപ്പിരികങ്ങൾ. ഇപ്പോഴും എന്തു ഭംഗിയാ രാധേച്ചിയെ കാണാൻ. സുജാത ഓർത്തു, അയ്യേ അമ്മമ്മ എന്താ കഴിക്കുന്നത്? അമ്മമ്മ ബബ്ലു ആണോ? പഞ്ചസാരയിട്ട് ഇഡ്ഡലി കഴിക്കാൻ ചുറുചുറുക്കുള്ള ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്നു. അവൾക്ക് സുജാതയെ അറിയില്ല എങ്കിലും സുജാതയുടെ ഇരിപ്പും അമ്മമ്മയോടുള്ള സംസാരവും കേട്ടപ്പോൾ ചിരപരിചിതയായി തോന്നി. മോളുടെ മൂത്തത ഇളയത് ആണ്, അത് ആ ഓടി നടക്കണത്. രാധേച്ചി പരിചയപ്പെടുത്തി, എൻ്റെ അനിയനാ ബബ്ലു. മോളുടെ പേരെന്താ? ശ്രീലക്ഷ്മി. അവൾ മറുപടി പറഞ്ഞു. മോൾ ഏത് ക്ലാസ്സിലാ? സുജാത ചോദിച്ചു. ഞാൻ സെക്കൻഡിലാ. ബബ്ലു എൽ കെ ജിയിലാ. എവിടെയാ? സുജാത ചോദിച്ചു. ഡൽഹിയിൽ. അത് പറഞ്ഞ് അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ചുണ്ടുകൾ ചേർത്ത് കടിച്ചു പിടിച്ച് തടിച്ച കുഞ്ഞി കൈകൾ കൊണ്ട് നെറ്റിയിലേക്ക് ഊർന്നു വീണ മുടി ഒതുക്കിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവരോടൊപ്പം ചേർന്നു. സുജാത രാധയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒരിക്കൽ പ്രാന്തിരാധയായിരുന്നു. സന്ധ്യയാകുമ്പോൾ വിജയേട്ടൻ ചാരായം മോന്തി വരും. അയാളുടെ ചാരായലഹരി തീർത്തിരുന്നത് അവരുടെ ശരീരത്തിൽ അടിച്ചും കുത്തിയുമായിരുന്നു. പാവം, നിവൃത്തിയില്ലാതെ വരുമ്പോൾ റോഡിലൂടെ ഓടും, ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ അഭയം തേടും, അവിടെ നിന്ന് ഇരുന്ന് എന്തെങ്കിലും കഴിക്കും. വിജയേട്ടൻ്റെ പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും ദേഷ്യം വരും. കെട്ടിയോൻ ഒന്ന് തല്ലിയാൽ ഓടും അവൾ. ഞങ്ങളുടെ ചേട്ടനായതുകൊണ്ട് ആ പ്രാന്തിയെ കെട്ടി. വടക്കയിലെ വലിയമ്മയാണ് പറഞ്ഞത്. അവൾക്കൊരു പ്രാന്തവുമില്ല, മഹാലക്ഷ്മിയെപ്പോലൊരു പെണ്ണ്. നല്ലോണം സ്വത്തുണ്ടായിരുന്നു. ഒരു അമ്മയും മോളും മാത്രം കഴിഞ്ഞിരുന്നതാ. ഇവൻ്റെ പഞ്ചാരവാക്കിൽ വീണു പോയതാ. എത്രയാന്ന് വെച്ചാ സഹിക്കുക. ആ താമസിക്കുന്ന വീടും പറമ്പും ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ വിട്ടു തുളച്ചു. അവളുടെ അമ്മയും പോയി. സഹിക്കുന്നതിന് ഒരതിരില്ലേ? കാലും വലിച്ചു വലിച്ച് നടക്കണ കണ്ടാൽ സഹിക്കൂല. കാലം എത്രയോ കഴിഞ്ഞു. തറവാട്ടിൽ നിന്ന് മാറ്റി രാധേച്ചിയും വിജയേട്ടനും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഒരു ദിവസം വിജയേട്ടൻ വീട്ടിൽ വന്നു. ക്യാൻസറാ, സഹായിക്കണം. അപ്പോഴും എല്ലാവർക്കും രാധേച്ചിയുടെ വിശേഷങ്ങളായിരുന്നു അറിയേണ്ടിയിരുന്നത്. പിന്നെ ഇടയ്ക്കിടെ വിജയേട്ടൻ വന്നും പോയും ഇരുന്നു. ചികിത്സയിൽ സംസാരശേഷിയും ചലനശേഷിയും നഷ്ടപ്പെട്ടിരുന്നു അയാൾക്ക്. ഒരു വലിയ വീട്ടിലെ പയ്യനാ മകൾക്ക് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. അവർക്കും ഒന്നും വേണ്ടെന്നേ, പെണ്ണിനെ മാത്രം മതിയെന്ന്. രാധേച്ചി മകനെയും കൂട്ടി കല്യാണം വിളിക്കാൻ വന്നു. നിറഞ്ഞ പുഞ്ചിരിയുമായാണ് അന്ന് രാധേച്ചി വന്നത്. എല്ലാവരും കല്യാണത്തിന് വരണം, ക്ഷണിച്ചുപോയി. കല്യാണം കേമമായിരുന്നു. എല്ലാ ചെലവുകളും ചെക്കൻ്റെ വീട്ടുകാർ ചെയ്തു. ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് ഞാനെൻ്റെ മോളുവിൻ്റെ കെട്ടുപോലും കണ്ടില്ല. രാധേച്ചി പരിഭവം പറഞ്ഞു. എൻ്റെ കൃഷ്ണനുണ്ണിക്ക് ജോലിയായിട്ടോ? രാധേച്ചി വിളിച്ചുകോവിക്കൊണ്ട് ഒരു ദിവസം തറവാട്ടിലെ പൂജയ്ക്ക് വന്നു. പിന്നീട് കൃഷ്ണനുണ്ണിയുടെ കല്യാണം. രാധ രക്ഷപ്പെട്ടു എല്ലാവരും പറഞ്ഞു. പക്ഷേ രാധേച്ചിക്ക് പഴയ ചിരിയില്ല. കൊച്ചു കാര്യങ്ങൾക്ക് പോലും പൊട്ടിച്ചിരിച്ചിരുന്ന ചേച്ചി നിശബ്ദയായി. ആരൊക്കെയോ പറഞ്ഞു, പ്രാന്തുണ്ട് എന്നത് ശരിയാണുട്ടോ. ചില നേരങ്ങളിൽ രാധ പരിചയഭാവം പോലും കാണിക്കുന്നില്ലാട്ടോ. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. സുജു, നീ വല്ലാതെ തടിച്ചിരിക്കുന്നു. രാധേച്ചി ഓർമ്മയിൽ നിന്ന് ഉണർത്തി. നീ കണ്ടോ ശ്രീദേവിയുടെ ഫോട്ടോ? അവൾ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് അരികിൽ വന്ന് നിൽക്കുന്ന പോലെ കല്യാണം ആത്മാവ് കാണുന്നുണ്ടാകും അല്ലേ? അവൾക്ക് പ്രാന്തായില്ല. അവൾ വേഗം പോയി. എല്ലാവരിലും നല്ല ഓർമ്മകൾ നിലനിർത്തി. ഈ പ്രാന്തത്തി ഇപ്പോഴും കെട്ടിയോനെയും നോക്കി ഇരിപ്പാ. എവിടേക്കും പോവാണ്ട്. ഇത്തിരി വെള്ളം വേണേല് അങ്ങോർക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാനല്ലേയുള്ളൂ. നിറഞ്ഞ കണ്ണുനീർ ഇഡ്ഡലിയുടെ പാത്രത്തിലേക്ക് വീണു. സുജാത അവരുടെ കൈ കവർന്നു. രാധേടത്തി മക്കളൊക്കെ നല്ല നിലയിലായില്ലേ? സന്തോഷമായില്ലേ? പിന്നെന്താ? കുറച്ചു നേരത്തേക്ക് രാധേച്ചി ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, നാളെ കൃഷ്ണനുണ്ണിയും ഭാര്യയും മക്കളും വരും. ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടേ പോകൂ അവൻ. അടിയും ചീത്തയും കേട്ടുകൊണ്ടാണെങ്കിലും ഈ കരയിലാകെ ഞാൻ ഓടി നടന്നിരുന്നു. പ്രാന്തത്തി ആയതുകൊണ്ട് എന്തും എല്ലാവരോടും പറയാമായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാം, എവിടേക്കും പോകാറില്ല. അച്ഛനെ നോക്കേണ്ടത് കൊണ്ട് അമ്മ വരണ്ട എന്ന് മക്കൾ പറയും. ഇതിപ്പോൾ ഈ കല്യാണത്തിനെങ്കിലും വരാൻ സാധിച്ചത് ഭാഗ്യമായി. ഇനി നിന്നെ എന്നാ കാണുക സുജു? രാധേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് മഴ കുറഞ്ഞിരുന്നു. സുജാത എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. മനസ്സു നിറയെ രാധേടത്തിയായിരുന്നു. സുന്ദരിയായ രാധേടത്തി. മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെളിച്ചം പോലെ വല്ലപ്പോഴും കിട്ടുന്ന സന്തോഷത്തിലും പൊട്ടിച്ചിരിച്ചവൾ. അപൂർവം മാത്രം ബോധം തെളിഞ്ഞു.

0: കഴിഞ്ഞുള്ള വിജയേട്ടന്റെ പിന്നിൽ നിന്ന് നിറഞ്ഞു ചിരിക്കുന്നവൾ. ആ ചിരി കാണുമ്പോഴേ അറിയാം ഞെരിഞ്ഞമർന്ന തീക്കുണ്ടത്തിലേക്ക് കുറച്ച് വെള്ളം തളിക്കുമ്പോഴുള്ള പുകയാണതെന്ന്. കാലം ഓരോരുത്തർക്കും എന്തെല്ലാം കരുതി വച്ചിട്ടുണ്ടാകും. സന്തോഷങ്ങളും സങ്കടങ്ങളും ത്യാഗങ്ങളും കൂടിച്ചരലുകളും വേർപിരിയലുകളും. സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയാതെ ജീവിതമെന്ന പട്ടത്തിൻ്റെ നൂല് ആരെയോ ഏൽപ്പിച്ചപ്പോൾ അവർ പറത്തുന്ന പട്ടത്തിൻ്റെ ഗതി നോക്കാൻ മാത്രം വിധിക്കപ്പെട്ടോർ. ചിന്തകളുടെ മറാപ്പ് കെട്ട് വലിച്ച് കെട്ടിച്ചേർത്തടച്ചു. വീട്ടിലേക്കുള്ള വഴിയെത്തിയെന്ന് സുജാത ഓർത്തു. കുടമുല്ലപ്പൂവിൻ്റെ ഗന്ധം പേറിവന്ന കാറ്റ് സുജാതയെ തഴുകി കടന്നുപോയി. ചന്ദ്രികയില്ലാത്ത നനഞ്ഞ രാത്രിയിൽ രാധേച്ചിയുടെ വിളർത്ത മുഖം മനസ്സിൽ നോവ് പടർത്തി. മുറ്റത്തേക്കിറങ്ങി കുറച്ച് കുടമുല്ലപ്പൂവുകൾ ഇറുത്തെടുത്തു. മഴത്തുള്ളികൾ പൂക്കളിൽ നിന്നടർന്നു വീണു. നക്ഷത്രങ്ങൾ എവിടെയൊക്കെയോ ഒളിച്ചെങ്കിലും ആകാശം തെളിവാർന്നു വരുന്നുണ്ടായിരുന്നു.
1: നിങ്ങൾ കേട്ടത് കുടമുല്ലപ്പൂവുകൾ, രജനി ഗിരിജാ വല്ലഭൻ എഴുതി അവതരിപ്പിച്ച കഥ. ഇനി ഈ ഗാനം. പാടിയത് രാധിക തിലക്, വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം കെ പി ഉദയഭാനു.

ഇനി പാചകക്കുറിപ്പ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിനയില ചേർത്ത ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടത് ഒരു പിടി പുതിനയില, ചെറുതായി നുറുക്കിയത്, ഒരിതൾ തുളസിയില, ഒരു സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, തണുത്ത വെള്ളം അല്ലെങ്കിൽ സോഡ. മിക്സിയിൽ പുതിനയില, തുളസിയില, പഞ്ചസാര, ഉപ്പ് ഇത് ചേർത്ത് തണുത്ത വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അരിച്ചെടുത്തും കുടിക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാതെ രസം, ഇതിന് പച്ചപ്പുളി രസം എന്നാണ് നമ്മൾ പറയാറുള്ളത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി, നാലഞ്ച് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, നാലഞ്ചിതൾ വെളുത്തുള്ളി, ഒരു സവാള ചെറുതായി നുറുക്കിയത്, ഒരു നുള്ളി ജീരകം, നുറുക്കിയ ഒരു പിടി മല്ലിയില, ഉപ്പ്. രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞൊഴിച്ച് വയ്ക്കണം. ഇതിന് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ചതച്ച മുളക്, ചതച്ച ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി, നുറുക്കിയ സവാള, ജീരകം, മല്ലിയില, ഉപ്പ് ഇത് ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ചേർക്കണം. അതിനുശേഷം പിഴിഞ്ഞ പുളി ചേർത്ത് നന്നായി ഇളക്കുക. പച്ചപ്പുളി രസം തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉപ്പ് നോക്കാൻ മറക്കല്ലേ. അഭിപ്രായം അറിയിക്കാനും. ഇനി നമുക്ക് കപ്പ ഹൽവ ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പച്ചക്കപ്പ 500 ഗ്രാം, പഞ്ചസാര 750 ഗ്രാം, വലിയ തേങ്ങ 1, നെയ്യ് 100 ഗ്രാം, വെള്ളം 6 കപ്പ്, റോസ് എസൻസ് 4 തുള്ളി, കുരുവില്ലാത്ത മുന്തിരിങ്ങ 1.5 സ്പൂൺ. ഇനി പാചകം ചെയ്യുന്ന വിധം പറയാം. കപ്പ തൊലി കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത ശേഷം നടുവിലുള്ള നാര് കളഞ്ഞ് ഉടച്ചെടുക്കണം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി 6 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം. വേവിച്ചുടച്ച കപ്പയിലേക്ക് ഈ പാൽ ഒഴിച്ച് നല്ലതുപോലെ കലക്കണം. അതിനുശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. ഒരു ഉരുളിയിൽ കപ്പ കലക്കിയ പാലും പഞ്ചസാരയും ഒരുമിച്ച് ചേർത്ത് അടുപ്പത്ത് വച്ച് ഇളക്കി കുറുക്കിയെടുക്കണം. നിറത്തിന് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ചേർത്താൽ മതി. ഇതോടൊപ്പം എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കണം. വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ വേണം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാൻ. അതിനുശേഷം നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിൽ ഇതൊഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ കപ്പ ഹൽവ ഉണ്ടാക്കുവാൻ വേണ്ടത് 500 ഗ്രാം പച്ചക്കപ്പ, 750 ഗ്രാം പഞ്ചസാര, ഒരു വലിയ തേങ്ങ ചിരകിയത്, നെയ്യ് 100 ഗ്രാം, 6 കപ്പ് വെള്ളം, റോസ് എസൻസ് 4 തുള്ളി, കുരുവില്ലാത്ത മുന്തിരിങ്ങ 1.5 സ്പൂൺ. ഇത് പാചകം ചെയ്യുന്ന വിധം പറയാം. കപ്പ തൊലി കളഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ചെടുത്ത് ഉടച്ചെടുക്കണം.

നാര് നീക്കം ചെയ്യണം. ചിരകിയ തേങ്ങ 6 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് പാലെടുക്കണം. ഇതും കപ്പയുമായി യോജിപ്പിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇതൊരു അരിപ്പയിൽ അരിച്ച് എടുത്തു വയ്ക്കുക. ഒരു ഉരുളി അടുപ്പത്ത് വച്ച് ഈ കപ്പ കലക്കിയ പാല് അതും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കുറുക്കിയെടുക്കണം. നിറത്തിന് വേണ്ടി വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർക്കാം. എസൻസും മുന്തിരിങ്ങയും നെയ്യും ചേർത്ത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. വശങ്ങളിൽ നിന്ന് വിട്ടുവരുന്ന പരുവത്തിൽ അടുപ്പത്തു നിന്ന് വാങ്ങി ഒരു നെയ്യ് പുരട്ടിയ പാത്രത്തിൽ ഒഴിച്ച് തണുത്ത ശേഷം കഷണങ്ങളാക്കി മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ഹൽവ തയ്യാറായി. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയൊരു ഗാനം നൂറനാട് രവി എഴുതി, കുമരകം രാജപ്പൻ ചിട്ടപ്പെടുത്തിയത്, ഗായകൻ യേശുദാസ്.

0: निरीक्षण में पाया गया कि वो बहुत समय तक वहीं आगे पीछे घूमता रहा। लेकिन प्रश्न ये है कि ऐसा व्यवहार वो क्यों कर रहा था?
1: बात स्पष्ट है। उस पिंजरे में बहुत लंबे समय तक रहकर उसने सीख लिया था, या यूं कहें उसे सिखा दिया गया था कि उसकी दुनिया बस इतनी सी है, वो आगे जा ही नहीं सकता।
0: हाँ दोस्तों, उसे शायद अब लगने लगा था कि इससे अधिक अब वो कहीं नहीं जा सकता। लंबे समय की पराधीनता, या कह लीजिए कि उसकी नकारात्मक स्थिति की वजह से वो मान चुका था कि उसकी दुनिया सीमित है और वो इसके आगे कुछ भी नहीं कर सकता।
1: बहुत धीरे धीरे उस भालू ने सीखा कि उसकी दुनिया इतनी सीमित नहीं है, बल्कि उसके सामने आजादी का असीमित संसार है।
0: मित्रों, क्या हम भी कई बार उसी भालू की तरह नहीं हो जाते? हमारे आपके साथ भी अक्सर ऐसा हो सकता है। नकारात्मक परिस्थितियों से हम सीखने लगते हैं कि हम जितना कर रहे हैं उससे ज्यादा कर ही नहीं सकते। हो सकता है कि कभी किसी ने ऐसा कह दिया हो कि इससे अच्छा तुम कर ही नहीं सकते।
1: लेकिन मित्र, कोई कुछ भी कहे, कोई चाहे आपको बार बार याद दिलाता रहे कि आपसे कुछ नहीं होगा, आप स्वयं को याद दिलाइए कि आप में बहुत सी असीमित क्षमताएं मौजूद हैं और आप बहुत अच्छा कर सकते हैं।
0: तो विश्वास रखिए कि आप जितना कर रहे हैं उससे और भी बहुत अच्छा कर सकते हैं। और हाँ, याद रखिए कि आपको अपनी तुलना किसी और से नहीं करनी है।
2: अभी आपने सुना कार्यक्रम सीमित मत रहिए, और अब इसी के साथ अपने साथी अजीत को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
3: उमंग उमंग उमंग उमंग।
4: നിങ്ങൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ആകാശവാണി FM വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ചു. ചീറ്റ പുനരുദ്ധാരണ പദ്ധതിയുടെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. അതിർത്തി സുരക്ഷ, വിദേശനയ വിഷയാവലോകനത്തിന് ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സമിതിയുടെ സന്ദർശന ഉദ്ദേശ്യം. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലാൻഡിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIMലെ PA മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ആകാശവാണി FM വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 2:44. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം. 12-5 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. മിഷൻ പോർഷൻ 2.0. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ഇതിൽ കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും. ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി, മൂലമ്പള്ളി ദ്വീപ്.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.

0: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: നാലു മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, ഇതിൽ കുട്ടിക്കളിയല്ല കൃഷി, 6-ാം ക്ലാസ്സുകാരനായ കുട്ടി കർഷകൻ അഫിൻ മുഹമ്മദിന്റെ കൃഷി വിശേഷങ്ങൾ, സ്വയം പര്യാപ്തതയുടെ കൈവഴി, പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 മണി വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം സെൻസസ് 2027.
3: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: 7:55 പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയേ പെറ്റപ്പം തിരുകുലം, 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം, തുടർന്ന് സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവിയർ പങ്കെടുക്കുന്നു ആദ്യഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് മഹാരാജപുരം സന്താനത്തിന്റെ സംഗീത കച്ചേരി, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത് ഇനം വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 45 രൂപ, ചില്ലറ വില 50 രൂപ. മറുനാടൻ മൊത്തവില 40 രൂപ, ചില്ലറ വില 45 രൂപ. പയർ 54, 60, 45, 50. ചേന 32, 40, 35, 40. മരച്ചീനി 26, 28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച 38, 42. ചീര ചുവപ്പ് 38, 42. കുമ്പളങ്ങിയ 20, 25. ഞാലിപ്പൂവൻ 48, 55. പാളയം തോടൻ 32, 36. പൂവൻ 46, 50. റോബസ്റ്റ 30, 35. ബീറ്റ്റൂട്ട് 52, 60. വെണ്ടയ്ക്ക 44, 50. പാവയ്ക്ക 50 രൂപ, 57 രൂപ. ചുരയ്ക്ക 33, 37. വഴുതന 46, 52. കത്തിരി ഉരുണ്ടത് 46, 52. ക്യാബേജ് 82, 57. ക്യാരറ്റ് 66 രൂപ, 72 രൂപ. കോളിഫ്ലവർ 38, 42. കൊത്തമര 35, 42. കൂർക്ക 50, 55. ചേമ്പ് വലുത് 68, 75. ചേമ്പ് ചെറുത് 40, 45. വെള്ളരി 26, 30. മുരിങ്ങക്കായ 80, 85. ബീൻസ് 90, 95. ഇഞ്ചി 156, 162. പച്ചമുളക് 45, 50. കറിനാരങ്ങ 75, 80. ചെറുനാരങ്ങ 1, 4, 5. കോവയ്ക്ക 60, 65. മാങ്ങ പച്ച 35, 40. സവോള 26, 30. ചെറിയ ഉള്ളി 68, 75. ഉരുളക്കിഴങ്ങ് 26, 30. മത്തൻ 20, 25. പീച്ചിങ്ങ 66, 72. പടവലം 35, 40. തക്കാളി 42, 47. അമരപ്പയർ 65 രൂപ, 70 രൂപ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
7: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ
8: പ്രിയ ശ്രോതാക്കളെ, വികസനത്തിന്റെ പുതുവഴികളിൽ ഇന്ന് മിഷൻ പോഷൻ 2.0 ഇതേക്കുറിച്ച് ICDS ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജയ് മായാലക്ഷ്മി സംസാരിക്കുന്നു.
0: സിഡിയസ് അഥവാ

സംയോജിത ശിശു വികസന സേവന പദ്ധതി, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ അഥവാ പോഷൺ അഭിയാൻ, കൗമാരപ്രായക്കാരായുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി അഥവാ സ്കീം ഫോർ അഡോളസൻറ്റ് ഗേൾസ്, ഇങ്ങനെ ഈ മൂന്ന് പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 എന്ന പുതിയ പദ്ധതിയിലേക്ക് നമ്മൾ ചുവടുവെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജനതയുടെ ആരോഗ്യ സംരക്ഷണവും അതുപോലെ പോഷണ നിലവാരവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിലേക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുള്ളത്. അംഗൻവാടികളുടെ ശാക്തീകരണം അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കുഞ്ഞുങ്ങളെ മികച്ച പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുക. അതായത് ഇപ്പോൾ നമുക്ക് പ്രീ സ്കൂൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു പ്രീ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, ഏർലി ചൈൽഡ്ഹുഡ് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ കാലേ കൂട്ടിയുള്ള പരിചരണം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വികസനം, ഈ മൂന്ന് കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ECCED എന്ന് പറയുന്ന പാക്കേജിലൂടെ നമ്മൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നത്. അപ്പോൾ സക്ഷമ അംഗൻവാടിയിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് മാത്രമല്ല, നമ്മളുടെ പോഷണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശുദ്ധമായ കുടിവെള്ളമാണ്. അപ്പോൾ ശുദ്ധജലം ലഭ്യമാക്കുന്നതിലേക്കായിട്ട് RO ഫിൽറ്റർ, അതുപോലെ നമുക്ക് പലയിടത്തും വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവർക്ക് പ്രീ സ്കൂൾ പഠനത്തിൽ താല്പര്യം ഉണർത്തുന്നത് പോലെയുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫർണിച്ചർ, ടോയ്സ്, അത് ടോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡോർ പ്ലേ എക്യുപ്മെൻസും ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെൻസും അതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാക്കി, പഴങ്ങൾ ലഭ്യമാക്കി ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിലേക്കായിട്ട് പോഷകത്തോട്ട് ഒരുക്കാനും സക്ഷമ അംഗൻവാടിയിൽ നമുക്ക് അനുമതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമേ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം ICDS പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യം പൊതുജനങ്ങളുടെ പങ്കാളിത്തവും പിന്തുണയുമാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിലേക്കായി അവർക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ പല വിഷയങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും 2 സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ വീതമാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ഓരോ ഇതിലും പ്രത്യേകമായി നമുക്ക് വിഷയങ്ങൾ തന്നുകൊണ്ട് അതായത് ആരോഗ്യത്തിനെയും പോഷണത്തെയും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഉള്ള വിഷയങ്ങൾ തന്നുകൊണ്ട് അതിൽ ഉള്ള ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് പല സ്കീമുകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ സ്കീമുകളുടെ ഇൻ്റഗ്രേഷൻ, അതുപോലെ വിവിധ വകുപ്പുകളുടെ ഒരു കൺവെർജൻസോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത്. നമുക്ക് തദ്ദേശഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഫുഡ് സേഫ്റ്റി വകുപ്പ്, ഇങ്ങനെ നമ്മളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ അടുത്ത തലമുറയുടെയും ആരോഗ്യ സംരക്ഷണവും ന്യൂട്രീഷൻ നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആരെയൊക്കെയാണോ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കൺവെർജൻസ് നമ്മളിതിൽ വരുന്നുണ്ട്. ആയുഷ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് ബോധവൽക്കരണ പരിപാടികളിലാട്ടെ, ആരോഗ്യ സംരക്ഷണത്തിലാട്ടെ, ആയുഷിൻ്റെ സേവനങ്ങൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നോളജിക്കാണ് പോഷൻ 2.0 കീഴിൽ പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ ദിവസവും അംഗൻവാടി വർക്കർമാർ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ റിയൽ ടൈമായി പോഷൻ ട്രാക്കർ രേഖപ്പെടുത്തുകയും അത് സൂപ്പർവൈസറുടെ തലം, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് തലം, ജില്ലാതലം, സംസ്ഥാനതലം, കേന്ദ്ര തലത്തിൽ വരെയും ഒരേ ദിവസം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. അവിടുത്തെ പ്രീ സ്കൂൾ പ്രവർത്തനം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം, ഓരോ സമയത്തും അവർക്ക് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്താനും അത് മോണിറ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചാ നിരീക്ഷണം ICDS ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. കാരണം കുഞ്ഞുങ്ങളുടെ പ്രായാനുസൃതമായിട്ട് അവർക്ക് ഉയരം വയ്ക്കുന്നുണ്ടോ, അവരുടെ തൂക്കം കൂടുന്നുണ്ടോ, അത് യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലാണോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് നമ്മൾ പോഷൺ ട്രാക്കിൽ രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ പോഷണ നിലവാരം വളരെ വ്യക്തമായി തന്നെ നമുക്കതിൽ റിപ്പോർട്ടായിട്ട് ലഭിക്കും. അതനുസരിച്ചുള്ള ഇടപെടൽ സാധ്യതകളും നമുക്കുണ്ട്. പിന്നെയുള്ളത്
ഈ ICDS ൽ വരുന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ ആ 0 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പാലുട്ടുന്ന അമ്മമാർ, അതുപോലെ അഡോളസൻ്റ് കുട്ടികൾ എന്നുള്ളവർക്കാണ് നമ്മൾ ഈ പ്രോഗ്രാംസിലൂടെ ഫുഡ് കൊടുക്കുന്നതും അവരുടെ പോഷണ നിലവാരം രേഖപ്പെടുത്തുന്നതും ഒക്കെ. എന്നാൽ നമ്മുടെ രാജ്യം

0: രാജ്യത്തിലെ മുഴുവൻ ജനതയുടെയും പോഷണ നിലവാരം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പോഷൻ 2.0 ഭാഗമായി തന്നെയാണ് നമുക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന അരി ഫോർട്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. കാരണം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും നമ്മുടെ പ്രായത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ പോഷണങ്ങളും അതായത് മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ മാക്രോ ന്യൂട്രിയൻസും ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ. അപ്പോൾ പോഷൻ 2.0 നടപ്പിലായതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ പോഷണ നിലവാരത്തിൽ വളരെയധികം വ്യത്യാസം നമുക്കറിയാനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാര രീതികളിലൂടെ അവരുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് നടത്തുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് അറിയാനുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അനീമിയ റിഡക്ഷൻ, അനീമിയ റേറ്റ്, പോഷണ അഭിയാൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിലെ ഉയരക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതെയാക്കുക, അതുപോലെ അവരിലെ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ലാതെയാക്കുക, അനീമിയ നിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിൻ്റെ ജനന സമയത്ത് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളുടെ, നോർമൽ തൂക്കമില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആ ഒരു നിരക്ക് കുറയ്ക്കുക, ഇത്രയും കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പോഷൺ അഭിയാൻ. അപ്പം എല്ലാ സർവീസുകളും കൂടി ഒരു കുടക്കീഴിൽ ICDS അംബ്രല എന്ന രീതിയിലാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ സെക്ഷൻ 2.0 പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്.
1: മിഷൻ പോഷൻ 2.0 ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ICDS ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി.
2: വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ

ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ടി പി വിവേക് സംഗീതം നൽകി ആലപിച്ചത്. രചന കെ എ മുരളീധരൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ലളിത ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലോ നേരിട്ടോ അപേക്ഷിക്കാം. ഇന്ന് വരെയാണ് അപേക്ഷിക്കേണ്ട സമയം. വിശദ വിവരങ്ങൾക്ക് www.polyadmission.org. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-95-77-87-50. നമ്പർ ആവർത്തിക്കാം, 94-95-77-87-50. പാലക്കാട് വിക്ടോറിയ കോളേജിൽ സുവോളജി സംസ്കൃതം വകുപ്പുകളിൽ അതിഥി അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 24 അഭിമുഖം നടത്തുന്നു. സുവോളജി വകുപ്പിൽ അന്നേ ദിവസം രാവിലെ 11:30 സംസ്കൃതം വകുപ്പിലേക്ക് രാവിലെ 10 അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 82-81-71-67-73. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 82-81-71-67-73. പട്ടാമ്പി സംസ്കൃത കോളേജിൽ ഹിസ്റ്ററി ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. ഹിസ്റ്ററി വിഷയത്തിൽ ഈ മാസം 23 ഇംഗ്ലീഷ് വിഷയത്തിൽ ഈ മാസം 24 രാവിലെ 10 കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04662212223, 04662212223. പട്ടികവർഗ വികസന ഓഫീസ് പരിധിയിൽ അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ നാളെ വൈകിട്ട് 5 മുൻപായി പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന ഓഫീസിൽ നൽകണം. TTC ഡി എഡ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. യോഗ്യരായവരുടെ അഭാവത്തിൽ +2 പാസ്സായവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04912505383 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04912505383.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കോട്ടയം ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന തെരുവ് നായ്ക്കൾക്കുള്ള ABC AR പ്രോഗ്രാമിലേക്ക് വിവിധ ഒഴിവുകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വെറ്റിനറി സർജൻ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നിവരുടെ ഓരോ ഒഴിവും മൃഗപരിപാലകരുടെ 4 വെറ്റിനറി സർജൻ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ ഈ മാസം 24 ഉച്ചയ്ക്ക് ശേഷം 2:30, മറ്റുള്ളവർ അന്ന് ഉച്ചയ്ക്ക് 12 വെള്ളക്കടലാസിൽ എഴുതിയ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം കളക്ട്രേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾ അറിയാം, 04812563726 എന്ന നമ്പറിൽ. 04812563726

ആറ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 33 34 55 35. നമ്പർ ആവർത്തിക്കാം, 96 33 34 55 35. കോട്ടയം ജില്ലയിലെ വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിനായുള്ള ഒന്നാംഘട്ട അപേക്ഷകൾ ക്ഷണിച്ചു. ഇ-ഗ്രാൻസ് 3.0 പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ 04-81-25-62-503 എന്ന നമ്പറിൽ ലഭിക്കും. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിനുശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കെഎസ്ആർടിസിക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ

0: പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ MSME കളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയത്തിന് ശേഷമുള്ള മാർക്കുകൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോള് വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 പോയിന്റ് ഉയർന്ന് 77,193, നിഫ്റ്റി 113 പോയിന്റ് നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 June 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ +1 2ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2ാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 പേരും ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന്

0: ദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8ാം ഘട്ടം കണ്ണൂരിൽ അടുത്തമാസം 13 വരെ നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു.
2: വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കാലവും ജനസാന്ദ്രതയും ചില രോഗങ്ങളുടെ വ്യാപനത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പകർച്ചവ്യാധികളെ പകരുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ ജലദോഷപ്പനി, ചിക്കൻ പോക്സ്, തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അഞ്ചാം പനി അഥവാ മീസൽസ്, ഇൻഫ്ലുവൻസ, മൊണ്ടിനീര് അഥവാ മംസ്, വില്ലൻ ചുമ, കോവിഡ്, ഡിഫ്തീരിയ. ജലജന്യ രോഗങ്ങൾ അഥവാ മലിനജലത്തിൽ കൂടിയും വൃത്തിരഹിതമായ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും പകരുന്ന അസുഖങ്ങൾ, വയറിളക്ക രോഗങ്ങൾ, വയറുകടി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം മുതലായവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സ്കേബീസ്, കൺജന്റിവൈറ്റിസ് അഥവാ കണ്ണുദീനം, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇംബറ്റേഗോ അഥവാ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, എലിപ്പനി എന്നിവ. വെക്ടർ ബോൺ ഡിസീസസ് കൊതുക്, ഈച്ച മുതലായവ പരത്തുന്ന അസുഖങ്ങൾ, ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ മുതലായവ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കാണപ്പെടുന്ന അസുഖം ജലദോഷപ്പനിയാണ്. 200 വൈറസുകൾ ജലദോഷപ്പനി ഉണ്ടാക്കുന്നു. റൈനോ, അഡിനോ, പാരാ ഇൻഫ്ലുവൻസ എന്നീ വൈറസുകളാണ് അതിൽ ഏറ്റവും അധികമുള്ളത്. 200 വൈറസുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഇത് വീണ്ടും പകർന്നു പിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗബാധ എളുപ്പത്തിൽ വരാൻ സാധ്യത എന്നത്? കുട്ടികളുടെ പ്രതിരോധ ശേഷി മുതിർന്നവരുടെ അത്രയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിലും അംഗൻവാടികളിലും കുട്ടികൾ കൂട്ടത്തോടെ കളിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതും, വ്യക്തി ശുചിത്വത്തെപ്പറ്റി കുട്ടികളുടെ അവബോധം മുതിർന്നവരെക്കാൾ കുറവാണ് എന്നുള്ളതും, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടുള്ള കുട്ടികളുടെ ആകർഷണം, ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ രോഗബാധ എളുപ്പം ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനിയാണ് മറ്റൊരു പ്രധാന പകർച്ചവ്യാധി. കൊതുക് പകർത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശക്തമായ പനിയോടൊപ്പം തലവേദന, വിറയൽ, ഛർദ്ദിൽ, വയറുവേദന, ക്ഷീണം ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ബ്ലഡിലെ പ്ലേറ്റ്ലറ്റ് കൌണ്ട് ഒരു പരിധിയിൽ താഴെ കുറയുന്നത് അപകടകരമാണ്. അതിനാൽ തന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലറ്റ് കൌണ്ടിന്റെ അളവ് നോക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും ഛർദ്ദിൽ അധികമായിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡുകൾ വേണ്ടിവരികയും ചെയ്യും. ചിക്കൻ ഗുനിയ മറ്റൊരു കൊതുക് പരത്തുന്ന വൈറസ് അസുഖമാണ്. ഇതിവിടെയും പനിയോടൊപ്പം ശരീരവേദന, സന്ധിവേദന പ്രധാനമായും കാണാറുണ്ട്. മലേറിയ അത് മറ്റൊരു കൊതുക് പരത്തുന്ന രോഗമാണ്. ഇവിടെ പനിയോടൊപ്പം ഇടവിട്ടുള്ള വിറയൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടാകാറുണ്ട്. മലേറിയയ്ക്ക് നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അത് സൌജന്യമായി ലഭിക്കുന്നതാണ്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസുകൾ 6 തരത്തിലുണ്ട് എങ്കിലും വെള്ളത്തിൽ കൂടിയും മലിനമായ ഭക്ഷണത്തിൽ കൂടിയും പകരുന്നത് A, E എന്നീ 2 വൈറസുകളാണ്. ലക്ഷണങ്ങൾ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിലും മൂത്രത്തിലും മഞ്ഞനിറം കൂടുക എന്നിവയാണ്. പ്രധാനമായും വിശ്രമമാണ് മഞ്ഞപ്പിത്തം ഭേദമാകാനുള്ള പ്രധാന പരിഹാരം. ടൈഫോയിഡ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. നീണ്ടു നിൽക്കുന്ന പനി, ദിവസേന കൂടിക്കൂടി വരുന്ന പനി, വയറുവേദന, തലവേദന, ക്ഷീണം ഇതെല്ലാം ടൈഫോയിഡിന് ലക്ഷണങ്ങളായി വരാം. ടൈഫോയിഡ് ആന്റിബയോട്ടിക്കുകൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പാരസൈറ്റ്സ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. വൈറസ്

കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ റോട്ട വൈറസ്, നോർവാക് വൈറസ് എന്നിവ മൂലമാണ്. സ്കൂളുകളിൽ പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങൾ സാധാരണയായി സ്റ്റൊമക് ഫ്ലൂ എന്ന് അറിയപ്പെടുകയും അത് നോർവാക് വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈക്കോളൈ, സാൽമണല്ല, ഷിഗല്ല എന്നീ രോഗാണുക്കൾ കൊണ്ടാണ്. അതിൽ ഷിഗല്ല കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൽ മലത്തിൽ കൂടി രക്തവും പഴുപ്പും പോകുകയും വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ഉണ്ടാവുകയും ചെയ്യും. ബാക്ടീരിയൽ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യമാണ്. പാരസൈറ്റിൽ ജിയാർഡിയാസിസ് പോലുള്ള രോഗാണുക്കളാണ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരാറുണ്ട്. വൃത്തിരഹിതമായ ഭക്ഷണം, ജലം എന്നിവയാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത്. വയറിളക്ക രോഗങ്ങളുള്ള കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കൊടുക്കണം. ചിക്കൻ പോക്സ് എന്നതാണ് മറ്റൊരു പകർച്ചവ്യാധിയായി സമൂഹത്തിലുള്ളത്. പനിയോടൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുള്ളികൾ പോലെയുള്ള കുരുക്കൾ ശരീരത്തിലുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണം. പൂർണ്ണമായ വിശ്രമവും വെള്ളവും ആവശ്യമാണ്. അത് പൂർണ്ണമായി ഭേദമാകുന്നവരെ 7 മുതൽ 14 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമാകും. അതുവരെ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്. ചില മരുന്നുകളും ചിക്കൻ പോക്സിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നത് പലപ്പോഴും ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖമാണ്. കുമിളകൾ പോലുള്ള റാഷസ് ഉണ്ടാവുമെങ്കിലും കൈമുട്ട്, കാൽമുട്ട്, ബട്ടക്സ്, വായ, വായയുടെ ചുറ്റും, തൊണ്ട എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. വെള്ളം കുടിച്ചിറക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചില കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ IV ഫ്ലൂയിഡ് ആവശ്യമായി വരും. മുണ്ടിനീര് അഥവാ മംസ്. കഴിഞ്ഞ 2 വർഷക്കാലമായി മംസിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. മംസിന് അഗൈൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൗജന്യമായി ലഭ്യമല്ല എന്നുള്ളതാകാം കാരണം. പനിയോടൊപ്പം ചെവിയുടെ താഴെയും ചെവിയുടെ ചുറ്റുമായി ഉണ്ടാകുന്ന വീക്കം, അവിടെ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു വശത്തും രണ്ടു വശത്തും ഈ വീക്കവും വേദനയും വരാം. ഏകദേശം 10 ദിവസത്തോളം ഈ വീക്കം നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കൊച്ചിന് പനിയും അതുപോലെ ഈ വേദനയും അധികമായി കാണാറുണ്ട്. മീസൽസ് അഥവാ 5-ാം പനി. പനിയോടൊപ്പം മണൽ തരികൾ പോലുള്ള ചെറിയ കുരുക്കളാണ് ഈ 5-ാം പനിയുടെ ലക്ഷണം. 2-3 ദിവസം പനിക്കുകയും അതിനോടൊപ്പം മണൽ തരികൾ പോലുള്ള റാഷസ്, അതോടൊപ്പം ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുമപ്പ് ഇവയെല്ലാം മീസൽസിന് ഉണ്ടാകാറുണ്ട്. തനിയെ ഭേദമാകുന്ന അസുഖമാണെങ്കിലും മീസൽസ് ഉള്ള ഒരു കുട്ടിക്ക് വയറിളക്ക രോഗങ്ങളോ ന്യൂമോണിയോ വന്നാൽ വളരെ അപകടകരമാണ്. എലിപ്പനി. എലിപ്പനി രോഗബാധ ഉള്ള വെള്ളക്കെട്ടുകളുമായുള്ള സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. എലിയുടെ മൂത്രം കലർന്ന വെള്ളമാണ് രോഗബാധയുള്ള വെള്ളം. അതിലൂടെയുള്ള സമ്പർക്കം മൂലം കാലുകളിൽ കൂടിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കണ്ണുവേദന, ക്ഷീണം, ദീർഘമായ പനിയെല്ലാം ലക്ഷണങ്ങളാണ്. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരും. ഇൻഫ്ലുവൻസ, H1N1, കോവിഡ് എന്നീ അസുഖങ്ങൾ കേരളത്തിൽ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. 3-4 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയോ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ കോവിഡിന്റെയും H1N1ന്റെയും ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. കൺജങ്ക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് അഥവാ കണ്ണുദീനം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. യഥാസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണിലെ തുള്ളിമരുന്നുകൾ ഒഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതാണ്. സ്കേബീസ്, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സമ്പർക്കത്തിൽ കൂടി പകരുന്ന മറ്റ് അസുഖങ്ങളാണ്. ദേഹം മുഴുവനും ചൊറിച്ചില് ഉണ്ടാകുന്നതാണ് സ്കേബീസ് എന്ന അസുഖം. അതിന് ലേപനങ്ങൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായി മാറുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വെളുത്ത പാടുകളായി കാണാറുണ്ട്. അതിനും അതിന്റേതായ മരുന്നുകൾ ലഭ്യമാണ്. ഇനി കുട്ടികളിൽ പനി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ വച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മതിയായ വിശ്രമം നൽകുക. കുട്ടി പൂർണ്ണമായും ആരോഗ്യവാനാകുന്നതുവരെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമം നൽകുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. കരിക്കിന്റെ വെള്ളം, ORS ലായനി എന്നിവ ഉൾപ്പെടുത്തുക. കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ പുത്താൻ ശീലിപ്പിക്കുക. താപനിലയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുക. താപനില കുറയുന്ന സമയത്ത് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കളിചിരികളും ആക്ടിവിറ്റിയും ഉറപ്പാക്കുക. താപനില കുറയുന്ന സമയങ്ങളിൽ കുട്ടി ആക്റ്റീവായിരിക്കുക എന്നുള്ളത് പനിയുടെ അപകടകരമല്ല എന്നുള്ള അവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഡേഞ്ചർ സൈൻസ് അഥവാ അപകടകരമായ അവസ്ഥ? 3 ദിവസത്തിൽ കൂടുതൽ പനി കഠിനമായി നിൽക്കുക. 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കഠിനമായ പനി വരിക. താപനില കുറയുമ്പോഴും കുട്ടി അവശനിലയിൽ കാണപ്പെടുക. താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സ്ഥിരമായി നിൽക്കുക.
ശ്വാസതടസ്സം, നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ, അപസ്മാരം, തുടർച്ചയായ ഛർദ്ദിൽ, വയറിളക്കം എന്നിവ കാണപ്പെടുക, ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക, കടുത്ത തലവേദന, കഴുത്ത് കുനിക്കാൻ

0: കഴിയാത്ത സാഹചര്യം എന്നിവ ഉണ്ടാവുക, ഇതെല്ലാം അടിയന്തരമായി വൈദ്യസഹായം നേടേണ്ട ലക്ഷണങ്ങളാണ്. പകർച്ചവ്യാധികളിൽ അധ്യാപകർക്കുള്ള പങ്ക് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക, സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക, കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക, ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പാക്കുക.
1: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം മുരളി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനമുദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനോ ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര.

അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു.

0: സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എൻടിഎ വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു, 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 107440 രൂപയും ഗ്രാമിന് 13430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോള് വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഗോളിന് ഈജിപ്ത് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ

0: രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 10 സെക്കൻഡ്. ഗാനോത്സവം.

പ്രിയ ശ്രോതാക്കൾക്ക് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. യേശുദാസ് റോസി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾ, കെ വി ജോബിൻ്റെ സംഗീതം.

അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവം തുടരുന്നു. ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി ബി വസന്ത പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കച്ചേരിയുടെ ഇരടികൾ, ഈണം പകർന്നത് MS ബാബുരാജ്.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം മിടുമിടുക്കി. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS ബാബുരാജ്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ചുള്ള ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. പി ജയചന്ദ്രൻ്റെ ശബ്ദം, ചിത്രം കള്ളിച്ചെല്ലമ്മ, ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.

0: പി സുശീലയും സംഘവും പാടിയ ഗാനം. ഗാനരചന വയലർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ചിത്രം നദി.
1: കുഞ്ഞിനെ

0: എങ്ങാണ്ടൊരിടത്ത്.
1: കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ.

0: എവിടെ പഠിച്ചതാ?
1: ഏഴാം കടലിൽ അക്കരെ.
0: കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ.

ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജ ആലപിച്ച ഗാനം. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി. ഈണം പകർന്നത് വി ദക്ഷിണാമൂർത്തി.

വാണിജ്യരാമം സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചമി. യൂസഫലി കച്ചേരിയുടെ വരികൾ, എം എസ് വിശ്വനാഥിൻ്റെ സംഗീതം.

ഓ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. പന്തലി കെട്ടണം പത്തൈമ്പത് ആൾക്ക് പന്തിയൊരു കേണം, പന്തലി കെട്ടണം പത്തൈമ്പത് ആൾക്ക് പന്തിയൊരു കേണം, ജാതകമൊക്കണം ജാതിയും നോക്കണം.

കഴുത്തിൽ തലയും കെട്ടേണം, മോതിരം മാറണം, കൊടി കൊടുത്തേണം, തലയും കെട്ടേണം, കഴുത്തിൽ തലയും കെട്ടേണം, എന്തൊരു

0: എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്.
1: എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഭാർഗവി നിലയം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് റെഗുലർ കോഴ്സിന് പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 77 87 50. ആവർത്തിക്കാം, 94 95 77 87 50.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഇന്നു മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 97 47 88 65 17 അല്ലെങ്കിൽ 98 47 03 09 32 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. 97 47 88 65 17 അല്ലെങ്കിൽ 98 47 03 09 32.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഫാക്ട് ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തി വരുന്ന ഹെവി എക്യുപ്മെന്റ് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്രെയിൻ, എക്സ്കവേറ്റർ, ഫ്രണ്ട് എൻഡ് ലോഡർ ആൻഡ് ഫോർക്ലിസ്റ്റ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. 10ാം ക്ലാസ് പാസ്സായ ലൈറ്റ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന പ്രായപരിധി ജനറൽ വിഭാഗത്തിന് 35 വയസ്സാണ്. വിശദാംശങ്ങൾക്ക് www.fact.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 04 84 2567 544. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04 84 2567 544. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ BTech പ്രോഗ്രാമുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റായ admissions.qsat.ac.in സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97 78 78 31 91. 97 78 78 31 91. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഇലക്ട്രീഷ്യൻ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. അപേക്ഷകരുടെ യോഗ്യത SSLC, ഇലക്ട്രിക്കൽ ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. 04 84 27 77 489. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04 84 27 77 489. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ്

0: 102.3. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ലഹരിവിരുദ്ധ ദിനമായ ഈ മാസം 26 സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതൊരു ചരിത്ര സംഭവമാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, കീം പ്രവേശന പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാഫലത്തിലെ മാർക്കു കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നടപടിക്രമങ്ങൾക്ക് അതിൻ്റേതായ സമയമെടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നതായി അധികൃതർ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗി ലക്ഷണങ്ങൾ കാണിച്ചതോടെ ചെറുപ്പ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേൽക്കുകയും 18 പേരെ കാണാതാവുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെയാണ് ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയുടെ സമയം. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9446455888. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്: 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇനി ഇന്ന് വെള്ളിത്തിരയിലേക്ക് ആദ്യം വിളിക്കുന്ന ആരും നോക്കാം. ഹലോ.
2: ഹലോ,
1: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: മഹേശ്വരി ആയിരുന്നാണ്, റഞ്ഞിക്കുഴി മുഹമ്മദ്. ഹലോ.
1: ആ, പറയൂ, കേൾക്കുന്നുണ്ട് മുഹമ്മദ് എന്ന്? അല്ലേ.
2: അതെ അതെ,
1: സ്ഥിരം കേൾക്കുന്ന പരിപാടിയാണോ വെള്ളിത്തിര?
2: സ്ഥിരം കേൾക്കുന്നതാ.
1: മറ്റേതൊക്കെ പരിപാടി കേൾക്കും?
2: പിന്നെ പണിക്ക് പോകുന്നുള്ളൂ, പിന്നെ പോവാ, അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ രാവിലത്തെ 8 ഇതില് ആശ ചേച്ചിയുടെ ഇത് കേൾക്കുന്നുണ്ട്.
1: ശരി, നമ്മുടെ സ്പോൺസേഡ് പരിപാടി അല്ലേ.
2: അതെ അതെ.
1: ഹലോ, VPS ലേക്ക് ഷോർ.
2: അതെ തന്നെ.
1: മറ്റേതെല്ലാം പരിപാടി പിന്നെ ഇഷ്ടം?
2: പിന്നെ നാടകം കേട്ടായിരുന്നു, മോഹൻലാലിന്റെ ഒക്കെ നാടകം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നല്ല.
1: അതെ, മോഹൻലാലിന്റെ 2 നാടകം ഉണ്ടായിരുന്നു ഇത്തവണ.
2: 2 നാടകം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ലതായിരുന്നു.
1: നല്ലതായിരുന്നു അല്ലേ, ഇഷ്ടപ്പെട്ടു?
2: നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. ബിരിയാണി നിർത്തിയ പാട്ടാ ചോദിച്ചിരുന്നത്, മീഡിയ അറിയാതെ.
1: യേശുദാസ് പാടിയതല്ലേ?
2: അതെ തന്നെ.
1: നിറം സിനിമ കണ്ടതാണോ?
2: സിനിമ കണ്ടതാ, കുഞ്ചാക്കോബോബനും ശാലിനി.
1: കുഞ്ചാക്കോബോബനും ശാലിനിയും പിന്നെ ആരൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ?
2: പിന്നെ മറ്റേ
1: ജോമോൾ ഉണ്ടായിരുന്നു, ബോബൻ ആലമ്മൂടൻ. ആ

0: കമലിൻ്റെ സിനിമയായിരുന്നു, 1999 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു. ഇതൊക്കെ ഇറങ്ങിയിട്ട് 10-27 വർഷമായി, നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ തോന്നില്ല അല്ലേ?
1: അതെ, ഇന്നാള് ഇറങ്ങിയത് തോന്നുന്നുണ്ട്.
0: അതെ അതെ, അടുത്ത ദിവസം ഇറങ്ങിയതുപോലെ തോന്നുന്നു.
1: അതെ,
0: പാട്ട് പാടുന്ന വ്യക്തിയാണോ?
1: ഇല്ല ഇല്ല, പാടുന്നില്ല, കേൾക്കാൻ ഇഷ്ടമാ.
0: കേൾക്കുന്നേ ഉള്ളൂ അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ നേരെ പാട്ടിലേക്ക് പോയല്ലോ.
1: ആ ശരി, ഓക്കെ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, ഇഷ്ടകാലം കേട്ടോളൂ.
1: ഓക്കെ, ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ആ
0: നമസ്കാരം, ആരാണ്?
1: നമസ്കാരം.
0: പറയൂ, ആരാ സംസാരിക്കുന്നത്?
1: ഉദയൻ കലൂർ
0: കലൂരിൽ നിന്ന്?
1: അസാവ റോഡ്.
0: ആ, പേര് പറയൂ.
1: ഉദയൻ ഉദയൻ
0: ഉദയൻ, ആസാദ് റോഡിൽ നിന്നല്ലേ?
1: അതെ,
0: മുംബൈ വിളിച്ചിട്ടുണ്ടോ വെള്ളിത്തിരയിൽ?
1: വിളിച്ചിട്ടുണ്ട്. ഞാനൊരു 5 മാസമായി വിളിച്ചിട്ട്.
0: അത് ശരി. ആ പറയൂ, നമ്മുടെ ഏതെല്ലാം പരിപാടി കേൾക്കും?
1: എല്ലാ പരിപാടിയും കേൾക്കും.
0: പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടോ?
1: വാർത്തയും പാട്ടുമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം.
0: അത് ശരി. അപ്പൊ ഇന്നിപ്പോ ഒരു പാട്ടിന് വേണ്ടിയിട്ടായിരിക്കും വിളിച്ചത്. ഏ,
1: വാർത്തയും പാട്ടും ഞാൻ ഒഴിവാക്കാറില്ല.
0: ഓ, വളരെ സന്തോഷം. പാട്ടിനോട് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ? പാടുന്ന വ്യക്തിയാണോ?
1: ഞാൻ പാടിയ ആൾക്കാർ റേഡിയോ ദൂരെ അറിയും.
0: അങ്ങനെ പറയണ്ട. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: ഇന്ന് പാട്ട് വേണ്ട, ഏഴരപ്പൊന്നാണ് പുറത്തെഴുന്നള്ളും
0: ഏറ്റുമാനൂരപ്പ തൊഴുന്നേ തൊഴുന്നേ നിൻപാ.
1: ഈ 35-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങളുടെ ഈ 13-ാം തീയതി,
0: ജൂൺ 13-ന്.
1: അതെ, ജൂൺ 13-ാം തീയതി. അത് വിളിച്ചിട്ട് കിട്ടിയില്ല. എന്റെ ഭാര്യക്ക് കൊടുക്കാം.
0: ഓ പ്ലീസ്.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, എന്റെ പേര് ലതാ ഉദയൻ എന്നാണേ.
0: ലതാ ഉദയൻ. എന്തായാലും ജൂൺ 13-ന് 35-ാമത്തെ എന്താ പറയുന്ന വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനിയും ഒരുപാട് വാർഷികങ്ങൾ ഇതുപോലെ ആനിവേഴ്സറീസ് കൊണ്ടാടാൻ കഴിയട്ടെ. പണ്ട് ആശംസ എന്തോ ജീവേവ ശരതശതം എന്നോ അങ്ങനെ എന്തോ പറയും. 100 വർഷം ഒക്കെ എങ്ങനെ കൊണ്ടാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കും. കല്യാണങ്ങളൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ദീർഘനാളെ അങ്ങനെ ഇരിക്കാൻ കഴിയട്ടെ. ഇന്ന് അദ്ദേഹം പറഞ്ഞ പാട്ട് തന്നെ മതിയോ? അദ്ദേഹം അക്കരപ്പച്ചയിലെ പാട്ടാണ് പറഞ്ഞത്.
2: ഏഴരപ്പൊന്നാര പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ തൊഴുന്നേൻ തൊഴുന്നേൻ ഞാൻ തിരുനാഗത്തലയിട്ട കൃപാദം നമ ശിവായ നമ ശിവായ നമ ശിവായ.
0: ഹലോ.
2: ഹലോ.
0: ആ, ഈ പാട്ട് ആരും എഴുതിയതാണെന്നറിയാമോ? വയലാർ രാമവർമ്മയുടെ പാട്ടാണ്. ദേവരാജന്റെ സംഗീതം. രണ്ടുപേരും അറിയപ്പെടുന്ന എന്താ പറയുന്ന ഭക്തരല്ലായിരുന്നു. പക്ഷേ
2: ഞങ്ങള് ശരിക്കും
0: അല്ല, പക്ഷേ ഈ ഇതൊരു ഭക്തിഗാനം എന്നുള്ള നിലയ്ക്ക് എത്ര മികച്ചൊരു ഗാനമാണ്. അദ്ദേഹം ഒരു അതെ ഒരു ഭക്തൻ ഏറ്റുമാനൂരപ്പനെ കാണുന്ന പോലെ തന്നെയാണ് വർണ്ണിക്കുന്നത്. കളഭമുഴക്കാപ്പ് ചാർത്തിയായി തിരുമേനി കണി കാണാൻ വരുന്നേരം, കാലത്ത് കണി കാണാൻ വരുന്നേരം, അങ്ങനെയാണ്.

0: അടുത്ത വരികൾ പോകുന്നത്. എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചത്. നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: ആ ശരി ശരി.
0: ഒരിക്കൽ കൂടി എല്ലാവരും വൈകിയാണെങ്കിലും ആശംസകൾ. ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം. പരത ഉണ്ണി വളാഞ്ചേരിയാണ്.
0: ഓ, പറയൂ. വരാം.
1: മറ്റേ എന്തൊക്കെ സുഖായിരിക്കുന്നു
0: ഓ,
1: സാർ?
0: സുഖമായിരിക്കുന്നു. മഴയില്ല അല്ലേ ഇപ്പോൾ?
1: ഇല്ല, മഴ ഇല്ല ഇവിടെ.
0: അവിടെ ഇല്ല അല്ലേ? തീരെ മഴയില്ല.
1: ഇല്ല ഇവിടെ മലപ്പുറം ജില്ല വളാഞ്ചേരി ഈ പ്രദേശങ്ങളിലൊന്നും മഴ ഇല്ല. ഇപ്പൊ 2 ദിവസമായിട്ട്
0: തിരുവാതിര ഞാറ്റു വേല തുടങ്ങി എന്നാണ് പറയുന്നത്.
1: ഒന്നിട്ടും മഴ ഇല്ല.
0: അതെ, തിരിമുറിയാതെ
1: മഴയ്ക്ക്
0: പെയ്യേണ്ട കാലമാണ്.
1: പിന്നെ അതില്ലല്ലോ.
0: ഇതാണ്
1: ഇപ്പോഴത്തെ കാലാവസ്ഥ ഒക്കെ
0: നമ്മളിപ്പോൾ ഈ
1: മാറിയില്ലേ?
0: കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഒക്കെ മാറി, ഒക്കെ കാലം മാറി, കഥ മാറി പറഞ്ഞ പോലെയായി
0: അതെ, തിരുവാതിര ഞാറ്റുവേലയെ
1: ചിത്രീകരണമൊക്കെ.
0: കുറിച്ച് ഒരു എന്താ പറയുന്ന ഒരു കഥ തന്നെ ഉണ്ടല്ലോ, ഈ
1: ആ
0: കുരുമുളകിന്റെ കൊടി കൊണ്ടുവന്നതിനെ
1: മാതരനോട്,
0: കുറിച്ച്.
1: ഉവ്വ് സാമൂതിരിയോട് പറഞ്ഞത്.
0: ആ, സാമൂതിരി കൊടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്ന്.
1: ഉവ്വ്
0: കൊടിയല്ലേ
1: പറഞ്ഞത്.
0: കൊണ്ടുപോകാൻ പറ്റൂ, തിരുവാതിര ഞാറ്റുവേലയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്.
1: പക്ഷെ ഇന്നൊക്കെ എന്താ
0: തിരുവാതിര
1: സ്ഥിതി എന്ന്
0: ഞാറ്റുവേലയും
1: വെച്ചാൽ,
0: കൊണ്ടുപോയ പോലെയാണ് തോന്നുന്നത്.
1: ഇപ്പൊ കേരളത്തിലെ സ്ഥിതി ആകെ മാറി. ഉന്നിവേഷ

0: സാർ അവിടെ ഉണ്ടല്ലേ? സന്തോഷമായി.
1: അതെ അതെ
0: അതെ, സംസാരിക്കാൻ വിചാരിച്ചു കിട്ടിയില്ല.
1: കിട്ടിയില്ല അല്ലേ, ഏതെങ്കിലും ഒരു
0: കോഴിക്കോട്
1: ദിവസം വിളിക്കുമ്പോൾ
0: നിലയത്തിൽ
1: കിട്ടും,
0: ഭയങ്കര
1: ഒരു
0: മോശം
1: ഇടവേള കൊടുത്തിട്ട് വിളിക്കും.
0: മിസ്സായി. മ്യൂസിക് ഒക്കെ അവതരിപ്പിച്ചായിരുന്നു കോഴിക്കോട് നിലയത്തിൽ. അന്നൊക്കെ ഞാൻ വിളിച്ചത് ആരാണ് സംസാരിക്കുന്നത്?
1: ആ ശരി,
0: ഇറക്കി നോക്കാം.
1: ആ ഒരു ഇടവേള കഴിഞ്ഞിട്ട്
0: ആ,
1: വിളിക്കും.
0: കുറെ കഴിഞ്ഞിട്ട് നോക്കാം.
1: അതെ
0: ചേട്ടാ
1: അതെ,
0: എന്ന്
1: അപ്പോൾ
0: പറയുമ്പോൾ
1: ഏത് പാട്ടാണ് വേണ്ടതെന്ന് വിളിക്കാം.
0: എനിക്കിന്ന് വേണ്ടത് പിന്നെ ഈ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം പറഞ്ഞ
1: മന്ദാരക്കാട്.
0: പാട്ടുണ്ടല്ലോ, മന്ദാരക്കാടിന് മൗനം എന്തു പറഞ്ഞാലും എന്നെ. അത് പിന്നെ ചൂളയിലെ പാട്ടില്ലേ?
1: ചൂളയിലെ പാട്ട് രവീന്ദ്ര
0: ആ
1: മാഷിൻ്റെ ആദ്യകാല പാട്ടാണ്.
0: ആ, എന്തെന്ന് ആവശ്യപ്പെടാൻ കാരണം വെച്ചാൽ
1: ആ പൂവച്ചൽ
0: പൂവച്ചൽ
1: ഖാദറിൻ്റെ
0: ഖാദറിന്റെ
1: ഓർമ്മ ദിവസം
0: ഇത്
1: അല്ലേ?
0: ഓർമ്മദിനമാണ്. അതുകൊണ്ടാ
1: അതെ,
0: കാരണം. അതിപ്പോ ഞാനിതിപ്പോ തിരുവനന്തപുരം നിലയത്തിൽ വിളിച്ചാൽ പറയണം വിചാരിച്ച കിട്ടിയില്ല. കുറെ ട്രൈ ചെയ്തു
1: ആ
0: കിട്ടിയില്ല.
1: വളരെ നന്നായി. എന്തായാലും
0: ഞാൻ
1: അദ്ദേഹം
0: ഇപ്പൊ
1: പൂവച്ചൽ
0: വിളിക്കുന്നത്
1: ഖാദർ.
0: സാറ് ഏതായാലും സാർ അവതരിപ്പിക്കുന്നുണ്ട്, സന്തോഷമായി. സാറിനായിട്ട് സംസാരിക്കാൻ മോഹിച്ചിരിക്കുകയായിരുന്നു.
1: ആ വളരെ സന്തോഷം. പൂവച്ചൽ ഖാദർ
0: കിട്ടി.
1: ഒരുപാട്
0: ആ,
1: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ
0: പിന്നെ
1: എഴുതിയിട്ടുള്ള വ്യക്തിയാണ്.
0: നല്ല
1: ആയിരത്തിലധികം
0: പാട്ടുകളാണ്,
1: പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
0: ചില പാട്ടുകളുമാണ്.
1: ആ എല്ലാം നല്ല പാട്ടുകളാണ്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു എന്താ ദുര്യോഗം എന്നോ അതല്ലെങ്കിൽ സൗഭാഗ്യം എന്നോ പറയണം, ഒരുപാട് പാട്ടുകൾ എഴുതി ഇതേ എന്താ പറയുന്നത് മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഡബ്ഡ് ഫിലിമിന് വേണ്ടിയിട്ടാണ്. ആ പാട്ടുകൾ പോലും അദ്ദേഹം മനോഹരമാക്കി. ആ നീലവാന ചോലയിൽ എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? അതെല്ലാം പ്രേമാഭിഷേകം എന്ന് പറഞ്ഞ് തമിഴിൽ നിന്നുള്ള മൊഴിമാറ്റ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. മഴക്കാലമേഘം വന്ന് മലരൂഞ്ഞാലാടിയത്, അത്തരം പാട്ടുകളെല്ലാം ഹിറ്റാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അത്തരം പാട്ട് എഴുതുന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും പറയേണ്ടായിട്ടുണ്ട്. അത് പാട്ടിൻ്റെ താളവും ഈണവും മാത്രം നോക്കിയാൽ പോരല്ല, അത് അഭിനയിക്കുന്നവരുടെ ചുണ്ട് പോലും നോക്കിയിട്ട് വേണം എഴുതാൻ. ആ ആ ചുണ്ടനക്കത്തിൽ ഒതുങ്ങുന്ന വാക്കുകളെ എഴുതാൻ പറ്റൂ. അപ്പോൾ പിന്നെ അതിൽ കവിതയില്ല, പാട്ട് അത്ര നന്നായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൊഴിമാറ്റ സിനിമയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെ ഒരുപാട് എന്താ പരിമിതികളുണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും പറയേണ്ടായിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അത്തരം ചില പാട്ടുകൾ വളരെ മികച്ചതായിട്ടുണ്ട്.
0: പിന്നെ ഒരു
1: എന്തായാലും
0: കാര്യം
1: അങ്ങനെ വലിയൊരു
0: വെച്ചാൽ
1: പാട്ടെഴുത്തുകാരൻ.
0: ഒരു
1: പിന്നെ
0: ഒരു
1: മാത്രമല്ല,
0: കാര്യം
1: അദ്ദേഹം
0: വെച്ചാൽ സാറേ,
1: ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്.
0: ലളിതഗാനം ഉണ്ട്, ലളിതഗാനം
1: ആ
0: കേട്ടിട്ടുണ്ട്.
1: രാമായണ കിളി,
0: ആ,
1: ശാരിക
0: നല്ല
1: പൈങ്കിളി,
0: പാട്ടുകൾ.
1: രാജീവ
0: ഉവ്വ്,
1: നേത്രനെ മറന്നു.
0: അസ്ഥല പാട്ടുകളോ?
1: അതെ,
0: രാജീവ് നേത്രനെ കണ്ടോ?
1: ആ രാജീവ നേത്രനെ കണ്ടോ? അതെ അതെ.
0: ചില പാട്ടുകൾ.
1: അപ്പോൾ അദ്ദേഹം ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം അറിയാമല്ലോ, മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നാണ്. അപ്പോൾ ഈ
0: അതെ അതെ,
1: രാമായണ കിളിയും
0: പൂവച്ചൽ ഖാദർ.
1: രാജീവ നേത്രനൊക്കെ എങ്ങനെ പാട്ടിൽ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ
0: ആ,
1: അദ്ദേഹം പറഞ്ഞു, രാമായണമൊക്കെ നമ്മുടെ കൂടിയല്ലേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ അതെന്ന്.
0: ഓ, അപ്പൊ
1: അങ്ങനെ ഒരു
0: അത്രയും
1: വലിയൊരു
0: വിശാലമായിട്ടുള്ള
1: എഴുത്തുകാരനായിരുന്നു.
0: മനുഷ്യനാണ്,
1: എഞ്ചിനീയറായിരുന്നു
0: വിശാലമായിട്ടുള്ള
1: അദ്ദേഹം
0: മനുഷ്യനാണ്.
1: ബേസിക്കലി.
0: ആ,
1: പെട്ടെന്ന് കവിത എഴുതുമായിരുന്നു, ആകാശവാണിയിലൊക്കെ
0: ഓ,
1: വന്നിരുന്ന് ലളിതഗാനം എഴുതി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്.
0: അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ.
1: വളരെ
0: സാറ്
1: സിമ്പിളായ ഒരു
0: പ്രതിഭയാണ്.
1: മനുഷ്യൻ, നമുക്ക് നേരിട്ട്
0: ആ
1: പരിചയമുണ്ടായിരുന്നു.
0: ആഹാ,
1: അപ്പോൾ അതുകൊണ്ട്
0: ഓ,
1: അദ്ദേഹത്തെ അറിയാൻ പറ്റും. വളരെ ഒരു എന്താ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി പെരുമാറുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു പൂവച്ചൽ ഖാദർ. രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഇരുപത്തിരണ്ട് ജൂൺ 2021 കോവിഡായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്.
0: കോവിഡിന്റെ കാലം.
1: ആ സമയത്ത് നഷ്ടമായ വ്യക്തികളിലോ ഒരു
0: പ്രതിഭയാണ്.
1: പ്രതിഭയാണ് ഇദ്ദേഹം. എസ് പി ബി, എം കെ അർജുനൻ ഒക്കെ ആ കോവിഡ് കാലത്ത് പോയവരാണ്. സുഗതകുമാരി. ഇത് പറയുമ്പോൾ മറ്റൊരു വേറെ വലിയൊരു വ്യക്തി കൂടി ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഓർക്കാതിരിക്കാൻ പറ്റില്ല അവരെയും. പാറശാല ഡി പൊന്നമ്മാൾ എന്ന് പറഞ്ഞ്. അല്ല, ആകാശവാണിയിലായിരുന്നില്ല അവര്, സംഗീത കോളേജിലായിരുന്നു. ഇവിടെ തൃപ്പൂണിത്തറ ഉണ്ടായിട്ടുണ്ട്, ആർ എൽ വി കോളേജിലെ ആദ്യത്തെ വനിതാ പ്രിൻസിപ്പലായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പത്മശ്രീ ഒക്കെ കൊടുത്ത് രാജ്യം ആദരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത അവരാണ് നമ്മുടെ നവരാത്രി സംഗീത സഭയിൽ ആദ്യമായിട്ട് പാടിയ ഒരു വനിത. കാരണം സാധാരണ ഈ നവരാത്രി സംഗീതോത്സവത്തിന് സ്ത്രീകളെ പാടിപ്പിക്കാറില്ല. സ്വാതി തിരുനാൾ തുടങ്ങിയതാണല്ലോ ആ കാലത്ത്, അങ്ങനെ സ്ത്രീകളെ എന്താ പറയുന്നത് സംഗീത മണ്ഡപത്തിലേക്ക് വിളിച്ച് പാടിപ്പിക്കാറില്ല. ആദ്യമായിട്ട് നവരാത്രി സംഗീത സഭയിൽ പാടിയിട്ടുള്ള വനിത ഇവരാണ്. അതെ, വലിയ സംഗീത വിദുഷിയായിരുന്നു. അതുകൊണ്ടാണല്ലോ പത്മശ്രീ ഒക്കെ കൊടുത്ത രാജ്യം.
0: പിന്നെ
1: അപ്പൊ അവരും അതേ ദിവസമാണ് മരിച്ചത്.
0: ഓ, രണ്ടും
1: രണ്ടും നമുക്കപ്പോ ഓർക്കാൻ എളുപ്പം. 2021 ജൂൺ 22
0: രണ്ട് സ്മരണകളായി.
1: അതെ, എന്തായാലും അപ്പൊ വിളിച്ചത് നന്നായി. നമുക്ക് തൽക്കാലം പൂവച്ചൽ ഖാദറിന്റെ പാട്ട് കേൾക്കാം.
0: നാടകങ്ങളൊക്കെ കേട്ടു കേട്ടോ.
1: ഓ, വളരെ സന്തോഷം.
0: ഒക്കെ ഇഷ്ടപ്പെട്ടു. ശരത്ചന്ദ്രനെയുള്ള അഭിമുഖമൊക്കെ ഇഷ്ടപ്പെട്ടു.
1: ഓ, വളരെ സന്തോഷം.
0: ശരി സാർ.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഇഷ്ടകാലം കേട്ടോളൂ.
0: ശരി.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: സരസു.
0: സരസു, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: വയലാറിയുന്നു.
0: വയലാറിൽ നിന്ന്. ഓ, വലിയൊരു കവിയുടെ നാട്ടിൽ നിന്നാണ്.
1: രാവർമ്മയുടെ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്.
0: അതെ, പറയൂ, ഏതൊക്കെ പരിപാടി കേൾക്കും നമ്മുടെ?
1: ഞാനിപ്പോ അത് ഞങ്ങൾക്ക് റേഡിയോ ഒന്നുമില്ല. ഞങ്ങളിതടക്കണം മേടിച്ചു. പാട്ടൊക്കെ കേൾക്കണ ഇഷ്ടമാണ്.

0: പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്.
1: ആ പാട്ട് കേൾക്കണൊക്കെ ഇഷ്ടമാണ്, വാർത്ത കേൾക്കും.
0: വയലാറിനെ
1: പിന്നെ
0: കണ്ടിട്ടുണ്ടോ?
1: എന്താ
0: വയലാർ
1: ഇല്ല ഇല്ല
0: രാമവർമ്മയെ കണ്ടിട്ടുണ്ടോ?
1: എന്റെ ഇല്ല വയലാറിനെ കണ്ടിട്ടില്ല. എന്റെ നാട് പോത്രയാണ്,
0: അയ്ശ്ശേരി.
1: എന്നെ കെട്ടിച്ചു കൊണ്ടുവന്നേക്കണാണ് വയലാറ്.
0: ആ അപ്പോഴേക്കും അദ്ദേഹം പോയി കാണും. അതെ,
1: അന്നേരമൊക്കെ മരിച്ചു,
0: മരിച്ചു. 75 മരിച്ചല്ലോ അദ്ദേഹം.
1: ആ ആ
0: 1975 ഒക്ടോബർ 27
1: ആ
0: കല്യാണം ഏത് വർഷമായിരുന്നു?
1: കല്യാണം പിന്നെ മെയ് 6 2051
0: 1981 ആയിരിക്കും.
1: 1981.
0: 6 കൊല്ലം മുമ്പേ അദ്ദേഹം മരിച്ചുപോയി അപ്പോഴേക്ക്.
1: ആ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: കണ്ണാലിലക്കണ്ണാന്നും പറഞ്ഞൊരു പാട്ട്,
0: ആ വയലാറിന്റെ പാട്ട് തന്നെയാണ്.
1: വയലാറിന്റെ
0: ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞ ചിത്രത്തിലെയാണ്.
1: ആ ദേവി കന്യാകുമാരിയിലെ പാട്ടാണ്.
0: ആ കണ്ടിട്ടുണ്ടോ ചിത്രം?
1: ആ പടം കണ്ടിട്ടുണ്ട്.
0: പടം കണ്ടിട്ടുണ്ട് അല്ലേ.
1: ആ
0: അതിൽ ദേവിയായിട്ട് വരുന്ന ആരാണ്? കന്യാകുമാരി ദേവിയായിട്ട് ഓർമ്മയുണ്ടോ?
1: അതോ ഓർക്കണില്ല.
0: ദേവി ഒരുപാട് ചിരിച്ചിട്ടിങ്ങനെ വരില്ലേ?
1: വള്ളത്തെ വന്ന
0: എനിക്ക് തോന്നുന്നു രാജശ്രീ എന്ന് പറഞ്ഞ നടിയാണ്, സംശയമുണ്ട്.
1: അതറിയില്ല
0: ആ ശരി. ഇതിൻ്റെ ഈ കന്യാകുമാരി ദേവി കന്യാകുമാരിയിലെ ദേവിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് ആകാശവാണിയിലുണ്ടായിരുന്ന ഒരു വോയിസ് ആർട്ടിസ്റ്റായിരുന്നു, TP രാധാമണി എന്ന് പറഞ്ഞ്. അവരങ്ങനെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ദേവിക്ക് വേണ്ടി ചിരിച്ചിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടു, പല വിധത്തിൽ ചിരിക്കേണ്ടി വന്നു. ശബ്ദം കൊടുക്കുന്നത് മറ്റ് ഭാഷകളിലെ നടിമാർ വരുമ്പോൾ ഇവരൊക്കെ ശബ്ദം കൊടുത്തിരുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നതാണ് TP രാധാമണി. അതുപോലെ നല്ല ശബ്ദമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഇത് 74 മറ്റോ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും. എന്നിട്ട് ഒരു പരിഭ്രമവും ഇല്ലാതെ സംസാരിച്ചല്ലോ. അത് കിട്ടും ചെയ്തു. ആ ശരി, ആദ്യമായി വിളിച്ചു, ആദ്യം തന്നെ കിട്ടും ചെയ്തു അല്ലേ. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ എന്നാ ഇന്നത്തെ പാട്ടിലേക്ക് പോയാലോ. മാതിരിയമ്മ പാടിയ പാട്ടാണ്, വയലാർ ദേവരാജൻ ടീമിന്റെ. എല്ലാവർക്കും വേണ്ടിട്ടല്ലേ.
1: എനിക്ക് മൂന്ന് പിള്ളേരുണ്ട്. മൂത്തവന്റെ പേര് സഞ്ജേഷ്, ഇളയവന്റെ പേര് സനേഷ്,
0: അവരുടെ
1: പേര് സരിത.
0: ഒക്കെ സാ സാ സാ ആണ് അല്ലേ. എന്തായാലും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക്.
1: മൂത്തവാന്റെ രണ്ട് പെൺപിള്ളേരാണ്, അവര് ഒന്നിന്റെ പേര് ശിവാനി, ഒരാള് രക്ഷ, ഇളയവന്റെ അമ്മാന്റെ മകനി റിഷ, ഇളയവന്റെ ഭാര്യയുടെ പേര് അശ്വതി, മൂത്തവന്റെ ഭാര്യയുടെ പേര് അമൃത.
0: ഓക്കെ.
1: എന്റെ ഭർത്താവിന്റെ പേര് മോഹനൻ.
0: അതെ, ഏറ്റവും അവസാനം പറഞ്ഞത് അത് മോശമായി. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. എവിടെ നിന്ന്? ക്ലിയർ ആവുന്നില്ല കേട്ടോ. തൃക്കാക്കരയെന്ന്? ഓ, അടുത്തുനിന്ന് തന്നെ. ആരാ സംസാരിക്കുന്ന? പേര് പറഞ്ഞില്ല. ആ, വളയം സിനിമയിലെ പാട്ട് വേണമെന്ന് മനസ്സിലായി. ആരാ സംസാരിക്കുന്നത്? മിനി അല്ലേ. ആ, മുംബൈ പങ്കെടുത്തിട്ടുണ്ടോ? ആ, അതാണ്, പേരൊന്നും പറയാത്ത. ആ ആ, നേരെ പാട്ടിലേക്ക് പോകുന്നു. ആ ശരി, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? വളയത്തിലെ? ആ, ഏതാ പാട്ട് വളയത്തിലെ? ആ ഹാ, ചിത്രപാടുന്ന. അതെ അതെ, കെ എസ് ചിത്രപാടിയിട്ടുള്ള പാട്ട്. എന്താ ഈ പാട്ടിനോടൊരു പ്രത്യേക താല്പര്യം എന്തെങ്കിലും ഉണ്ടോ? ആ ഹാ, പുതുമണവാളിനെ വിളിക്കുന്നൊരു പാട്ടാണ്. പുതുമണവാളിനെ വിളിക്കുന്നൊരു പാട്ടാണ്. അങ്ങനെ ഈ കല്യാണം കാത്തിരിക്കുന്ന ഏഴ് സുന്ദര രാത്രികൾ എന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലൊരു പാട്ടാണ്. ഏകാന്ത സുന്ദര രാത്രികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ അറിയാലില്ല വഞ്ചയിലേറി വരാമോ പുതുമണവാള എന്ന് പറയുന്നൊരു പാട്ടാണ്. കൈതപ്രം എസ് പി വെങ്കടേഷിന്റെ പാട്ടാണ്. ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ, മുരളി മനോജ് കെ ജയൻ ഒരു അല്പം വില്ലനായ ഒരു കഥാപാത്രമായിട്ട അല്ലേ? അതെ, പാർവതിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ.

0: ആ ശരി
1: സി പി
0: പറ.
1: മലയിലിൻ്റെ ചിത്രമാണെന്നാണ് ഓർമ്മ. ഓക്കെ,
0: ആ
1: നമുക്ക്
0: സുമാ
1: വളയത്തിലെ പാട്ടിലേക്ക് പോകാം. ചിത്ര പാടിയത് കവിതപ്പുറം എസ് പി വെങ്കടേഷ് ടീമിൻ്റെ. ഇഷ്ടാനം കേട്ടോളൂ.
0: ആ ശരി
1: ഓക്കെ.
0: ആ

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ,
0: നമസ്കാരം. ആ,
1: അത് മോഹൻദാസ് തൃശ്ശൂരിൽ നിന്നാണ്.
0: മോഹൻദാസ് തൃശ്ശൂരിന്ന്.
1: ആ, തൃശ്ശൂര് പോർട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത്.
0: ആ ഹാ, കൊച്ചി എഫ് എം ആണോ കേൾക്കുന്നത് അവിടെയൊക്കെ?
1: ആ, കൊച്ചി എഫും ഞാൻ സ്ഥലം ശരിക്കും മട്ടാഞ്ചേരിയാണ്.
0: ഓ, അതുകൊണ്ടാണ് അത് കേൾക്കുന്നത് അല്ലേ.
1: ആ, കൊച്ചി എഫും മറ്റേ കൊച്ചി സ്റ്റേഷൻ പണ്ടൂർ കേൾക്കണേ.
0: ആ, വളരെ സന്തോഷം. എന്തായാലും ഇവിടുന്ന് മാറിയിരിക്കുമ്പോഴും കേൾക്കുന്നുണ്ടല്ലോ.
1: അത് ശരിക്കും പറഞ്ഞാല് ഉച്ചക്ക് 1 മണിക്ക് തൊട്ട് 3 മണി വരെയുള്ള പരിപാടി കേൾക്കും. രാവിലെ മറ്റേ റെയിൻബോ നമ്മളെ പഴയ പാട്ടുണ്ടല്ലോ,
0: സ്വാഗതം
1: പാവനത്തിന്,
0: കൊച്ചി.
1: ആ അത് കേൾക്കും. പിന്നെ പരിപാടികളെല്ലാം കേൾക്കും.
0: എന്താ പരിപാടി അവിടെ തൃശ്ശൂര്?
1: നമുക്കൊരു ചെരുപ്പോടെ
0: ഓ ശരി, അപ്പൊ കടയിലിരിക്കുമ്പോ കേൾക്കും ചെയ്യാം അല്ലേ.
1: കടയിൽ ഇപ്പൊ മൊബൈലാണ് പോയില്ല, റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ ഓഫീസ് കൂട്ടി.
0: അയ്യോ, പുതിയത് കിട്ടുകയല്ലോ. ഇപ്പൊ റേഡിയോ ഒക്കെ കിട്ടുന്നുണ്ട്,
1: ആ റേഡിയോ കിട്ടുന്നില്ല, ഇത് മേടിച്ചു വെച്ചിട്ടില്ല.
0: പുതിയ പുതിയ സെറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പൊ നല്ല മോഡലൊക്കെ വരുന്നുണ്ട്.
1: റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നത്,
0: നമ്മുടെ ഒരു ബാല്യകാല എന്താ സുഹൃത്തോ. അതെ,
1: ഓർമ്മ വെച്ചാലും പോലെ. അത് കൊച്ചിയിലുള്ളപ്പോഴും കൊച്ചിയിൽ കടയിൽ റേഡിയോ ഉണ്ട്, വീട്ടിലും റേഡിയോ ഉണ്ടായിരുന്നു. ആ, അപ്പൊ കട തുറന്നാൽ, ഷട്ടർ തുറന്നാൽ റേഡിയോ ഓൺ ആകും. രാത്രി കട പൂട്ടുമ്പോ റേഡിയോ ഓഫ് ആക്കും.
0: വളരെ സന്തോഷം. എന്തായാലും
1: അങ്ങനെ
0: നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു കൂട്ടാണല്ലോ ഇപ്പോഴും.
1: പിന്നെ റേഡിയോ റേഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാലോ.
0: അതെ,
1: ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ അറിയുകയും ചെയ്യാം, കുറെ വിശേഷങ്ങൾ അറിയാം, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാം.
0: പാട്ടും കേൾക്കാം അല്ലേ.
1: പാട്ടും കേൾക്കാം.
0: പാട്ട് പാടുന്ന ആളാണോ?
1: ഇല്ലില്ല, പാട്ട് കേൾക്കുന്ന ആളാണ്.
0: ഏത് പാട്ടാ ഇന്ന് വേണ്ടെന്നാ പറയൂ.
1: ഇന്ന് നമുക്ക് മറ്റേ ചീനവല എന്ന പടം സിനിമയിലെ,
0: ആ തളിർ വലയോ താമര വലയോ.
1: അതല്ല അതല്ല, അത് എപ്പോഴും കേൾക്കുന്ന പാട്ടല്ല.
0: അതെ അതെ, പ്രേം നസീറും ജയഭാരതിയും.
1: ആ, ജയഭാരതി. ഇത് അഴിമുഖത്ത് പറഞ്ഞു വീണ
0: ഗരുഡനെ പോലെ ആറ്റിലേക്ക്.
1: എന്റെ ചെറുപ്പത്തിനാണ് ഈ ഷൂട്ടിംഗ് കണ്ടുള്ളതാണ്, കൊച്ചിയിലെ.
0: ആ, കൊച്ചിയിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ് അല്ലേ.
1: ആ, ഫോട്ടോ ചെയ്യുന്നുണ്ട്,
0: ശരി.
1: ഫോട്ടോ ചെയ്യുന്നത് ചീനവല. ഒരുപാട് പടങ്ങൾ അന്നത്തെ കാലത്തൊക്കെ തുറമുഖം എന്ന സിനിമ ഉണ്ട്.
0: കൊച്ചു കൊച്ചൊരു കൊച്ചി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ.
1: കൊച്ചു കൊച്ചി, അതന്നെ.
0: അത് പൂച്ചൽ ഖാദറിന്റെ ആണോ തോന്നുന്നു? അതെ. ഓ, നിങ്ങക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട്.
1: ഇത് ശ്രീകുമാരൻ തമ്പി അർജുനൻ.
0: അല്ലല്ല, ശ്രീകുമാരൻ തമ്പി അല്ല, ഇത് വയലാറാണ്.
1: വയലാർ
0: എം കെ അർജുനൻ. വയലാർ എം കെ അർജുനൻ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ, അതിലൊന്നാണ് ഇത്.
1: പാട്ടെല്ലാം നല്ല പാട്ടാണ്, രണ്ടുപേരുള്ള പാട്ടും നല്ല പാട്ടായിരുന്നു.
0: അതെ അതെ,
1: പാട്ട് അർജുൻ മാഷൊക്കെ നമുക്ക് നേരിട്ട് പരിചയമാണ്.
0: അത് ശരിയാ, ഇവിടെ പള്ളുരുത്തി അല്ലായിരുന്നു അദ്ദേഹം ആദ്യം?
1: അങ്ങനെ അല്ല, അങ്ങനെ പള്ളൂർ ശരിക്കും ഒന്ന് ഫോട്ടോയിലായിരുന്നു.
0: കുറച്ചു മുമ്പേ പൂവച്ചൽ ഖാദറിനെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയ ഒരു മനുഷ്യനായിരുന്നു.
1: ആ, പൂവച്ചൽ ഖാദറിന്റെ പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇഷ്ടംപോലെ പാട്ട്, നമ്മുടെ കായലം കയറുള്ള പാട്ട്.
0: അതെ അതെ, ഇന്ന് അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടായിട്ടുണ്ട്.
1: ആ, ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നുണ്ട് ആ പാട്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പെട്ടെന്ന് അങ്ങനെ കിട്ടിയപ്പോ ഇന്ന് രാജുല മാഷ നമ്മുടെ നാട്ടിലുള്ള ചിരട്ടപ്പാലത്താണ് വാങ്ങിയത്, പോട്ടുവച്ചില്ലേ.
0: അതെ അതെ,
1: അവിടുന്ന് പള്ളിയിലേക്ക് പോയതാണ്.
0: അഴിമുഖത്ത് പറന്നു വീണ ഗരുഡനെ പോലെ,
1: ഗരുഡനെ പോലെ
0: ആറ്റിലെ മീൻ പിടിക്കും കഴുകനെ പോലെ, നിഴൽ പരത്തും ചീനവല ചീനവല. ഇത് ആരുടെ കൈവേല അല്ലേ, നെയ്ത് എടുത്തത് ആരുടെ കൈവേല? അങ്ങനെയാണ്. അതെ, എനിക്ക് മനസ്സിലായി, കാരണം അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ്സ് ഒക്കെ ഇത്ര കൃത്യമായി ഓർമ്മ നിൽക്കില്ല.
1: പിന്നെ റേഡിയോ നാടകങ്ങളൊക്കെ പണ്ട് നമ്മുടെ സത്യന്റെ സത്യൻ മാഷക്കുള്ള അന്നത്തെ നാടകങ്ങൾ, അന്ന് റേഡിയോ നിലത്തിലുള്ള എസ് രാമൻകുട്ടി നായർ, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ പഴയ?
0: അതെ, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ആളാണ് എസ് രാമൻകുട്ടി നായർ.
1: പ്രതാപൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ?
0: അതെ അതെ.
1: ആ, അവരൊക്കെ ഉള്ള മറ്റേ നമ്മുടെ വാർത്താ കൗതുകം,
0: ആ കൗതുക വാർത്തകൾ രാമീന്ദ്രൻ വായിച്ചിരുന്ന അല്ലേ.
1: അന്നത്തെ കാലം ശരിക്കും പറഞ്ഞ രഞ്ജിനി ആയിരുന്നു സൂപ്പർ ഹിറ്റ്.
0: ആ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രങ്ങൾ.
1: ആ, ഞായറാഴ്ച 7:30 മലയാളം വാർത്ത കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. അന്നത്തെ കാലത്തൊക്കെ പറമ്പിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വരും, കാരണം അന്ന് റേഡിയോ നമ്മുടെ
0: വീട്ടിലാണുള്ളത്.
1: ആ, വാൽവ് റേഡിയോ തൊട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്.
0: ആ ശരി.
1: ആ, അത് അച്ഛന്റെ കടയുടെ തൊട്ട് മുമ്പ് ഒരു റേഡിയോ കടയുണ്ടായിരുന്നു. അപ്പൊ ആ, അപ്പൊ റേഡിയോ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് വെട്ടുകാരനെ ഒന്ന് ഏതൊരു റേഡിയോ പിടിക്കൊടുന്ന് പോകും. ആ, ഇന്ന റേഡിയോ ഒന്നുമില്ല, പാട്ട് കേൾക്കണം, വാർത്ത കേൾക്കണം, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്.
0: വളരെ സന്തോഷം. എന്തായാലും പഴയ റേഡിയോ അനുഭവം, പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചതിന്
1: സന്തോഷം.
0: നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ? നീ
1: പോലെ പോകാം. ശരി ശരി,
0: സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: കൊഴുക്കുള്ളിൽ നിന്ന് സജീവാണ് സാറേ.
0: സജീവ് അല്ലെ? കുലുക്കുള്ളി എന്ന് പറഞ്ഞത് എവിടെ സ്ഥലം?
1: കൊഴുക്കുള്ളി എന്ന് പറഞ്ഞ
0: കുലുക്കുള്ളി.
1: പാലക്കാട് ആലത്തൂർ.
0: ഓ, ആലത്തൂർ അടുത്താണ് അല്ലേ?
1: കിഴക്കഞ്ചേരി.
0: ആ, കിഴക്കഞ്ചേരി. അവിടെ നമ്മുടെ കൊച്ചി FM നന്നായി കേൾക്കുന്നുണ്ട് അല്ലേ?
1: നന്നായി കിട്ടും.
0: ആ ഹാ, പറയുമോ? പാലക്കാട് വന്ന് വിളിച്ച് ചിലപ്പോൾ വളരെ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്? കാരണം നമ്മുടെ ഇത് അവസാനത്തെ കോളായിരിക്കും ഇന്നത്തെ. ഏത് പാട്ടാണ് വേണ്ടത്? ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: നാദാപുരം. നാദാ

0: ചന്ദനക്കൂടത്തിന്
1: നാലുമുഴം വീരാളി പട്ട് വേണം അല്ലേ? ആ പാട്ട് വേണ്ട. തച്ചോളി അമ്പൂലെ പാട്ടാണ്. സിനിമ കണ്ടിട്ടുണ്ടോ തച്ചോളി അമ്പു?
0: സിനിമ കണ്ടിട്ടില്ല, പാട്ട് നല്ല പാട്ടാണ്.
1: അതെ, യൂസഫ് അലി കേച്ചേരി കെ രാഘവൻ ടീമിന്റെ നല്ല പാട്ടുകളുള്ള ചിത്രമായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായിരുന്നു. പ്രേംനസീർ, കെ ആർ വിജയ, ജയനൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. അപ്പം നമുക്ക് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് നേരെ പാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, രാഘവ മാസ്റ്ററുടെയാണ് സംഗീതം. ആ, ഇഷ്ടാനും കേട്ടോളൂ. വിളിച്ചതിൽ വളരെ സന്തോഷം.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നീ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ലിയ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ സി പ്രതാപ്, കെ എച്ച് യൂസഫ് എന്നിവരായിരുന്നു. എല്ലാവരോടും നന്ദി. നന്ദി. നമസ്കാരം.

0: തുടർന്നാണ് രാജി പ്രഖ്യാപനം. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. RBI യുടെ അന്താരാഷ്ട്ര SME ദിന പരിപാടി കൊച്ചിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് യു ജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കീം പരീക്ഷ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. സമയം രാത്രി 10:30.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 23 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവച്ചു. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടിന്റെ നാട്ടുവഴി ഇന്ന് യാത്ര ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂലംപിള്ളി എന്ന ദ്വീപിലൂടെയാണ്. മൂലംപിള്ളി എന്ന ദ്വീപിനോടുകൂടി ചേർന്ന് തന്നെയാണ് പിഴല എന്ന ദ്വീപും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ യാത്രയിൽ ഈ ദ്വീപുകളിലൂടെയുള്ള വിശേഷങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ആദ്യത്തെ യാത്ര ആരംഭിക്കാം.
1: എൻ്റെ പേര് അഗസ്റ്റിൻ. മൂലംപിള്ളി കേരളത്തിൽ നിന്ന് ഏറ്റവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പച്ചപ്പാറന്നിട്ടുള്ള കടമക്കുടി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. അപ്പോൾ അതിനകത്ത് 14 ദ്വീപിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഐലൻഡാണ് മൂലംപിള്ളി എന്ന് പറയുന്നത്. 100 ഐലൻഡുകളാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് നമ്മുടെ ചേർത്തല വരെയുള്ളത്. ഈ ഐലൻഡുകൾ പ്രധാനമായിട്ടും എല്ലാം നീളത്തിലുള്ള ഐലൻഡുകളാണ്. എന്തുകൊണ്ടാണ് നീളത്തിലെന്ന് പറഞ്ഞാൽ 1341-42 കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയം ഒരുങ്ങി കൊടുങ്ങല്ലൂർ മുസുരിച്ച് തകർന്ന ഒരു മഹാപ്രളയം. ആ പെരിയാറിൻ്റെ വെള്ളം കുത്തിയൊലിച്ച് ഒഴുകിയത് തെക്ക് ഭാഗത്തേക്കാണ്, വടക്ക് നിന്ന് തെക്കോട്ട് ഒഴുകിയത് കൊണ്ട് അന്ന് എക്കല്ലടിഞ്ഞുകൂടിയുണ്ടായിരുന്ന ഐലൻഡുകളാണ് പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് വരെ തുടങ്ങി നമ്മുടെ ആലപ്പുഴ ഏകദേശം അടുത്ത് വരെയുള്ളത്. ഉദാഹരണത്തിന് വൈക്കം, അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന കുറേ ഐലൻഡ് ഉണ്ട്, ആമചാടിത്തുരുത്ത്, പിന്നെ ഉള്ളത് പെരുമ്പളം, പൂച്ചാക്കൽ, അങ്ങനെ 100 ഐലൻഡുകളാണ് ഈ ഭാഗത്ത്, കൊടുങ്ങല്ലൂർ ഭാഗത്തോടെ ഇങ്ങനെ. അതിനകത്ത് അന്ന് എക്കൽ അടിഞ്ഞുകൂടി ഉണ്ടായിരുന്ന ഐലൻഡാണ് കടമക്കുടി പഞ്ചായത്തിൽ മൂലംപിള്ളി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള അന്ന് കൂലിവേലകൾ എടുത്താണ് ആൾക്കാർ ജീവിച്ചിരുന്നത്. ഈ 14 ദ്വീപ് കടമക്കുടി എന്ന് പറയാൻ കാരണം തന്നെ കടന്നാൽ കുടുങ്ങിപ്പോവും. മൂലംപിള്ളി പ്രധാന കവാടമാണ്. ചിറ്റൂര് വന്ന് അമ്പലത്തിൻ്റെ അവിടെ വന്ന് വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 2 km നടന്ന് ചിറ്റൂരെത്തുകയും അവിടെ നിന്ന് കടത്തുവെള്ളം കയറി മൂലംപിള്ളിയിലേക്ക് വരികയാണ് പതിവ്. ഈ മൂലംപിള്ളി കയറിയിട്ടുണ്ട് മറ്റ് ഐലൻഡുകളുള്ള പാസേജ്. അപ്പോൾ ഒരു 4 മുമ്പേ സിറ്റിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കല്യാണ ആവശ്യങ്ങൾ, എന്തെങ്കിലും ആവശ്യ ബന്ധു സന്ദർശനമൊക്കെ നടത്തണമെങ്കിൽ ഒരു 4-5 ഓരോ ഐലൻഡ് കവർ ചെയ്ത് പോയില്ല എങ്കിൽ കുടുങ്ങിപ്പോകും അവിടെ. പിന്നീടാണ് ബോട്ട് സർവീസൊക്കെ വന്നിട്ട്. അപ്പോൾ അന്ന് കടന്നാൽ കുടുങ്ങിപ്പോകും എന്ന പേരിൽ നിന്നാണിത് ഉണ്ടായെന്നുള്ളത്. മൂലംപിള്ളിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൻ്റെ മുലമ്പോ എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് വാക്ക്, നനഞ്ഞ തുണിക്കഷ്ണം എന്ന് പറയുന്ന ഒരു പോർട്ടുഗീസ് വാക്കിലെ മുലമ്പോ, അതിൽ നിന്നാണ് പിന്നീട് മൂലംപിള്ളി ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ചെറിയ ചെറിയ പോപ്പുലേഷൻ ആയിരുന്നു. അത് കുന്നംകുളംകാരാണ് ആദ്യമായിട്ട് കുടിയേറി വന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പനക്കത്തറവാട് ഉണ്ടായിരുന്നു. നാട്ടിൽ ജന്മിയായിട്ടുള്ള ഒരു തറവാടാണ് പനക്ക. അവർക്കായിരുന്നു കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ ആശ്രിതമായിട്ടുള്ള ഒരുപാട് പേര് ഇന്നും അവരുടെ പനക്ക പറമ്പിൽ എന്ന വീട്ടുപേരിലൊക്കെ പലരും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 ഓരോ ജില്ലകളും അതിനനുസരിച്ച് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാവുന്ന ഒരു ജില്ലകളാണ് 14. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കടമക്കുടി പഞ്ചായത്തിലെ 14 ദ്വീപും അതേപോലെ തന്നെ മൂലംപിള്ളി എന്നുള്ളത്. പക്ഷേ വേണ്ട

0: അത്ര സർക്കാരിൽ നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വേണ്ടത്ര പരിഗണന ഈ ദ്വീപുകളിൽ കിട്ടാത്തത് കൊണ്ട് ഇന്നും മനോഹരമായിട്ടുള്ള ദ്വീപ് ലോക ടൂറിസ്റ്റ് ഇടങ്ങളിൽ രേഖപ്പെടുത്താണ്ട് പോവുകയാണ്. അത് നമുക്ക് നാട്ടുകാർക്കായാലും നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കടമക്കുടി അല്ലെങ്കിൽ മൂലമ്പള്ളിയിലേക്ക് വരാനുള്ള പ്രധാന കവാടം എന്ന് പറഞ്ഞാൽ എറണാകുളം ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഒരു പാലം, ഗോശ്രീയുടെ ഒരു പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡിൽ കൂടെ ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് മൂലമ്പള്ളിയിൽ എത്തിച്ചേരാം. മൂലമ്പള്ളി കണ്ടെയ്നർ റോഡിൻ്റെ താഴെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് എറണാകുളം എന്ന് വരാൻ പറ്റും. പണ്ടത്തെ ഇവിടുത്തെ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചെറിയ ചെറിയ ഐലൻഡ് ആയിരുന്നു. പണ്ട് അസുഖങ്ങൾ വന്നാൽ എന്തെങ്കിലും ഡെലിവറി കേസൊക്കെ വന്നാലും അടുത്ത വീട്ടിൽ ഒരു വെള്ളം പറഞ്ഞ് ഏർപ്പാടാക്കി ഒരു 6-7 കിലോമീറ്റർ വലിച്ചാണ് നമ്മുടെ ഹൈക്കോർട്ടിൽ ചെന്നിട്ട് ധർമാശുപത്രി എന്നറിയപ്പെടുന്ന എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബോട്ട് സർവീസ് വന്നത്. അത് ആരംഭിച്ചത് ഒരു ഏകദേശം 28 ബോട്ടുകൾ ഉണ്ടായിരുന്നു. തെരേസ ബേബി, ഹെൽഡ, ബെന്നി മത്യവ്, സൂലി, കുമാരി, ഡെയ്സി അങ്ങനെയൊക്കെ പറഞ്ഞ് 28 ബോട്ട് ഉണ്ടായിരുന്നു. ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 5:30 നമ്മുടെ ചെട്ടിഭാഗം വരാപ്പുഴ, അടുത്ത പഞ്ചായത്താണ് വരാപ്പുഴ, നോർത്ത് സൈഡിൽ നിന്ന് അത് കഴിഞ്ഞാൽ വരാപ്പുഴ പഞ്ചായത്താണ്. വരാപ്പുഴ ചെട്ടിഭാഗം നിന്ന് ആരംഭിക്കുന്ന ബോട്ട് ഏലൂര്, ചേരാനല്ലൂർ, കോതാട്, ശരിയന്തുരുത്ത്, മൂലമ്പള്ളി, പിഴല, കോതാട്, മുളവുകാട് പഞ്ചായത്ത്, ചേരാനല്ലൂർ പഞ്ചായത്ത് ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് 1.5 മണിക്കൂർ കൊണ്ടാണ് ഏകദേശം വരാപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തുന്നത്. അവരുടെ പ്രധാന ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗ്ഗമായിരുന്നു ബോട്ട് സർവീസ്. ഓരോ ബോട്ടിൽ ഓരോ കൃത്യമായ സമയത്താണ് ഓരോ ജെട്ടിയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഐലൻഡുകൾ തമ്മിൽ നല്ല ബന്ധങ്ങളായിരുന്നു. പലപ്പോഴും നല്ല പ്രണയങ്ങളും അതുപോലെ തന്നെ നല്ല വിവാഹങ്ങളും പ്രസവങ്ങളും ഒക്കെ നടന്നിരുന്നത് ഈ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇങ്ങനെ ബോട്ടിൽ സ്ഥിരം, ഒരേ ബോട്ടിൽ തന്നെ സ്ഥിരം ചെയ്യണത് അവർ തമ്മിൽ നല്ല സമ്പർക്കവും നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ കടമക്കുടി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രണയങ്ങളും അതുപോലെ തന്നെ മറ്റിതര നാട്ടുകാരായിട്ടുള്ളത് നമ്മുടെ മുളവുകാടാണ്. മുളവാടിൽ കൂടുതൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ചേക്കണതും ഈ മൂലമ്പള്ളി പിഴല ചെയ്യുന്ന ഒരു കോതാട് പോലും. അങ്ങനെ ഇതിൻ്റെ ഒരു നല്ല ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഉപദ്രവങ്ങളോ മരണങ്ങളോ ഈ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഈ നാട്ട് അന്ന് കൂടിയിരുന്ന കുറേ കാര്യങ്ങൾ, അതായത് അന്നത്തെ സുഹൃത്ത് ബന്ധങ്ങൾ. എല്ലാ ഐലൻഡിലും കള്ളന്മാർ കയറാത്തൊരു ഐലൻഡാണ്. കള്ളന്മാർ കയറാത്തതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അവർ കയറിക്കഴിഞ്ഞാൽ അവർക്ക് വഞ്ചി ഉണ്ടാവുമല്ലോ 9 മണിയാകുമ്പോൾ തിരിച്ച് ഒരു ഐലൻഡ് വിട്ടുവാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു കേസുകൾ വളരെ റയറായിട്ട് മാത്രമേ അറിയാൻ പാടില്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മോഷണത്തിന്, പക്ഷെ അതും വളരെ റയറായിട്ടാണ്. എല്ലാവർക്കും എല്ലാ ദ്വീപുകളെ തമ്മിൽ അറിയാമായിരുന്നു. അപ്പം അങ്ങനെ പ്രധാനമായിട്ടും 3 പഞ്ചായത്തുകൾ ആണ് സമീപമുള്ളത്. ഒന്ന് കടമക്കുടി പഞ്ചായത്തിൻ്റെ വടക്കേ ഭാഗത്ത് കിടക്കുന്നത് വരാപ്പുഴ പഞ്ചായത്ത്. പിന്നെ കടമക്കുടി മൂലമ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്നത് ചേരാനല്ലൂർ പഞ്ചായത്ത്. ഇനി മൂലമ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് മുളവുകാട് പഞ്ചായത്ത്. അങ്ങനെ 3 പഞ്ചായത്തുകളിൽ ഓരോരുത്തരെയും ഈ ഐലൻഡിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം പാലങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. വരാപ്പുഴ പാലം ചേരാനല്ലൂരായിട്ട് കണക്ട് ചെയ്തു. കണ്ടെയ്നറിൻ്റെ റോഡ് വന്നു. അത് മൂലമ്പള്ളിയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ചാത്തനാടേക്കുള്ളൊരു റോഡ് ആക്സസ് വന്നപ്പോഴേക്കും പാലം വന്നു നിന്നത് പഴലിയാണ്. അങ്ങനെ എല്ലാവർക്കും 2-വീലറായി. പിന്നെ ഈ കടത്തു വഞ്ചികൾ പോയി, ചങ്ങാടം ആയി. 2 വഞ്ചികൾ വലിയ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിൻ്റെ മുകളിൽ പല മേടിച്ചിട്ട് എഞ്ചിൻ വെച്ചിട്ട് ഓടിക്കുന്നു വന്നപ്പോൾ ആൾക്കാർക്ക് കാറും അതുപോലെ തന്നെ വലിയ ഓട്ടോറിക്ഷകൾ പിന്നെ ബൈക്കുകൾ ഒക്കെ 2-വീലറൊക്കെ ആൾക്കാർ വാങ്ങിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ ബോട്ടിലാരും കയറാണ്ടായി. അവസാന അവശേഷം കുറച്ച് നാൾ മുമ്പ് വരെ വരാപ്പുഴയിൽ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ. അത് ഈ മൂലമ്പള്ളിയിലെ കുട്ടികൾക്ക് വർഷങ്ങളായിട്ട് പഠിക്കാൻ പോയിരുന്നത് കോൺവെൻറ് സ്കൂളായിട്ടുള്ള വരാപ്പുഴ പള്ളിക്കടുത്തുള്ള ഒരു പള്ളി സ്കൂളിലായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബോട്ട് മാത്രം അവശേഷിച്ചു. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും അവിടെ കൂടുതൽ കുട്ടികൾ വരാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ബോട്ടിൽ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ ബോട്ട് നിർത്തലാക്കി. ഇന്നിപ്പോൾ ബോട്ട് സർവീസുകളില്ല. ഗവൺമെൻറ്റിൻ്റെ SWT ബോട്ടാണ് 1-2 എണ്ണം കടമക്കുടി ഭാഗത്തേക്കും അതുപോലെ തന്നെ നാളത്തേക്ക് എറണാകുളത്തെ കരയുമായിട്ട്. ആ ബോട്ടിലാണെങ്കിൽ തന്നെ 6 ജീവനക്കാരുണ്ടെങ്കിലും 2-3 യാത്രക്കാർ മാത്രമേ ഉള്ളൂ. അതും അങ്ങനെ നഷ്ടത്തിലായി. അപ്പോൾ ഈ പാലങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ സൗഹൃദങ്ങളില്ലാണ്ടായി. കടത്തുവഞ്ചികളിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ ബോട്ടുകളിൽ ഒരേ സമയത്ത് കയറി ഇരുന്ന തയ്യൽ വേലക്കും അതുപോലെ തന്നെ കൂലിപ്പണികൾക്കും കൽപ്പണിക്കും മരപ്പണിക്കും പോകുന്ന അത്യാവശ്യം ഒന്നേരം കുറച്ച് പേര് ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ പോയിരുന്ന ബോട്ടുകൾ മാറിയപ്പോൾ ഈ നമ്മുടെ ചെറിയ ചെറിയ ഐലൻഡുകൾ തമ്മിലുള്ള ചെറിയ ചെറിയ പഞ്ചായത്തുകൾ തമ്മിലുള്ള കണക്ഷൻ പോവുകയും സൗഹൃദങ്ങളില്ലാണ്ടായി പോവുകയൊക്കെ ചെയ്തു.
1: എറണാകുളം ജില്ലയിലെ ഈ ദ്വീപ് സമൂഹങ്ങൾക്ക് കുറേയധികം ചരിത്രപ്രധാനമായ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. മൂലമ്പള്ളിയുടെ ഈ ചരിത്രത്തിനോടൊപ്പം നമുക്കൊരു മനോഹരമായ ഒരു പാട്ടിൻ്റെ ഇടവേള.

0: പ്രിയ ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം.
1: ഈ ടൂറിസം സാധ്യതകളെ കുറിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഉണ്ട് എങ്കിലും
2: ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയിരുന്നു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കണ്ടന്റ് റൈറ്റർ ഒക്കെ ആയിരുന്നു, പിന്നെ ആങ്കർ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി. എനിക്ക് മനസ്സിലായത് അവര് ടൂറിസത്തിന് വേണ്ടി എത്രമാത്രം അവിടെ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്, എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ അവിടെ ഭൂപ്രകൃതി കുറവാണെങ്കിൽ തന്നെ അവർ ആർട്ടിഫിഷ്യലായിട്ടാണ് പലതും ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്ന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയിലാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ KSINC ഈ കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് 6 വെസലാണ് അവർക്കുള്ളത്. പ്രധാനമായിട്ടൊരു അറബിക്കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നെഫർട്ടിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഇന്ത്യൻ ബോർഡറിനടുത്ത് വരെ 4 മണിക്കൂർ പോകുന്ന ഒരു ട്രിപ്പാണ്. അതിനകത്ത് ഒത്തിരി വിദേശികൾ വരാറുണ്ട്, കൂടുതലും ഫോറിനേഴ്സാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് വൈക്കം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലേക്ക് ഒരു 38 കിലോമീറ്റർ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ അതിലേക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷിപ്പ് യാർഡ് കടാരി ഭാഗത്തിൻ്റെ അതിലെ കൂടി പോയി അരികുറ്റി കുമ്പളം പെരുമ്പളം ആ ഭാഗത്തൂടെ പോയിട്ട് നമ്മുടെ പാലാക്കരി വൈക്കത്ത് കാട്ടിക്കുന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള ഒരു പാലാക്കരി അക്കോ ടൂറിസ്റ്റ് സെൻ്ററിലാണ്. അവിടെ മത്സ്യഫെഡിൻ്റെ ഒരു മീൻവളത്തിൽ നിന്നാണ് 125 ഏക്കർ. അവിടെ 100 പേരുള്ള ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. അതിനകത്ത് കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കുള്ളൂ. ഈ ഫോറിനേഴ്സിനോട് നമ്മൾ പലപ്പോഴും ഞാൻ അതിനകത്ത് ഗൈഡായിട്ട് പോകുമ്പോൾ ഇവരുടെയൊക്കെ ഇത് സംസാരിക്കുമ്പോൾ അവർ ഇത്രയും മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യാമെന്നാണ് വിദേശത്തു നിന്ന് വരുന്നവരും അന്യസംസ്ഥാന ടൂറിസ്റ്റുകളും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം ഉള്ളത്? ഒന്ന് അതൊന്ന് പരിഷ്കരിക്കാതെ പുതിയ പുതിയ ടൂറിസം മേഖലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ 90% വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ളൊരു സ്ഥലമാണ് നിങ്ങളുടെ. നമ്മുടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുന്ന ഓരോ ജില്ലയും ഒന്നിനൊന്ന് വൈവിധ്യമായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ഓരോ ജില്ലയും ഇത്രയും ടൂറിസം സാധ്യതയുള്ള സ്ഥലത്ത് നമ്മുടെ സർക്കാർ അത് പ്രൊമോട്ട് ചെയ്യും. പ്രൊമോഷൻ കുറവാണെന്നേ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. കാരണം ഇത്രയും വശ്യ സുന്ദരമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരുപാട് ഒരുപാട് വരുമാനം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മുടെ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്, പിഴല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ 15 വർഷത്തോളം നമ്മുടെ പഞ്ചായത്ത് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സേവർ ചേട്ടൻ്റെ ആ സാറിൻ്റെ ഒരു ഫാം ഉണ്ട്, സേവേഴ്സ് ഫാം എന്ന് പറഞ്ഞു. അപ്പോൾ കളിപ്പാടമാണ് അത്, അവർ ടൂറിസം ഇതായിട്ട് വെച്ച് കുറച്ച് പിന്നെ അക്കോ ടൂറിസ്റ്റ് പോലെ ആക്കിയെടുത്ത് കയാക്കിങ് ബോട്ടിങ് നമുക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യം ചീന വല വലിക്കാനുള്ള സമയം അങ്ങനെ ഒരു പ്രകൃതി മനോഹരം. നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അറിയാമെങ്കിൽ തന്നെ നമുക്ക് അത്ര വലിയ അതിശയോക്തിയില്ല. പക്ഷെ അത് ഇത്ര നല്ല സുന്ദരമാണെന്ന് ആണെന്ന് മനസ്സിലാക്കുന്ന പലപ്പോഴും മലബാർ മേഖലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോഴാണ്. അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഐസ് ഇടാത്ത മീൻ കിട്ടുന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് ഉണക്കച്ചമ്മീൻ, ഞണ്ട്, കരിമീനൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഉപ്പുവെള്ളം കയറാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ചെമ്മീൻ കെട്ടുകളൊക്കെ സജീവമാകുന്നത്, അല്ലെങ്കിൽ ചീന വലകൾ സജീവമാകുന്നത്. നമുക്ക് മെയ് മാസം വരെ വലിക്കാം. കിലോ കണക്കിന് ചെമ്മീൻ അതിനകത്ത് കിട്ടും, ഞണ്ട്, കരിമീനൊക്കെ സമൃദ്ധിയായിട്ടുള്ളത്. വിഷമില്ലാത്ത മത്സ്യം കഴിക്കണമെങ്കിലാണ് കടമക്കുടി. കടമക്കുടി തന്നെ എൻ്റെ പ്രധാന ഹൈലൈറ്റ് പൊക്കാളിച്ചോറും തക്കാളിച്ചാറും പിന്നെ ഞണ്ട് കറിയും ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ നിന്ന് പോകില്ലെന്ന് പറയണം. അത്രയും സുന്ദരമായിട്ടുള്ള സംഭവം. അതുപോലെ നമ്മുടെ മൂലംപള്ളി അതുപോലത്തെ പ്രദേശങ്ങളിൽ ഒത്തിരി നല്ല കാറ്ററിംഗ് സർവീസുകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്തേക്കാണ് നമ്മുടെ കാറ്ററിങ്, നമ്മുടെ നന്നായിട്ട് ഫുഡ് വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഉണ്ട്. അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ വളരെ സുന്ദരമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ ആ കാറ്ററിങ് സർവീസൊക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐലൻഡിൽ എന്തെല്ലാം ടൂറിസം സാധ്യതകൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ പഞ്ചായത്തും ഗവൺമെൻറ്റും കൂടി ചേർത്ത് അപ്പോൾ സർക്കാരും കൂടി ഏറ്റെടുത്ത് ഈ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഐലൻഡുകൾ നമുക്ക് അതിനകത്ത് ടൂറിസം സാധ്യതയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട് പുരോഗിക്കുകയും ചെയ്തു. നമുക്ക് സന്തോഷമാണ് നമ്മുടെ നാട്ടിലേക്ക് പുതിയ അതിഥികൾ വരുന്നതും നമ്മുടെ നാടിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട്

0: കാര്യങ്ങളൊക്കെ നമ്മുടെ തലമുറയിലുള്ളവരും പഴയ തലമുറയിലുള്ളവരും നമുക്ക് പുതിയ തലമുറക്ക് പകർന്നു തന്നിട്ടുള്ള ഒത്തിരി സുന്ദരമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട് വളരട്ടെ, നമുക്കും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.
1: മൂലമ്പിള്ളി, പിഴല എന്നീ പ്രദേശങ്ങളിലൊക്കെയുള്ള വിനോദസഞ്ചാരത്തിന്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇനി ഈ വിശേഷങ്ങളോടൊപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചെത്താം.
2: ഓണപ്പൂവേ

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. മൂലംപിള്ളി പിഴല എന്നീ പ്രദേശത്തിന്റെ വിശേഷങ്ങൾ ഇനി നമ്മളോട് പങ്കുവെക്കുന്നത് കടമക്കുടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എന്റെ പേര് ഇ ഡി സേവ്യർ എന്നാണ്. കടമക്കുടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മൂലംപിള്ളിയെ പറ്റി പറയുമ്പോൾ, ഞങ്ങൾ കടമക്കുടി ദ്വീപുകളെ സംബന്ധിച്ച് ഒരു പ്രധാന ദ്വീപാണ് മൂലംപിള്ളി. കാരണം പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ വരുന്നത് ചിറ്റൂർ ബസ്സിനവിടം വരെ വന്നിട്ട് മൂലംപിള്ളിക്ക് ഫെറി ഇറങ്ങി മൂലംപിള്ളി കൂടിയാണ് നമ്മൾ പിഴയിലേക്കുള്ള കടത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ബോട്ടില്ലാത്ത വൈകി വരുന്നതാണെങ്കിൽ നമ്മൾ മിക്കവാറും മൂലംപിള്ളിയിലെ വളരെ ലേറ്റായിട്ടാണ് അവർ ആ കടത്ത് നിർത്തുന്നത്. ഇപ്പോൾ രാത്രി 12 മണി വരെ അന്ന് ആ കടത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കടന്ന് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോൾ മൂലംപിള്ളി പിഴയിലെ കടത്തിൽ ആളിൽ ആ കടത്തുകാരൻ ഉറങ്ങിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ നിന്ന് വിളിക്കുമ്പോൾ അയാൾ എഴുന്നേറ്റ് വന്നാൽ ഞങ്ങൾ പിഴയിലേക്ക് ഇറക്കി വരും. അങ്ങനെ ചില സമയത്ത് കടുത്തും നിന്ന് ലേറ്റായിട്ട് വരികയാണെങ്കിൽ മൂലംപിള്ളി അതെങ്കിലും ഒരു വീട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ ഞങ്ങളെ കിടത്തും. എന്നിട്ട് രാവിലെയാണ് പിന്നെ ഞങ്ങൾ പോരുന്നത്. ഞങ്ങൾ പിഴയിലെ ജനങ്ങളെ സംബന്ധിച്ച് മൂലംപിള്ളി ഞങ്ങളുടെ ഒരു പ്രധാന ദ്വീപാണ്. അവിടുത്തെ ആളുകളെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. കാരണം കടുത്ത് കടഞ്ഞ് ഇങ്ങനെ വരുന്നതുകൊണ്ട് എപ്പോഴും ആളുകളായിട്ട് വർത്തമാനം പറഞ്ഞും അവരുടെ സൗഹൃദം പുലർത്തിയൊക്കെ വീണ്ടെടുത്തൊക്കെയാണ് നമ്മൾ പോരുന്നത്. അങ്ങനെ മൂലംപിള്ളി നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ്. അങ്ങനെ വളരെ ആതിഥ്യ മര്യാദ കീപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് മൂലംപിള്ളി നിവാസികൾ. അവിടുത്തെ പണ്ടത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ നല്ലൊരു 100% ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. അവരെല്ലാം നല്ല ബിഹേവിയറാണ്. അങ്ങനെ നല്ല മാനേഴ്സുമൊക്കെ ആളുകളായിട്ട് അങ്ങനെ ഇടപഴകണം, അങ്ങനെയൊക്കെ നല്ലൊരു ട്രെയിനിങ് കിട്ടിയ കമ്മ്യൂണിറ്റിയാണത്. പണ്ട് കാലങ്ങളിൽ മത്സ്യബന്ധനവും ഒക്കെ ആയിരുന്നു അവിടുത്തെ പ്രധാന ജീവിത വരുമാനം. അതിനോടൊപ്പം തന്നെ ഒരു കളിമൺ സൊസൈറ്റി ഉണ്ടായിരുന്നു, കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു. അത് നല്ല രീതിയിലൊക്കെ വന്നിരുന്നതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ആ വികാരി അച്ഛനൊക്കെ അതിനെ കുറേ എൻകറേജ് ചെയ്തതാണ്. പക്ഷേ ആ കളിമൺ നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലം മാറിയതോടെ അതിന് പ്രസക്തി ഇല്ലാണ്ട് വന്നപ്പോൾ അത് പതുക്കെ നിലച്ചു പോവുകയാണ് ചെയ്തത്. ചില വീടുകളിൽ ഇപ്പോഴും അത് ഉണ്ടാക്കുന്നുണ്ട്. തണ്ടൂരി റൊട്ടി ഉണ്ടാക്കുന്ന വലിയ അടുപ്പൊക്കെ ഇപ്പോഴും മൂലംപിള്ളിയിൽ ആളുകൾ കൈകൊണ്ടുണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച്. പക്ഷേ അതൊരു കൊമേഴ്സ്യലായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ കുറച്ചും കൂടി മെക്കനൈസേഷനൊക്കെ അവലംബിച്ചുകൊണ്ട് അത് ചെയ്യണമെങ്കിൽ ഇപ്പോഴും അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. റോ മെറ്റീരിയൽസിൻ്റെ ചെളി കിട്ടാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചില ലൊക്കേഷനിൽ ഇപ്പോഴും ആ ചെളിയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതുപോലെ തുടങ്ങിയാണെങ്കിൽ ആരെങ്കിലും, എനിക്ക് തോന്നുന്നു പഞ്ചായത്തൊക്കെ മുൻകൈയെടുക്കണമെങ്കിൽ വലിയൊരു സംഭവമായിരിക്കും അത്. കാരണം അത്രയും പ്രശസ്തിയിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ കളിമണ പാത്ര നിർമ്മാണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന വലിയ അടപ്പുകൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്താൽ നല്ലതായിരിക്കും.
0: അതിപ്പോ ഈ കളിമണ്ണ് പറയുന്നത് ഈ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ മാത്രം,
1: കോരമ്പാടം ആ ഭാഗത്തൊക്കെ, എടയക്കുന്നം ആ ഭാഗത്തൊക്കെ കളിമണ്ണ് കിട്ടിയിരുന്നു. അത് ഇവർക്ക് അറിയാം. പിന്നെ അത് കുറച്ചും കൂടി കിഴക്കോട്ട് പോവുകയാണെങ്കിൽ എടയാറ് ഭാഗത്ത് കളിമണ്ണ് കിട്ടും. അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴും ആരെങ്കിലും അതിനൊരു നല്ലൊരു ബാക്കിങ് കൊടുക്കണം. ഒരു ഒരു വ്യക്തിക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ച് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചൊക്കെ മുൻകൈയെടുക്കുകയാണെങ്കിൽ, പഞ്ചായത്തൊക്കെ ഒരു പിൻബലം കൊടുക്കുകയും ഗവൺമെൻറ് ഒരു പിൻബലം കൊടുക്കുകയാണെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കാനുള്ളൂ. ഇപ്പോഴും ആ കരവിരുത അറിയാവുന്ന ആളുകൾ മൂലംപിള്ളിയിലുണ്ട്. അത് പുതിയ തലമുറയിലേക്ക് അവരൊന്ന് പകർന്നു കൊടുത്തിട്ട് ഇത് പുനർജീവിപ്പിക്കാനേ ഉള്ളൂ. ആരെങ്കിലും നമുക്കതിൻ്റെ ലാഭനഷ്ട കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ഇതുകളിൽ ഏതെങ്കിലും അതോറിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെ ഒക്കെ പിൻബലം ഉണ്ടെങ്കിൽ ഈ കലാരൂപങ്ങൾ നമുക്ക് അത് പുനർജീവിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു. തനത് ഇത് ഇതായിട്ട് ഉണ്ടാക്കുന്നവർ അത്രയും ആ കരവിരുതോടുകൂടി അത്രയും ആ ഷേപ്പോടുകൂടി ഒരു ഡൈ ഒന്നുമില്ലാണ്ട് കൈകൊണ്ട് തന്നെയാണ് ഈ മോൾഡൊക്കെ ഉണ്ടാക്കി അവർ ഇത് ചെയ്യണം. അതാ സ്കില്ലുള്ള ആളുകൾ ഇപ്പോഴും മൂലംപിള്ളിയിലുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരെയൊക്കെ നമുക്ക് ആധുനിക രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ കലാരൂപം വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും മുന്നോട്ട്.
0: അന്ന് അപ്പം നിർമ്മിച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: അന്ന് ചട്ടി, കലം, കുടം അങ്ങനെയുള്ള അന്ന് എല്ലാം മിക്കവാറും മൺകലങ്ങളായിരുന്നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പോൾ ചെടിച്ചട്ടികൾ, ഇപ്പോൾ അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണത്. ഞാൻ ഇന്നാൾ എറണാകുളത്ത് നിന്ന് അതിൻ്റെ വില വെച്ചപ്പോഴാണ് ഇതിൻ്റെ വില അറിയണത്, ഇത്രയും വില ഉണ്ടാകുന്ന അറിയണത്. അപ്പോൾ പുനർജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ തീർച്ചയായിട്ടും കിട്ടും. സമൂഹം അതിനൊക്കെ ഇപ്പോൾ താല്പര്യം കാണിക്കാനുണ്ട്. അപ്പോൾ അതൊരു മൂലംപിള്ളിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. മൂലംപിള്ളിയിൽ ആ പഴയ നമുക്ക് വേണ്ട ആ പ്രതാപം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആളുകൾ അവിടെ ഉണ്ട്. അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പെരിയാറിലെ മലിനീകരണമാണ്. പെരിയാറിലെ മലിനീകരണം കാരണം മത്സ്യസമ്പത്ത് വളരെയധികം ശോഷിച്ച്, പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈ മീൻ മൊത്തത്തിൽ ചത്തുപോയി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അവിടെ ആശങ്കയിലാണ്. അവർക്ക് അവർ പണിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ദിവസത്തെ വേതനം കഷ്ടിച്ചാണ് അവർക്ക് കിട്ടുന്നത്. പണ്ട് കാലങ്ങളിൽ അവർക്ക് എവിടെ ഇപ്പോൾ മൂലംപിള്ളി എവിടെയെങ്കിലും നൊരുമ്പിടണ ഇതൊക്കെ ഉണ്ട്, നൊരുമ്പ് അതുപോലെ കൂട് കൃഷി ഇതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നടന്നിരുന്നതാണ്. അതെല്ലാം ഈ

0: ആലുവ വ്യവസായ മേഖലയിലുള്ള മലിനീകരണം ഈ പെരിയാറിലൂടെ വരുന്നതുകൊണ്ട് അതെല്ലാം നശിച്ചുപോയി. പിന്നെ മൂലമ്പിള്ളിലെ പടിഞ്ഞാറ് ഭാഗത്തൂരാണ് കുറേയധികം പൊക്കാളി നെൽപ്പാടങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം അന്യം നിന്നുപോയി. ആരും അതിനൊരു ഒരു പ്രാധാന്യം കൊടുത്തില്ല. കാരണം നമുക്ക് 2008-ൽ ഇതിന് GI ടാഗ് കിട്ടിയെങ്കിലും അത് വെച്ചൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് ഏതാനും ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇപ്പോൾ അവിടെ കൃഷി ഈ നെൽകൃഷിയായിട്ട് പോകുന്നുള്ളൂ. പിന്നെ ചെമ്മീൻകെട്ടും മൂലമ്പിള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം ഒരു ആ കരയുടെ ഒരു പകുതിയോളം പൊക്കാളി പാടങ്ങളാണ്. അത് 6 മാസം നെൽകൃഷിയും 6 മാസം ചെമ്മീൻകൃഷിയും. ചെമ്മീൻകൃഷിയും ഈ പ്രാവശ്യം അത് വലിയ വിജയത്തിലേക്ക് വന്നില്ല. ഏറ്റവും പ്രധാനം ഈ മലിനീകരണ നിയന്ത്രണം അതുമായിട്ട് അത് നിയന്ത്രിക്കാത്ത കാലത്തോളം ചെമ്മീൻ വ്യവസായം നമുക്ക് നശിച്ചു. അപ്പോൾ മൂലമ്പിള്ളിയിലെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. അവർ പണിക്ക് പോയി കഴിഞ്ഞാൽ എന്നോട് വരവും വരേണ്ട, ഒന്നും കിട്ടിയില്ല. പിന്നെ അവർ ചാത്തിയത്തൊക്കെ പോയാണ് അവർ മീൻ പിടിക്കുന്നത് ഈ ഏരിയ വിട്ടിട്ട്. അപ്പോൾ അത് പിന്നെ എക്സ്പെൻസ് കൂടിയാണ്. എങ്ങനെയായാലും വടംകുടി പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന ചരിത്രം ഉറങ്ങുന്ന ഒരു ദ്വീപാണ് ഈ മൂലമ്പിള്ളി എന്ന് നമുക്ക് പറയാം. അത് പൈതൃകമായിട്ട് അതൊക്കെ നമ്മൾ ആരെങ്കിലും സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ പഞ്ചായത്തിനും നാടിനും.
1: കടമ്മക്കുടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പ്രദേശങ്ങളെയെല്ലാം വളരെയധികം നല്ല രീതിയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ആവശ്യകതകളെ കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇതോടൊപ്പം നമുക്കിനി മനോഹരമായ ഒരു ഗാനം കൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. മൂലമ്പിള്ളിയുടെയും പിഴലയുടെയും ഒക്കെ വിശേഷങ്ങൾ ഇനി പങ്കുവെക്കാൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം.
1: അലക്സ് ആട്ടുള്ളിൽ സാമൂഹ്യ പ്രവർത്തനമാണ്. കളമശ്ശേരി സെൻറ് പോൾസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. പിന്നെ കോരാമ്പാടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മുൻ ബോർഡ് മെമ്പറായിരുന്നു.
0: ഇവിടുത്തെ ഈ ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന്.
1: ഇവിടെ എൻ്റെ ഓർമ്മയിൽ ഉള്ള ആദ്യം വരുന്നത് പൊക്കാളി കൃഷിയാണ്. പൊക്കാളി കൃഷി വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു പ്രദേശമാണ്. മൂലമ്പിള്ളി, കടമക്കുടി, പിഴല, കോതാട് എല്ലാ പ്രദേശങ്ങളിലും വളരെ നല്ല രീതിയിൽ നടന്നിരുന്നു. പക്ഷെ ഇപ്പം അത് നിന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ അനുപാതികമായ ചിലവുകൾ താങ്ങാൻ സാധിക്കുന്നില്ല. പിന്നെ അതിന് കൂലിക്കാരെ കിട്ടാനില്ല. അങ്ങനെ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് നല്ല ഒരു ഓർമ്മയായിരുന്നു. പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ വളരെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അത് കോരാമ്പാടം കോഓപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റേതായ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ കൊണ്ടും സാമൂഹ്യ സംബന്ധിച്ചുകൊണ്ടും അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ തനതായ കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചവിട്ട് നാടകം, പല ഗ്രൂപ്പുകളൊക്കെ ചവിട്ട് നാടകമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പല മേഖലകളിൽ. അത് മൂലമ്പിള്ളിയിൽ ചവിട്ട് നാടകം 5 രാത്രികൾ പ്രോഗ്രാം നടത്തിയത് ഞാൻ ഓർത്തിയാണ്. പഴയ കലാകാരന്മാർ അവർ മൺമറഞ്ഞു പോയപ്പോൾ അത് ഇല്ലാതായി. അത് വലിയൊരു പഴയൊരു കലാരൂപമായിരുന്നു. ദൃശ്യമട്ടുകളി ഇവിടെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ നടന്നു. അതും പഴയ കാരണന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നിരുന്നു. അതിപ്പോൾ നടക്കുന്നില്ല. പിന്നെ യാത്രാക്ലേശമുണ്ട്. പണ്ട് വികസനം വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ റോഡ് സംബന്ധിച്ച് നമുക്കൊത്തിരി വികസനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ റോഡ് വന്നപ്പോൾ ഒത്തിരി യാത്രാ സൗകര്യം ഉണ്ടെങ്കിലും ബോട്ട് മാർഗ്ഗങ്ങളുള്ള സൗകര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. 12 ബോട്ടുകൾ, പ്രൈവറ്റ് ബോട്ടുകൾ ഓടിയിരുന്ന സ്ഥലമാണ് എറണാകുളം വരാപ്പുഴ റൂട്ട്. ആ ബോട്ടിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്രാ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോട്ടുകളെല്ലാം നിശ്ചലമായി. കേവലം ഒരു സർക്കാരിൻ്റെ ഒരു ബോട്ട് മാത്രമാണ്, SWD ഒരു ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഓടുന്നത്. അത് വരാപ്പുഴ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ടാണ് ആ ബോട്ട് ഓടുന്നത്. കൂടുതൽ വിലപ്പെടുത്തുവാനായിട്ട് അതുപോലെ മെട്രോ ബോട്ട് വന്നെങ്കിലും അത് നമ്മുടെ കടമക്കുടി, പിഴല, വരാപ്പുഴ ഈ സ്ഥലങ്ങളിൽ കൂടി അത് കോതാട് കൂടി അത് ബന്ധിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനകരമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ അങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളാണ് എനിക്കുള്ളത്.
0: ഇതിനോടനുബന്ധിച്ച് ഈ ഒരു കുറേ അധികം ദ്വീപുകളുടെ ഒരു സംഗമം, അപ്പോൾ പൊതുവെ

0: കൂടുതലായിട്ട് ഈ ഒരു ദ്വീപ് സമൂഹങ്ങളിലേക്കുള്ള വികസനത്തിൻ്റെ ആ ഒരു മാറ്റം ഉണ്ടല്ലോ, പണ്ടത്തെ അത് താങ്കളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം.
1: കടുത്തു വഞ്ചിയൊക്കെ ആയിരുന്നു ആദ്യം, ചുറ്റൂർ മൂലമ്പള്ളി കടുത്തു വഞ്ചിയാണ് ഉണ്ടായിരുന്നു. ആ കടുത്തു വഞ്ചി മാറി ഇപ്പോൾ അത് ചങ്ങാട സർവീസായി. അപ്പോൾ നമ്മൾക്ക് വണ്ടികളൊക്കെ വാഹനങ്ങളൊക്കെ നാല് വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു ദ്വീപായിരുന്നു മൂലമ്പള്ളി. ആ ദ്വീപിൻ്റെ ഇത് മാറിയപ്പോൾ കണ്ടെയ്നർ റോഡ് വന്നുകൂടി നമുക്ക് ഒരു 18-20 മിനിറ്റ് കൊണ്ട് കളമശ്ശേരിയിലെത്താം, 15 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്താം. അതൊക്കെ വലിയൊരു മാറ്റമാണ്. പക്ഷേ എങ്കിലും ആ മാറ്റത്തോടൊപ്പം എല്ലാ മേഖലകളിലേക്കും വാഹനങ്ങളില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ എറണാകുളത്തേക്ക് പോകാം, അല്ലെങ്കിൽ വരാപ്പഴക്കോ ഗുരുവായൂർക്ക് പോകാം, ആ സൈഡിലേക്കൊക്കെ വാഹനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടേക്കുള്ള ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ വേണമെങ്കിലും മറ്റൊരു ബസ്സിൽ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ നേരിട്ട് ഒരു സർക്കുലർ ബസ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി ഒരു സർക്കുലർ ബസ് വൈറ്റില ഹബിനെ ബന്ധപ്പെടുത്തി ഓടുകയാണെങ്കിൽ ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നവർക്കും വൈറ്റില ഭാഗത്തേക്ക് പോകുന്നവർക്കും സൗകര്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് എൻ്റെ അഭിപ്രായം.
2: ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊണ്ടും ഈ ഒരു പ്രദേശങ്ങളുടെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. ഏതൊരു നാടിൻ്റെയും വികസനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ വികസനം തന്നെയാണ്. എന്തായാലും ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇതുവരെ പങ്കുവച്ചു പോയിട്ടില്ലാത്ത ഒരു കായിക വിനോദത്തെ കുറിച്ചാണ്, കയാക്കിംഗ്. എറണാകുളം ജില്ലയിൽ കയാക്കിംഗ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് കയാക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ കേൾക്കാം.
1: എൻ്റെ പേര് സുരേഷ്. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണ്. ഇപ്പൊ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയാക്കിംഗ് ആണ്. കയാക്കിംഗ് സെന്റർ നടത്തലാണ് എന്റെ കാച്ചിക്കോ പാഡ്ലേഴ്സ് എന്നാണ്. ഇപ്പൊ കയാക്കിംഗ് സെന്റർ ആണ് എന്റെ. കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് ഞാൻ കയാക്കിംഗ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലുള്ള കാലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ഫുള്ള് കൃഷി നടന്നിരുന്ന ഏരിയയാണ്, പൊക്കാളി നെൽകൃഷിയായിരുന്നു. ഇവിടെ നിന്ന് ഒരുമാതിരി ഒരു ഏകദേശം 1.5-2 കിലോമീറ്ററോളം ചെറവഴി നടന്ന് വേണം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ. അന്ന് കൂടുതലും കടുത്ത് വഞ്ചികളായിരുന്നു, അതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കടമക്കുടി എന്ന് പറയുമ്പോൾ 14 ദ്വീപ് സമൂഹങ്ങളാണ്. അതിലെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് പിഴലയാണ്. ഈ പിഴലയിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഐലൻഡ്സ് മൊത്തം ഈ ഐലൻഡിൻ്റെ ചുറ്റിനും കിടക്കുന്ന കാരണം ക്യാപിറ്റൽ പോലെയാണ് സെൻറ്റർ നിന്നിരുന്നത്. ഇതിൽ തന്നെയാണ് വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, മൃഗാശുപത്രി, ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത് പിഴലയാണ്. പിഴല ഒരു ക്യാപിറ്റൽ പോലെയാണ് നിന്നിരുന്നത്. അതിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, മറ്റ് ദ്വീപുകളിൽ കിടക്കുന്നവർക്ക് പറഞ്ഞ ഒരു കടുത്തിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ദ്വീപിലേക്ക് ഇതെല്ലാം ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവർ പിഴല എന്ന് പറയുന്ന ദ്വീപ് ചിലപ്പോൾ മൊത്തത്തിൽ നടന്നു പോകേണ്ട ഒരു സംവിധാനം ഇവർ നന്നുണ്ടായിരുന്നത്.
0: പിന്നെ ഈ ഒരു കയാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു മേഖല അത്ര സാധാരണമല്ല. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാ വന്നത്? അതിന്റെ ഒരു അതിന് പ്രത്യേക പരിശീലനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
1: ആ, ഏതാണ്ട് 2021 ഇവിടെ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം ഇവിടെ കയാക്കിംഗ് പയ്യെ പയ്യെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനിടക്കാണ് ഞാൻ പോയി ലൈസൻസ് എടുത്തത്. ലൈസൻസ് നമ്മളുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ ലൈസൻസ് എടുത്തത്. അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ, 100 മീറ്റർ നീന്തി കയറുക എന്നുള്ളതാണ്. 3 മിനിറ്റിൽ തീർക്കണം, അതാണ് മെയിൻ ഫസ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ. അതെടുത്തു കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ചെറിയ കടമക്കുടിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
0: ഇവിടെ എങ്ങനെ ഈ കയാക്കിങ്ങിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്?
1: ഒരുപാട് പേര് വരാറുണ്ട്. കൂടുതലും ശനി ഞായറുകളൊക്കെ ഏകദേശം തിരക്കാണ്, ഫുല്ലായിരിക്കുള്ളു മിക്കവാറും. കാരണം ശനി ഞായറുമാണ് ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ളത് ഇവിടെ.
0: ഇതിന്റെ ഈ വെസലൊക്കെ എവിടുന്ന എങ്ങനെയാ അതിന്റെ?
1: നമ്മളിത് എൻ്റെ കയ്യിലിരിക്കുന്ന സീ ഫ്ലോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ഞാൻ വാങ്ങിച്ചത് കോഴിക്കോടുള്ള ഒരു കമ്പനിയാണ് വാങ്ങിച്ചത്.
0: ഈ ഒരു മേഖലയ്ക്ക്, ടൂറിസം മേഖലയ്ക്ക് ഈ ഒരു കയാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇതും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ?
1: ആ, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ ആൾക്കാരും കയാക്കിംഗ് ചെയ്യാൻ വരുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രായപരിധി ഇല്ലാതെ തന്നെ എല്ലാവരും വരുന്നുണ്ട്. കുട്ടികളായാലും കാരണന്മാരായാലും എല്ലാം ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ്. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡാണ് വീരമ്പുഴ എന്ന് പറയുന്ന പുഴ കിടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി പറയാനുണ്ട് എനിക്ക്. അതായത് നമ്മളുടെ പോർച്ചുഗീസിൻ്റെ ഒരു വരവിലാണ്, 1341 പെരിയാറിലെ ഏറ്റവും വലിയൊരു പ്രളയം ഉണ്ടാകുന്നത്. അതിൽ മുസ്രീസ് എന്ന് പറഞ്ഞ പോർട്ട്, അന്ന് വാണിജ്യം ഉണ്ടായിരുന്ന പോർട്ട് പൂർണ്ണമായും നശിച്ചു പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കരകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ പെടുന്നതാണ് ഈ പിഴലേക്ക്. അതിനുശേഷം 1.5 നൂറ്റാണ്ടുകൾ കഴിയാൻ നേരത്താണ് പോർച്ചുഗീസിൻ്റെ വരവ്. പോർച്ചുഗീസ് വരാൻ നേരത്ത് ഓൾറെഡി ഇവിടെ കൊച്ചി രാജാവിൻ്റെ ഭരണം നടക്കുന്നു. ആ ഒരു സ്ഥിതിവിശേഷമാണ് കാലയളവിൽ.

0: ആണ് നമ്മൾക്ക് ഗാമനെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു പടയാളിയും കൂടി ഉണ്ടായിരുന്നു. അയാൾ സൈന്യാധിപനാണ്. അയാൾ അവർ വരുന്നത് തന്നെ ശ്രീലങ്ക വഴി, ശ്രീലങ്ക പിടിച്ചടക്കിയിട്ട് കൊച്ചിയിലേക്ക് വരെ ചെയ്യുന്നത്. അന്ന് സ്പൈസസ് ആണ് കൂടുതൽ അവർ വാണിജ്യം ചെയ്തിരുന്നത്. കൊച്ചി രാജാവായിട്ട് നേരിട്ട് സ്പൈസസ് കൊണ്ടുപോകണേനെ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഡുവാട്രോ പാച്ചിക്കോ പെരേര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഏതൊരു കൊച്ചി രാജാവായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ അവർക്ക് വേണ്ട സംവിധാനങ്ങളും കോട്ടകളും പണിയാനുള്ള ഇത് കൊച്ചി രാജാവ് കൊടുത്തായിരുന്നു. അതിലൊന്നാണ് നമ്മളുടെ കോട്ടപ്പുറം കോട്ട. അപ്പോൾ അങ്ങോട്ടുള്ള കായലുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടുകളെല്ലാം പുള്ളിയായിരുന്നു നോക്കിയിരുന്നത്. അതിൽ ഈ ബാക്ക് സൈഡിൽ കിടക്കുന്ന വീരമ്പുഴയായിട്ട് ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓൾഡ് നെയിം പാച്ചിക്കോ കനാൽ എന്നാണ്. ഞാൻ എടുത്ത എൻ്റെ പേരും ആ ഒരു അദ്ദേഹത്തിൻ്റെ പേരെടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ പറഞ്ഞ കയാക്കിംഗ് സെൻ്ററിൽ ഇട്ടേക്കുന്നത്, പാച്ചിക്കോ പാഡ്ലേഴ്സ് എന്ന്. അന്ന് ആ പറഞ്ഞ പോലെ തന്നെ സാമുദ്രി ഭരണം കോഴിക്കോട് നിൽക്കാൻ നേരത്ത് സാമുദ്രിയായിട്ടുള്ള യുദ്ധങ്ങൾ മൊത്തം ഈ കൊച്ചിനെ സംരക്ഷിച്ചിരുന്നത് ഈ പാച്ചിക്കോയുടെ സംവിധാനങ്ങളായിരുന്നു. അവരുടെ കുറേ തന്ത്രങ്ങളായിരുന്നു അന്ന് നടന്നിരുന്നത്. ഇന്നും കൊച്ചിയിൽ അറിയപ്പെടാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ താവളം. അത് പച്ചാളമാണ്, പാച്ചിക്കോ താവളം പച്ചാളം. അതിനുശേഷം പിൽക്കാലത്ത് പച്ചാളം എന്നുള്ള പേര് പറഞ്ഞത്.
1: നമ്മളിപ്പോൾ ഒരുപാട് ദ്വീപുകളെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു പിഴല എന്ന ഈ ഒരു പ്രദേശത്തിന് ഈ ഒരു പേര് അല്ലെങ്കിൽ അത് സാധാരണ എവിടെയും കേൾക്കാത്തൊരു ഒരു വിശേഷണമാണ്. അപ്പം ഈ ഒരു ദ്വീപിന് ഈ ഒരു പേര് വരാൻ ഈ പേരിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പോർച്ചുഗീസ് ഇതുമായി ബന്ധപ്പെട്ട് പിഴലക്ക് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട്. കാരണം പിഴലയുടെ ഓൾഡ് നെയിം പാഷ്ന ഇൽഹ എന്നാണ് പറയുന്നത്. പീസോൺ ഐലൻഡ് എന്ന് അർത്ഥം വരുന്ന പാഷ്ന ഇൽഹ അവരുടെ പോർച്ചുഗീസ് വേർഡ് തന്നെയാണത്. അത് പിഴലയുടെ ഓൾഡ് നെയിമാണ്.
1: പാട്ടിന്റെ നാട്ടുവഴിയിൽ ഇന്ന് മൂലംപിള്ളി, പിഴല എന്നീ ദ്വീപുകളിലൂടെയുള്ള യാത്ര ശരിക്കും വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ കേട്ടും ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കണ്ടുമാണ് ഞാൻ ഇന്നത്തെ യാത്ര തുടങ്ങിയതും അവസാനിപ്പിച്ചതും. ഈ മനോഹരമായ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് നദി മനോഹരമായ ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ ഒന്നിച്ച് സഞ്ചരിച്ച എറണാകുളം ജില്ലയിലെ മൂലമ്പിള്ളി, പിഴല എന്നീ ദ്വീപുകളിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ബാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ 6-ാം ക്ലാസ്സുകാരനായ കുട്ടി കർഷകൻ അഫിൻ മുഹമ്മദിന്റെ കൃഷിവിശേഷങ്ങൾ.
1: ഒരു 3 വർഷമായിട്ടുണ്ടാവും, ഞാനൊരു 9 വയസ്സ്. അപ്പൊ അതിന്റെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് തുടങ്ങിയത് 9 വയസ്സ് ആ സമയത്താണ്.
2: സാധാരണ ഈ ഒരു സമയത്തൊക്കെ കുട്ടികൾക്ക് കൃഷി എന്താണെന്നോ എങ്ങനെയാണ് ഒരു ചെടി വളരുന്നതെന്നോ വളർന്നു നിൽക്കുന്ന ചെടി ഏതാണെന്നോ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അഫിൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
0: സ്വയം പര്യാപ്തതയുടെ കൈവഴി പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച സന്തോഷി സുരേഷ് സംസാരിക്കുന്നു.
3: ഞങ്ങൾ 5 മണിക്ക് തൊഴുത്തി പോയിട്ട് പശുക്കളൊക്കെ പശുക്കളെ നമ്മൾ ചെല്ലുമ്പോഴേക്കും പശുക്കളെ എനിക്കും എനിച്ചു കുളി ചാണനൊക്കെ വാരി കുളിപ്പിച്ച് 6 മണിയാകുമ്പോഴേക്കും കറവ് തുടങ്ങും. ഇപ്പം ഒരു പശു ചെനയിലാണ് 3 പശുവിനെ കറക്കാനുള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോടി അപ്പുറം ഇപ്പുറം ഇരുന്ന് കറക്കും. എനിക്ക് പശുവിനെ കറവ് വീട്ടിൽ വെച്ച് തന്നെ അമ്മയൊക്കെ പശുവിനെ കറക്കുമ്പോ ഞാനും പോയിരുന്ന് പഠിച്ചേർന്നു.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 4:08.
4: ആകാശവാണി FM വാർത്തകൾ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈദസി പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. കൊച്ചിയിലെ അംഗൻവാടിയിൽ 5.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ നടപടി സ്വീകരിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗൻവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി നിർദ്ദേശം നൽകി. മദ്യ മയക്കുമരുന്ന് പുകയില വിപത്തിനെതിരെ IMA. കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ June 26 തിരുവനന്തപുരത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കും. മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും.

0: തിരുവനന്തപുരം കളക്ടറേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ ഗോത്രമേഖലയിലെ മത്സ്യ കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രം, കൊച്ചി ICAR, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, കുടുംബശ്രീ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലാശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശ്ശമായ അത്തം ചതുശ്ശതം നാളെ നടക്കും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാല് മണിപ്പൂക്കൾ.

നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി അല്പസമയം നമുക്ക് പാട്ടും വിശേഷങ്ങളുമായി കൂട്ടുകൂടാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുടെ ഒരു പൂക്കൂടയുമായി ഞാനിവിടെയുണ്ട്. ഡെഡിക്കേഷൻസും പാട്ടുകളും ഒക്കെയായി മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ 9446455888, 9446455888. നമുക്ക് നാലുമണിപ്പൂക്കളിലെ മെസ്സേജുകളിലേക്ക് പെട്ടെന്ന് പോയി നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എൻ്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വേണം. റോജ എന്ന തമിഴ് സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരണം. ഇത് മക്കൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ എൻ്റെ മൂത്ത മകൾ ആദിത്യയുടെ വീട്ടിലാണ്. എൻ്റെ മകൻ്റെ പേര് അനന്തകൃഷ്ണൻ, കാക്കനാടാണ് മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് പാട്ട് ചോദിക്കുന്നത്. എന്തായാലും എനിക്ക് പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ പാട്ട് വെച്ച് തന്നിരിക്കുന്നു. പിന്നെ നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇളയ മകളുടെ പേര് അശ്വിനി എന്നാണ്. അപ്പം ഇളയ മകൾക്കും മൂത്ത മകൾ ആദിത്യയ്ക്കും മോനും എല്ലാവർക്കും വേണ്ടിയിട്ട് ദീപ ചോദിച്ചിരിക്കുന്ന പാട്ട് കേൾക്കാം.

നാലോണി പൂക്കളിലെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പെട്ടെന്ന് പോകാം. കുറച്ച് സമയമല്ലേ നമുക്കുള്ളൂ, അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ പാട്ടുകൾ നിങ്ങൾ കേൾപ്പിക്കണം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കൂടുതൽ പറയണം. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജിലേക്ക് പോകട്ടോ. ഡിയർ നാലോണി പൂവേ, 1987 ബാച്ച് MDHS തോളേലി സ്റ്റുഡൻസിലെ അന്നക്കുട്ടിക്ക് വേണ്ടി ലോക സിനിമയിലെ ഒരു നല്ല പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്നത് ബിജുവാണ്, കൊരട്ടിയിൽ നിന്ന്. 87 പാസ്സായതല്ലേ. ഓക്കെ, അപ്പോൾ ബിജുവിനും സുഹൃത്ത് അന്നക്കുട്ടിക്കും വേണ്ടി ലോകയിലെ ഈ ഒരു നല്ല പാട്ട് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജ് സാബു ആലുവയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണി പോയേ, നമസ്കാരം. എനിക്ക് യജമാൻ മൂവിയിലെ ആലപ്പോൾ എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരാമോ? ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, എസ്പെഷ്യലി കൊച്ചി എഫ് എമ്മിലെ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച് സാബു, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് സാബുവിന് വേണ്ടിയിട്ടും, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും ഈ പാട്ട് കേൾക്കാം.

നാലുമണിപ്പൂക്കളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത മെസ്സേജിലേക്ക്, ഏറ്റവും പ്രിയപ്പെട്ട നാലുമണിപ്പൂവിന്, ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണ് താമസം. എൻ്റെ സ്വദേശം കൂത്താട്ടുകുളമാണ്. കൂത്താട്ടുകുളത്തുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സർവമായ എന്ന ചിത്രത്തിലെ പുതുമഴ വീണ പോലൊരാൾ എന്ന പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സിമിയാണ്, എടപ്പാളെന്ന്. അപ്പോൾ സിമിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ട് കേട്ടോളൂ.

0: അടുത്ത മെസ്സേജ്. പ്രിയ നാലുമണി പൂക്കൾ, നമസ്കാരം. ഒരു തമിഴ് ഗാനം വേണം. ഭഗവതി എന്ന സിനിമയിലെ പ്രതീക്ഷയുടെ ജോഷി അങ്കമാലി. അങ്കമാലിയിൽ നിന്നുള്ള ജോഷിയുടെ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല. ഇത് ഇഷ്ടമുള്ള പാട്ട് കേട്ടോളൂ.
1: Donne-moi Kailou, mon connais ma nia batou, mon cani bébé. S'il il a pas arrivé mal bas dans les natis en amoué. Oh mon zayo, y ça va, m'y connais pas quand l'y va arriver. Oh ma gâteau, mon pendant, on l'y va donner à moi le bon, le mauvais.
2: Allez, allez, allez, allez. Talle, talle, talle, talle. Ha, allez, ha, talle, ha, allez.

അടുത്ത മെസ്സേജ് അങ്ങ് ദൂരെ നിന്നാണ്, അയർലൻഡിൽ നിന്ന്. ശാന്തിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലുമണിപ്പൂവേ, മാളികപ്പുറം മൂവിയിലെ ഒരു മെലഡി സോങ് വെച്ച് തരാമോ? നങ്ങേലി പൂവേ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും. ശാന്തി അവിടെ എന്തെടുക്കുന്നു? ഫാമിലിയായിട്ട് താമസിക്കുകയാണോ? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാമായിരുന്നു മെസ്സേജിൽ. എന്തായാലും ഇത്ര അകലെ നിന്ന് ഒരു സോങ് ചോദിച്ചില്ലേ, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ചോദിച്ച പാട്ട് ഇതാ കേട്ടുള്ളൂ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡൻറ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484 2426 3 9 7 അല്ലെങ്കിൽ 0484 2426 3 8 7 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മുണ്ടംവേലിയിൽ നിന്ന് ബെന്നി ആണ്. ഹായ് നാലുമണിപ്പൂവേ, ഒരു പാട്ട് വേണം. രാസാത്തി ഉന്നെ കാണാതെ ജയചന്ദ്രൻ പാടിയത് കേൾക്കാൻ കൊതിയാകുന്നു. ആഹാ, ജയചന്ദ്രൻ്റെ ഫാനാണല്ലേ. എന്തായാലും ഈ തമിഴ് സോങ് ബെന്നിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്.

ചേച്ചി, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ പേര് ഗായത്രി. അയ്യോ, ചേച്ചിയല്ല, ഇന്ന് ചേട്ടനാണ് കേട്ടോ. ഗായത്രി, ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് ഒക്കെ അയച്ചേക്കുന്ന ഏത് പാട്ടിനാന്ന് നോക്കട്ടെ. എനിക്ക് പള്ളിച്ചെട്ടമ്പി മൂവിയിലെ കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്ന ഗാനമാണ് വേണ്ടത്, പ്ലീസ്. തീർച്ചയായിട്ടും. അപ്പോൾ ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാലുമണി പൂവേ, സുഖമാണോ? എൻ്റെ പേര് മുർഷിദ. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അമ്പിളി സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കുന്നത്. അനിയൻ്റെ പേര് പറയാമായിരുന്നു കേട്ടോ. എന്തായാലും മുർഷിദയുടെ അനിയന് ഹാപ്പി ബർത്ത്ഡേ. നാലുമണി പൂക്കളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ആശംസകൾ നേരുകയാണ് മോന് വേണ്ടിയിട്ട്. അപ്പം അമ്പിളി സിനിമയിലെ എൻ്റെ നെഞ്ചാകനിയല്ലേ എന്ന പാട്ട് അനിയന് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കട്ടോ.

നാലുമണിപ്പൂക്കളിലെ അവസാന മെസ്സേജിലേക്ക് പോവുകയാണ്. എൻ്റെ നാലുമണിപ്പൂവേ, എനിക്കൊരു ഹിന്ദി പാട്ട് കഭി ഖുശി കഭി ഗം എന്ന സിനിമയിലെ വെച്ച് തരണമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ലത ലക്ഷ്മണനാണ്, പാലക്കാട് ചിതലി എന്ന സ്ഥലത്തുനിന്നാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാലുമണിപ്പൂവേ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ലത ലക്ഷ്മണൻ ചോദിച്ച പാട്ട്, ഹിന്ദി പാട്ട് കേൾക്കാം. ഇതാ കേട്ടോളൂ.

നാലുമണി പൂക്കളിലേക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ട് വായിക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് അല്പസമയമല്ലേ നാലുമണി പൂക്കൾക്കുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് മാക്സിമം മെസ്സേജ് വായിക്കുകയായിരുന്നു. വത്സല ഗോപിനാഥൻ ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് അയച്ചു. ബിജി തിരുത്തിപ്പുറം, അതുപോലെ മനക്കലപ്പടിയിലുള്ള കൂട്ടുകാരൻ അൻവർ സലാം, മൻസൂർ രവിനന്ദൻ, ഖാദർ സിയാദ്, അങ്ങനെ അവരുടെ കൂട്ടുകാരൻ മനോജിൻ്റെ പിറന്നാളായിരുന്നു. അങ്ങനെ മെസ്സേജസ് അയച്ചിട്ട് വായിക്കാത്തവരാരും വിഷമിക്കേണ്ട. എല്ലാവർക്കും വേണ്ടിയിട്ട് ആണ് ഈ പാട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.

പ്രിയരെ, നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിതുവരെ കേട്ടത് നാലുമണിപ്പൂക്കൾ. വീണ്ടും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഗസ്റ്റ് ഫാക്കൽറ്റി പാനൽ തയ്യാറാക്കുന്നതിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബൗദ്ധിക സ്വത്തവകാശം വിഷയത്തിൽ LLM യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 രാവിലെ 10:30 മുതൽ 12:30 വരെ സമയത്ത്

0: ക്വസറ്റ് ക്യാമ്പസിലെ ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ IPR സ്റ്റഡീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 92 49 05 35 63 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 92 49 05 35 63.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ

0: എന്നിന്റെ യാഥാർത്ഥ്യം?
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 2019 December 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാസ്സായവരും നാളെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ലാത്തവരുമായ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും 2026 June 30 മുമ്പായി തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിക്കുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2 വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2 വർഷത്തേക്കിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 95 62 45 20 19. നമ്പർ ആവർത്തിക്കാം, 95 62 45 20 19. കോട്ടയം ജില്ലയിൽ IHRDIയുടെ കീഴിലുള്ള മറ്റക്കര മോഡൽ പോളിടെക്നിക് കോളേജിലെയും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 85 47 00 50 00 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 85 47 00 50 00. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് Grade 3 തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ recruit.qz.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിലാസം ഒരിക്കൽ കൂടി പറയാം, recruit.qz.ac.in. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള August 22 നടത്താൻ തീരുമാനം. MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴ നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വ്യാപക വെള്ളക്കെട്ട്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളും കവലകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു 2 കേസിലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോടതി വിധി നാളെ പറയും. സംസ്ഥാനമെമ്പാടുമുള്ള നാവിക വെറ്ററന്മാരുടെ സംരംഭമായ ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ചാപ്റ്ററുകളിൽ യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ +1 2nd അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. 2nd അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 2:27. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിറം എന്ന ചിത്രത്തിൽ യേശുദാസ്, ശബ്നം എന്നിവർ പാടിയ ഗാനമാദ്യം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡൻ്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-84-2-42-63-97 അല്ലെങ്കിൽ 04-84-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.

മിന്നാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് എസ് പി വെങ്കടേഷ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകിയ മറ്റൊരു ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, ചിത്രം ഹിറ്റ്ലർ.

0: Try and dump waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It's the World Cup time. It's the World Cup time. 23rd പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23rd രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഇത് മഞ്ഞുകാലം. ഈ ചിത്രത്തിൽ യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചിത്രം രാവണപ്രഭു. ഗായകർ ജയചന്ദ്രൻ ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 കഴിഞ്ഞ് 44:55. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 2-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഈ സമയത്ത് വിരലൊടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്ന ചൊല്ല് നടീലിന് ഏറ്റവും അനുഗുണമായ സമയം മറ്റൊന്നില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.

ഓണക്കാല പച്ചക്കറിക്കായുള്ള നടീലിന് നാടെങ്ങും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ മഴയും വെയിലും കാലാവസ്ഥയുമെല്ലാം പച്ചക്കറികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. ഓണത്തിന് സ്വന്തം വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ മാത്രം മതിയോ? സദ്യ പോലെ പ്രധാന

പ്രിയപ്പെട്ട മറ്റൊന്നുകൂടി നമുക്കില്ലേ? അത്തപ്പൂക്കളം. അതിനുള്ള പൂ കൂടി സ്വന്തമായി ഉണ്ടെങ്കിലല്ലേ ഓണം പൂർണമാകൂ. നമ്മുടെ മുറ്റങ്ങളിലെ ഇത്തിരി സ്ഥലം പൂക്കൃഷിക്കായി മാറ്റിവെക്കാം. സ്വന്തം സദ്യയ്ക്കൊപ്പം സ്വന്തം പൂക്കളവും നമുക്ക് വേണം. പൂക്കൃഷിക്കും തയ്യാറെടുക്കാൻ സമയമായി. ബന്ദിത്തൈകൾ സുലഭമായി എത്തിത്തുടങ്ങി. കൃഷി ഇറക്കി നന്നായി പരിചരിച്ചാൽ 60-ാം നാൾ മുതൽ വിളവെടുപ്പായി. മുറ്റത്തെ പൂനുള്ളി പൂമുഖത്ത് അത്തമിടാം.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നാദ്യം ഒരു കലാലയമുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐടി മേഖലയിൽ 5 ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ 5 ഇരട്ടി പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹമാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ് വി സുജിത്. എന്നും വ്യത്യസ്തതകളിലൂടെയും വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നുപോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാ ശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാടമൊരുക്കി വിസ്മയം തീർത്ത ശ്രീ സുജിത് ഇന്ന് തിരുവനന്തപുരത്തെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിശാലമായ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വൻ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശത്തോടെ വിദ്യാർത്ഥികളും തൈകൾ നട്ടു. പിന്നെ പാടത്തെ ചൊരിമണലിലിരുന്ന് കൃഷിമന്ത്രിയും കുട്ടികളും കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചു.

പഠനത്തോടൊപ്പം കൃഷി മുന്നോട്ടു കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകിയപ്പോൾ തീർച്ചയായും പഠനത്തിനൊപ്പം കൃഷിയെയും കൂട്ടാം എന്നവർ പ്രതിജ്ഞയെടുത്തു.

0: കലാലയങ്ങളിൽ കതിര് കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവർ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് പി ടി എ മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്,
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടിക്കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടിക്കർഷകരെ മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ

0: ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടി ഏറെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു.
1: ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടികർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ കൈകോർക്കാം. ഇനി നമുക്ക് പൂക്കൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂക്കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
2: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷിസമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് 1 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റിക്കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ 2-ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പ് നുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പ് നുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേരുപിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണോസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19-19-19 എന്ന വളം 3-5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്. ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.

വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്കിറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ പൂമുറ്റങ്ങൾ നാടെങ്ങും നിറയട്ടെ. ഈ അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കാതെ കേൾക്കുമല്ലോ.

0: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
1: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തുനിന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
0: എന്നാ പിന്നെ അതെവിടെ നിന്നെന്ന് എനിക്കൂടി ഒന്ന് പറഞ്ഞു തന്നെ.
1: തൃശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും എന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, ഓൺലൈനായും വാങ്ങാം.
2: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടമാക്കാൻ ഗുണമേന്മയുള്ള തൈകളുടെ വൈവിധ്യ ശേഖരവുമായി ഇതാ വെള്ളാണിക്കരയിലെ ബയ്യൻ ഫാം. ഫോൺ നമ്പർ
1: 7034832856800007. ചെടികൾ വാങ്ങാൻ ഇനി മുതൽ ബയ്യൻ ഫാമിൽ പോന്നോളൂ.
2: ബയ്യൻ ഫാം,
1: വെള്ളാണിക്കര, തൃശൂർ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
4: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഇനി അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
2: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക്

0: പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന്, ക്ഷമിക്കണം, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റെ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8-4-2-42-63-97 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 47 സെക്കൻഡും. ഇനി 6 ഇഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കുട്ടിക്കളിയല്ല കൃഷി. 6-ാം ക്ലാസ്സുകാരനായ കുട്ടി കർഷകൻ അഫിൻ മുഹമ്മദിൻ്റെ കൃഷി വിശേഷങ്ങൾ. സ്വയം പര്യാപ്തതയുടെ കൈവഴി. പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാട്ടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം. സെൻസസ് 2027. 7:55 പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുകലും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. ചലച്ചിത്ര സംവിധായകയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യർ പങ്കെടുക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മഹാരാജപുരം സന്താനത്തിൻ്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: അച്ഛാ, ഒരു 3000 രൂപ തരൂ.
2: എന്തിനാ മോനെ?
1: എന്റെ പോക്കറ്റ് മണി ആയിട്ട്.
2: ഓ, ഇപ്പൊ ക്യാഷായി 2000 അല്ലേ ഉള്ളൂ.
1: അച്ഛാ, ബുള്ളറ്റ് ട്രെയിനിന്റെ കാലത്ത് കാളവണ്ടി ഓടിക്കുന്നോ? ഡിജിറ്റൽ പേയ്മെന്റ്
2: ചെയ്യുന്നേ?
1: അല്ല, UPI വഴി പേയ്മെന്റ് ചെയ്യൂ. ഇറ്റ്സ് ഈസി.
2: കൊള്ളാലോ, എന്നെ കൂടി പഠിപ്പിക്കേ, എന്നിട്ട് ബാക്കി 1000 എടുത്തോ.
1: എന്നാ മൊബൈൽ എടുക്കൂ.

0: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
1: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
2: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് വിദ്വൽ പ്രഭ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, വയലാർ രാമവർമ്മയുടെ മാ നിഷാദ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളെ രാവിലെ 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യ അശോകുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: രാവിലെ 10:15 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗ്രാമീണ ഗീതിക, VT മുരളിയും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: നാളെ ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റ് മറുപടി പറയുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
5: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
6: അഭിപ്രായങ്ങൾ വാട്സ്ആപ്പിലും അയക്കാം. വാട്സ്ആപ്പ് നമ്പർ 9444756212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
2: നാളെ വൈകിട്ട് 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ.

0: 30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി കൂടാതെ മുറ്റത്തും പറമ്പിലും വൃക്ഷവിളകൾ പരിപാലിക്കുന്ന പാലാരിവട്ടം സ്വദേശിയും കേരള ഹൈക്കോടതി മുൻ രജിസ്ട്രാറും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഡി ജി സുരേഷും ഭാര്യ മഞ്ജുളയും കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പശുപരിപാലനം, ചില നാട്ടറിവുകൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പീച്ചാനിക്കാട് സ്വദേശി ടി വി സ്കറിയ. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം, ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുക്കുലം. 8 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി, 8:05 വിടരുന്ന മുട്ടുകൾ. തൃക്കാക്കര ഭവൻസ് ബാലമന്ദിറിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. തിരുവനന്തപുരം റിലേ 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7:00 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7:00.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം, സുദീപ് കുമാർ പാടിയത്. ഗാനരചന വിഭു പിരപ്പൻകോട്, സംഗീതം മുരളി സിതാര.

0: സുദീപ് കുമാർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന വിപു പിരപ്പൻകോട്, സംഗീതം മുരളി സിതാര. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂർ തോട്ടടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്, BSc ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ www.admission.kannooruniversity.ac.in എന്ന സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. മാനേജ്മെന്റ് ക്വാട്ടയിൽ അപേക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷകർ +2 പാസ്സായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 82-81-57-43-90, 8281-57-43-90.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90-20-620-630.
0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79-94-44-93-14, 79-94-44-93-14. കെ കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITI മാള NCVET അംഗീകൃത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 04-8-02-89-31-27, 04-8-02-89-31-27. ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇനി പറയുന്ന വിഭാഗങ്ങളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. ബാലവാടിക 3, ക്ലാസ് 1, 2, 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും. താൽപ്പര്യമുള്ളവർ ഉടൻ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-46-57-09-17, 94-46-57-09-17.
3: Waves. Let's play football. FIFA World Cup.

0: 2026 updates. ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ 2-ാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: രണ്ടായിരത്തി 2025-26 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസുകളിൽ സ്റ്റേറ്റ്, CBSE, ICSE സിലബസ്. ഉന്നത വിജയം നേടിയ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡിനുള്ള അപേക്ഷ ഓൺലൈനായി https://serviceonline.gov.in/kerala എന്ന വെബ്സൈറ്റ് മുഖേന ഓഗസ്റ്റ് 10 മുൻപായി സമർപ്പിക്കേണ്ടതാണ്. സ്റ്റേറ്റ് സിലബസ് എല്ലാ വിഷയങ്ങളിലും A+, A1. CBSE, ICSE സിലബസ് അഗ്രിഗേറ്റ് 90% മുകളിൽ, അഡീഷണൽ വിഷയം ഒഴികെ തുടങ്ങിയവയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04-8-6-2-22-29-04. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-8-6-2-22-29-04. വെബ്സൈറ്റ് വിലാസം https://serviceonline.gov.in/kerala. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:00 കഴിഞ്ഞ് 29:54. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
6: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
6: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
6: ഏ മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്കുകൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
8: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്.

0: തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് ഐ ഐ ടി മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി കെ എം ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഐ ഐ ടി മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ഐ ടി ഐ മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി ദഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് എംഎസ്എംഇ സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എംഎസ്എംഇകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി കെഎസ്ഇബി. തമിഴ്നാട് കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി കെഎസ്ഇബി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനെന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്കുമേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി

0: കിയർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KCB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ കടലിൽ പോകരുത്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C, കുറഞ്ഞ താപനില 24.1°C. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: കാർഷിക ജീവനത്തിൽ ഇന്ന് ആദ്യം കുട്ടിക്കളിയല്ല കൃഷി. മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നതിന് പകരം മണ്ണിൽ പുതുജീവൻ നട്ടു പഠിക്കാൻ തീരുമാനിച്ച ഒരു കുട്ടി കർഷകനെ നമുക്ക് പരിചയപ്പെടാം. കളമശ്ശേരിയിലെ രാജഗിരി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫിൻ മുഹമ്മദാണ് ആ കുട്ടി കർഷകൻ. ഇടപ്പള്ളി കുന്നംപുറത്തുള്ള ഷെഫിൻ കെ സലീമിന്റെയും അജ്നയുടെയും മകനായ അഫിന്റെ മനസ്സിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ കൃഷി ഇഷ്ടത്തിന്റെ വിത്തുകൾ പാകിയത് ഉപ്പൂപ്പയായ അബ്ബാസാണ്. ഒൻപതാം വയസ്സിൽ സ്വന്തമായി പാവൽ കൃഷി ചെയ്തുകൊണ്ടാണ് അഫിന്റെ തുടക്കം. പിന്നീടിങ്ങോട്ട് എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും വരാൽ കൃഷിയും കൂൺ കൃഷിയും എന്ന് വേണ്ട, അഫിൻ കൈവയ്ക്കാത്ത കൃഷികളില്ലെന്നായി. അഫിൻ മുഹമ്മദ് എന്ന ഈ കൊച്ചുമിടുക്കന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് എടപ്പള്ളിയില് കുന്നംപുറത്തുള്ള കുട്ടിക്കർഷകനായ അഫിൻ മുഹമ്മദിന്റെ വീട്ടിലാണ്. വീടിനോട് ചേർന്നും വീടിന് ചുറ്റുമുള്ള പറമ്പിലും മട്ടുപ്പാവിലും അങ്ങനെ സ്ഥലം ഉള്ളിടത്തെല്ലാം ഓരോരോ രീതിയില് അവന്റെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഫിന്റെ കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മോനിവിടെ എന്തൊക്കെ കൃഷികളാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്?
3: ഞാൻ കൊറേ കൃഷികൾ ചെയ്തിട്ടുണ്ട്. വരാൽ കൃഷി, പാവൽ കൃഷി, മുളക് കൃഷി, പിന്നെ വെണ്ടല്, ആഷ്കാടുണ്ട്, അങ്ങനത്തെ കൊറേ സാധനങ്ങള്. പാവല് അവിടെയാണ്, ആ സൈഡ് അവിടെ ഉണ്ട്. സ്ട്രോബെറി അവിടെ ഉണ്ട്.
1: അപ്പൊ മോൻ ഇതിന് വേണ്ട വളങ്ങളും അതുപോലെ മണ്ണും ഒക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരാറുള്ളത്?
3: എന്റെ വീടിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെന്ന് അത് ഗവൺമെന്റിന്റെ അവിടെ മണ്ണും മിക്സും എല്ലാം തരും. മിക്സ് മേടിച്ചാലും അതിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ട് മേടിച്ചാൽ നല്ലതാണ്. അത് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, അങ്ങനെയൊക്കെയാണ് നല്ലത്.
1: എത്ര

0: ആളായി മോൻ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഞാനിപ്പോ ഒരു 3 വർഷമായിട്ടുണ്ടാവും. ഞാനൊരു 9 വയസ്സ്, അപ്പൊ അതിന്റെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഞാന് മെയിൻ ആയിട്ട് തുടങ്ങിയത് 9 വയസ്സ് ആ സമയത്താണ്.
0: സാധാരണ ഈ ഒരു സമയത്തൊക്കെ കുട്ടികൾക്ക് കൃഷി എന്താണെന്നോ എങ്ങനെയാണ് ഒരു ചെടി വളരുന്നതെന്നും വളർന്നു നിൽക്കുന്ന ചെടി ഏതാണെന്നോ അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അഫിൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഏത് കൃഷിയാണ് ചെയ്തത്?
1: ഏറ്റവും ആദ്യം പാവല്.
0: ആരാണ് ഏറ്റവും കൂടുതൽ മോനെ ഈ ഒരു കൃഷിക്ക് ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്?
1: വല്യാപ്പച്ചിയാണ് എന്നെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തത്. പിന്നെ വല്യാപ്പച്ചി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ. അപ്പൊ ഞാനും ഇങ്ങനെ തുടങ്ങിയാലാന്ന് വിചാരിച്ച് കുറെ നാൾ നിന്ന്. പിന്നെ ഒരു തവണ ഞാൻ ഒന്ന് സീഡൊക്കെ ഞാൻ ഒരു പുറത്തു പോയപ്പോൾ ഒരു സീഡൊക്കെ മേടിക്കാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു നല്ലൊരു ഹൈബ്രിഡ് പാവലായിരുന്നു. ആ പാവൽ വെറുതെ ഒരു സൈഡിൽ ഞാനൊന്ന് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് ശരിയാക്കി സൈഡിൽ വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് വളർന്ന് കയറൊക്കെ കെട്ടിക്കൊടുത്തപ്പോൾ കുറേ 50, 60, 80 ഒക്കെ അതിൽ നിന്ന് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. പാവയ്ക്ക കുറേ കിട്ടിയതുകൊണ്ടെന്ന് ചിലത് എൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സിനെടുത്ത്, ചിലത് വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കും. വിൽക്കണമെന്ന് വിചാരിച്ചില്ല, നമ്മൾ വീടിൻ്റെ ആവശ്യത്തിനായിരുന്നു മോസ്റ്റ്ലി യൂസ് ചെയ്തത്. നമ്മളിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കണതല്ലേ നല്ലത്. പുറത്തുനിന്ന് വരണതൊക്കെ ചിലപ്പോൾ ഇപ്പോ ഒന്നും നമ്മൾ ഇവിടെ നിന്നല്ലല്ലോ എടുക്കണം, ചിലപ്പോ ഹൈദരാബാദ്, ഹരിയാന, ഗുജറാത്ത് അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോ ഈ കടകളിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെ പറയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഇത് വരണമെന്ന്? ഭയങ്കരമായിട്ട് കെമിക്കലൈസ് ചെയ്തിട്ടല്ലേ വരണത്. അപ്പൊ ബോഡിക്ക് നല്ലതല്ല ഇത്. കെമിക്കല് കുറെ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നതിനാ അത് പണിയാവൂലേ ഈ ബോഡിക്കൊക്കെ. അപ്പൊ ഏറ്റവും നല്ലത് വീട്ടിലൊരു കുഞ്ഞു കൃഷി മതി. എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞു സ്ഥലത്ത് വെറുതെ നല്ല മണ്ണും എന്തെങ്കിലും മാനുവൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെയ്താലും മതി, അവിടെ എല്ലാം ഉണ്ടായിക്കോളും.
0: ഇപ്പൊ ഏറ്റവും ആദ്യം ചെയ്തത് പാവല് കൃഷിയാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ പാവല് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് മോനത് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? നമ്മൾ ഓരോ തവണയും ഇത് പഠിച്ച് പഠിച്ചാണ് വരുന്നത് ഓരോ ചെടിയുടെ.
1: ഇതിന് മുമ്പേ ഞാൻ ഒരു ഇങ്ങനെയൊക്കെ പാവലും അതൊക്കെ നടാറുണ്ടായി. പക്ഷെ എന്താ ഞാൻ ചെയ്യണമെന്ന് അറിയാം. നട്ടാറ് വെയിലത്ത് ഞാൻ ഇച്ചിരി വെള്ളം ആദ്യം എനിക്ക് ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഇതിനെപ്പറ്റി. ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു, ചിലപ്പോ ജീവിച്ചെങ്ങനെ പോവും ചിലതൊക്കെ വരും. ഈ അടുത്ത് ഞാനൊരു സ്ട്രോബെറി വെറുതെ ഞാൻ കൊണ്ടുവന്ന് നട്ടു നോക്കി, അതും വളർന്ന്. ഈ തവണ ഒക്കെ ഇപ്പൊക്കെ സ്ട്രോബെറി വരെ മുളച്ചു വരണ്ട്. അത് മീൻസ് ഇപ്പൊ നമുക്ക് വേണ്ട എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണുള്ളൂ. സ്ട്രോബെറി വരും, കഴിക്കാൻ പറ്റിയ സ്ട്രോബെറി ആണ്, നല്ല റെഡ് കളറിൽ വരും. ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിലും സ്ട്രോബെറി ആണെന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റും.
0: ഏത് കൃഷി ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്? അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ, ഒരു ഞാൻ ഇന്നൊരു സാധനം ചെയ്തപ്പം നല്ല സൂപ്പറായിട്ട് വന്നു പ്രതീക്ഷിച്ചേക്കാട്ടിലും അങ്ങനെ?
1: അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രോബെറിക്ക് തന്നെയാണ്. സ്ട്രോബെറി ഒരിക്കലും ഉണ്ടാവാത്തൊരു സാധനമല്ലേ, അത് തന്നെപ്പോ ഒരു വലിയ അച്ചീവ്മെന്റ് ആയതുപോലെ എനിക്ക് തോന്നിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ വാപ്പി കുറേ പാലക്കാടൊക്കെ പോകുമ്പോൾ ചിലപ്പൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും. അത് ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഇങ്ങനെ നട്ടുപിടിച്ച് കാഷ്യൂ നട്ടില്ലേ, കശുമാവ് അവിടെ വരണ്ട്. ഇപ്പോൾ മണ്ണിൽ കശുമാവൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ മാവ് കുറേ മണ്ണുണ്ട് അവിടെ. മോസ്റ്റ് ഓഫ് അത് മീൻസ് ചിലത് മാത്രം ഞാൻ നടാത്തുള്ളൂ. റൈസ് നട്ടിട്ടില്ല, മറ്റേ ഈ ഫീൽഡിലൊക്കെ ചെയ്യണത് ഒന്നും നട്ടിട്ടില്ല. നെക്സ്റ്റ് പ്രോസസ്സ് അങ്ങനെ ആക്കി നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചോണ്ടിരിക്കണേ.
0: അപ്പോ അതുപോലെ ഇവിടെ വരാല് കൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് മോൻ വരാല് കൃഷിയൊക്കെ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: വരാൾ കൃഷി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒരു മറ്റേ ഷീറ്റ് ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് അപ്പൊ ശരിയായി. നല്ല
0: വരാലിനൊക്കെ എവിടെ നിന്ന് മേടിച്ചത്?
1: വരാൽ മേടിച്ചതല്ല, അവിടെ നമ്മളൊരു തോട് വറ്റിക്കാൻ പോയി. അപ്പൊ ഒരു ഒരു വലിയതിനെയും കിട്ടി, ഒരു വലിയതിനെ തന്നെ പോലെ ഇരിക്കണോ പറഞ്ഞതിനെയും കിട്ടി. അത് ഒരു 2 മാസം വന്ന് കഴിഞ്ഞിട്ട് ബ്രീഡായി. ബ്രീഡായി കഴിഞ്ഞിട്ട് കുറേ മണ്ണും ഉണ്ടായി. ഇപ്പൊ വരാളുകളിനെ എല്ലാം മറ്റേ കിണറ്റിലേക്ക് മാറ്റി. അപ്പൊ നല്ല ഗ്രോത്ത് കിട്ടൂലേ കിണറിൽ. പഴയ കിണർ ഉണ്ടായെങ്കിൽ ഏറ്റവും നല്ലത് അതില് മീന് വളർത്തണ, നല്ല സൈസും ആയിട്ടുണ്ട്.
0: ഏകദേശം എത്ര വലിപ്പമായിട്ടുണ്ടാവും?
1: ഞാൻ ഒരെണ്ണത്തിന് കണ്ടിട്ട് ഇത്ര ഉണ്ടായിട്ടുണ്ട്, 1 അടി 1 അടി എന്ന് പറയാം. പിന്നെ നാടൻ മുഷി കൊറേ മണ്ണുണ്ടായി. പിന്നെ കൊറേ കടയിൽ നിന്ന് മറ്റേ ഈ ഷോപ്പിൽ നിന്ന് കിട്ടണ കപ്പികളോ അതൊക്കെ കൊറേ മണ്ണും വീട്ടിലെ ഇങ്ങനെ വെറുതെ രസത്തിന് വെച്ചിരിക്കും. അത് അക്വാഫോണിക്സും ചെയ്യാൻ പറ്റും അതിന്ന്. വെറുതെ മോട്ടറും വെച്ച് അതിൽ നിന്ന് വെള്ളം എടുത്താലും ചെടികൾക്ക് നല്ലതാണ്. ചെടികൾക്ക് അത് മിനറൽസും ആണ്, അത് അത് തന്നെ മതി.
0: അക്വാപോണിക്സ് മോൻ ചെയ്തിട്ടുണ്ട്.

0: ചിലപ്പോ മറ്റേ വറ്റിക്കൂലേ, മറ്റേ വറ്റിക്കുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ മീനിന് വെള്ളം ഇങ്ങനെ ചെടികൾക്ക് കിട്ടുമ്പോ നല്ലായിട്ട് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. മീൻസ് മണ്ണില്ലെങ്കിലും പ്രശ്നമില്ല, മണ്ണ് തന്നെ വേണ്ട ചെടികൾക്ക്, ചെടികൾക്ക് വെള്ളം മതി. മണ്ണിലത്തെ മിനറൽസ് ആണ് ഈ ചെടികൾ ഇങ്ങനെ നിക്കണത്.
1: ഈ അക്വാപോണിക്സ് പോലെയുള്ള കൃഷി രീതികളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്?
0: സ്കൂളിൽ നിന്ന് കുറെ സയൻസ് ഫെയറിനൊക്കെ പോവാറുള്ളതാണ്. അപ്പൊ ഞാന് ഒരു തവണ ഇങ്ങനെ ആയിരുന്നു എന്റെ കൃഷി, എനിക്ക് കൃഷി അങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ടോപ്പിക് അങ്ങനെ എടുത്ത്. ടോപ്പിക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ഈ ഇതിനെപ്പറ്റി പഠിക്കണ ഇടയിൽ ഞാന് നമ്മൾ ഈ ഹൈഡ്രോഫോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോഫോണിക്സും എയറോഫോണിക്സും. എയറോഫോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ വെറുതെ എൻ്റെ റൂട്ട്സ് എപ്പോഴും

0: എറോഫോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ വെറുതെ എൻ്റെ റൂട്ട്സ് എപ്പോഴും മറ്റേ ഈ സ്പ്രേയും എന്തെങ്കിലും പോലെ അടിയിന്ന് മറ്റേ മോട്ടറില്ലേ, മോട്ടർ വെച്ച് അടിച്ചിട്ട് സ്പ്രേ പോലെ അതിൻ്റെ റൂട്ട്സിന് എത്തലേ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് എറോഫോണിക്സ്. ഹൈഡ്രോഫോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ് ഉണ്ടാവും, ആ പൈപ്പിൻ്റെ അകത്തൊരു വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കണ പറഞ്ഞാണ് ഹൈഡ്രോഫോണിക്. ഈ പറയണ പോലെ അക്വാഫോണിക്സും ഹൈഡ്രോഫോണിക്സിനെ പോലെ തന്നെ നല്ലതാണ്.
1: അതുപോലെ ഏറ്റവും കൂടുതൽ മോന് വിളവ് ലഭിച്ചത് ഏത് കൃഷിയിന്നാണ്?
0: കൃഷി ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കണം മുളക്. മുളക് കുറേ ടൈപ്പ് ഉണ്ടായി, അത് ചിലപ്പോൾ ഒക്കെ കേടായി പോയി മൊത്തത്തിൽ പോയെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും, അടുത്ത ദിവസം വരുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് സാധനം ഇരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കണ ഒരു ടൈപ്പിലൊരു ചെടിയാണ് ഈ മുളക്.
1: ഓരോ ചെടികൾക്കും എങ്ങനെയാണ് മണ്ണൊക്കെ റെഡിയാക്കാറുള്ളത്?
0: മണ്ണെന്ന് പറഞ്ഞാൽ മറ്റേ പൊട്ടിയില്ലേ, ഗോട്ട് പൊട്ടി, അതും കുമ്മായം, ചകിരിച്ചോറ്, പിന്നെ റെഡ് സോയിൽ, പിന്നെ ബ്ലാക്ക് സോയിൽ ഇച്ചിരി ഇടുക. അതൊക്കെ നല്ലതാണ്, നല്ല അയണും ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ് റെഡ് സോയില്. പിന്നെ എന്തെങ്കിലും മറ്റേ ഈ അഗ്രോ അത് ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് മണ്ണിൻ്റെ കൂടെ.
1: അതുപോലെ എന്തെങ്കിലും കീടങ്ങളോ അങ്ങനത്തെ പ്രാണികളോ ഇൻസെക്ട്സ് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്യാറുള്ളത്?
0: ഇവിടെ പ്രശ്നമുള്ളത് എന്താണെന്നറിയാമോ, മറ്റേ ഈ ആഫ്രിക്കൻ സ്നെയിലും പ്രശ്നം ഉണ്ടാവണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി, ഉപ്പ് നന്നായിട്ട് ഈ കലക്കൂലേ വെള്ളത്തിൽ കലക്കിയിട്ട്, ചെടിക്ക് നല്ലതല്ല ഉപ്പ്, ഒട്ടും നല്ലതല്ല. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി, ആ അതിൻ്റെ അടിയിലുള്ള മണ്ണ്. മറ്റേ ചിലപ്പോൾ നമ്മൾ പോട്ടിലായിരിക്കും വെക്കണത്, ആ പോട്ടിലെങ്കിലാണ് നല്ലത്, പോട്ടിൽ വെക്കുക. പക്ഷേ ചില പ്ലാന്റ്സിന് എക്സെപ്ഷൻ ഉണ്ട്, നിലത്ത് നട്ടു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് വളരുള്ളൂ. ഈ ഈവൻ വിക്ടർ ഗാർഡ് നമ്മളുടെ പാവയ്ക്ക, അത് നിലത്ത് വെച്ചാൽ മാത്രം നന്നായിട്ട് വളരുള്ളൂ. അത് നന്നായിട്ട് വളരണമെങ്കിൽ നിലത്ത് വെക്കണം. ഞാൻ നിലത്ത് വെച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത്. മറ്റേ ഈ ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സിനും നല്ലത് നിലത്ത് വളർത്തുക. ക്രീപ്പേഴ്സിന് എക്സ്പെഷ്യലി നിലത്ത് നടലല്ലേ നല്ലത്, അത് അടി കൂടെ തന്നെ പോലും. അല്ലെങ്കിൽ നല്ലത് അതിന് മറ്റേ ഒരു നെറ്റ് പോലെ അടി തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ
1: അങ്ങനെ മുട്ടാതെ ഇരിക്കണം.
0: മുട്ടിക്കഴിഞ്ഞാ പിന്നെ പോക്കാം.
1: വാട്ടർമെലൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ?
0: ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ തന്നെ പ്രശ്നത്തിന് എനിക്കും വന്നിട്ടുണ്ട്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്.
1: ആണല്ലേ, ഓ ശരി. എന്നിട്ട് അങ്ങനെ പോയോ? നിലത്ത്
0: മുട്ടിക്കിട്ടുണ്ട്. അത് വളർത്തുമ്പോൾ എല്ലാ ദിവസം വന്നിട്ട് അത് എങ്ങനെ പോകണം. പിന്നെ അതിന്റെ അടിയിൽ ഷീറ്റ് ഇട്ടാലും കുഴപ്പമില്ല, അത് ഇൻസെക്ട്സ് കയറാതെ ഇരുന്നാൽ മതി.
1: ഒരുമാതിരി എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, ചെയ്ത് നോക്കാത്തത് ഏതൊക്കെയാണ്?
0: ചെയ്ത് നോക്കാത്തതെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് മറ്റേ കൂടിയ പണി. അത് മീൻസ് എല്ലാ ദിവസം വന്നിട്ട് ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാ പോയിന്ന് അങ്ങനത്തെ.
1: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
0: എന്റെ ഉമ്മാന്റെ പേര് അജിന, അജിന എമ്മ. കുസാറ്റില് ഗസ്റ്റ് ലെക്ചറാണ്. പിന്നെ എന്റെ ഫാദർ ഷെഫിൻ കേസലിയും അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ചെയ്യണ ബിസിനസ്സാണ്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അതിന്റെ പേര് ആഫിയ മൈഷ എന്നാണ്. ഇപ്പൊ എൽ കെ ജിയില് ഈ വർഷം ചേരണുള്ളൂ. പിന്നെ എന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും.
1: ശരിക്കും വീട്ടിലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് വാപ്പി ഉമ്മയൊക്കെ നല്ല സപ്പോർട്ടാണോ?
0: നല്ല സപ്പോർട്ടാ. ഞാൻ വെറുതെ ഇരിക്കുമ്പോ പുറത്തേക്ക് വിടും. ഞാൻ ചിലപ്പോ സ്കൂളിൽ നിന്ന് വരണേയിരിക്കും ക്ഷീണിച്ച്. അപ്പൊ പറയും, നീ ഇവിടെ ഇരിക്കാതെ അവിടെ കൃഷിത്തോട്ടത്ത് പോയിട്ട് ഇരിക്കുക, അവിടെ നല്ല കാറ്റും കിട്ടും. ഞാൻ സ്കൂളിൽ പോണ ഒരു വഴിയുണ്ട്, അവിടുത്തെ ഭയങ്കര ഒരു കാടാണ്, അതിൽ മൊത്തത്തിൽ ഇരിക്കണ. ആ കാടിലെത്തുമ്പോ ഞാൻ മിന്നി ഊട്ടി എന്ന് വിളിക്കും. ഊട്ടിനെ പോലെ ഇരിക്കും, മിനി ഊട്ടി. അവിടെ പോകുമ്പോ ഉമ്മി പറയുമ്പോ എപ്പോഴും നല്ല കാറ്റുള്ളിലേക്കാക്കിക്കോ, നല്ല കാറ്റാണ്, നല്ല വായു ഉള്ളിലേക്കാക്കിക്കോ, നീ വീട്ടില് കിട്ടാത്ത നല്ല വായു ആയിരിക്കും ഇവിടെ കിട്ടണന്ന് പറഞ്ഞു.
1: ശരിക്കും ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും ഇതുപോലെ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അഫിൻ പറയുന്നതൊക്കെ ഒരു അത്ഭുതമാണ്. ശരിക്കും ഇത് സ്കൂളിലൊക്കെ പറയുമ്പോൾ കൂട്ടുകാരും ടീച്ചേഴ്സൊക്കെ എന്താ പറയാറുള്ളത്?
0: കൂട്ടുകാരും നല്ല സപ്പോർട്ടാണ്, ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. സ്കൂളിൽ തന്നെ ഹരിതഗിരി എന്ന് പറഞ്ഞൊരു ക്ലബ്ബും ഉണ്ട്, അതിൽ ഞാൻ ചേരാറുണ്ട്. സ്കൂളും നല്ല സപ്പോർട്ടാണ്. അല്ലെങ്കിലും അവിടെ മറ്റേ റൈസ് കൃഷിയൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് നെല്ല് കൃഷിയൊക്കെ കണ്ട ആദ്യം ഞാൻ നെല്ല് കൃഷിനെ പറ്റി പഠിച്ചത് തന്നെ അവിടെ നിന്നാണ്. നെല്ല് കൃഷി എങ്ങനെ ഉണ്ടാവണ, എങ്ങനെ ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമ്മൾ നെല്ല് കൊയ്യണ സമയത്ത് കൊയ്യാനും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ.

0: അവിടെ തന്നെ നടത്തണം. പിന്നെ ആ സ്കൂള് ഹരിതഗിരി വെച്ച് കൊറേ കൊച്ചുങ്ങളെ ഈ ആന്റി ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് കൊറേ കൊച്ചുങ്ങള് ഈ ഡ്രഗ്സിൽ നിന്ന് മാറ്റിയിട്ട് മൊത്തത്തിൽ ആക്റ്റീവ് ആക്കണ ആൾക്കാർ
1: ഡ്രഗ്സ് ഉപയോഗം തടഞ്ഞ് പകരം കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് വെച്ചേക്കാണ്. ഇതുപോലെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോ അവരൊക്കെ വീട്ടിലൊക്കെ പോയി ചെയ്യുന്നുണ്ടോ? കൂട്ടുകാരൊക്കെ
0: ചെയ്യുന്നുണ്ട്, കൊറേ വേണ്ടുണ്ട്.
1: ശരിക്കും ഭാവിയിൽ ആരാവാനാണ് മോന് ആഗ്രഹം?
0: എനിക്ക് ഇഷ്ടം ITയിലും ആ സൈഡിലായിട്ടാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഈ ഞാൻ IT/ മറ്റേ ഈ ഫാർമർ അങ്ങനെ ആവാൻ വേണ്ടി എനിക്ക് ഭാവിയിൽ ഇഷ്ടം. ഈ രണ്ട് പണിയും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു അങ്ങനെ ഒരു വർക്ക് പോലെ ആക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഇച്ചിരി ടെക്നോളജി അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴേ ആ ഒരു പ്ലാൻ അഫിൻ്റെ മനസ്സിലുണ്ട്, IT ജോലിയോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇതുപോലെ തന്നെ അഫിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിക്കും അഫിൻ പറയുന്ന വാക്കുകൾ ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികൾക്കും കൃഷി ചെയ്യാൻ പ്രോത്സാഹനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ ഇത്രയും കാര്യങ്ങളിൽ ഇപ്പോഴേ അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ തലമുറയ്ക്ക് തന്നെ ഒരു വാഗ്ദാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാ ആശംസകളും അഫിന് നേരുന്നു.
0: താങ്ക് യു സോ മച്ച്.
2: ആറാം ക്ലാസ്സുകാരനായ അഫിൻ മുഹമ്മദിന്റെ വാക്കുകൾ കൃഷിയെ ലഹരിയാക്കാൻ നാളെയുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി കുന്നുംപുറത്തുള്ള കുട്ടിക്കർഷകനായ അഫിൻ മുഹമ്മദിന്റെ കൃഷിവിശേഷങ്ങളാണ്. തുടർന്ന് കാർഷിക ജീവനത്തിൽ സ്വയം പര്യാപ്തതയുടെ കൈവഴി. പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുക്കുന്നു. പാലുൽപാദനത്തിൽ നമ്മൾ ഇന്ന് മുൻപന്തിയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൽ അടിയുറച്ച് നിന്ന ചെറുകിട കർഷകരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് നമുക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ സഹായകമായത്. പുതുതായി ധാരാളം കർഷകരാണ് ഈ രംഗത്തേക്ക് കടന്നുവരുന്നത്. ബന്ധപ്പെട്ട മേഖലകളിലെ ചർച്ചകളും ഉദ്യോഗസ്ഥരുടെ ഇടപെടലുമാണ് അവരെ ഈ ഒരു രംഗത്തേക്ക് ആകർഷിക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥി കോടനാടുള്ള സന്തോഷി സുരേഷാണ്. പരിചയപ്പെടാം നമുക്ക് സന്തോഷിയെ.
3: ജീവിത മാർഗമായിട്ട് പശുവളർത്തലാണല്ലോ, എങ്ങനെയാണ് അതിലേക്ക് കടന്നു വന്നത്?
4: വീട്ടില് എന്റെ വീട്ടില് എന്റെ വീട് മലയാറ്റൂരാണ്. അപ്പൊ എന്റെ വീട്ടിലും പശുവിനെ വളർത്തലായിരുന്നു. അപ്പൊ വീട്ടില് അമ്മയും ചേട്ടനൊക്കെ വളർത്തലുണ്ട്. അപ്പൊ അതിനെ ഒരു പരിപാലനം തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു പശുക്കളെ വളർത്തുന്ന ഒരു സന്തോഷമാണ് നമുക്ക്. അങ്ങനെ അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ അച്ഛനൊരു പശുവിനുണ്ടായിരുന്നു, ഇവിടുത്തെ അച്ഛന്. അപ്പൊ ആ ഒരു പശുവിന് അച്ഛന് പറ്റില്ലാണ്ടായപ്പോ കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ആങ്ങളെയായിട്ട് ഒരു പ്രാവിനെ മേടിച്ചിട്ട് തന്നത്. അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങള്. അങ്ങനെ തുടങ്ങി 10 പശു വരെ ഞങ്ങൾ വളർത്തി. പിന്നെ ചേട്ടന്റെ കാൽമുട്ടി രണ്ട് കാലിന്റെയും ചിരട്ട മാറ്റി വെച്ചായിരുന്നുണ്ട് പശു വളർത്തല് കുറച്ചു. ഒരു ദിവസം തുടങ്ങണമെന്ന് വെച്ചാൽ ഞങ്ങൾ 5 മണിക്ക് തൊഴുത്തി പോയിട്ട് പശുക്കളൊക്കെ പശുക്കളെ നമ്മൾ ചെല്ലുമ്പോഴേക്കും പശുക്കളെ എനിക്കും എനിക്കു കുളി ചാണകനൊക്കെ വാരി കൂളിപ്പിച്ച് 6 മണിയാകുമ്പോഴേക്കും കറവ് തുടങ്ങും. ഇപ്പം ഒരു പശു ചെനയിലാണ്, 3 പശുവിനെ കറക്കാനുള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോടി അപ്പുറം ഇപ്പുറം ഇരുന്ന് കറക്കും. എനിക്ക് പശുവിനെ കറവ് വീട്ടിൽ വെച്ച് തന്നെ അമ്മയൊക്കെ പശുവിനെ കറക്കുമ്പോൾ ഞാനും പോയിരുന്ന് പഠിച്ചേർന്നു. പിന്നെ ഇവിടെ വന്നപ്പോ ചേട്ടൻ ഞാനിന്റെ കൂടെ ഇരുന്ന് കറന്നു കയറുന്ന ചേട്ടനും പഠിച്ചു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മെഷീനൊന്നും ഉപയോഗിക്കേണ്ടാണ്. ഞങ്ങൾ 10 പശു ഉണ്ടായിരുന്നപ്പോഴും മെഷീനൊന്നും ഉപയോഗിച്ചില്ല, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ കറന്നാണ് പാലുണ്ടായിരുന്നത്.
3: പാല് കറക്കാനായിട്ട് മെഷീൻ ഉപയോഗിക്കില്ല.
4: മെഷീൻ ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പൊ പശുവിന് നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അകിട് വീക്കം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കയ്യിൽ കറക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ മെഷീൻ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് പറ്റണോടത്തോളം കാലം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടു കിടക്കാം, നമുക്ക് രണ്ടുപേർക്കും കറക്കാം, അങ്ങനെയുള്ളൊരു തീരുമാനമായിരുന്നു.
3: ഇതിങ്ങക്ക് അകിട് വീക്കം വരുമല്ലോ, അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
4: കറവയുള്ള പശുക്കൾക്ക് പാല് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നീര് വരും. നമ്മളെ ശ്രദ്ധ ഇത്തിരി മാറി കഴിഞ്ഞാൽ

0: നമുക്ക് മനസ്സിലാവും വേഗം. പശുവിനെ നമ്മള് എന്നും ഇങ്ങനെ രാവിലെയും വൈകിട്ടും കുളിപ്പിക്കുകയും ഉച്ചയ്ക്കും കുളിപ്പിക്കുകയും, അങ്ങനെ ചൂട് താങ്ങൂല പശുക്കളത്. എച്ചപ്പോ എനത്തിന് ചൂട് പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പൊ നമ്മള് ഫാനൊക്കെ ഇട്ട് കൊടുത്തേക്കണോണ്ട് പിന്നെ മൂന്ന് നേരം കുളിപ്പിക്കും, നല്ലോണം അകിടെ തണുപ്പിക്കും. നമ്മള് മെഷീൻ വെച്ച് കറക്കുമ്പോ എന്നാണ് മെഷീനെ നാട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കറന്നു തീരും. അന്നേരം നമ്മള് നല്ല പാലും കേടായ പാലും ഒക്കെ ഒന്നിച്ചല്ലവല്ലേ. നമ്മുടെ കയ്യിലാകുമ്പോ നമ്മള് നാല് കാമ്പ് കറക്കുമ്പോ നമുക്കത് മനസ്സിലാവും കേടുള്ള പാലാണ് ഏതാന്ന് വെച്ചാൽ. കാമ്പില് നാല് ഞരമ്പുകൾ മാറി മാറിയാ, ഒരു കാമ്പ് കേടാണെങ്കിൽ മറ്റേ കാമ്പിലെ പാലിന് കേടുണ്ടാവൂല. പാല് ചീത്തയായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഒരു കാമ്പിനണിക്ക് ഏറ്റവും കൂടുതൽ പാല് ഏത് കാമ്പിലാന്ന് വെച്ചാൽ ആ കാമ്പിനെ വരുള്ളൂ. അപ്പൊ നമ്മൾ ആ കാമ്പിലെ പാല് വേറെ കറന്നു കളയും. അത് കറന്നു കളഞ്ഞ് പിന്നെ ഡോക്ടറെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്യാണ്ട് കുറയൂല. പാലാവണമെങ്കിൽ ഒരാഴ്ച പിടിക്കും. നമ്മൾ കാണുമ്പോ തന്നെ പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് പശുവിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ പാലായി വന്നിങ്ങി ഒരാഴ്ച. കേടായ കാമ്പിലെ പാല് വേറെ കറന്ന് പുറത്ത് കളഞ്ഞിട്ട് നല്ല കാമ്പ് മറ്റുള്ള മൂന്ന് കാമ്പിലെയും പാല് നമ്മൾ കറന്ന് ഉപയോഗിക്കാൻ നല്ല പാലായിരിക്കും. രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിശപ്പ് ഇല്ലാണ്ട് നമുക്ക് ദഹനയോട് വരും. പശുക്കൾക്ക് ഒരുപാട് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാല് തീറ്റ കൂടുതലായാലും പുല്ല് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിന് വെള്ളവും കൊടുത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ തീറ്റയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന പുല്ലിന് വലിയ വിഷാംശം ഉണ്ടെങ്കിലും അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഇരുണ്ട് കെട്ട് പുല്ല് ദിവസവും മുറിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പുല്ല് ഇട്ട് കൊടുക്കാനുണ്ടാവും. നാല് പശു ഉണ്ട്, മൂന്ന് കിടാവുണ്ട്, പിന്നെ കുറച്ച് ഒരു എട്ട് പത്ത് ആടുണ്ട്, ഒമ്പതെണ്ണം ഉണ്ട്. ആടിന് വേറെ കൂട് രണ്ടെണ്ണം ഉണ്ട്, പശുവിന് മാത്രം ഒരു തൊഴുത്തില്. പിന്നെ കിടാക്കള് മൂന്നെണ്ണം ഉണ്ട്. ആട്ടുംപാല് ഞങ്ങള് കറന്നെടുക്കലില്ല. ഞങ്ങള് കൂടുതൽ പാലിൻ്റെ മാത്രം കറന്ന് ഞങ്ങള് ഒരു ഗ്ലാസ് ഒക്കെ എടുക്കും. ഞങ്ങൾ എടുക്കുള്ളൂ, അല്ലാതെ പുറത്ത് കൊടുക്കലില്ല. ആടിനെ വളർത്തുന്ന കുഞ്ഞുങ്ങൾ നന്നാവൂല, അല്ലെങ്കിൽ നമ്മള് കറന്നെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് കിട്ടൂല. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് കുടിച്ചു കിടക്കുമ്പോ വേഗം കുഞ്ഞുങ്ങളെ അറിയിക്കും.
1: ആടും വളർത്തുന്നുണ്ടോ?
0: ആടിനെ എന്ന് പറഞ്ഞപ്പോ ഈ പശുവിനെ വളർത്തണം. എന്തായാലും നമ്മള് തനിക്കടയല്ലേ കാലത്ത് തുടങ്ങി. അപ്പൊ ആടിനെ എന്ന് പറഞ്ഞ കൂട്ടി തന്നെ അവരെ പുറത്തിറക്കലില്ല. കൂടടിച്ച് വൃത്തിയാക്കും, പിന്നെ പുല്ല് വാരിയിട്ട് കൊടുക്കും, പുല്ല് തിന്നോളും. പിന്നെ ഇവർക്ക് കൊടുക്കണ കാലത്തീറ്റയും തവിടും കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, ആ കഞ്ഞിയൊക്കെ കൂട്ടി അവർ കാലത്തെ കുഴച്ച് വെച്ച് കൊടുക്കും, അത് തിന്നും. പിന്നെ പുല്ല് വാരിയിട്ട് കൊടുക്കും. അപ്പൊ അവർക്കിടയും തീറ്റ ഇതിനകത്ത് നടക്കും.
1: ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ആട് വളർത്തുന്നത് അല്ലേ?
0: സന്തോഷമാണ്. ആട് ആയാലും പശു ആയാലും നമുക്ക് സന്തോഷം. അവരോട് ഇണങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും പറയും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഭയങ്കര കാര്യമാണ്. ചുമ്മാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും നമുക്കിവിടെ ഒരു ശ്രദ്ധ ഉണ്ടാവും അവരുടെ അടുത്ത്. അല്ലെങ്കിൽ ഒരു അനക്കേക്കുമ്പോൾ നമ്മള് എന്തെങ്കിലും ഒരു പേര് ചെറുപ്പത്തിലെ എന്തെങ്കിലും ഒരു പേര് ഇട്ടുണ്ടെങ്കിൽ ആ പേര് വിളിക്കുമ്പോ അവര് വേഗം നൂല് വിളിക്കും. അപ്പൊ അതൊക്കെ ഒരു പുതിയൊരു ഇതല്ലേ നമുക്ക്.
2: ഓരോ പശുക്കൾക്കും ഓരോ പേരിട്ടിട്ടുണ്ടോ?
1: ഇതിന്റെ ചാണകവും അതുപോലെ മൂത്രവും എല്ലാം കൃഷിക്ക് വേണ്ടി ആവശ്യക്കാർ വരാറുണ്ടോ?
0: ആ കൊണ്ടുപോവാറുണ്ട്. പിന്നെ വണ്ടിയിൽ വന്ന് അവര് കയറ്റിക്കൊണ്ട് പോകും. ഭായിമാരെ കൊണ്ടുവന്നിട്ട് അവര് പുറത്ത് കുഴക്കുന്ന ആൾക്കാർ വന്ന് ചാണകം കയറ്റിക്കൊണ്ട് പോകും. നമുക്കൊരു വരുമാനമാണ്.
1: ഈ തണുപ്പ് പശുക്കൾക്ക് ബുദ്ധിമുട്ടാണോ?
0: തണുപ്പിന് നമ്മൾ പുറത്തിറക്കണില്ലല്ലോ, തൊഴുത്തിൽ തന്നെയാണ് എപ്പോഴും. അപ്പൊ നമ്മള് ഒരു ഒന്നി ചാണകം ഇട്ടു, അപ്പൊ തന്നെ അത് കോരിയിട്ടു, പിന്നെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ഇടും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ തൊഴുത്തിലേക്ക്. പുറത്തിറക്കിയ സ്ഥലത്തും കെട്ടണില്ല. പിന്നെ ഈ ക്രാക്കളെ മാത്രമേ പുറത്തിറക്കുള്ളൂ.
1: തൊഴുത്തിലാണെങ്കിലും താഴെ നിന്ന് തണുപ്പ് അടിക്കുമല്ലോ, അതിപ്പോ വാദം വരും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
0: പാലുണ്ടാവുകയും അസുഖം കുറവാ, നല്ല തണുപ്പുണ്ടെങ്കിൽ. ചൂട് സമയത്താണ് എപ്പോഴും ഈ അകിട് വീക്കവും അങ്ങനെയുള്ള ദഹനയുടെ അങ്ങനെയൊക്കെ വരുന്നത് പശുക്കൾക്ക്.
1: പശുക്കൾക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ?
0: ഇൻഷുറൻസ് ഇപ്പൊ ഇല്ല. നേരത്തെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് വഴി ഉണ്ടായിരുന്നു. അന്ന് ഡയറി ആയിട്ട് നമുക്ക് വന്ന് ഇഞ്ചക്ഷൻ, അവര് വന്ന് കമ്മലൊക്കെ അടിച്ചിട്ട് പോവും. നമ്മൾ അതിനൊരു പകുതി തുക നമ്മൾ അടയ്ക്കണം, പകുതി ഡയറി അടയ്ക്കായിരുന്നു.
2: ഇപ്പൊ ഇല്ല.
0: ഇപ്പൊ ഇല്ല.
2: എന്താ എടുക്കാതെ?
0: ഇപ്പൊ നിലവില് അത് കുറവാണ്. ഇൻഷുറൻസുകാർ തന്നെ വേണ്ടാന്ന് വെക്കാൻ.
2: അത് ശരിക്കും നിങ്ങൾക്ക് ഒരു ഉപകാരമല്ലായിരുന്നോ?
0: ഉപകാരമായിരുന്നു. പൈസ നമ്മള് തന്നെ അടയ്ക്കണം. അത് കാരണം കൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഇതില്ല.
1: സന്തോഷ് ഇപ്പോ പശുവിനെ വാങ്ങിയാണല്ലോ ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയത്, അതിന്റെ വില എങ്ങനെയായിരുന്നു?
0: അന്നൊക്കെ ഞങ്ങൾ 10-23 വർഷമായില്ല. അന്നൊക്കെ ചെറിയ തുക ഒരു 1500 കൊടുത്ത കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും കിട്ടൂല. ഇപ്പൊ ഒരു പശുവിന് 60-70 രൂപയൊക്കെ 80 രൂപയൊക്കെ ആൾക്കാർ വില പറയുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ പശുക്കളെ മേടിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ കുടുംബശ്രീ നല്ല രീതിയിൽ പോണ കാരണമുണ്ട്. കുടുംബശ്രീ നിന്ന് ലോൺ എടുക്കും. അപ്പൊ ആ ലോണിന് എടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങും. പിന്നെ പശുവിനെ കറന്ന് പാല് കൊടുത്ത് ഞങ്ങൾ പൈസ കുടുംബശ്രീയിൽ അടച്ച് ആ ലോൺ തീർക്കും. പിന്നെ അത് തീരുമ്പോ പിന്നെ എടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പശുക്കളെ കൂടുതലും മേടിച്ചത്.
1: കുടുംബശ്രീ വഴി കിട്ടുന്ന ലോൺ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ ശാക്തീകരണം കണ്ടുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. വളത്തിന്റെ ആവശ്യമല്ലാതെ ഈ പറഞ്ഞ പോലെ ചാണകം മൂത്രം ഒക്കെ മറ്റാവശ്യങ്ങൾക്ക് ഈ അമ്പലങ്ങളിലും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചോദിക്കാറുണ്ടോ?
0: നമ്മള് ഇവിടെ അടുത്തൊക്കെ മരണമുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ഗോമൂത്രവും ചാണകവും പാലും ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കും.

0: കുറേ പേർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അമ്പലങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോണ്. നമ്മളത് ശുദ്ധിയായിട്ട് എടുത്ത് കൊടുക്കണ കാരണം എല്ലാവരും ഇവിടേക്ക് പറഞ്ഞു വിടും.
1: പാൽ എങ്ങനെ നേരിട്ടാണോ വിപണനം, അല്ലെങ്കിൽ സൊസൈറ്റിയോ?
0: അല്ല, ഞങ്ങള് പകുതിയോളം പാല് ഞങ്ങള് പുറത്ത് കൊടുക്കും, ബാക്കിയുള്ളത് ഡയറി കൊടുക്കും. ഡയറി കൊടുക്കുന്ന പാലിനെ കൊണ്ട് ഞങ്ങള് തീറ്റയുടെ കാര്യങ്ങൾ നടത്തും, വീടുകളിൽ കൊടുക്കുന്നത് കൊണ്ട് ഞമ്മള് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തും.
1: ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത മാർഗം ഇതായിരുന്നു അല്ലേ?
0: ഇതായിരുന്നു.
1: എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ വരുമാനം ഒക്കെ?
0: വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒത്തിരി പൈസ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്നാലും പൈസ, അപ്പൊ നമ്മുടെ പൈസയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്ത് പോവും, കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. പിള്ളേരാണെങ്കിൽ രണ്ട് മക്കളുണ്ട്, മൂത്തത് മോള്, ഇളയത് മോനാണ്. ഇപ്പൊ മോളെ കല്യാണം കഴിച്ചു, മോൻ കാനഡയിലാണ്. 3 വർഷമായി അവൻ പോയിട്ട്.
1: ഇപ്പൊ നമ്മളൊരു പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിന്റെ ആദ്യത്തെ പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള കുത്തിവയ്പ്പുകൾ വെക്കുമല്ലോ.
0: കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആകെ കുത്തിവയ്ക്കാൻ ആശുപത്രി നിന്ന് വരും, അവര് ഈ കുളമ്പ് രോഗം ഉണ്ടാവാതിരിക്കാൻ കുത്തിവയ്ക്കും. അത് എല്ലാ വർഷവും ചെയ്യും.
1: അതപ്പോ നമ്മള് അവിടെ പോയി പറഞ്ഞിട്ടാണോ അവര് വരുന്നത്?
0: അല്ലല്ല, അത് അവർക്ക് എല്ലാ വർഷവും അവര് വന്ന് നമ്മുടെ വീട്ടില് വരും, വിളിച്ചു പറയും അവര് വന്നേക്ക് മുമ്പ്. അപ്പൊ നമ്മള് അന്നത്തെ ദിവസം പുറത്തൊന്നും പോവാതെ അവിടെ തന്നെ ഉണ്ടാവും. വേറെ ഇഞ്ചക്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ഒരു പുതിയ അസുഖം വന്നതിനെ തൈലേറിയ എന്ന് പറഞ്ഞ പനി, അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീറ്റ തിന്നാനും പാട്, പാല് ഒക്കെ പെട്ടെന്ന് പാല് കുറയുകയും ചെയ്യും. കാല് വേദന, കാലിന് നീര് വരും മുട്ടിനൊക്കെ. അത് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യാണ്ട് കുറയൂല. അത് ആശുപത്രിയിൽ വിളിച്ചു പറഞ്ഞാൽ അവര് വന്ന് ഇഞ്ചക്ഷൻ ചെയ്യും. ഇഞ്ചക്ഷൻ ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച പിടിക്കും, അത് മാറി കിട്ടണി.
1: അപ്പൊ നമുക്ക് കറക്കാനൊന്നും പറ്റില്ല.
0: അപ്പൊ നമുക്ക് ആ നീര് ഏത് ഭാഗത്താന്ന് വെച്ചാൽ പാല് തീരെ കുറഞ്ഞു പോകും എല്ലാ കമ്പിയിലും. പിന്നെ തീറ്റയും ഒരുപാട് തിന്നൂല, വേണം വേണ്ടാന്ന് വെച്ചുള്ള ഒരു തീറ്റയായിരിക്കും. തീറ്റ കുറയുമ്പോ തന്നെ പാല് കുറയില്ല. ചെള്ളാണ് ഈ രോഗം പരത്തണെന്ന് പറഞ്ഞ.
1: എച്ചപ്പല്ലേ കയ്യിലുള്ള?
0: ആ, എച്ചപ്പാണ്.
1: എത്ര പാല് വരെ ഒരു ദിവസം കിട്ടും?
0: നമുക്ക് രാവിലെ ഒരു 25 ലിറ്റർ പാലുണ്ട്, പിന്നെ വൈകിട്ട് ഇപ്പൊ ഒരു 14-15 അടുത്ത് പാല് കിട്ടും.
1: രണ്ടു നേരം കറക്കും അല്ലേ?
0: രണ്ടു നേരം കറക്കും.
1: എപ്പോഴൊക്കെയാണത്?
0: രാവിലെ 6 മണിക്ക് കറക്കും, ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞപ്പോ 2:30 ആകുമ്പോഴേക്കും കറവ് തുടങ്ങും. അത് 3 മണി ആകുമ്പോഴേക്കും കറന്ന് ഡയറി കൊണ്ടു. രാവിലെ കുറച്ച് പാല് വീടുകളിൽ കൊണ്ടു കൊടുക്കും, ഞാൻ ഡയറി പോണ വഴിക്ക്. പിന്നെ വൈകിട്ട് പാല് ഒരു 2-3 ലിറ്റർ പാല് ഇവിടെ എടുത്തു വെച്ചാൽ മതി, അവർ കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളത് ഡയറിയിലും കൊടുക്കും.
2: ഈ തീറ്റപ്പുല്ല് മാത്രമേ കൊടുക്കൂ, വൈക്കോലൊന്നും കൊടുക്കില്ല?
0: വൈക്കോല് ഞങ്ങൾ മേടിച്ചു വെക്കും കുറച്ച്. എന്ന് പറഞ്ഞാൽ വൈക്കോല് കൊടുക്കല് കുറവാണ്. എന്നാലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമുക്കൊന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് വൈക്കോല് എപ്പോഴും സ്റ്റോക്ക് ചെയ്യും.
1: പിന്നെ തീറ്റപ്പുല്ലാണ് ഇത് തീറ്റയായിട്ട് കൊടുക്കണത്, വേറെ
0: പുല്ലാണ്. പിന്നെ കാലിത്തീറ്റ തവിട് കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്,
1: സാദാ കഞ്ഞി.
0: നമ്മൾ ഈ റേഷന്റെ അരിയൊക്കെ കിട്ടുന്നത്. പിന്നെ വീടുകളിൽ നിന്ന് കഴി ഉണ്ടെങ്കിൽ അത് മേടിക്കും.
3: നല്ല പശുക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവയ്ക്ക് വേണ്ട കുത്തിവയ്പ്പുകളും പരിചരണവും യഥാസമയം നല്ലൊരു മൃഗഡോക്ടറുടെ സഹായത്തോടുകൂടി കൊടുത്തുകൊണ്ട് പശുക്കളെ വളർത്താൻ സാധിക്കും. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ മാതൃകയായി സന്തോഷി മാറിയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വയം പര്യാപ്തതയുടെ കൈവഴി, പശുപരിപാലനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച കോടനാടുള്ള സന്തോഷി സുരേഷ് പങ്കെടുത്തത്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ കടലിൽ പോകരുത്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്.
0: നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി.

0: ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലി ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലി ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ഒരു അറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡൻ്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 0944-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7 മണി കഴിഞ്ഞ് 20:08. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,600 രൂപ, ആലപ്പുഴ 22,700, കോട്ടയം 26,000 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,300 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,200, വടക്കൻ പറവൂർ 13,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 23,000 രൂപ, എറണാകുളം 23,000, തൊടുപുഴ 23,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,200 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,200, ആലുവ 67,500, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 68,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,900, കട്ടപ്പന 2,800. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 28,000, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 23,400, മൂവാറ്റുപുഴ 21,500, തൊടുപുഴ 25,800 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 150,000, ആലുവ 165,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 79,800 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 7,500 രൂപ, അടയ്ക്ക 1,000-ന് എറണാകുളം 4,600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,400 രൂപ, മൂവാറ്റുപുഴ 5,100 രൂപ, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
2: FIFA World Cup 2026 updates. തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23-ാം തീയതി രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ 2-ാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യ ഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണി, ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24:49. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ബിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരുനേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയർഡ് മേജർ ജനറൽ അമീർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം അമീർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CASF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CASF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CASFന്റെ പ്രോജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർ കി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യം മേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനെ ഔർ ഉൻകാ മനോബൽ ബനായേ രഖ്നെ കെ ലിയേ CASF കാ പ്രോജക്ട് മൻ ഹജാരോ

0: कर्मियों और उनके परिवारों की काउंसलिंग कर रहा है।
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആന്റ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GV രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-3 ഗോളുകൾക്ക് ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-ും 18-ും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5

0: വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മപുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് ആരംഭിക്കുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: എഫ് എം ഈവനിങ്ങിൽ ആദ്യം
1: സമകാലികം.
2: ആടുമാടുകളുടെ എണ്ണം നോക്കി സാമ്പത്തിക സ്ഥിതിയും പുരുഷന്മാരുടെ കണക്കെടുപ്പിലൂടെ രാജ്യസുരക്ഷയും ഉറപ്പുവരുത്തിയിരുന്ന കാലത്തെക്കുറിച്ച് പുരാതന ചരിത്രത്തിൽ പരാമർശങ്ങളുണ്ട്. കാലം മാറിയപ്പോൾ ജനസംഖ്യ എന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം നികുതി പിരിവിനും അടിസ്ഥാനമായി തീർന്നു. എന്നാൽ ആധുനിക കാലത്ത് സെൻസസ് എന്നത് വെറും കണക്കെടുപ്പല്ല, രാജ്യപുരോഗതിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നയരൂപീകരണങ്ങൾക്ക് പിന്തുണയേകുന്ന വലിയൊരു വിവരശേഖരണമാണത്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള 8-ാമത്തെ സെൻസസിലൂടെയാണ് ഭാരതം ഇത്തവണ കടന്നുപോകുന്നത്. അതും കൂടുതൽ കൃത്യത ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ സെൽഫ് എന്യൂമറേഷനിലൂടെയാണെന്നതും പ്രത്യേകത തന്നെയാണ്. ഈ സെൻസസ് 2027 കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
3: ഇപ്പൊ നമ്മൾ ഈ സെൻസസ് തുടങ്ങിയത് ഈ പഴയ കാലത്തിലെ സെൻസസ് തുടങ്ങിയിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് പോയെങ്കിൽ പഴയ കാലത്തെ സെൻസസ് എടുക്കുന്നത് അവർക്ക് എത്ര ആണുകൾ ഇവിടെ ഉണ്ട് ഫൈറ്റിംഗ് ഫോർ ദ വാർ, അതാണ് അവർ തുടങ്ങിയത് ഫസ്റ്റ് കൗണ്ടിങ്.
2: ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ചരിത്രത്തെ കുറിച്ച് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാൻ പ്രൊഫസർ എസ് ഇരുദയരാജൻ.
3: ഈ കണക്കെടുപ്പിന്റെ വരലാറിലുണ്ട്, വരലാറെന്ന് നമ്മൾ പറയുമ്പോൾ എക്സാമ്പിൾ ഇപ്പം ബൈബിളും ഉണ്ട്. ബൈബിളില് ദേ ഹാവ് കൗണ്ടഡ് പീപ്പിൾ. ഇൻഫാക്ട് നമ്മൾ ഈ കൗണ്ടഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, പഴയ കാലത്ത് ഈ കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ എത്ര ആൺമക്കളുണ്ട്, ബിക്കോസ് അവർക്കെല്ലാം അപ്പം ഫൈറ്റിംഗ് ഫോർ ദ വാർ. നമുക്ക് എത്ര ഏബിൾ ബോഡീഡ് മെൻ, ചണ്ടയിടാൻ ഇത്ര ആൾക്കാരുണ്ട്. ദേ വിൽ കൗണ്ട് ഓൺലി മെൻ, നോട്ട് ഈവൻ വിമൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് പിടിക്കണം എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവർ തുടങ്ങിയത് മിലിറ്ററി പർപ്പസ്, ടാക്സ് പർപ്പസ്, ദെൻ ലേറ്റർ പോളിസി പ്ലാനിങ്. നമുക്കൊരു പ്ലാൻ ചെയ്യണം, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, ഇവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കണം, ഇവിടെ ഒരു റോഡ് വേണം, ഓ ഇത്ര ആൾക്കാരുണ്ട്, ഇവർക്ക് ഇലക്ട്രിസിറ്റി വേണം, വാട്ടർ വേണം. അപ്പൊ അതുപോലെ എല്ലാം കൊണ്ടുവരണമെങ്കിൽ എത്ര ആൾക്കാർ

0: ഉണ്ടെന്ന് വേണം. 1872 സെൻസസ് ഇന്ത്യയിൽ തുടങ്ങിയത്. ഈ സെൻസസ് തുടങ്ങി നമ്മളിപ്പോ 100 മേലായി. 1872 ഈ ബ്രിട്ടീഷ് ഇന്ത്യാവില് ഈ കണക്കെടുപ്പ് തുടങ്ങിയത്. അതുക്ക് മുന്തി ഇതേ കണക്കെടുപ്പ് എടുത്തപ്പോ ചെന്നൈയിൽ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്, ബനാറസിൽ ഒരു കണക്കെടുപ്പ്. അതാ ഒരു കൊച്ചു കൊച്ചി ഇപ്പൊ മെഡ്രാസിൽ എത്ര ആൾക്കാരുണ്ട്, ഇല്ല തിരുവനന്തപുരത്ത് എത്ര ആൾക്കാരുണ്ട്, അതുപോലെ കൊച്ചു കൊച്ചി എടുത്തിട്ടുണ്ട്. ബട്ട് ത്രൂ ഔട്ട് ഇന്ത്യ, ഇന്ത്യ ആ സമയത്തിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാം നമുക്കെല്ലാം ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യ എല്ലാം ഉണ്ടായിരുന്നു, മൊത്തമാ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് അവര് എടുക്കാൻ തുടങ്ങിയത് 1881 തുടങ്ങിയതാണ്, 10 വർഷങ്ങൾ തുടങ്ങിയതാണ്. അത് നടത്തിയതെല്ലാം ഇംപീരിയൽ ലണ്ടൻ. ബട്ട് ഒരു 1900 കാലങ്ങളിൽ നമ്മൾ ഈ സെൻസസ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഒരു നമ്മളുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ എത്രയാണ്, നമ്മുടെ മക്കൾ തുക എത്രയാണ്, അതിൽ ആണും പെണ്ണും എത്രയാണ്, എത്ര ആൾക്കാർ അവിടെ ചിൽഡ്രൻ ഉണ്ട്, വിമൻ ഉണ്ട്, വയസ്സാണ് ആൾക്കാരും ഉണ്ട്, അതുപോലെയാണ് അവർ നമുക്ക് അപ്പം ഡേറ്റാ ബേസ് സ്റ്റാർട്ടഡ് കമ്മിങ്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ 1951 നമുക്ക് ഫസ്റ്റ് 5-year പ്ലാൻ തുടങ്ങി. ആ പ്ലാൻ സമയത്തില് ഈ ഡേറ്റ വാസ് ഗ്രേറ്റ്ലി യൂസ്ഫുൾ, ബിക്കോസ് യു കാൻ്റ് പ്ലാൻ. ഇപ്പൊ നമുക്ക് പ്ലാനിങ് ഫോർ പീപ്പിൾ, ഈ പീപ്പിൾ ഡേറ്റ കംസ് ഫ്രം സെൻസസ്. അപ്പൊ അതിലെയാണ് നമ്മൾക്ക് 51 എല്ലാ 10 ഈ സെൻസസ് തുടങ്ങി നടന്നിട്ടുണ്ട്. ബട്ട് 2011 കഴിഞ്ഞിട്ട് നമ്മൾ സെൻസസ് 2021 ചെയ്തിട്ടില്ല. അതൊക്കെ അവർ പറഞ്ഞ കാരണങ്ങൾ നമുക്കിപ്പം കോവിഡ് വന്നത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇപ്പൊ നമുക്ക് 2027 തുടങ്ങിയാണ്, 16 കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ സെൻസസിന്റെ ഹൗസ് സിസ്റ്റം നടന്നിട്ടിരിക്കുകയാണ്. അടുത്ത കൊല്ലം ഈ ഡേറ്റ വരും. അപ്പൊ ഈ ഡേറ്റ വരുമ്പോൾ നമുക്ക് വാട്ട് എവർ പോളിസി ഇപ്പൊ ഇന്ത്യയിലെ വേണമെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, ആൾ ഇന്ത്യ ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ഈ പഞ്ചായത്ത് ലെവൽ വരയ്ക്കും ആ ഡേറ്റ കിട്ടും. പഞ്ചായത്തിൽ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും, പഞ്ചായത്തിലെ ഏത് പദ്ധതി പറ്റും. ഇപ്പൊ നമ്മൾ കേരളത്തെ എടുത്തുകൊണ്ടാ നമ്മളിപ്പോ പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൽഡേർലി പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എൽഡേർലി പേഴ്സൺ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ 60 മേലുള്ള ആൾക്കാരുണ്ട്, 70 മേലുള്ള ആൾക്കാർ എത്ര ഉണ്ട്, 80 മേലുള്ള ആൾക്കാർ എത്ര ഉണ്ട്, അവർക്ക് എന്ന പോളിസി വേണം, എത്ര വിഡോസ് ഉണ്ട്, എത്ര വിഡോസ് വർക്കിംഗ്, എത്ര വിഡോസ് ആക്റ്റീവ്, എത്ര വിഡോസ് ആർ ലിവിംഗ് അലോൺ. അപ്പൊ നമുക്ക് ഈ ഡേറ്റ വച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ പോളിസി ഉണ്ടാക്കപ്പെട്ടോ. അപ്പൊ 2027 സെൻസസ് വിൽ ബി എ ഗ്രേറ്റ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ നോയിങ് ദ പീപ്പിൾ, ദയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആൾസോ മൈഗ്രേഷൻ.
1: സെൻസസ് നടത്തുന്നതിലേക്കായി വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അധ്യാപകൻ പുഷ്പരാജ് ബി എസ്.
2: ഞാൻ കഴിഞ്ഞ സെൻസസിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഇത് നമുക്ക് 1 ഇപ്പോ ഈ സെൻസസിന് കാലാവധി തന്നിട്ടുള്ളത്. ഈ 1 ആദ്യത്തെ 3 ഹൗസ് ലിസ്റ്റിംഗ് ആണ്. മുൻപ് ഹൗസ് ലിസ്റ്റിംഗ് തരുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഹൗസ് ലിസ്റ്റിംഗ് അല്ല, ഒരു പ്രദേശത്തിന്റെ മാപ്പാണ് തരുന്നത്. ആ മാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രദേശത്തെ ഹൗസ് ലിസ്റ്റിംഗ് 3 കൊണ്ട് സാധ്യമാക്കണം. സെൽഫ് ഇനോമറേഷൻ നടത്തിയാലും നമ്മൾ ഇവയൊക്കെ ശരിയാണോന്ന്, ഒരു 6 ചോദ്യം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇവരോട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് വീണ്ടും നമ്മൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യണം. അത് നമ്മളാണ് ഒരു ഹൗസ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ വീട്ടു നമ്പർ ഇടേണ്ടത്. അവർക്കൊരു 12 നമ്പർ കിട്ടുമെങ്കിലും ആ നമ്പർ നമ്മൾ ഇവിടെ പിന്നീട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു ആൾക്ക് 150 to 200 മുകളിൽ വരെ വീടുള്ള ബ്ലോക്കുകൾ ഇതിനകത്ത് ഹൗസ് ബ്ലോക്കുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇത് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്നത്. കാരണം ഇതൊരു നല്ല കാര്യമാണ്. നമുക്കിപ്പോ ഒരു വീടിന്റെ മുഴുവനായിട്ടുള്ള രേഖ നമുക്ക് ഈ സെൻസസിലൂടെ നമുക്ക് കിട്ടും.
1: പൊതുജനങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തുമ്പോൾ ചില അസൗകര്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്നതും പരിഗണിക്കണം. അധ്യാപക സംഘടനാ പ്രതിനിധി പി കെ അരവിന്ദൻ.
3: സെൻസസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ആളുകളെ നിയോഗിച്ചിട്ടുള്ളത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഈ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചവരോട് സ്കൂളിന് മുമ്പും സ്കൂളിന് ശേഷവും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഈ നിർദ്ദേശത്തിന് പകരമായി അവർക്ക് ഡ്യൂട്ടി ലീവ് സെൻസസ് എടുക്കുന്ന സമയത്ത് അനുവദിച്ചുകൊണ്ട് പകരം വർക്ക് അറേഞ്ച്മെന്റോ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനോ സെൻസസ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ഗവൺമെന്റും തയ്യാറാകണം. ഈ ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് കൃത്യമായി ഡ്യൂട്ടി ലീവ് അനുവദിക്കാനും നിർദ്ദേശം നൽകേണ്ടത് അനിവാര്യമാണ്.
1: രാജ്യവികസനത്തിനും നയരൂപീകരണത്തിനും സെൻസസിന്റെ പ്രാധാന്യം എന്താണ്? സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ പ്രൊഫസർ എസ് ഹരികുമാർ.
4: ഇപ്പൊ നടക്കാൻ പോകുന്ന സെൻസസ് ഇന്ത്യയിലെ 8th സെൻസസ് ആണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണ്ണുകളിൽ കൂടി കാണുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, സെൻസസ് കൂടി എടുക്കുന്നത് ആകെ ജനസംഖ്യ, പാർപ്പിടം, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകളാണ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 10 കൂടുമ്പോൾ ജനസംഖ്യയിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അല്ലെങ്കിൽ സെൻസസിൽ ഉപയോഗിക്കുന്ന വാക്ക് ഡെക്കേഡൽ വേരിയേഷൻ ഓഫ് പോപ്പുലേഷൻ, അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് എക്കണോമിക് ഡിസിഷൻ മേക്കിംഗിൽ. അതേപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതം എങ്ങനെയാണ് 10 കൂടുമ്പോൾ എങ്ങനെ മാറുന്നു, പ്രായം തിരിച്ചുള്ള ജനസംഖ്യയുടെ കണക്ക് എന്ത്, ഇത് വ്യക്തമായിട്ട് കിട്ടുന്നത് സെൻസസിൽ കൂടിയാണ്. ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓരോ വീടുകളിലെയും

0: ആൾക്കാരുടെ നിന്ന് നേരിട്ട് എടുക്കുന്ന വിവരശേഖരങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന വസ്തുതകൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും മാനവശേഷിയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏത് വികസനം നമ്മൾ എടുക്കുകയാണ് എങ്കിലും പ്ലാൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വികസന പ്ലാനുകൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്, ഇത് എല്ലാം വരുന്നത് ഇതിന്റെ ആശയങ്ങളും അല്ലെങ്കിൽ ഇതെങ്ങനെ എവിടെ എപ്പോൾ നടത്തണം എന്നുള്ളതും സെൻസസിൽ കൂടി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരിക്കാം. എക്കണോമിക്സിന്റെ ആംഗിൾ വീണ്ടും പറയുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ, ഏത് പഠനങ്ങൾ നമ്മുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പിൾ സ്റ്റഡീസ് കാണാനായിട്ട് സാധിക്കും. ഈ സാമ്പിൾ സ്റ്റഡീസിന്റെ എല്ലാം ബേസ് സെൻസസ് ഡേറ്റ എന്നായിരിക്കണം. ആ സെൻസസ് ഡേറ്റയെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുവാനായിട്ടും ആ സാമ്പിളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ കൂടി നമുക്ക് ഒരു പോപ്പുലേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ജനസംഖ്യയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് കിട്ടുകയുള്ളൂ. നയ രൂപീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, രാഷ്ട്രീയ പ്രാധാന്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ചലനശക്തിയും കൂടിയാണ് ജനസംഖ്യ എന്ന കണക്ക്. എങ്ങനെയാണ് നയങ്ങൾ രൂപീകരിക്കേണ്ടത്, ഏത് തരത്തിലാണ് ഏത് വിഭാഗങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്, ആ അതിന്റെ അടിസ്ഥാനം ഈ ജനസംഖ്യയാണ്. നമ്മളിപ്പോ ഡീലിമിറ്റേഷൻ എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കാറുണ്ട്. ആ ഡീലിമിറ്റേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഏതടിസ്ഥാനത്തിലാണ് വാർഡുകൾ തിരിക്കുന്നത്, ഏതടിസ്ഥാനത്തിൽ ആണ് അസംബ്ലി മണ്ഡലങ്ങൾ വരുന്നത്, ഏതടിസ്ഥാനത്തിൽ ആണ് പാർലമെന്റിലേക്കുള്ള മണ്ഡലങ്ങൾ വരുന്നതും എന്നുള്ളത് നിർണ്ണയിക്കുന്നതും ഈ പറയുന്ന സെൻസസ് ഉപയോഗിച്ചിട്ടാണ്. വിഭവങ്ങളുടെ വിഹിതങ്ങളും ധനസഹായങ്ങളുടെ വിതരണവും എങ്ങനെ എന്നുള്ളതും എവിടെ എന്നുള്ള, ഒരു സ്കൂൾ വേണമെങ്കിൽ ആ സ്കൂൾ അവിടെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ആശുപത്രി വേണമെങ്കിൽ എങ്ങനത്തെ ആശുപത്രി ആയിരിക്കണം, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണോ വേണ്ടത് എന്നുള്ള തീരുമാനിക്കുന്നതും ഈ പറയുന്ന സെൻസസ് ഡേറ്റ ഉപയോഗിച്ചാണ്. പിന്നീട് പറയുന്നത് ഏറ്റവും അടുത്ത് വന്നിട്ട് നമ്മൾ ധനകാര്യ കമ്മീഷന്റെ വിതരണത്തിലും സെൻട്രലിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിതരണത്തിലും ഈ സെൻസസ് ഡേറ്റ വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യം. കഴിഞ്ഞ 15-ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ഡിവൈഡ് ചെയ്തതിലും 16-ാമത്തേല് വന്നപ്പോഴും ജനസംഖ്യാ അനുപാതത്തിൽ ഗ്രാന്റുകൾ ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റി വളരെ ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ റിസോഴ്സസ് ആണെങ്കിലും എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു ഇതിനെ വരും. ഇതെല്ലാം കാണിക്കുന്നത് സെൻസസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. എക്കണോമിക്സിലെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഡാറ്റാ ബേസ് ആണ് ആക്ച്വലി ഈ സെൻസസ് ഡേറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് വളരെയധികം പ്രാധാന്യവും നമ്മൾ കൊടുക്കേണ്ടതാണ്.
1: ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാൻ എന്താണ് ചെയ്യേണ്ടത്? ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം.
2: ഇന്ത്യയുടെ സെൻസസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതിവിവര സംബന്ധിയുമായ പ്രക്രിയയാണ്. ഇത് രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തപ്പെടുന്നത്. ഈ ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ കണക്കെടുപ്പിന് ആദ്യഘട്ടത്തിനായി എത്തിച്ചേരുകയും രണ്ടാം ഘട്ടം കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ സെൻസസിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഡിജിറ്റലായി നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് ഇങ്ങനെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട കാലാവധി. അങ്ങനെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ താമസിക്കുന്ന ഒരാളാണ് അയാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെൽഫ് എന്യൂമറേഷന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. www.sc.census.gov.in എന്നാണ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ പോവുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ക്യാപ്ച എൻ്റർ ചെയ്യുകയും തുടർന്ന് മുന്നോട്ട് പോയതിന് ശേഷം ഒരു കുടുംബനാഥന്റെ പേര് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒതന്റിഫിക്കേഷൻ, അതായത് OTP ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈ പറയുന്ന പോർട്ടലിൽ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത വിൻഡോയിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും വേണ്ടതാണ്. ഈ പറയുന്ന സെൻസസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ആദ്യത്തെ ഏതാനും നമ്പറുകളോ ഒഴികെ ബാക്കി എല്ലാത്തിനും ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യക്തിക്കും മറുപടി കൊടുക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ ഒരു സെറ്റ് ഇൻഫർമേഷൻ ആണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID, ഒരു 11-അക്ക നമ്പറാണ്, HL സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ആ സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ മെസ്സേജിൽ വന്നിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തതിനു ശേഷം ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റേഴ്സ്, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുന്ന മുറയ്ക്ക് ഈ നമ്പർ അവർക്ക് കൈമാറുന്നാൽ അവർക്ക് ആപ്പിൽ നമ്മൾ നേരത്തെ സിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതാണ്. ആ ഡാറ്റയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും

0: മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ സാധിക്കും. ഇനി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്യൂമറേറ്റർ നിങ്ങളുടെ സമ്മതത്തോടുകൂടെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഫൈനലി സെർവറിലേക്ക് അയക്കും. അതോടുകൂടെയാണ് ഈ സെൻസസിന്റെ എന്യൂമറേഷൻ പൂർത്തിയാവുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന ആളുകൾക്ക് സാധാരണ പോലെ തന്നെ നേരത്തെ സെൻസസുകൾ ചെയ്തതുപോലെ തന്നെ ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റർ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും. സെൽഫ് എന്യൂമറേഷൻ എന്നത് എല്ലാ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സും പോലെ ഒരു പുതിയ സംരംഭമാണ്. അത് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരോടും ഈ സെൽഫ് എന്യൂമറേഷനിൽ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ സെൻസസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോടും സഹകരിച്ച് തങ്ങളുടെ സത്യസന്ധമായ മറുപടികൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: ജനപിന്തുണയോടെയുള്ള വിവരശേഖരണമായ സെൽഫ് എന്യൂമറേഷൻ 1-ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പ്രാഥമിക വിവരങ്ങൾക്കപ്പുറം വ്യക്തിഗത വിവരശേഖരണം കൂടി പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചും സുസ്ഥിരതയെക്കുറിച്ചുമുള്ള വലിയൊരു ഡാറ്റയാണ് ലഭ്യമാവുക. അതിനെ അടിസ്ഥാനമാക്കിയാവും ഭാരതത്തിലെ ഭാവി വികസന പരിപാടികളും നയരൂപീകരണവും നടപ്പാക്കുന്നത്. ഈയൊരു പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകാൻ പൊതുജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: എഫ് എം ഈവനിങ്ങിൽ ഇനി സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെന്റ് ITI എൻ സി വി ടി അംഗീകാരമുള്ള NSQF ലെവൽ 4 നിലവാരത്തിലുള്ള 2 വർഷത്തെ സർവേയർ ട്രേഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. www.scdditi.admission.kerala.gov.in ജൂലൈ 10 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9494656423. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം, www.scdditi.admission.kerala.gov.in. ഫോൺ നമ്പർ 9496546623. ആലത്തൂർ LBS ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന വിവിധ തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9444317371. 9447430171.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, ത്രീ വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2-50-54-35, 0491-2-50-54-35.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ദേശീയ ആരോഗ്യ ദൌത്യത്തിന് ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കുള്ള എഴുത്തു പരീക്ഷ ഈ മാസം 28 നടക്കും. യോഗ്യരായവരുടെ വിവരങ്ങൾ www.arogyakeralam.gov.in ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.arogyakeralam.gov.in.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയായ ഭാരത് സേവക് സമാജിൽ നടത്തുന്ന 1 വർഷത്തെ ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97 45 27 94 46, 97 45 27 94 46. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യു ജി സി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തുവരും. ഈ മാസം 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04662 27 03 35, 04662 27 03 35. സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റും 5 സെക്കൻഡും.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
3: അന്ന് രാത്രി തങ്ങളുടെ മൺചാളയിൽ പാക്കനാരും തേയയും അമതനും കിടന്നുറങ്ങുകയായിരുന്നു. മുറിക്കകത്ത് കലച്ചലായ ചൂടും പുകയും അനുഭവപ്പെട്ടു. ആദ്യം ഉണർന്നത് അമതനാണ്. അച്ഛനെയും അമ്മയെയും അമതൻ കുലുക്കി വിളിച്ചു. അവർ ഞെട്ടിയുണർന്നു. മൂന്നു പേരും നിമിഷത്തിനകം പുറത്തേക്ക് കുതിച്ചു. തങ്ങളുടെ മൺകുടിൽ കത്തുകയാണ്. ഉണങ്ങിയ കരിമ്പനയോലകളും പുല്ലും കൊണ്ട് മേഞ്ഞ മേൽക്കൂര നിന്ന് കത്തുകയാണ്. ഓലകളിൽ തീപിടിക്കുമ്പോൾ പടപടാ ശബ്ദം പുറപ്പെടുന്നു. തേയി മാറത്തടിച്ച് നിലവിളിച്ചു. കുടിലിന്റെ കിഴക്കുഭാഗത്തുനിന്ന് ആരൊക്കെയോ ഓടിപ്പോകുന്ന ശബ്ദം മൂന്നു പേരും കേട്ടു. തൊട്ടടുത്ത ചാളകളിൽ നിന്നും പുലയന്മാരും ചെറുമക്കളും എത്തി. എന്താ കയ്യും കെട്ടി നിൽക്കണ്? തീ കെടുത്താൻ നോക്കണ്ടേ പാക്കനാരെ? അവർ ചോദിച്ചു. ചിലർ വെള്ളം കുടങ്ങൾ എടുക്കാൻ പോയി. ചിലർ വാഴകൾ വെട്ടിയെടുക്കാൻ ഓടി. പെട്ടെന്ന് അമ്മതൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു, തീ കെടുത്തണ്ട, നിന്ന് കത്തട്ടെ. നിമിഷങ്ങൾക്കകം കുടിൽ ചാമ്പലായി. അമ്മതന്റെ ശബ്ദം അവിടെ മുഴങ്ങി. വേണ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരിൻ. എങ്ങോട്ട്? ഒരു ചോദ്യം ഉയർന്നു. നാടുവാഴിയുടെ കൊട്ടാരത്തിലേക്ക്. അയ്യോ, ഒരു കൂട്ട ശബ്ദം. നാം ജനിച്ച നാൾ മുതൽ തീ തിന്നുന്നു. നാം ചോര വിയർപ്പാക്കി മാറ്റുന്നു. തമ്പുരാക്കന്മാർ തിന്ന് മതിക്കുന്നു. അവർ നമ്മുടെ രക്തം വാറ്റിയെടുക്കുന്നു. നമ്മുടെ പുരയ്ക്ക് തീ വയ്ക്കുന്നു. നമ്മുടെ അമ്മപ്പെങ്ങന്മാരെ അപമാനിക്കുന്നു. ഒന്ന് ചോദിക്കണ്ടേ? ഒരു വാക്കെങ്കിലും ചോദിക്കണ്ടേ? ഇന്ന് അവർ എന്റെ ചാളയ്ക്ക് തീ വെച്ചു. നാളെ നിങ്ങളുടെ ചാളയ്ക്കായിരിക്കും തീ വയ്ക്കുന്നത്. ഇതിനകം അവർ എത്രയോ ചാളകൾ ചുട്ട് ചാരമാക്കിയിട്ടുണ്ട്. എത്രയോ പേരെ ചുട്ട് കരിച്ചിട്ടുണ്ട്. ആരും ചോദിക്കാനില്ല. വരിൻ, എന്റെ കൂടെ വരിൻ. ആർക്കും പേടി വേണ്ട. നിങ്ങളെ ആരും ദേഹോപദ്രവം ചെയ്യില്ല. അഥവാ നമ്മെ ഉപദ്രവിക്കുകയാണെങ്കിൽ തന്നെ നാം അത് നേരിട്ടേ പറ്റൂ. വിജയം യാതനയിൽ നിന്നാണ് ലഭിക്കുന്നത്. ധൈര്യവും വിവേകവുമാണ് ആവശ്യം. നമ്മളും മനുഷ്യരാണ്. നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയൂ, ഞങ്ങളും മനുഷ്യരാണെന്ന്. അമതൻ വാചാലനായി. ഒരു തീപ്പൊരി അനേകം തീപ്പൊരികളായി മാറി ആളിക്കത്തി. അബാലവൃദ്ധം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളും മനുഷ്യരാണ്. എല്ലാവരും ചൂട്ട് കത്തിക്കുവിൻ. കത്തുന്ന ഈ മൺചാളയിൽ നിന്നും തീ പകർന്നെടുക്കുവിൻ, അമതൻ വിളിച്ചു പറഞ്ഞു. 300 ചൂട്ടുകൾ തെളിഞ്ഞു മിന്നി. അമതൻ അവരോടൊപ്പം നടന്നു. നാടുവാഴിയുടെ അരമനയിലെത്തി. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് 100 ഓലച്ചുട്ടുകൾ കത്തി. നാടുവാഴി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആ കാഴ്ച കണ്ടു.

ഓടിവരിൻ ഓടിവരിൻ, അദ്ദേഹം ബഹളം കൂട്ടി. കൊട്ടാരം ഉണർന്നു, കാവൽക്കാർ ഉണർന്നു, ഭൃത്യന്മാരും കാര്യസ്ഥന്മാരും ഉണർന്നു. അമതൻ മുറ്റത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നാടുവഴി, എന്റെ ചാളയ്ക്ക് നിങ്ങൾ തീവെച്ചു. ഞങ്ങൾ പകരം ചോദിക്കാൻ വന്നതാണ്. ഉശിരുണ്ടെങ്കിൽ താഴേക്കിറങ്ങി വരിൻ. നാടുവാഴി പേടിച്ചു വിറച്ചു.

0: ഇടിച്ചു വിറച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. 65 പേർ കൂടി പുരസ്കാരമേറ്റുവാങ്ങും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തിരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം കാര്യവട്ടം ക്ലിഫിൽ സംഘടിപ്പിച്ചു. പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പ്ലാസ്റ്റിക് ഇന്ന് ലോകം കീഴടക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയിലും ഏറ്റവും ആഴമുള്ള മരിയാന ട്രെഞ്ചിലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒറ്റത്തവണ ഉപയോഗത്തിലുള്ളതും കനം കുറഞ്ഞതുമായ പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉത്പാദനവും സംഭരണവും രാജ്യവ്യാപകമായി നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരു ശ്രമം ഉണ്ടായെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ അതിനെ ദുർബലമാക്കി. നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുവാൻ യാതൊരു നിലയിലും കഴിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിനുള്ളത്. സർവ്വ മേഖലകളിലും പടർന്നു പിടിച്ച പ്ലാസ്റ്റിക്കിന്റെ അംശം മനുഷ്യന്റെ രക്തത്തിൽ വരെ സ്ഥിരീകരിച്ചത് അടുത്തിടെയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ വിസ്കാവോ എന്ന കടൽ യാത്രികൻ ലോകത്തെ ഏറ്റവും ആഴമുള്ള കടലിന്റെ അടിത്തട്ടിൽ മരിയാന ട്രെഞ്ചിൽ എത്തുകയുണ്ടായി. തണുപ്പുള്ളതും ഇരുമ്പിനെ പോലും പരത്തിയെടുക്കാൻ കഴിയുന്ന മർദ്ദവുമുള്ള അവിടെ വിചിത്രമായ ചില മത്സ്യങ്ങളെ കണ്ടതിനൊപ്പം അദ്ദേഹം കണ്ട മറ്റൊരു വസ്തു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് ആയിരുന്നു അദ്ദേഹം അവിടെ കണ്ടത്. ആധുനിക ലോകത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരേ സമയം വലിയ ഉപയോഗമുള്ള വസ്തുവും അതേസമയം തന്നെ തലവേദനയും ആയി മാറിയ പ്ലാസ്റ്റിക് 11,000 മീറ്റർ വരെ ആഴത്തിൽ എത്തിപ്പെട്ടു എന്നാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് ഭൂമിയിൽ അഴുകാൻ 5,000 വർഷങ്ങളോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൾ. പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത ഭൂമിയിൽ കെട്ടിക്കിടക്കുന്നത് മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നങ്ങൾ, അതിലേറെ അവ ജീവജാലങ്ങളുടെ ഭക്ഷ്യ ശൃംഖലയിൽ എത്തിച്ചേരുകയും ജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ജലജീവികളാണ് ഇവിടെ ഏറ്റവും ഭീകരമായ മുഖം കാണേണ്ടി വരുന്നത്. 2019 നവംബർ മാസത്തിൽ ഇറ്റലിയിലെ സഫാലു ബീച്ചിൽ ചത്തടിഞ്ഞ 22 അടി നീളവും ഏകദേശം 7 വയസ്സ് പ്രായവുമുള്ള നീലത്തിന്

0: മിംഗളത്തിന്റെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് 40 കിലോ പ്ലാസ്റ്റിക് ആയിരുന്നു. ഷെൽ മത്സ്യങ്ങൾ, ഉപ്പ്, കുടിവെള്ളം, ബിയർ എന്നിങ്ങനെ മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അംശങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് മനുഷ്യരിലെ രക്തത്തിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. അന്താരാഷ്ട്ര ജേണലായ എൻവയോൺമെന്റ് ഇന്റർനാഷണലാണ് 22 പേരുടെ രക്തപരിശോധനയിൽ 17 പേരിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇത് മനുഷ്യ ശരീരത്തിലെ പോളിമർ സാന്നിധ്യത്തിന്റെ പ്രാഥമികമായതും നിർണായകവുമായതുമായ സൂചനകളാണ്. കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അന്തിമമായി ഇതിന്റെ കാഠിന്യം ഉറപ്പിക്കാൻ കഴിയൂ. 700 നും 500 നാനോമീറ്ററിനും ഇടയിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. 700 നാനോമീറ്റർ എന്നാൽ ഒരു മുടിയിഴയുടെ വീതിയുടെ 140 തവണ ചെറിയ വലിപ്പം എന്നർത്ഥം. 50% ആൾക്കാരിലും ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിമറായ പോളി എത്തിലീൻ ടാർഫ്താലേറ്റ് അടങ്ങിയതായാണ് കണ്ടെത്തിയത്. രണ്ടാമതായി കണ്ടെത്തിയതാവട്ടെ ഭക്ഷണം പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന പോളിസ്റ്റൈറിനും ആയിരുന്നു. കൂടാതെ നമ്മൾ കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന പ്ലാസ്റ്റിക് കിറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന പോളി എത്തിലീൻ കൂടി രക്തത്തിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. പരീക്ഷണം നടത്തിയവരിൽ വായു, ജലം, ഭക്ഷണം എന്നീ മാർഗങ്ങളിലൂടെ അല്ലാതെ അവരുപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റുകൾ, ലിപ് ബാമുകൾ എന്നിവ അറിയാതെ വിഴുങ്ങുന്നതിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിൽ എത്തിയേക്കുമെന്നാണ് നിഗമനം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി
2: എഫ്എം ഈവനിംഗിൽ ഇനി
3: യുവവാണി.

ആകാശവാണി കൊച്ചി നിലയത്തിന്റെ യുവവാണി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുറച്ച് തകർപ്പൻ കലാപരിപാടികളുമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മഹാകവി കുമാരനാശാൻ രചിച്ച മനോഹരമായ വരികളോടെ ഇന്നത്തെ യുവവാണി ആരംഭിക്കുകയാണ്. ഇത് ആലപിക്കുന്നത് ജുവാൻ തെരേസ, ഫൈഹ മെഹറിൻ.

0: ആലുവ മണപ്പുറവും ശിവരാത്രിയും ഒക്കെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ആലുവയുടെ ചരിത്രം എത്ര പേർക്കറിയാം? നമ്മളിൽ പലർക്കും അറിയാത്ത ആ കഥകളുടെ വലിയൊരു ലോകവുമായി അദ്നാൻ സാമിൽ നിങ്ങൾക്ക് മുന്നിലേക്ക്.
1: നമസ്കാരം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ നഗരമായ ആലുവയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പെരിയാറിൻ്റെ തീരത്തുള്ള ആലുവ മണപ്പുറത്തെ മഹാശിവരാത്രി ഏറെ പ്രശസ്തമാണ്. എറണാകുളത്തു നിന്നും 20 കിലോമീറ്റർ അകലെയാണ് ആലുവ സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കൊട്ടാരവും ആലുവയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് സർക്കാർ അതിഥി മന്ദിരം കൂടിയാണ്. 80 വർഷം പിന്നിട്ട മാർത്താണ്ഡവർമ്മ പാലം ഇന്നും അചഞ്ചലമായി നിലകൊള്ളുന്നു. മാർത്താണ്ഡവർമ്മ ഇളയ രാജാവിൻ്റെ കാലത്ത് 1940 പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ആലുവ എന്ന പേരിൻ്റെ അടിസ്ഥാനം ആരംഭിക്കുന്നത് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വീരമൃത്യു വരിച്ച നിരവധി വ്യക്തികൾ ഉറങ്ങുന്ന മണ്ണാണ് ആലുവ. നെടുങ്കോട്ട ഭേദിച്ച് തിരുവിതാംകൂർ കീഴടക്കാൻ വന്ന ടിപ്പുവിൻ്റെ പട്ടാളത്തിന് ആലുവയിൽ നിന്നും പിന്തിരിഞ്ഞു ഓടേണ്ടി വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആറ് കടന്ന് തെക്കോട്ടിരച്ചു കയറിയ മൈസൂർ പട്ടാളത്തെ നേരിടാൻ തിരുവിതാംകൂർ സൈന്യം മണൽച്ചിറ വെട്ടിമുറിച്ചു. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൈസൂർ പട്ടാളം കടലിലേക്കൊഴുകി. ശേഷിച്ചവരെ തിരുവിതാംകൂർ സൈന്യം തുരത്തിയോടിക്കുകയും ചെയ്തു. ഇനി ആലുവ എന്ന പേരിൻ്റെ ചരിത്രം

0: ചരിത്രം നമുക്ക് പരിശോധിക്കാം. പാണ്ഡ്യ നാട്ടിൽ മധുര കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ശൈവമതം പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് വ്യാപിച്ചു. അതിൻ്റെ ആദ്യ സൂചനയാണ് തൃക്കരിയൂരിലെ ശിവക്ഷേത്രം. ഇതിനെ തുടർന്ന് ആലുവയിലും ശിവപ്രതിഷ്ഠ നടന്നു. മധുരയിലെ ശിവക്ഷേത്രത്തെ ആലവായ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനെ അനുകരിച്ച് ഇവിടുത്തെ ശിവക്ഷേത്രത്തെ ആലവായ് എന്ന് വിളിച്ചു പോന്നു. ഇതാണ് പിന്നീട് കുറുകി ആലുവ എന്ന സ്ഥലനാമത്തിന് കാരണമായത്. ആലുവ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറുള്ള ആൽമരത്തിൽ നിന്നാണ് ആലുവ എന്ന നാമം ഉടലെടുത്തതെന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു. ചേര രാജാക്കന്മാരുടെ കാലം തൊട്ട് ആചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉത്സവമാണ് ആലുവ മഹാശിവരാത്രി. ഒരു വർഷത്തേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ, പണിയായുധങ്ങൾ, കാർഷിക വിത്തുകൾ, വസ്ത്രങ്ങൾ എന്നിങ്ങനെ എല്ലാം ഇവിടെ വിൽപ്പനക്കെത്തിയിരുന്നു. പിന്നീട് കൊച്ചി രാജ്ഞിയാണ് ആലുവ ചന്ത നിർമ്മിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ചന്തയെ ചുറ്റിപ്പറ്റിയാണ് ആലുവ എന്ന നഗരം വികസിച്ചത്. വിവിധ മതസ്ഥർ മതസൗഹാർദ്ദത്തോടെ ഐക്യത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ആലുവ. ശ്രീ ഷഹം ക്ഷേത്രവും സെൻട്രൽ മസ്ജിദും ഒരു മതിലിന് ഇരുപുറമായാണ് നിലകൊള്ളുന്നത്. ആലുവയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ, ആലുവ ബോയ്സ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്ഥാപിക്കപ്പെട്ടത് 1908. ആലുവയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെൻറ് മേരീസ് ഹൈസ്കൂൾ 1909 സ്ഥാപിക്കപ്പെട്ടത്. സാംസ്കാരിക വൈവിധ്യങ്ങളാലും ഊർജ്ജസ്വലമായ ഉത്സവങ്ങളാലും പ്രശസ്തമായ ആലുവ നഗരത്തെക്കുറിച്ചുള്ള ചരിത്രം ഏതാനും ചില വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. ആലുവ ഇനിയും വികസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: വിചാരിച്ചാൽ പണം തിരിച്ചു പിടിക്കാം, പക്ഷേ കഴിഞ്ഞു പോയ സമയം അത് തിരിച്ചു പിടിക്കാൻ പറ്റോ? ജീവിതത്തിൽ ഒരിക്കലും വിലമതിക്കാൻ കഴിയാത്ത സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഹെന്ന സുമയെ ക്ഷണിക്കുന്നു.
2: കാലം തൻ മണി മുഴങ്ങുന്നു, കാതോർത്തു നിൽക്കുക നമ്മൾ. ഇന്നു ചെയ്യേണ്ടത് ഇന്നേ ചെയ്യുക, നാളെ എന്നത് വെറും കനവ് മാത്രം. ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു വിഭവമേ ഉള്ളൂ, അതാണ് സമയം. ആ സമയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതെ, സമയം വിലപ്പെട്ട സമ്പത്ത്. ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും പ്രകൃതി തുല്യമായി നൽകിയിട്ടുള്ള ഏക സമ്പാദ്യം ദിവസേനയുള്ള 24 മണിക്കൂറാണ്. അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നില്ല. ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരാളുടെ വിജയം നിലനിൽക്കുന്നത്. സമയം പാഴാക്കുന്നവൻ ജീവിതം തന്നെയാണ് പാഴാക്കുന്നത്. ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ. കാരണം സമയം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ജീവിതം പഠിപ്പിക്കും, ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന് സമയവും പഠിപ്പിക്കുന്നു. APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സമയത്തെ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ്. അതെ, ജീവിതം സമയബന്ധിതമാണ്. സമയം പാഴാക്കിയാൽ ലക്ഷ്യത്തിലെത്താൻ വൈകും. നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടതും നാം തന്നെയാണ്. അതുകൊണ്ട് സമയം നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിത ലക്ഷ്യം നേടേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ കൂട്ടരെ, എന്താണ് സമയം? അളക്കാൻ സാധിക്കാത്തതും അളവില്ലാത്തതുമായ കാലത്തെ അളക്കാൻ ശ്രമിക്കുന്നതാണ് സമയം. പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, ആരോഗ്യം തിരിച്ചു പിടിക്കാം. എന്നാൽ ഒരിക്കൽ നഷ്ടപ്പെട്ട സമയം അത് ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളായ നമുക്ക് സമയത്തിന്റെ വില കൂടുതൽ മനസ്സിലാക്കണം. പഠനത്തിനും വിശ്രമത്തിനും വിനോദത്തിനും ശരിയായ സമയം കണ്ടെത്തണം. സമയക്രമം പാലിക്കുന്ന ശീലം നമ്മെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കും. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും കാരണം പലരും വിലപ്പെട്ട സമയം പാഴാക്കുന്നു. ഇനി കുറച്ചു കഴിഞ്ഞ് പഠിക്കാം, നാളെ തുടങ്ങാം എന്ന ചിന്ത പല സ്വപ്നങ്ങളും തകർക്കുന്നു. സമയം ആരെയും കാത്തിരിക്കില്ല, അതൊരു ഒഴുകുന്ന നദി പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു നിക്ഷേപമാണ്. അത് അറിവിനായോ നന്മയ്ക്കായോ അധ്വാനത്തിനായോ ചിലവഴിക്കുമ്പോൾ മാത്രമേ ജീവിതം അർത്ഥപൂർണമാകൂ. കാലം ആർക്കും വേണ്ടി കാത്തിരിക്കില്ല എന്ന സത്യം ഉൾക്കൊണ്ട് ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കാലം പൊന്നിനേക്കാൾ വിലപ്പെട്ടതാണ്. പോയ സമയം തിരികെ വരികില്ല എന്ന ചിന്ത നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഇനി കുറച്ചു നേരത്തേക്ക് ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ഇനി നമ്മുടെ റേഡിയോ തരംഗങ്ങളിലൂടെ അല്പം നാടൻ ആവേശവും മേളക്കൊഴുപ്പും കേട്ടാലോ? കേരളത്തിന്റെ തനത് കലാരൂപമായ ചെണ്ടമേളവുമായി നിങ്ങൾക്ക് മുന്നിലേക്കെത്തുന്നു ഡിനിൽ കെ ദിനേശ്.

0: ഇപ്പോൾ നാം ഇവിടെ കേട്ടത് ചെണ്ടമേളങ്ങളിലെ ഒരു മേളമായ ചെമ്പടമേളത്തിന്റെ നാലാം കാലമാണ്. അടുത്തതായി നമ്മുടെ കാതുകൾക്ക് കുളിർമയേകാൻ ഇനിയൊരു മലബാർ നാടനീണം ആസ്വദിക്കാം. മാപ്പിളപ്പാട്ടിന്റെ സംഗീത ശാഖയിലേക്ക് നമ്മെ കൊണ്ടുചെല്ലാൻ ഫിദ ഫാത്തിമ എത്തുന്നു.
1: 1921 മലബാർ കലാപത്തിൽ അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികളുടെ വീര്യത്തെയും അവർ സഹിച്ച ത്യാഗങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് കെസ് ഇടമുറക്കം ഇഷലിൽ ഹംസ നരോക്കാവ് രചിച്ച ഗാനമാണ് ജിഗം തങ്കം. അതിലെ ഏതാനും വരികൾ നമുക്ക് കേൾക്കാം. ജിഗം തങ്കം

അതർദിക്ക് അന്താമാനിക്കായത്തെ ബിരിത്തെ നാടും വീടും കടത്തിട്ടു പിരിത്തെ ഉടൽ പീടി പേടും തടവുൾ കാടർ കോടും കോടു മകൾ വാഗൺ ട്രാജഡിയാടവുകൾ വാടിക്കേടാ വള്ളുവരും. വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റിച്ചേ വെടിപൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പാട്ടം കെട്ടിപ്പറ്റി.

0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. എല്ലാവർക്കും ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒത്തിരി നന്ദിയും സ്നേഹവും നേരുന്നു. നമസ്കാരം.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം.

0: ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
2: യുവവാണി സമാപിക്കുന്നു.

സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ അടുത്ത മാസം 31 വരെ ഇ ഗ്രാൻസ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2-50-53-83 0491-2-50-53-83. മരുത റോഡ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിന് വർക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. MBBS മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25-50 മധ്യേ. TCMC ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും ബയോഡേറ്റയും സഹിതം ഈ മാസം 26 രാവിലെ 11 മുൻപ് എത്തണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണ മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എന്റെ റൂംമേറ്റ് ബാബു, മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പോ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
0: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് പേരെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
2: എന്തിനും അടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം. ഈ മാസം 27 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491 2553 3327. കോട്ടയം ജില്ലയിലെ പാല ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ തസ്തികകളിൽ ദിവസം

വേതനാടിസ്ഥാനത്തിൽ നിയമനത്തിന് ഈ മാസം 30 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 45 59 41 97, 96 45 59 41 97. കോട്ടയം ജില്ലയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാലാ കാനാട്ടുപാറയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആന്റ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 45 59 41 97, 96 45 59 41 97.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഈവനിംഗ് മെലഡി. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാക്കൾ ഈവനിംഗ് മെലഡിയിൽ കേട്ടത്. ഗാനശില്പികൾ ബിജു തിരുമല, ഇളയരാജൻ.

സേവന വാർത്തകൾ തുടരുന്നു. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്കുള്ള നേരിട്ടുള്ള അഭിമുഖം ഈ മാസം 30 ചൊവ്വാഴ്ച രാവിലെ 10 കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 47 95 93 05 9 4 4 7 9 5 3 0 5. കേന്ദ്ര ലഹരി വിരുദ്ധ പ്രചാരണ പദ്ധതിയായ നശാമുക്ത് ഭാരത് അഭിയാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി മാസ്റ്റർ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ കീഴിൽ മാസ്റ്റർ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രം സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 29. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 96 45 64 64 9 4 9 6 4 5 6 4 6 4 നമ്പർ ഒരിക്കൽ കൂടി 9 4 9 6 4 5 6 4 6 4. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി പാറേമാവിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന ദിവസ വേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക്, കുക്ക്, ഫുൾ ടൈം സൂപ്പർ, സെക്യൂരിറ്റി, ഫീമെയിൽ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ഈ മാസം 29 നടത്താൻ നിശ്ചയിച്ച വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 30 നടത്തും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 വൈകുന്നേരം 5 അപേക്ഷ നൽകണം. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഈ മാസം 30 രാവിലെ 10 നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 46 37 09 58 9 4 4 6 3 7 0 9 5 8. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. പരിചയ് എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ, ആശ ഭോസ്ലെ എന്നിവർ നയിക്കുന്നു. രചന ഗുൽസാർ, സംഗീതം ആർ ഡി ബർമൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്നേരമാണ് മാതാമ്മ മരുതന്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. വളരെ തിടുക്കത്തിൽ ബ്ലൗസ് ഇട്ടതുകൊണ്ടാകും മുൻവശത്തെ കുടുക്കുകളൊന്നും വേണ്ട പോലെ ആയിരുന്നില്ല. ശരീരമാസകലം കുലുക്കിക്കൊണ്ടാണ് അവർ ഓടി വരുന്നത്. ദേഷ്യത്തോടെ എന്തെല്ലാമോ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അവരുടെ ഓട്ടം അവസാനിച്ചത് മരുതനെ കെട്ടിയിട്ടിരിക്കുന്ന മരത്തിനടുത്തെത്തിയപ്പോഴാണ്. മാതാമ്മ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ കൂടി നിൽക്കുന്നവർ ഉത്കണ്ഠാകുലരായി. മരുതനെ കെട്ടഴിച്ചു വിടാൻ പോവുകയാണെന്ന് ചിലർ പറഞ്ഞു. വീട്ടിലൊന്നും പതിവായി പോകാത്ത മരുതൻ മിക്ക ദിവസവും ഭക്ഷണം കഴിക്കുന്നത് മാതാമ്മയുടെ ഹോട്ടലിൽ നിന്നാണ്. ഭക്ഷണത്തിനുള്ള പണം കൃത്യമായി കൊടുക്കാറുമില്ല. എങ്കിലും പരിഭവമൊന്നും പറയാതെ മാതാമ്മ അയാൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. മാതാമ്മയ്ക്ക് മരുതനോട് എന്തോ ഒരു തരം അടുപ്പമുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. ചെറുപ്പത്തിലെ നാട് വിട്ടുപോയ മകനെ ഓർത്തായിരിക്കാം ഈ അടുപ്പമെന്നാണ് നാട്ടുകാർ കരുതിയിരിക്കുന്നത്. തന്റെ മകനെപ്പോലെയുള്ള ഒരാളെ കെട്ടിയിട്ടതിലുള്ള ദേഷ്യം തീർക്കാനാണ് മാതാമ്മ ഓടിക്കിതച്ചു വന്നതെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവരെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. മൈനർ പോലും അങ്ങോട്ട് നോക്കിയില്ല. ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ തന്നെയായിരുന്നു അയാളുടെ നിൽപ്പ്. കെട്ടിൽ നിന്നും മരുതൻ പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും നിശ്ചയമില്ലായിരുന്നു. മുരട്ടെ സ്വഭാവമുള്ള മരുതൻ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ പേടിച്ചരണ്ടുപോയ ചിലർ കിഴക്കോട്ടേക്ക് നോക്കി ദയാപൂർവം കാത്തുനിന്നു. കെട്ടഴിച്ചു തീരുന്നതിനിടയിൽ കണ്ണച്ചൻ ഇങ് എത്തേണമേ എന്നവർ വിചാരിച്ചുകൊണ്ടിരുന്നു. മരുതനു പേടി കണ്ണച്ചനെ മാത്രമാണ്. കണ്ണച്ചൻ പറഞ്ഞാൽ അയാൾ അനുസരിച്ചേക്കും. നാട്ടുവെളിച്ചം അപ്പോഴേക്കും ഊർന്നുപോയിരുന്നു. പരസ്പരം മുഖങ്ങൾ കാണാൻ വളരെ പ്രയാസപ്പെട്ടു. അതിനിടയിൽ ആരോ ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ടുവന്നു. മരത്തിന് തൊട്ടുമുമ്പിലായി വെച്ചു. ഇപ്പോൾ മരുതനെ എല്ലാവർക്കും കാണാം. ആ വെളിച്ചത്തിൽ മാതാമ്മ മരുതന്റെ അടുത്തേക്ക് എത്തുന്നതും കൈവീശി മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നതും കണ്ടപ്പോൾ ചുറ്റും കൂടി നിന്നവർ നിലതെറ്റി ഞെട്ടലിലേക്ക് അമർന്നുപോയി. പിന്നെ കേൾക്കുന്നത് മാതാമ്മയുടെ അലർച്ചയാണ്.
2: നിന്റെ ചോറും തിന്നിട്ട് ഇമ്മാതിരി അഹമ്മതി കാട്ടുകയാണോ നിന്റെ മോനെ?
1: മാതാമ്മ കുറച്ച് പിന്നോട്ടേക്ക് നീങ്ങി വലതുകാൽ ഉയർത്തി മരുതന്റെ അടിവയറ്റിന് കീഴെ ഒരു ചവിട്ടും കൊടുത്തു. അപ്പോൾ
2: ഹമ്മേ
1: എന്ന് മരുതൻ പതുക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്നതായും നാട്ടുകാർ കേട്ടു. എല്ലാം കഴിഞ്ഞു, ഒന്നും ചെയ്തില്ലെന്ന വിധത്തിൽ മാതാമ്മ നാട്ടുകാർക്ക് നടുവിലൂടെ കൈവീശി നടന്നകലുമ്പോൾ അവർ പറയുന്നത് കേട്ടു.
2: ഇനി ഓൻ അതും കൊണ്ട് ഒന്നും ചെയ്യരുത്.
1: കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുവാൻ കഴിയാതെ നാട്ടുകാർ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് കണ്ണച്ചൻ സ്ഥലത്തെത്തിയത്. അദ്ദേഹം ശാന്തസ്വരത്തിൽ മരുതനോട് ചോദിച്ചു,
2: ഞാൻ എന്തായി കേൾക്കുന്നത് മരുതനെ? നീ ഇമ്മാതിരി ചേപ്രത്തം ചെയ്യാൻ പാടുണ്ടോ?
1: മരുതൻ മിണ്ടിയില്ല.
2: എന്തായാലും ഇമ്മക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ.
1: ആരെങ്കിലും ചെന്ന് പോക്കറാജിയെ കൂടി കൂട്ടിക്കൊണ്ടുവരി. നാടിന്റെ കാര്യമായതുകൊണ്ട് ഓറും കൂടി വന്നിട്ട് തീരുമാനിക്ക. ആരോ പോക്കർ ഹാജിയെ വിളിച്ചുകൊണ്ടുവരാൻ ഓടി. അദ്ദേഹം ജുമാഅത്ത് പള്ളിയിൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതിനിടയിൽ നേരത്തെ കത്തിച്ച ചൂട്ട് കെട്ടുപോയിരുന്നു. പകരം രണ്ട് ചൂട്ടുകൾ കത്തിച്ചു വെച്ചു. ഇപ്പോൾ എല്ലാവരുടെയും മുഖങ്ങൾ ഏതാണ്ട് കാണാമെന്നായി. പോക്കർ ഹാജി എത്തിയപ്പോൾ കണ്ണച്ചൻ പറഞ്ഞു,
2: ഹാജാരെ, ഇമ്മക്ക് മരുതന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. ഓൻ എന്തൊക്കെയോ ചേപ്രത്തം ഒപ്പിച്ചു എന്നാ എല്ലാരും പറയുന്നേ.
3: അതെന്താന്ന് ഞമ്മളും കൂടി ഒന്ന് അറിയട്ടേന്ന്. എന്നിട്ട് വേണമല്ലോ ഒരു തീരുമാനമുണ്ടാക്കായി,
1: പോക്കർ ഹാജി പറഞ്ഞു. മരുതന്റെ ചേപ്രത്തരം എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു വിദ്യയായിരുന്നു അത്.
2: അതാ അതിന്റെ ശരി,
1: കണ്ണച്ചൻ അഭിപ്രായപ്പെട്ടു. കൂടി നിന്നവർ മരുതന്റെ വിക്രിയകൾ വിവരിക്കുവാൻ തുടങ്ങി. മേൽപ്പറമ്പിൽ അന്ത്രുവിന്റെ മോളെ പുഴത്തീരത്ത് വെച്ച് പിടിച്ചതും

0: മാത്തറ കുങ്കിയമ്മയുടെ മോൾ ഉറങ്ങുമ്പോൾ അവളുടെ നെഞ്ചത്ത് കയറി കിടന്നതും ചങ്ങാരത്തു താഴെ ഉണക്കന്റെ മോളുടെ നെഞ്ചിൽ കടിച്ചുപറിച്ചതും അവർ വിവരിച്ചു. ഏറ്റവും ഒടുവിലായി രാരോത്ത് കിട്ടന്റെ മോള് ചന്ദ്രി സന്ധ്യയ്ക്ക് മൂത്രമൊഴിക്കാൻ പൊരേന്റെ പിന്നാമ്പുറത്ത് പോയപ്പോൾ മരുതൻ കയറിപ്പിടിക്കാൻ ശ്രമിച്ചതും അവർ പറഞ്ഞു. കൊപ്രക്കളത്തിലെ പണിയും കഴിഞ്ഞ് പൊരയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. അവിടെ നിന്നാണ് നാട്ടുകാർ മരുതനെ പിടികൂടിയത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പോക്കർ ഹാജി മരുതനോട് ഉറക്കെ ചോദിച്ചു, ഇതൊക്കെ നേരാണോ മരുത?
1: അന്നേ
0: മരുതൻ, വമ്പേ, നീ നേര് പറഞ്ഞല്ലോ. പിന്നെ കണ്ണച്ചന്റെ നേരെ നോക്കി,
1: ചേപ്രത്തരം തന്നെ അല്ലേ കണ്ണ?
0: ഇനി ഇമ്മക്കൊരു തീരുമാനെടുക്ക, അതാ നല്ലത്.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: മുൻകാലങ്ങളിൽ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരുടെ നാവിൽ കയറിക്കൂടിയ ചില വാക്കുകളെയും പ്രയോഗങ്ങളെയും ഓർമ്മിച്ചെടുക്കുകയാണ്. ഈ വാക്കുകളിലധികവും പുതിയ കാലത്തിനും പുതിയ തലമുറയ്ക്കും അന്യമാണ്. പരിഷ്കൃതരല്ലാത്ത, വൈജ്ഞാനികരല്ലാത്ത മുൻതലമുറ കുറ്റപ്പെടുത്തുന്നതിനും ചിലപ്പോൾ തിരുത്തുന്നതിനും ഉപയോഗിച്ചവയാണ് ഈ വാക്കുകളിൽ മിക്കതും. കുന്തളിപ്പ് എന്നാൽ വിരൽകുത്തി നടക്കുക എന്നാണ് അർത്ഥം. എന്നാൽ അഹങ്കരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നത്. കുംബാസ് അഥവാ കൊമ്പാസ് എന്ന വാക്കും പൊങ്ങച്ചം, ഗമ എന്നീ അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. കുന്നായ്മ എന്ന വാക്കിന്റെ അർത്ഥം പിശുക്ക് എന്നാണ്. കുറ്റം പറയുക, വഷളത്തരം പറയുക എന്നീ രീതികളിൽ കുന്നായ്മ ഉപയോഗിച്ചിരുന്നു. കുനിഷ്ഠ എന്നാൽ വക്രത എന്നാണ് അർത്ഥം. ഏഷണിയും കൗശലവും ഉപയോഗിച്ചുള്ള ചെയ്തികളെയാണ് ഇത് അർത്ഥമാക്കിയിരുന്നത്. ഇതേ അർത്ഥത്തിലാണ് പൗശൂന്യമെന്ന വാക്കും ഉപയോഗിച്ചത്. മറിപ്പും തിരുപ്പുമെന്ന പ്രയോഗവും അർത്ഥമാക്കുന്നത് ഇതുതന്നെ. കുരാലിക്കുക എന്നാൽ കണ്ണു കലങ്ങുക, നിറം മങ്ങുക എന്ന് അർത്ഥമാക്കുന്നു. പനി പോലുള്ള അസുഖങ്ങളാൽ ക്ഷീണിച്ച കുഞ്ഞിനെ നോക്കി കണ്ണു കുരാലിച്ചിരിക്കുന്നു എന്ന് അമ്മമാർ പറഞ്ഞിരുന്നു. ഇതെന്തു കുന്തം എന്ന് ദേഷ്യപ്പെട്ടു പറയുന്ന പതിവ് നമുക്കുണ്ട്. പകരം ഇത് എന്തു കുന്തപ്പനാണ്ടി എന്ന് പറയുന്ന ശീലമുണ്ടായിരുന്നു. അന്തക്കരണമെന്നാൽ മനസ്സ് എന്നാണ് അർത്ഥം. എന്നാൽ ഇത് വലിയ അന്തക്കരണമായിപ്പോയി എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. വല്ലാത്ത കടുങ്കയായിപ്പോയി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അണ്ടനും അടകോടനും എന്ന പ്രയോഗം മിടുക്കും കഴിവും കുറഞ്ഞവരെയും നിലവാരത്തിൽ താഴ്ന്നവരെയും ഉദ്ദേശിച്ചുള്ളതാണ്. കിണം കുറിക്കുക എന്നാൽ ദുസ്വഭാവം കാണിക്കുക. കുന്തം പിടിപ്പിക്കുക എന്നാൽ അബദ്ധത്തിലാക്കുക. കുമ്പിട്ട് കുഴിയിലിറക്കുക എന്നാൽ ചതിക്കുക. കുന്തം വിഴുങ്ങി നിൽക്കുക എന്നാൽ സ്തംഭിച്ചു നിൽക്കുക എന്നിങ്ങനെ പ്രയോഗങ്ങളുണ്ട്. കൂസൽ എന്നാൽ വകവയ്പ് എന്നാണ് അർത്ഥം. കയ്യാല കാക്കുക എന്നാൽ കാവൽ നിൽക്കുക എന്നർത്ഥമാക്കുന്നു. ഇഞ്ചപ്പരുവമാക്കുക എന്നാൽ മർദ്ദിക്കുക. അക്കരപ്പിഴ വലിയ ദൗർഭാഗ്യമാണ്. അവതാ പറയുക, എരികേറ്റുക, തലവലിച്ചു പോവുക, നക്കാപ്പിച്ച കിടക്കുക, മുഞ്ഞിയും മൂക്കും കാണുക എന്നീ വാക്കുകൾ സാഹചര്യമനുസരിച്ച് പ്രയോഗിക്കുന്നവയാണ്. ഇഞ്ചി കടിച്ച പോലെ കിടക്കപ്പൊറുതിയില്ല എന്നീ പ്രയോഗങ്ങളുടെ കാര്യവും ഇതുതന്നെ. തക്കിടിമുണ്ടൻ പൊക്കം കുറഞ്ഞവരെ സൂചിപ്പിക്കുന്നു. ഗുട്ടൻസ് എന്നാൽ സാരാംശം അല്ലെങ്കിൽ സംഗതി എന്നാണ് അർത്ഥം. വിദ്യാഭ്യാസം കൊണ്ട് പരിഷ്കൃതരായപ്പോൾ മലയാളിയുടെ നാവിൽ നിന്ന് സ്വയമറിയാതെ ഈ വാക്കുകൾ ഇറങ്ങിപ്പോയി എന്നാണ് കരുതേണ്ടത്. എങ്കിലും ജനതയുടെ സംസ്കാരത്തിന്റെ തനിമയെ സൂചിപ്പിക്കുന്നവയായി ഈ വാക്കുകളെ പരിഗണിക്കണം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നമ്പറുകൾ ആവർത്തിക്കാം: 04-8-4-24-26-397 04-8-4-24-26-387 മറ്റൊരു നമ്പർ 94-46-45-58-88

0: Trey and Doug Vapes.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. It is the World Cup time. 23rd തീയതി പുലർച്ചെ 2:30 ഗ്രൂപ്പ് എൽ പോരാട്ടം ഫ്രാൻസ് വേഴ്സസ് ഇറാഖ്. പുലർച്ചെ 5:30 നോർവേ വേഴ്സസ് സെനഗൽ. രാവിലെ 8:30 ഗ്രൂപ്പ് ജയിൽ ജോർദാൻ വേഴ്സസ് അൾജീരിയ. 23rd രാത്രി 10:30 ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു ഉസ്ബെക്കിസ്ഥാനുമായി. പെയിന്റിംഗ് ദ എയർവേവ്സ് വിത്ത് ദി കളേഴ്സ് ഓഫ് ഫുട്ബോൾ. ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻസ് ദി സെലിബ്രേഷൻസ് ഓഫ് ഫിഫ വേൾഡ് കപ്പ് 2026.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ഉത്തരം: ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ ഇയാൻ ഫ്ലെമിംഗ് ആണ് ജെയിംസ് ബോണ്ട് എന്ന സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. 1953 പുറത്തിറങ്ങിയ കാസിനോ റോയൽ എന്ന ത്രില്ലർ നോവലിലാണ് ഫ്ലെമിംഗ് 007 എന്ന രഹസ്യ നാമമുള്ള സൗമ്യനായ M16 ഇന്റലിജൻസ് ഓഫീസറെ ആദ്യമായി പരിചയപ്പെടുത്തിയത്. 2nd World War ബ്രിട്ടീഷ് നാവിക ഇന്റലിജൻസ് ഡിവിഷനിലെ സ്വന്തം അനുഭവങ്ങൾ ഉപയോഗിച്ചാണ് ഫ്ലെമിംഗ് കഥാപാത്രത്തിന് ഒരു യഥാർത്ഥ പശ്ചാത്തലം നൽകിയത്. 27 ജെയിംസ് ബോണ്ട് സിനിമകളാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. ഇനി നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന വിദ്വൽ പ്രഭ. നാളെ രാവിലെ 8:00 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യ അശോകുമായി അഭിമുഖം. നാളെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗ്രാമീണ ഗീതിക, VT മുരളിയും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചകഴിഞ്ഞ് 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡന്റ് മറുപടി പറയുന്നു.

വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻ വാണി. പ്രീതി, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കൂടുതൽ ഇഷ്ടമുള്ള വിഷയങ്ങളുമായി എഫ് എം ഈവനിംഗ് തുടർന്ന് കേൾക്കാം നാളെ വൈകിട്ട് 7:35 മുതൽ.

0: FM ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

സമയം 15 മണി ക്ഷമിക്കണം, സമയം 9:15:52. പ്രിയരിപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അന്നമിട്ട കൈ എന്ന ചിത്രത്തിൽ TM സൗന്ദരരാജൻ, S ജാനകി എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം KV മഹാദേവൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: ചിത്രപതംഗം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സിനിമാ മേഖലയിൽ പൊതുവെ സാങ്കേതിക രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഉള്ളവരാകട്ടെ നല്ല പോരാളികളുമാണ്. ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭാശാലിയായ ഒരു വനിതയാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്, സ്റ്റെഫി സേവ്യർ. കോസ്റ്റ്യൂം ഡിസൈനറാണ്, സംവിധായികയാണ്. 2016 ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സ്റ്റെഫിക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു ജിച്ചി.
1: വസ്ത്രാലങ്കാരമാണല്ലോ ആദ്യത്തെ തട്ടകം. നമുക്കപ്പോൾ ആ വിഭാഗത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ സിനിമയിലൊരു കഥാപാത്രത്തെ കാണുമ്പോൾ അയാളുടെ പ്രകൃതം, അയാളുടെ സ്വഭാവം, ആ കഥയ്ക്കുള്ളിലുള്ള അയാളുടെ പ്രസക്തി, അയാളുടെ രാഷ്ട്രീയം വരെ വെളിവാകുന്നുണ്ട് അയാളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിൽ. ഇതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഇത് എവിടെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ ആരംഭിക്കുന്നത്? അത് പറയാമോ?
2: നമ്മൾ ആദ്യം ഒരു സിനിമയുടെ കോളുമായിട്ട് ഇപ്പം നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ആദ്യ സമയത്ത് ആദ്യ സിനിമയെല്ലാം അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിയതാണ്. പിന്നീട് അതിനുശേഷമുള്ള സിനിമകൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ സൈഡിൽ നിന്ന് കോള് വരാറാണ് പതിവ്. അപ്പം നമ്മൾ വൺസ് ഒരു സിനിമ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്താൽ ആദ്യം ഡയറക്ടറെ മീറ്റ് ചെയ്യും. ഒന്നെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഐഡിയ, കുറച്ചൊരു ഐഡിയ, ഒന്ന് ഇതാണ് നമ്മുടെ കഥ എന്നൊരു ചെറിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്നിട്ട് ഏതൊരു സിനിമയായാലും സ്ക്രിപ്റ്റ് വായിക്കാൻ തരും. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം സംവിധായകൻ്റെ കൂടെ ഇരിക്കും. അപ്പം ആ നമ്മുടെ കയ്യിലൊരു ക്യാരക്ടർ ലിസ്റ്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, അവർക്ക് എത്ര ചേഞ്ചസ് ഉണ്ട്, അതിൽ എത്ര ചേഞ്ചസിൽ എത്ര എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് കോസ്റ്റ്യൂം വേണം, അതായത് ഇപ്പം മഴ വരുന്നു, ചെളിയിൽ വീഴുന്നു, ഫൈറ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു 10 സീനിൽ ഒന്നിച്ച് ഒരേപോലെ കണ്ടിന്യൂറ്റി കോസ്റ്റ്യൂം വരുന്നു. അപ്പം നമ്മൾ ഒരെണ്ണം മാത്രമല്ല, അതിൻ്റെ റിപ്ലിക്കയില്ലേ എല്ലാം, ചെരുപ്പും കമ്മലും വാച്ചും ഡ്രസ്സും എല്ലാം അതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ കോപ്പി നമ്മൾ കരുതാറുണ്ട്. സോ സംവിധായകന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഇതിൽ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും, അയാൾ എങ്ങനെ ആയിരിക്കാം, അയാളുടെ ഡ്രസ്സിങ് രീതി എന്തെല്ലാം രീതി ഒഴിവാവണം എന്നുള്ളതെല്ലാം ഒരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ക്യാമറാമാൻ്റെ കൂടെ ഇരുന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കളർ പാലറ്റ്, ഈ ടോട്ടൽ സിനിമ എങ്ങനെയാണ് വിഷ്വലി കളർ സ്കീം എന്നുള്ളതൊരു പ്ലാൻ ഉണ്ടാകും. അതിനുശേഷം ചില സിനിമകളിൽ ആർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയും ഒരു കൊളാബറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഡയറക്ടറെ കൂടെ ഇരിക്കും. ദെൻ നമ്മളിരുന്ന് അതിനൊരു സ്കെച്ച് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് എടുത്തിട്ട് ഒരു ഫയലെല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും പോയി ഒരു എല്ലാവരുടെയും കൂടെ മീറ്റിങ്ങിലിരുന്ന് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കും. അത് അപ്രൂവൽ ആയാൽ നേരെ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാകും. സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ പർച്ചേസിങ്ങിന്, അതിലേക്ക് കടക്കും. ആ ബഡ്ജറ്റിംഗും കൂടെ ശരിയായി കഴിഞ്ഞാൽ നേരെ പർച്ചേസിങ് അല്ലെങ്കിൽ ഡിസൈനിങ്, അതിന് എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടാകും. ആ ടീമിൽ ടെയിലേഴ്സ് ഉണ്ടാകും, എൻ്റെ അസിസ്റ്റന്റ് ഡിസൈനേഴ്സ് ഉണ്ടാകും, ലൊക്കേഷനിലുള്ള പിള്ളേരുണ്ടാകും. അങ്ങനെ ഒരു ടീമായിട്ട് ഞങ്ങൾ പർച്ചേസ്.
1: അപ്പോൾ ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റി വേണം അല്ലേ ഈ കോസ്റ്റ്യൂം ഡിസൈനർക്ക്?
2: അതെ, അതിന്റെ
1: കഥ വേണം, സ്ക്രിപ്റ്റ് വേണം, അതിന്റെ എല്ലാ, ഒരു സംവിധായകൻ എന്തൊക്കെ അറിഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം വേണം.
2: അതെ, ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇടയിൽ വെച്ച് നമ്മൾക്ക് കഥ അറിയാത്ത ആൾക്കാരായി പോയാൽ. അത് എനിക്ക് മാത്രമല്ല എന്റെ ടീമിലുള്ളവർക്കും അങ്ങനെ വേണം എന്നാണ്. കാരണം നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് പോകുമ്പം എല്ലാം ആദ്യത്തെ സീൻ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ സീൻ രണ്ടാമത്തെ ദിവസം, അങ്ങനെ അല്ലല്ലോ പോകുന്നത്. അത് ചിലപ്പം പല രീതിയിലായിരിക്കും ചാർട്ട് ചെയ്യുന്നത്. സോ എന്ത് എങ്ങനെ എവിടെ നിന്നെടുത്താലും അത് അതെന്താ സംഭവം എന്ന് നമ്മൾ കഥ അറിയാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് ഈ സ്ക്രിപ്റ്റ് എന്താന്ന് മര്യാദയിൽ മനസ്സിലായാൽ ഞാനും എൻ്റെ ടീമും അത്രയും അതിൽ ഇന്നാണെങ്കിൽ മാത്രമേ എന്തും എപ്പോൾ വേണേലും ചാർട്ട് മാറാം, ആർട്ടിസ്റ്റ് മാറാം, അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതിന് സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയുക എന്നുള്ളതാണ് ബേസ്.
1: അപ്പോൾ ഈ വസ്ത്രാലങ്കാരം ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് ചുരുങ്ങിയത് എത്ര ആളുണ്ടാവും ആ ടീമിൽ?
2: നമ്മൾക്ക് അങ്ങനെ ഒരു ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഇപ്പോൾ ഒരു ചെറിയ സിനിമയാണെങ്കിൽ 4 പേരെന്നെങ്കിലും മിനിമം പറയാം. എന്നാൽ അതേസമയം ഞാനിപ്പോൾ അവസാനം ഇപ്പോൾ റീസെൻറ്റ് റിലീസായി ചെയ്ത ആട്3 എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കാണിക്കുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അന്ന്. 21 പേര് എന്ന് പറയുന്നത് വലിയ എണ്ണമാണ്,
1: വലിയ ടീമാണ്.

0: ഈ 2016 അവാർഡ് കിട്ടുന്നത് ഗപ്പി അല്ലേ? ഗപ്പി ഏതാണ്ട് തീരദേശത്തിന്റെ ഒക്കെ കഥയാണ് അല്ലേ? ഇവിടെയുള്ള ആളുകളുടെ ഒരു കൾച്ചറൊക്കെ വരുന്ന
1: ഗപ്പിയിൽ അങ്ങനെ ഒരു ഒരു തീരദേശ കൾച്ചർ ആണെങ്കിലും അത് കൊച്ചിയിൽ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. ഒരു ഗോവൻ തീരദേശം പറയുന്ന രീതിയിൽ എന്നാ അത് ഷൂട്ട് ചെയ്തത് നാഗർകോവിലാണ്. അപ്പൊ നമ്മള് കൊച്ചിയിൽ അത് ഷൂട്ടേ ചെയ്തിട്ടില്ല. അപ്പൊ എവിടെയാണ് ഈ ടെറൈൻ, ഏതാണ് നാട് എന്നുള്ളത് ഈ പറവൻ ചേച്ചിക്ക് ഇപ്പൊ തോന്നി കൊച്ചിയാണെന്ന്. അങ്ങനെ പലർക്കും പല രീതിയിൽ കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു
0: കടലോരാണ്.
1: അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരുപാട് ഫ്ലോറൽ പ്രിന്റുകള്, അങ്ങനത്തെ കളേഴ്സ് ഇല്ലേ ഗപ്പി മീനിലുള്ള മൾട്ടിപ്പിൾ വൈബ്രന്റ് കളേഴ്സ്, അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും.
0: അതെങ്ങനെയാണ്, സംവിധായകൻ സജസ്റ്റ് ചെയ്തതാണോ അതോ നമ്മൾ തന്നെ സ്റ്റെഫി തന്നെ തീരുമാനിച്ചതാണോ ഇങ്ങനെയാണ് വേണ്ടത്?
1: എനിക്ക് ജോൺ പോൾ എന്ന് പറഞ്ഞ ഡയറക്ടറും ഡിഒപിയും കളറും ഏകദേശം ഒരു ഐഡിയയും തന്നിരുന്നു. പക്ഷെ അതിലുപരിയായിട്ട് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടല്ലോ അതിൽ. എനിക്ക് ഇങ്ങനെ തോന്നി ഇങ്ങനത്തെ പ്രിന്റ് ഇന്ന ആൾക്ക് കൊടുക്കാം. ഗപ്പിയുടെ സ്ട്രൈപ്ഡ് ടീഷർട്ട്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടറിന്റെ ഒരു പോസ്റ്റർ വരുമ്പോ തന്നെ ഓ ഇത് ഗപ്പിയാണ് എന്ന് ചേതൻ എന്ന് പറയുന്ന ആക്ടറെ കാണുമ്പോ തിരിയും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ടൊവിനോന്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു ഹിപ്പി ലുക്കിലുള്ള, അതും എവിടെ ഇപ്പോഴും ആ ഫോട്ടോ കാണിച്ചത് ഗപ്പിയാന്ന് മനസ്സിലാകും. സോ അതെല്ലാം എന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. അത് ആ സമയത്ത് അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ആളുകൾ കുറച്ചും കൂടെ
0: അതിനൊരു സ്വാതന്ത്ര്യം, നമ്മുടെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് നമ്മുടെ ഡിസൈൻ ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴും സംവിധായകർ തരാറുണ്ടോ?
1: എപ്പോഴും എന്നൊന്നും പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ അത് വളരെ വിരളമാണ്, എല്ലാരെയും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായി ബ്ലോക്ക് പോലെയായി പോകും. അതായത് ഇതിങ്ങനെ വേണം, അത് അങ്ങനെ വേണം, അതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കല്ല് മുത്തെന്നെല്ലാം പറയുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോഴും അതിനൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായ റെഫറൻസ്, നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മുടേതായ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ പറയാതെ പറയുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വൺസ് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട്. പക്ഷെ അപ്പൊ അത് ചിലപ്പോൾ എൻ്റെതായ ഒരു ഡിസൈനർ എൻ്റെ ഒരു പരിപാടി അതിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ, ആദ്യ കാലഘട്ടത്തിൽ പറയാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അല്ലെ ഇത് ശരിയാവില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം എല്ലാം വന്നപ്പോ ഞാൻ പറയാറുണ്ട്. അങ്ങനെ
0: ഇപ്പൊ ഏതാണ് നമുക്കൊരു തൃപ്തികരമായിട്ട് തോന്നാറുള്ളത്, സംവിധായകന്റെ സെലക്ഷൻ ആണോ അതോ മൊത്തത്തിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്ന സിനിമകളാണോ?
1: അതായത് എല്ലാ സിനിമയിലും സംവിധായകരുടെ ഒരു ഗൈഡൻസ് വേണം. അതൊരു പരിധി കഴിഞ്ഞ് എക്സ്ട്രീം ആകുമ്പോഴാണ് പ്രശ്നം വരാറുള്ളൂ. കാരണം സംവിധായകന്റെ ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നതും പുള്ളി പോകുന്നതും രണ്ട് വഴിയിലായി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാലേ അത് പുള്ളിയുടെ മനസ്സിലുള്ള, അതായത് ഒരു സംവിധായകൻ അയാളുടെ ഉള്ളിലുള്ള ക്യാരക്ടർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നാലല്ലേ എനിക്ക് അതുമായിട്ട് കറക്റ്റ് ചേർന്ന് പോയി ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും അത് കംപ്ലീറ്റ് നന്നായിട്ട് വരണം എന്നില്ല. അതേസമയം നമ്മൾ ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്ത് ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആയാലും ജിസ് ജോയി, അല്ലെങ്കിൽ ഞാൻ എസ്ര എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ, അവരെല്ലാം കുറച്ചും കൂടെ ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറയുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ സിനിമ ഞാൻ ഏറ്റവും നന്നായി എന്നെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം നന്നായി ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉള്ളിൽ ഒരു തോന്നൽ വരുമല്ലോ, അങ്ങനെ വരാറുണ്ട്.

0: ഇപ്പോ കുറേയധികം സിനിമകൾ ചെയ്തല്ലോ, ഒരു 100-ൽ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പം അല്ലേ.
1: അതെ.
0: അതിലിപ്പോൾ എടുത്തു പറയത്തക്കവണ്ണം ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു സംഭവമായിരുന്നു ആടുജീവിതം. അത് സ്റ്റെഫിയാണല്ലോ ചെയ്തത്.
1: അതെ.
0: അപ്പോൾ അവിടെ പോവുകയും ഇപ്പം മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യുകയും അപ്പോൾ ഈ നജീബിൻ്റെ ഒപ്പം തന്നെ നടക്കുകയും ആ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് അവസാനം വരെ നിൽക്കുകയൊക്കെ വേണ്ടി വന്നിരിക്കും അല്ലേ.
1: അതെ.
0: അപ്പോൾ ആ അനുഭവം ഒന്ന് പറയാമോ?
1: ആടുജീവിതം 7 വർഷത്തോളം, 7 വർഷത്തോളം എടുത്തു ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് അത് റിലീസ് ആവുന്നത് വരെ. ഞാൻ എപ്പോഴും പറയാം,

ചിത്രം ഇഷ്ക്. ഗായകർ സിദ്ധ ശ്രീറാം, നേഹ എസ് നായർ. ഗാനരചന ജോപോൾ. സംഗീതം ജെയ്ക്സ് ബിജോയ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പ്രിയരെ, നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ആര്യ അശോകുമായി അഭിമുഖം. നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ആകാശവാണി കൊച്ചി FM 102.3 നിന്നുള്ള പരിപാടികളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10:00. മഹാരാജപുരം സന്താനം അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ദീക്ഷിതർ കൃതികളാണ് ഇന്നത്തെ കച്ചേരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കച്ചേരിയിൽ ആദ്യമായി കല്യാണി രാഗത്തിൽ ഗണപതി എന്നാരംഭിക്കുന്നു രൂപകത്താളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാരാജപുരം സന്താനം അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. കായാരോഹനേശം, രാഗം കർണാടക ദേവഗാന്ധാരി, രൂപകതാളം.

കച്ചേരിയിൽ അവസാനമായി പന്നഗശയന, രാഗം മധ്യമാവതി. ആദിതാളം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാരാജപുരം സന്താനം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിപിൻ റോൾഡൻറ്റ് മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 0484-24-26-397, 0484-24-26-387, 94-46-45-58-88. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നാളെ വൈകിട്ട് 6:50 കിസാൻവാണിയിൽ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി കൂടാതെ മുറ്റത്തും പറമ്പിലും വൃക്ഷവിളകൾ പരിപാലിക്കുന്ന പാലരുവട്ടം സ്വദേശിയും കേരള ഹൈക്കോടതി മുൻ രജിസ്ട്രാറും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഡി ജി സുരേഷും ഭാര്യ മഞ്ജുളയും കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പശുപരിപാലനം ചില നാട്ടറിവുകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പീച്ചാനിക്കാട് സ്വദേശി ടി വി സ്കറിയ. നാളെ വൈകിട്ട് 6:50 കിസാൻവാണിയിൽ. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 59:52. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സമാചാർ കെ സാത് മേ രവി കപൂർ. उत्तर प्रदेश के लखनऊ के अलीगंज इलाके में आज दोपहर आग दुर्घटना में 16 से 25 वर्ष की आयु के अधिकांश छात्र सहित 15 लोगों की मौत हो गई और 6 छात्र घायल हो गए. उन्हें लखनऊ के केजीएमसी में भर्ती कराया गया है. राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन और प्रधानमंत्री नरेंद्र मोदी ने दुर्घटना पर गहरा दुख व्यक्त किया है. शिवसेना नेता और महाराष्ट्र के उप मुख्यमंत्री एकनाथ शिंदे ने आज घोषणा की कि शिवसेना उद्धव ठाकरे गुट के 6 लोकसभा सांसद उनकी पार्टी शिवसेना में शामिल हो गए हैं. श्री शिंदे ने इन सभी सांसदों का पार्टी में स्वागत किया. मुंबई में संवाददाताओं से बातचीत में श्री शिंदे ने कहा कि आज का दिन शिवसेना के लिए ऐतिहासिक है.
2: आज का दिन शिवसेना के लिए ऐतिहासिक दिन है. हमारे 6,000 शिवसेना में शामिल हुए हैं. इससे शिवसेना की ताकत बढ़ रही है. शिवसेना सेकेंड लार्जेस्ट पार्टी महाराष्ट्र में हो चुकी है और ये डबल इंजन की सरकार है. महाराष्ट्र को आदरणीय प्रधानमंत्री मोदी जी भी बहुत बड़े पैमाने पे सहयोग कर रहे हैं, इसलिए विकास हो रहा है.
1: पश्चिम बंगाल में भाजपा सरकार ने वर्ष 2026-27 के लिए अपना पहला पूर्ण बजट पेश किया. रोजगार और जन कल्याण को बढ़ावा देते हुए राज्य के विभिन्न विभागों में 1,00,000 खाली पदों पर नियुक्ति की घोषणा की गई है.